പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇന്ന് ചകവർഷം 1948, ആഷാഢം 31, കൊല്ലവർഷം 1201, കർക്കിടകം 6, 2026 ജൂലൈ മാസം 22 ബുധനാഴ്ച, സമയം 5:53.42. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുമുള്ള ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: സുഭാഷിതം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുഭാഷിതം ഒരു ചെറിയ കഥയിൽ തുടങ്ങാം. ഒരിടത്തൊരാൾ ഒരു കുഞ്ഞു പെരുമ്പാമ്പിനെ ഓമനയായി വളർത്താൻ തിരഞ്ഞെടുത്തു. നമ്മുടെ നാട്ടിൽ പൂച്ചയും പട്ടിയുമൊക്കെയാണല്ലോ പെറ്റ്സ് എന്ന ഇംഗ്ലീഷിൽ വിളിക്കുന്ന ഓമന മൃഗങ്ങൾ. മുയലിനെയും അണ്ണാനെയും കിളികളെയും തത്തയെയും ആനയെയും വരെ വളർത്തുന്നവരുമുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ വിചിത്രങ്ങളായ പെറ്റ്സിനെയും അവയെ ജീവനായി കരുതി വളർത്തുന്നവരെയും കാണാം. അങ്ങനെ ഒരാളാണ് ഈ കഥയിലെ നായകനെന്ന് വെച്ചോളൂ. അയാൾ ഓമനിച്ചു വളർത്തിയ പെരുമ്പാമ്പ് വലുതായി വലുതായി വന്ന് അയാളോളം നീളം വെച്ചു. അക്കാലത്തൊരിക്കൽ അതിന് സുഖമില്ലാതായി. അത് ഒന്നും കഴിക്കാതെയായി. പകലൊക്കെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടും. വല്ലാതെ വിഷമിച്ച് ഉടമസ്ഥൻ ആ പെരുമ്പാമ്പിനെയും കൊണ്ട് ഒരു മൃഗഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ ഓമനപ്പാമ്പിനെ വിശദമായി പരിശോധിച്ചു. ഒടുവിൽ ഉടമയോട് പറഞ്ഞു, എനിക്ക് 3 ചോദ്യങ്ങൾക്കുത്തരം വേണം. ആദ്യത്തേത്, ഈ പെരുമ്പാമ്പ് എത്ര നാളായി കാണും ഭക്ഷണം കഴിക്കാതായിട്ട്? ഒരാഴ്ച, ഉടമ മറുപടി പറഞ്ഞു. അടുത്ത ചോദ്യം, രാത്രി ഇതെവിടെയാണ് കിടക്കാറ്? ഉടമ പറഞ്ഞു, എന്റെ കിടക്കയിൽ. ഇനി അവസാനത്തെ ചോദ്യം, ഈ പാമ്പ് എങ്ങനെയാണ് കിടക്കാറ്? എന്റെ അരികിൽ എനിക്ക് സമാന്തരമായി നീണ്ടു നിവർന്നു. ഒരു നിമിഷം നിശബ്ദമായി ഇരുന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗം ഈ ജീവിയെ കൊണ്ടുപോയി ദൂരെ കാട്ടിലുപേക്ഷിക്കുക. ഇതിന് ഒരസുഖവുമില്ല. അത് നിങ്ങളെ ഭക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണ്. അതിനാണ് ഒരാഴ്ചയായി പട്ടിണി കിടന്ന് വയറ്റിൽ സ്ഥലമുണ്ടാക്കുന്നത്. പിന്നെ നിങ്ങളുടെ അരികിൽ നീണ്ടു നിവർന്ന് കിടന്ന് അത് നിങ്ങളുടെ നീളം അളക്കുകയാണ്. നിങ്ങളെ പൂർണമായി വിഴുങ്ങാൻ കഴിയുമോ എന്നുറപ്പുവരുത്തുകയാണ്. എത്രയും വൈകാതെ അത് സംഭവിച്ചേക്കും. അതിനു മുമ്പ് ഇതിനെ കൊണ്ടുപോയി കളഞ്ഞേക്കുക. കഥ തീർന്നു.

0: ഇത് കേട്ടാൽ ചില മൃഗസ്നേഹികൾക്കെങ്കിലും ദേഷ്യം വന്നേക്കാം. പാവം പെരുമ്പാമ്പ്, അതിന്റെ അവകാശമല്ലേ തീറ്റിയെടുക്കൽ? അത് ഉടമയെ വിഴുങ്ങിയാൽ തന്നെ അതിന്റെ അവകാശം നേടിയെടുത്തു എന്ന് കരുതിയാൽ പോരെ? അതിനെ കാട്ടിൽ കൊണ്ടുപോയി കളയണോ എന്നൊക്കെ ചോദ്യമുയർന്നേക്കാം. അവരെ നമുക്ക് വിടാം. ഇവിടെ ഈ കഥയിൽ നമുക്ക് കാണാനാവുന്ന ചില നൈതിക സത്യങ്ങളുണ്ട്. ഒന്ന്, ഒരു പെരുമ്പാമ്പിന്റെ പ്രകൃതി സ്വഭാവമാണ് ഇരയെ വിഴുങ്ങുക എന്നത്. എത്ര ഓമനിച്ചു വളർത്തിയാലും സൗകര്യം കിട്ടുമ്പോൾ ആ ജീവി അതിന്റെ ജന്മ സ്വഭാവം നിർവഹിക്കും. അതിന് ആ ജീവിയെ ശിക്ഷിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ ആ ജീവിയെ കൊന്നുകളയാൻ ഡോക്ടർ നിർദ്ദേശിക്കാത്തത്. ഇനി ഈ കഥയിൽ ഒളിഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ നൈതിക പ്രശ്നം എന്താണെന്ന് നോക്കാം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ഓമന മൃഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമല്ല, ഇടപഴകാൻ മനുഷ്യരെ തിരഞ്ഞെടുക്കുമ്പോഴും അതിന് ചോയ്സ് ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെരുമ്പാമ്പ് സമയമായപ്പോൾ അതിന്റെ പ്രകൃതി സ്വഭാവം പുറത്തെടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഉടമയ്ക്ക് സത്യം വെളിപ്പെട്ട് കിട്ടി. മൃഗഡോക്ടറെ കണ്ടില്ലായിരുന്നെങ്കിൽ കഥയിലെ അന്ത്യം വേറെ വിധമാകുമായിരുന്നല്ലോ. മനുഷ്യരിലും പലതരക്കാരുണ്ട്. അന്യരെ വഞ്ചിക്കുക, ദ്രോഹിക്കുക, ഇവയൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റാത്ത ചിലരുണ്ട്. ദുർമോഹികളും കുടിലബുദ്ധികളുമായ വ്യക്തികളുമായി കഴിവതും ചങ്ങാത്തമുണ്ടാക്കാതിരിക്കുക. നമ്മൾ ആരെ സുഹൃത്തുക്കളാക്കണം എന്ന് വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു ചൊല്ലുണ്ടല്ലോ. നമ്മിലെ നന്മയും തിന്മയും വ്യക്തമായി കാട്ടിത്തരാനും പലപ്പോഴും നല്ല ചങ്ങാതിക്ക് കഴിയും. നിങ്ങളുടെ കൂട്ടുകാർ ആരെന്ന് പറയൂ, നിങ്ങൾ ആരാണെന്ന് ഞാൻ പറയാം എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ. നമ്മുടെ സുഹൃത്തുക്കളെ വെച്ച് നാം വിധിക്കപ്പെടും എന്നോർക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ പഴംപുരാണങ്ങളിൽ സത്സംഗം എന്നൊരു വാക്കുണ്ട്. സജ്ജനങ്ങളെ കണ്ടുപഠിക്കുക, അവയുമായി കൂട്ടുകൂടുക എന്നാണ് ആപ്തവാക്യം. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്നൊരു പഴഞ്ചൊല്ലുമുണ്ട്. നമുക്ക് ചാരാൻ ചന്ദനമരങ്ങളെപ്പോലെ കാതലും സുഗന്ധവുമുള്ള സുഹൃത്തുക്കളെ ലഭിക്കട്ടെ എന്നാകട്ടെ ഈ സുപ്രഭാതത്തിലെ ആശംസ.
1: സുഭാഷിതം. അവതരിപ്പിച്ചത് സുധ ബാലചന്ദ്രൻ.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
2: നമസ്കാരം. ഇന്ത്യ വടക്കൻ മാസിഡോണിയ സാമ്പത്തിക ബന്ധം കൂടുതൽ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സ്കോപ്ജെയിൽ ഇന്ത്യ വടക്കൻ മാസിഡോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും തിരുപ്പൂരും സന്ദർശിക്കും. കോയമ്പത്തൂരിലെ GKNM കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് രാഹുലും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ പ്രകടനം നടത്തി സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചതായി അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കെതിരെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. MP നേരെ കയ്യേറ്റമുണ്ടായത് ഗൌരവത്തോടെയാണ് കാണേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഓഫീസുകളിലെ ഫയലുകളിൽ ഒതുങ്ങാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി KA തുളസി. തിരുവനന്തപുരം മണ്ണാംകോണത്ത് ഊരൊരുക്കം 2026 പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ താൽപര്യങ്ങൾക്കെതിരായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദന്റെ 1st അനുസ്മരണ സമ്മേളനം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ബസ് ടെർമിനൽ സ്ഥാപിക്കാൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം KBijunath. ഒരു മാസത്തിനകം കോർപ്പറേഷൻ സെക്രട്ടറി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു.
3: ആകാശവാണി FM വാർത്തകൾ.

0: ഇനി ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അറിയിപ്പുകളെ തുടർന്ന് 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 പ്രഭാതഗീതം. ഇതിൽ രാമായണ പാരായണം, തുടർന്ന് ഭക്തിഗാനം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജുവലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 മുതൽ 7:25 FM ഡയറിയുടെ ആദ്യഭാഗത്തിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 വിദ്യാരംഭം, പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 മഹിതം മലയാളം, ഗ്രീൻ മൌണ്ട് സ്പൈസസ് ഈ ഗാനം, ഇന്നത്തെ ഗാനം. ആര്യ ഐകെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ. 7:35 FM ഡയറിയിൽ സമകാലികം. പനിയേറും കാലം ജാഗ്രതയോടെയിരിക്കാം. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കൊന്നു സ്വരൂപം, എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 നിയമവേദിയിൽ പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. 8:30 സ്പോൺസർ പ്രോഗ്രാം ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻ, ചലച്ചിത്ര ഗാനങ്ങൾ. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസർ പ്രോഗ്രാം റേഡിയോ ഹെൽത്ത്. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ഓർമ്മചിന്ത. 11:30 NCERT സ്പോൺസർ പ്രോഗ്രാം ഉമംഗ്. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം, പച്ചക്കറി വിലവിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ.
1: ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൌണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: ഉച്ചയ്ക്ക് 1:00 പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി. 2:00 ആകാശവാണി FM വാർത്തകൾ വെള്ളിത്തിര. 3:00 ആകാശവാണി FM വാർത്തകൾ സഹയാത്രിക. സംരംഭകയായ സൂസൻ പോളുമായി അഭിമുഖം. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ. പ്രിയ ശ്രോതാക്കളെ, ഇന്നീ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. ഇനി ന്യൂസ് ഇൻ ഇംഗ്ലീഷ്, ഡൽഹിയിലെ.
4: This is Akashvani, the news read by Shagun Chopra. President Draupadi Murmu has called for expanding India-North Macedonia economic ties, urging businesses from both countries to move beyond trade and forge long-term partnerships based on investment, technology and innovation. Addressing the India-North Macedonia Business Forum in Skopje, President Murmu said her visit, the first ever by an Indian president to North Macedonia, reflects India's strong commitment to strengthening relations. President Murmu invited North Macedonia to collaborate with India on digital public infrastructure, highlighting the success of India's UPI platform in promoting financial inclusion.
5: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
4: India will host a 3-day meeting of BRICS health ministers in Chandigarh beginning today. It will bring together health ministers and senior health officials from BRICS member countries to deepen cooperation on health security, digital health, pandemic preparedness and equitable access to quality health care. Union Health Secretary Punya Salila Srivastav told media persons that the meeting reflects India's commitment to advancing collective action on key global health priorities through the guiding theme of building resilience, innovation, cooperation and sustainability. India has delivered relief materials including food items and family tents to Afghanistan's National Disaster Management Authority to support affected communities in the wake of the floods in Nuristan. In a social media post, External Affairs Ministry said India stands with the Afghan people at this difficult time. Prime Minister Narendra Modi has vowed strict action against those involved in the recent NEET examination paper leak case

ഇത് ആകാശവാണി കൊച്ചി FM 102.3 പ്രഭാതഗീതം. പ്രിയരെ, സ്നേഹപൂർവം സ്വാഗതം ഇന്നത്തെ പ്രഭാതഗീതത്തിലേക്ക്. ഇന്ന്

രാമായണ പാരായണം ആറാം ദിവസമായ ഇന്ന് നാരദ രാഘവ സംവാദം, ശ്രീരാമാഭിഷേകാരംഭം എന്നീ കഥാഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ ശ്രീവത്സൻ ജയമേനോൻ.

0: രാമായണ പാരായണം 6-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ ശ്രീവത്സൻ ജയമേനോൻ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: പ്രഭാതഗീതം തുടരുന്നു. ഇനി പി ലീല പാടിയ ഗാനം കേൾക്കാം. രചന ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി, സംഗീതം GS ശ്രീകൃഷ്ണൻ.

0: പ്രിയരെ, പ്രഭാതഗീതം സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. കാർഷിക വാർത്തകൾ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കുട്ടനാട് എഫ് എം 90.0 തെങ്ങിന്റെ കീടനിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് കർഷകർക്കുള്ള സംശയങ്ങളും അവയ്ക്കുള്ള മറുപടിയും കായംകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ടി ശിവകുമാർ ഈ മാസം 24 വെള്ളിയാഴ്ച 11 നൽകുന്നു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ പറയാം: 9995-21-9523. 9995-21-9523. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ പുസകൃഷി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കുന്ന ഷിതിച് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാമിന്റെ രണ്ടാം പതിപ്പിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കാർഷിക മേഖലയിൽ നിന്നുള്ള സംരംഭകർക്കായി 2 സൌജന്യ സംരംഭകത്വ പരിശീലനമാണ് ഓൺലൈനായി ലഭ്യമാക്കുന്നത്. സസ്യരോഗം, പ്രിസിഷൻ അഗ്രികൾച്ചറൽ എന്നീ മേഖലകളിൽ നിലവിൽ പ്രവർത്തിക്കുന്നതും ഉൽപ്പന്നങ്ങളുടെ പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചിട്ടുള്ളതുമായ കാർഷിക സംരംഭങ്ങൾക്കും ഈ മേഖലയിലേക്ക് വരാൻ താൽപര്യമുള്ളവർക്കുമാണ് അവസരം. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 24. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്: 9995-82-67-99. കുടുംബശ്രീ കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി പുതിയ കോഴി ഫാം ആരംഭിക്കുന്നതിന് ജില്ലകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കുടുംബശ്രീ അയൽക്കൂട്ട അഥവാ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് അപേക്ഷിക്കാം. തെരഞ്ഞെടുക്കുന്ന കർഷകർക്ക് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെയും അവയ്ക്ക് ആവശ്യമായ തീറ്റയും കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി നൽകും. അപേക്ഷാ ഫോം www.keralachicken.org.in നിന്നും ഡൌൺലോഡ് ചെയ്യാം. www.keralachicken.org.in. വിശദവിവരങ്ങൾക്ക് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസുമായി 0471-2448-144 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം: 0471-2448-144. പൂയപ്പള്ളി മോഡൽ RPSന്റെയും റബ്ബർ ബോർഡിന്റെയും നേതൃത്വത്തിൽ 18-60 ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് സ്റ്റൈപ്പൻഡോടുകൂടി 8 റബ്ബർ ടാപ്പിംഗ് പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ ഓഗസ്റ്റ് 5 മുൻപായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്: 8943-34-6625. 8943-34-6625.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 23,500 രൂപ, കൊപ്ര ക്വിന്റലിന് 14,800 രൂപ. കുരുമുളക് ഗാർബിൾഡ് 71,900 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 69,900 രൂപ. റബ്ബർ RSS4 28,200, RSS5 27,800 രൂപ. നിങ്ങൾ കേട്ടത് വിപണി.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ കോൺഗ്രസ് സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സിക്കിമിലെ നാംചി ജില്ലയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലുള്ള തുരങ്കം തകർന്ന് 20 പേർ മരിച്ചു. തുരങ്കത്തിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കി. ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലാണ് കേരള വഖഫ് ബോർഡ് പ്രവർത്തിക്കേണ്ടതെന്ന ഹൈക്കോടതി ഉത്തരവിലെ ഭാഗം സുപ്രീംകോടതി നീക്കി.

0: ലോകകപ്പ് ഹോക്കിക്കുള്ള ഇന്ത്യൻ ടീമിനെ ഹർമൻ പ്രീത് സിംഗ് നയിക്കും. ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് പിന്നാലെ അർജന്റീന താരങ്ങൾ നടത്തിയ കയ്യാങ്കളിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച ഫിഫ അച്ചടക്ക സമിതി ഇതിനായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ചുമതലപ്പെടുത്തി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ, ആലപ്പുഴ.
4: ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൌണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
5: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൌണ്ട് കറി മസാലകൾ.
6: ഗ്രീൻ മൌണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: കാവ്യധാര.
8: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.

0: കാവ്യധാരയിൽ എന്ന് ജി കുമാരപിള്ള എഴുതിയ 7/10/70 എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം.
1: 70 വിശേഷമോ ജന്മനാൾ പതിവ് പോൽ വന്നു

ിലെ നാഴികക്കല്ലുകൾ തിരയടിക്കുന്ന തീരത്തു കോറിയ പഥിക പംക്തിതൻ കാലടിപ്പാടുകൾ എഴുപതെന്തോരൊടുക്കമോ ജന്മ

സടകൊഴിഞ്ഞൊരു കമ്പിളിക്കൊന്തനായി ഇനിയുമുള്ള നാൾ നിർഗുണപിണ്ഡമായി ജനിമൃതിക്കിടക്കാടിക്കളിക്കണോ? എഴുപതാമോ പുനർജനി ജന്മനാൾ പുതുസം

0: ജീവനിൽ കരുണ മാത്രം ചുരന്നു വന്നിടുമോ? എഴുപതാം വരി കുത്തിയൻ ജന്മനാൾ പുതുസമസ്യയായി മെല്ലെ കടന്നുപോയി.
1: കാവ്യധാരയിൽ ശ്രോതകൾ കേട്ടത് ജി കുമാരപിള്ള എഴുതിയ 7-10-70 എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ധന്യ മുകുന്ദൻ.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
5: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
3: മീഡിയ വാണി
5: നമ്പർ മറക്കല്ലേ, 90-20-620-630.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: നിയമവേദി.
10: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
9: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
4: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05, ഞായറാഴ്ചകളിൽ രാത്രി 9:30.
10: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
11: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
12: ചില്ലുജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലുജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
13: പറയൂ, നിങ്ങൾക്കറിയാമോ?
14: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
13: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സ്ആപ്പ് സന്ദേശമായി അയക്കുക.
14: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. പൊക്കാളി നെൽകൃഷിയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കടമക്കുടി സ്വദേശി ഇ.ഡി. ജോസഫ്. രാത്രി 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. മുടികൊഴിച്ചിൽ ഡോക്ടർ വസീം ഷെനാബുമായി അഭിമുഖം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:43. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടറിലെ. വാർത്തകൾക്ക് ശേഷം FM ഡയറി 102.3 MHz-ൽ FM ബാൻഡിൽ 6:85.

0: ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് രാഹുലും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ പ്രകടനം നടത്തി സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചതായും ഇത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതായും ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് വിഷയത്തിൽ സമഗ്ര ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചതിനു ശേഷവും കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഡൽഹി ലോ കല്യാൺ മാർഗിന് സമീപം പ്രതിഷേധിച്ചതിന് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാക്കളെ ഡൽഹി പോലീസ് വിട്ടയച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, പാർട്ടി നേതാവ് പ്രിയങ്കാഗാന്ധി MP, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവർ ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും രാത്രി വിട്ടയച്ചതായി ഡൽഹി പോലീസ് അറിയിച്ചു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ പോലീസ് നടപടിക്കിടെ ആളപായം ഉണ്ടായെന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണം ഡൽഹി പോലീസ് തള്ളി. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കുകയോ പങ്കിടുകയോ ചെയ്യരുതെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. കൃത്യവും ആധികാരിക

ഔദ്യോഗികവുമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. ലോക്കല്യാൺ മാർഗിൽ പ്രതിഷേധം നടത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നടപടി അനുചിതമെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ പറഞ്ഞു. ഡൽഹിയിലെ സംഭവങ്ങൾ ദൌർഭാഗ്യകരമാണെന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ദിനമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കെതിരെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഡൽഹി പോലീസ് നിരത്തിൽ വലിച്ചിഴച്ചതും പ്രിയങ്കാഗാന്ധിയെ പുരുഷ പോലീസ് തടഞ്ഞതും എം പിമാർക്ക് നേരെ കയ്യേറ്റമുണ്ടായതും ഗൌരവത്തോടെയാണ് കാണേണ്ടതെന്നും വി ഡി സതീശൻ അറിയിച്ചു. വിദ്യാർത്ഥികളെ ക്രൂരമായി വേട്ടയാടിയ ഭരണകൂട നടപടിക്കെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും വി ഡി സതീശൻ പറഞ്ഞു. പ്രതിഷേധങ്ങളെയും വിയോജിപ്പുകളെയും അടിച്ചമർത്തുന്ന സമീപനം ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ന്യായമായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾക്കും എം പിമാർക്കും ഡൽഹി പോലീസിന്റെ അതിക്രമം ജനാധിപത്യ വിരുദ്ധമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ജനപ്രതിനിധികളെന്ന പരിഗണന നൽകാതെയാണ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതെന്നും ജനകീയ വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കാൻ ജനപ്രതിനിധികൾക്ക് അവകാശമുണ്ടെന്നും സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. ഡൽഹി പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ അറിയിച്ചു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ കഴിഞ്ഞ രണ്ടു ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും തിരുപ്പൂരും സന്ദർശിക്കും. സന്ദർശനവേളയിൽ കോയമ്പത്തൂരിലെ ജി കെ എൻ എം കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. തിരുപ്പൂർ അവിനാശിയിലെ ലിംഗേശ്വരർ ക്ഷേത്രവും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ മൂന്ന് ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങളിൽ തുല്യ അവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെയും മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുന്നത്. ബ്രിക്സ് പ്രോസിക്യൂഷൻ സർവീസസ് മേധാവികളുടെ എട്ടാമത് യോഗം നിയമനീതിന്യായ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വെർച്വലായി ചേർന്നു. അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരാമൻ അധ്യക്ഷനായിരുന്നു. പ്രോസിക്യൂഷന്റെ വീക്ഷണത്തിൽ ക്രിമിനൽ വിധിന്യായത്തിലെ അനുഭവങ്ങളും മികച്ച രീതികളും കൈമാറൽ എന്ന വിഷയത്തിലായിരുന്നു യോഗം. ആസിയാന് കീഴിലെ വിദേശകാര്യമന്ത്രിതല യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്നു മുതൽ രണ്ടു ദിവസം ഫിലിപ്പീൻസ് സന്ദർശിക്കും. ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നിവയുൾപ്പെടെ അനുബന്ധ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവിടങ്ങളിലെ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗവും ഉണ്ടാകും. മറ്റു രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് രണ്ടിന് തിരുവനന്തപുരം കവടിയാർ സാൽവേഷൻ ആർമി സ്കൂളിലാണ് പ്രഖ്യാപനം. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐക്യാൻ പരിശീലന പരിപാടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ലോഗിൻ ചെയ്യും. ഓഫീസുകളിലെ ഫയലുകളിൽ ഒതുങ്ങാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. തിരുവനന്തപുരം അഗസ്ത്യവനം മണ്ണംകോണത്ത് ഊരൊരുക്കം 2026 പദ്ധതിയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. 2025 പൊതു തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും ആക്ഷേപങ്ങളും അടുത്ത മാസം 5 സ്വീകരിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്കോയിൽ തുടക്കമാകും. 13 ഇനങ്ങളിലായി 126 താരങ്ങൾ മത്സരത്തിനിറങ്ങും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾ. 2022 ബെർമിംഗ്ഹാമിൽ 61 മെഡലുകളുമായി ഇന്ത്യ നാലാമതായിരുന്നു. സമുദ്ര ഗവേഷണം ശക്തിപ്പെടുത്താൻ കാസർകോട്ടെ
കേരള കേന്ദ്ര സർവകലാശാലയും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി അൽഗുറിന്റെ സാന്നിധ്യത്തിൽ സർവകലാശാലയ്ക്ക് വേണ്ടി രജിസ്ട്രാർ

ഇൻചാർജ് പ്രൊഫസർ വി ബി സമീർകുമാറും ഇൻക്വയസിനെ പ്രതിനിധീകരിച്ച് ഡയറക്ടർ ഡോക്ടർ ടി എം ബാലകൃഷ്ണൻ നായരുമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. കേരളത്തിന്റെ താൽപര്യങ്ങൾക്കെതിരായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആലപ്പുഴയിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സിപിഐഎം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ ഒന്നാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഖഫ് കോഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണ്.

0: നേമം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും രാജീവ് ചന്ദ്രശേഖർ MLA അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. യോഗത്തിൽ മണ്ഡലത്തിലെ വിവിധ വാർഡുകളിലെ കൌൺസിലർമാർ പങ്കെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ബസ് ടെർമിനൽ സ്ഥാപിക്കാൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈദ്യനാഥ് നിർദ്ദേശം നൽകി. സ്ഥിരം ബസ് ടെർമിനൽ പ്രവർത്തനക്ഷമമാകുന്നതുവരെ മെഡിക്കൽ കോളേജിൽ യാത്ര അവസാനിപ്പിക്കുന്ന ബസ്സുകൾക്ക് താൽക്കാലിക പാർക്കിംഗിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. ഒരു മാസത്തിനുള്ളിൽ കോർപ്പറേഷൻ സെക്രട്ടറി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് പാളയത്തെ കൊലപാതക കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാളയം പുതിയ ഗോപുലകം പറമ്പ് സ്വദേശി ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അടുത്ത ബന്ധുവായ കുറ്റിയിൽ താഴം തെക്കിനടത്ത് മീത്തൽ ദീപകിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. കോട്ടയം അയർകുന്നം മാറ്റിപ്പള്ളിയിൽ ഒരു കുടുംബത്തിലെ നാലുപേരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇളയ കുട്ടി അലനും മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 52 കേസുകളിലായി 54 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7628 ആയി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശ ഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്കോയിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:55. 8 സെക്കൻഡ്.

പ്രിയരെ, സ്നേഹപൂർവം സ്വാഗതം ഇന്നത്തെ എഫ് എം ഡയറിയിലേക്ക്. കാലാവസ്ഥാ വ്യതിയാനം മരണം പോലെയാണ്. ആരും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനം മരണം പോലെയാണ്. ആരും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അമിതാവ് ഘോഷ്. ഈ ചിന്തയോടെ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ എഫ് എം ഡയറി. ഇന്നത്തെ ചോദ്യം, ആരാണ് കല്ലേൻ പൊക്കുടൻ? ചോദ്യം ഒരിക്കൽ കൂടി, ആരാണ് കല്ലേൻ പൊക്കുടൻ? ഈ ചോദ്യത്തിന് ഉത്തരം പറയാം പതിവ് പോലെ എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്താണ്.

0: ൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
1: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
0: ഏജൻസീസ്.
2: FM ഡയറിയിൽ ഇനി നാട്ടുവിശേഷം. കൊക്കോതമംഗലം കുന്നത്ത് ഹനുമൽ ക്ഷേത്രം, പാട്ടുകുളങ്ങര വിഭജിക സംഗീത സാഹിത്യ സഭ, ആര്യകാട് ശ്രീരാമക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ രാമായണ മാസാചരണം. നിങ്ങൾ കേട്ടത് ഇന്നത്തെ നാട്ടുവിശേഷം.

0: എഫ് എം ഡയറിയിൽ സേവന വാർത്ത. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സെറാങ് എഞ്ചിൻ ഡ്രൈവർ ഒഴിവിലേക്ക് കരാർ നിയമനത്തിൽ അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സാണ് പ്രായപരിധി. ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. www.cochinshipyard.in.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

തൃശൂർ ജില്ലയിലെ വടക്കഞ്ചേരിയിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സിന് SC/ST വിഭാഗത്തിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9946883190 ഈ നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം, 9946883190. പ്രിയരെ, ഇനി FM ഡയറിയിൽ വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: സമയം 7 മണി. ആകാശവാണി.
1: രാമായണ പൊരുൾ. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് MB നടേശൻ.
4: രാമായണത്തിൽ ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ട്. അതിൽ രാമന്റെ കൂടെയുള്ളവരെല്ലാം ധർമ്മിഷ്ഠരും രാവണന്റെ കൂടത്തിൽ ഉള്ളവർ അധർമ്മികളുമാണ് എന്നൊരു മുൻവിധി നമുക്കുണ്ട്. എന്നാൽ ഈ കാഴ്ചപ്പാട് ശരിയല്ല. രാവണന് പോലും അങ്ങേയറ്റത്തെ ധർമ്മബോധം ഉണ്ടായിരുന്ന ആളാണ്. കാരണം അത്രമേൽ ധാർമ്മികമായ പാഠങ്ങളാണ് അദ്ദേഹം ശ്രവിച്ചിട്ടുള്ളത്. പക്ഷേ അറിഞ്ഞതിനെ പ്രയോഗിക്കാൻ സാധിച്ചിരുന്നില്ല എന്നൊരു നിസ്സഹായത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അനുജൻ കുംഭകർണൻ. കുംഭകർണൻ എന്ന് കേൾക്കുമ്പോഴേ ഏവർക്കും ചിരി വരുന്ന ഒരു സ്വഭാവമാണ്. കാരണം 6 മാസം ഉറക്കവും ഉറങ്ങിയെഴുന്നേറ്റാൽ മൂക്കുമുട്ട ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു ഹാസ്യ കഥാപാത്രമാണ് പൊതുവെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഈ കുംഭകർണൻ തന്റെ ജ്യേഷ്ഠനായ രാവണനുമായി 2 സ്ഥലത്ത് സംഭാഷണം നടത്തുന്നുണ്ട്. യുദ്ധകാണ്ഡത്തിലാണ് അദ്ദേഹം പറയുകയാണ്, ഉറക്കത്തിൽ നിന്നും എല്ലാവരും കൂടി അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം ജ്യേഷ്ഠനോട് പറയുന്ന സന്ദർഭമാണ്, ജീവിച്ചു ഭൂമിയിൽ വാഴുകുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലത്. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തുൽപ്രാണഹാനിക്കു തന്നെ ധരിക്കണേ. ഈ ഭൂമിയിൽ എന്തിനാണ് പിറവി കൊള്ളുന്നത്? ദൈവിക ഗുണങ്ങൾ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവികത നിറയുമ്പോൾ നാം സ്വയം ദേവത്വമുള്ളവരായി മാറുകയാണ്. എന്നാൽ അങ്ങ് ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ ഓരോന്നും തൽ പ്രാണഹാനിക്ക് തന്നെയാണ്, അങ്ങയുടെ തന്നെ നാശത്തിന് കാരണമാകുന്ന രീതിയിൽ ആണ് നിർവഹിച്ചിട്ടുള്ളത്. ഇങ്ങനെ അദ്ദേഹം ലോകത്തിലെ നിരവധി ഉദാഹരണങ്ങൾ പറയുകയാണ്. മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിതു. ലോകത്തിൽ ശബ്ദം കേട്ട് മൃഗങ്ങൾ പോകുമ്പോൾ ഒടുവിൽ അവരുടെ ജീവിതം തന്നെ നശിക്കുന്ന ഉദാഹരണമുണ്ട്. മത്സ്യം ചൂണ്ടയിൽ കുരുക്കിയ ഇര വിഴുങ്ങുമ്പോൾ വാസ്തവത്തിൽ അവയും ആത്മഹത്യയിലേക്ക് നടക്കുകയാണ്. അഗ്നിയെ കണ്ട് മോഹിച്ച് ശലഭങ്ങൾ ഇതുപോലെ തന്നെയാണ് മൃത്യുവിന്റെ വായിലേക്ക് ചെന്നെത്തുന്നത്. ഇങ്ങനെ നിരവധിയായ ലൗകികമായ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ജ്യേഷ്ഠനെ അങ്ങ് ചെയ്തത് തെറ്റാണ്

0: ധർമ്മത്തിന് നിരക്കാത്തതാണ് എന്ന് പറയുന്നത്. പറയുകയാണ് അദ്ദേഹം, വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ എന്നാണ്. വിജ്ഞന്മാരെന്ന് കരുതുന്നവർക്ക് പോലും ഇത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കും. അപ്പൊ പിന്നെ അജ്ഞന്മാരുടെ കഥ പറയാനുണ്ടോ എന്നുള്ളതാണ്. ഈ കുംഭകർണൻ തന്നെയാണ് പറയുന്നത്, മൂഢരാം മന്ത്രികൾ ചൊല്ലുകേട്ടിയിടുകിൽ നാടും ആയുസും കുലവും നശിച്ചു പോവും. ഇങ്ങനെ ലോകത്തിന്റെ ഒരു സ്വഭാവം, അതുപോലെ തന്നെ നമ്മുടെ ദർശനത്തിന്റെ വളരെ കൃത്യമായ വിവരണവുമാണ് കുംഭകർണൻ നടത്തുന്നത്. അതിലേറ്റവും രസകരമായ ഒന്ന്, കുംഭകർണൻ പറയുകയാണ്, ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മനുഷാകാരനാം രാമനാകുന്നതും. യഥാർത്ഥത്തിലുള്ള ജ്ഞാനസ്വരൂപിയായ ശിവന്റെ മനുഷ്യരൂപമാണ് രാമൻ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ശിവൻ തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് ശിവൻ എന്ന ഏകതയുടെ സന്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പരാജിതൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ അടുത്തറിയുമ്പോഴാണ് അവർ പോലും എത്രമേൽ ധാർമ്മികമായ ബോധമുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ദൃഷ്ടിയിലൂടെ നമുക്കൊരിക്കൽ കൂടി രാമായണത്തിലെ കഥാപാത്രങ്ങളെ പഠിക്കാൻ ശ്രമിക്കാം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് MV നടേശൻ. രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: നൂറ്റി 102.3 MHz FM ബാൻഡിൽ FM ഡയറി തുടരുന്നു.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
2: ഓണപ്പാട്ടുകാർ വൈലുപ്പിള്ളി ശ്രീധരമേനോൻ. അരിമയിൽ ഓണപ്പാട്ടുകൾ പാടി പെരുവഴി താണ്ടുന്ന കേവലരായ ഒരു ജനസമൂഹത്തിന്റെ ചിത്രം പ്രസിദ്ധമായ ഓണപ്പാട്ടുകാർ എന്ന കവിതയിൽ വൈലോപ്പിള്ളി അവതരിപ്പിക്കുന്നുണ്ട്. അവരുടെ മുമ്പിലുള്ള ഇന്നത്തെ ഓണമല്ല, ശതാബ്ദങ്ങൾക്ക് മുമ്പ് ഈ ലോകം മുഴുവൻ സമത്വത്തിന്റെയും നന്മയുടെയും കാന്തി വിതറിയ മഹത്തായ ഓണമാണത്. അത് ഒരു നാട്ടിൽ മാത്രമല്ല, ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. കേരളനാട്ടിലും ഗംഗാസമതലങ്ങളിലും മഹാമരുഭൂമികളിലും നൈൽനദീതീരങ്ങളിലും ഗ്രീസിലും ചൈനയിലും റഷ്യൻ മൈതാനങ്ങളിലും പെറൂവിയൻ സംസ്കാരത്തിലും എല്ലാം ഈ നന്മയുടെ ഓണം നിലനിന്നിരുന്നു. അതുകൊണ്ട് ഗായകസംഘം ഇങ്ങനെ പാടുന്നു. പല

തമ്പുരുവോടക്കുഴലും ഞങ്ങളുടെ പാട്ടിൽ തേനും പാലും തെങ്ങിളനീരും നറുമുന്തിരിയും. ചരിത്രവും മതവും എല്ലാം പിറക്കുന്നതിനു മുൻപ് ഒരു ചക്രവർത്തി ഈ ഭൂമണ്ഡലം വാണിരുന്നു. നന്മയുടെ പ്രതീകങ്ങളായ മന്ത്രിമാരും മറ്റുള്ളവരും. അവിടെ പ്രകൃതി അവർക്ക് പച്ചവിരിച്ച് ഫലസമൃദ്ധി പ്രദാനം ചെയ്തു. ധർമ്മനിഷ്ഠമായിരുന്ന ആ ദേശത്ത് മനുഷ്യരെല്ലാം മഹാമനസ്കതയോടെ ഒരുമിച്ചു പുലർന്നു. ആ നാട് സുകൃതമൊടുങ്ങാത്ത തിരുവോണപ്പൂക്കളമായി മാറി. സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ ആ നാട്ടിലേക്ക് സ്വാർത്ഥത പ്രവേശിച്ചു. ചക്രവർത്തിയെ അധോമുഖ വാമനർ വന്ന് ചവിട്ടിത്താഴ്ത്തുകയും നീതിയെ അപഹരിക്കുകയും ചെയ്തു. ഇന്നും പോയകാലത്തിന്റെ ആ പൊൻകിരണങ്ങൾ ഇപ്പോഴും ശിരസിൽ പേറുന്നു എന്നവർ ആർത്തുപാടുന്നു. ഈ കഥകളൊക്കെ കിനാവുകളാണെന്ന് ശാസ്ത്രം പറയുന്നു. ലോകചരിത്രം ഇവ കളവുകളാണെന്ന് പറയുന്നു. എന്നാൽ ആ ഓർമ്മകളിൽ അഭിരമിക്കുമ്പോൾ തങ്ങൾക്ക് മധുരതരമായ ഒരു അനുഭവം പകർന്നുകിട്ടുന്നു എന്നും ഭാവിയിലും ഇത്തരത്തിലുള്ള നന്മയുടെ ഓണം ഉല്ലസിക്കുന്നത് സ്വപ്നം കാണാൻ കഴിയട്ടെ എന്നും ഗായകർ പറയുന്നു. അധുനാതനയുഗമനുജാവലിയുടെ അനുത

0: സുകുഴഞ്ഞൊരു മഹിതാകൃതിയാം മാനവജീവിത ശില്പമുദിപ്പതു കാൺമൂ ഞങ്ങൾ. നഷ്ടവസന്തസ്ഥലികളിൽ നിന്നു സമൃദ്ധവസന്ത തടങ്ങളിലേക്കിളവറ്റുപറക്കും പക്ഷികൾ പോൽ ഇരുസന്ധ്യ തൊടുക്കും താരകൾ പോലെ. അവർ മുമ്പോട്ടു പോവുകയാണ്. അവർക്ക് ഭാസുരമായ ചിന്തകളുണ്ട്. ഭൂമിയെ പുണരുന്ന വില്ലടിനാദം അവർ മുഴക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ സാനുതലങ്ങളിലൂടെ ശിരസുയർത്തി നടന്നു വരുന്ന ഒരു തേജോരൂപത്തെ ഗായക സംഘം കാണുന്നു. അതിനു സാക്ഷികളായ പൂവുകൾ ഉണർന്നുചിരിക്കുമ്പോൾ, നാളെയുടെ ഓണത്തെ വരവേൽക്കാൻ മാനവലോകം സജ്ജരാകുമ്പോൾ ഓണപ്പാട്ടുകാർ എന്ന കവിത അവസാനിക്കുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്ന് CBC പദ്ധതികൾ പ്രകാരം വായ്പയെടുത്ത് ദീർഘകാലമായി കുടിശ്ശിക വരുത്തിയിട്ടുള്ള കോട്ടയം ജില്ലയിലെ സ്ഥാപനങ്ങൾക്കും സംഘങ്ങൾക്കും നിബന്ധനകൾക്ക് വിധേയമായി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി അടുത്ത മാസം 31 വരെ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ പറയാം, 0481 25 60 586. 0481 25 60 586. പോളിടെക്നിക് കോളേജുകളിൽ ഒഴിവുള്ള NCC ക്വാട്ട സീറ്റുകളിലേക്കുള്ള സെലക്ഷൻ ഈ മാസം 24-ാം തീയതി വെള്ളിയാഴ്ച SATTTR ഓഫീസിൽ നടത്തും. അപേക്ഷ നൽകി സെലക്ഷൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ അർഹതയുള്ളവരുടെ ലിസ്റ്റ് www.polyadmission.org എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലിസ്റ്റിൽ പേരുള്ളവർ അർഹത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 24-ാം തീയതി, അതായത് വെള്ളിയാഴ്ച രാവിലെ 10:30 SITTTR കളമശ്ശേരി ഓഫീസിൽ എത്തിച്ചേരണം. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായവരുടെ മക്കൾക്ക് ഈ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച് ആദ്യ ചാൻസിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും 75% കുറയാതെ മാർക്ക് നേടിയവർക്കും പ്ലസ് ടു VHSE അവസാന വർഷ പരീക്ഷയിൽ 85% കുറയാതെ മാർക്ക് നേടിയവർക്കും അപേക്ഷിക്കാം. SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാർക്ക് പരിധി യഥാക്രമം 70% 80% ഇളവ് നൽകിയിട്ടുണ്ട്. അപേക്ഷാ ഫോമിന്റെ മാതൃക www.agriworkersfund.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. www.agriworkersfund.org. ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 31-ാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൂടി പറയാം, 0484 249 235. 0484 249 235.

0: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
1: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
1: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ജോൺ പോൾ എഴുതി, എസ് അനിൽകുമാർ സംവിധാനം ചെയ്ത് 1992 പുറത്തിറങ്ങിയ ചിത്രമാണ് സൂര്യഗായത്രി. മോഹൻലാൽ, ഉർവശി, പാർവതി, നെടുമുടി വേണു, സുകുമാരി തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഓയിൻവീട് വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ, പാടിയത് യേശുദാസ്, ചിത്ര, മോഹൻലാൽ.

സിറിഞ്ചും ടെലസ്കോപ്പും മറ്റും പുടിക്കത്തെരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടീംസും മറ്റും ഉരുവിടത്തെരിഞ്ഞ് ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയൊരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി.

0: മസാലകൾ പ്രകൃതിയുടെ രുചി.
1: ആലപ്പുഴ ജില്ലയിലെ വിവിധ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്ട്രേഷൻ നിലവിലുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ കൂടുതലാകാൻ പാടില്ല. പ്രായപരിധി 21 മുതൽ 45 വയസ്സ് വരെ. രണ്ടുപേരിൽ കുറയാത്ത അംഗങ്ങൾ വീതം ഉണ്ടായിരിക്കണം. രജിസ്ട്രേഷൻ കാർഡ്, അസൽ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഹാജരായാൽ ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും അപേക്ഷാ ഫോം സൌജന്യമായി ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നേരിട്ട് ഹാജരായി സമർപ്പിക്കണം.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
3: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
6: ഫോൺ 8129110087.
7: കുട്ടികളിൽ കാണുന്ന ഒരു വൃക്കരോഗം എന്ന് പറയുന്നത് കൺജനിറ്റൽ അനോമലി ഓഫ് കിഡ്നി ആൻഡ് യൂറിനറി ട്രാക്ട്, അഥവാ ജന്മനാ ഉള്ള കിഡ്നിയിലും മൂത്രാശയത്തിലും വരുന്ന വൈകല്യങ്ങളാണ്. അത് നമുക്ക് ഗർഭധാരണ സമയത്ത് തന്നെ ആന്റിനേറ്റൽ അൾട്രാസൗണ്ട് വഴി ഏകദേശം 3 മുതൽ 5% വരെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാവുന്നതാണ്. അതിന് കണക്കുകൾ പ്രകാരം ഒരു 10 മുതൽ 20% സ്ഥായിയായ വൃക്കാഘാതം, അല്ലെങ്കിൽ എൻ സ്റ്റേജ് റീനൽ ഡിസീസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിൽ മെയിനായിട്ട് കാണുന്ന ഒരു അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ കിഡ്നീസ് വീക്കം അഥവാ ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്ന ഫൈൻഡിംഗ് ആണ് നമ്മൾ മെയിനായിട്ട് കാണുന്നത്. കുട്ടി ജനിച്ചതിന് ശേഷം വളരെ തീവ്രതയുള്ളതിന് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആദ്യത്തെ ആഴ്ചയിൽ അൾട്രാസൗണ്ട് ചെയ്യും, അല്ലെങ്കിൽ തീവ്രത അനുസരിച്ച് നമ്മൾ ലേറ്റർ ആയിട്ടുള്ള സ്റ്റേജസിൽ അത് 6 ആഴ്ച അല്ലെങ്കിൽ 6 മാസത്തിനകം അൾട്രാസൗണ്ട് ചെയ്യും. അതിൽ തീവ്രത അനുസരിച്ച് മറ്റ് ടെസ്റ്റുകൾ ചെയ്തിട്ട് ഏതൊക്കെ ഡിസീസുകളാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് കിഡ്നിയിൽ നിന്നും മൂത്രനാളിയിലേക്ക് പോകുന്ന പാതയിൽ ഒരു തടസ്സമുണ്ടാകുന്ന രോഗമാണ് പെൽവി യൂറിട്രിക് ജംഗ്ഷൻ ഒബ്സ്ട്രക്ഷൻ. അത് നമുക്ക് ഇതിൽ നിന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് DTPA എന്ന് പറയുന്ന സ്കാൻ വഴി കണ്ടുപിടിക്കാൻ പറ്റും. റിഫ്ലക്സ് നെഫ്രോപ്പതി എന്ന് പറഞ്ഞാൽ മൂത്രസഞ്ചിയിൽ നിന്നും കിഡ്നിയിലേക്ക് തിരികെ യൂറിൻ പോകുന്ന അവസ്ഥ, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക MCU എന്ന് പറയുന്ന ഒരു റേഡിയോളജിക്കൽ ടെസ്റ്റ് വഴിയാണ്. ഇതിനു പുറമെ ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിലെ നീര് കൂടുകയോ അല്ലെങ്കിൽ മൂത്രത്തിൽ പതയുണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ യൂറിൻ റുട്ടീൻ എന്ന് പറയുന്ന സിമ്പിൾ ടെസ്റ്റിലൂടെ തന്നെ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കുട്ടികളുടെ രോഗലക്ഷണങ്ങളാണ് മിക്കവാറും നമുക്ക് ഇതിലേക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ ശരീരത്തിൽ നീർക്കെട്ട്, മൂത്രത്തിൽ പത, മൂത്രത്തിൽ നിറവ്യത്യാസം, അത് രക്തത്തിന്റെ അംശം അല്ലെങ്കിൽ യൂറിനിൽ കൂടെ സ്റ്റോൺസ് പോലെ പാസ് ചെയ്യുക, അല്ലെങ്കിൽ ഇടവിട്ടിടവിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് യൂറിൻ റുട്ടീൻ, സീറം ക്രിയാറ്റിനിൻ എന്നുള്ള യൂറിൻ ആൻഡ് ബ്ലഡ് ടെസ്റ്റുകളിലൂടെ നമുക്ക് പരിശോധിച്ച് ചെയ്യാൻ പറ്റും. കിഡ്നിയുടെ ഫിൽറ്റർ അഥവാ ഗ്ലോമറൂളസ് എന്ന് പറയുന്നതിൽ വരുന്ന ഡിസീസ് അങ്ങനെയാണെങ്കിൽ കിഡ്നി ബയോപ്സി എന്ന് പറയുന്ന ടെസ്റ്റിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ രോഗത്തിന്റെ ലക്ഷണങ്ങൾ അനുസരിച്ച് ചില രോഗങ്ങൾ ജനറ്റിക് ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും.
8: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ജീന ജെ സത്യൻ.
9: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
10: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ഫോൺ 8129110087.
5: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ മറുപടി നൽകുന്നു. ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും, ഇതേക്കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 24 26 397 അല്ലെങ്കിൽ

0: 04 24 26 387. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9446 45 58 88. ഈ നമ്പറുകളിൽ വിളിക്കാം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ കേന്ദ്രത്തിൽ BSW പ്രോഗ്രാമിൽ ഒഴിവുള്ള 14 സീറ്റുകളിലേക്ക് ഈ മാസം 23-24 തീയതികളിൽ രാവിലെ 10:30 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നുണ്ട്. കാലടി മുഖ്യ ക്യാമ്പസിലുള്ള സോഷ്യൽ വർക്ക് വിഭാഗത്തിൽ താൽപര്യമുള്ളവർ നേരിട്ട് ഹാജരാകണം. പ്രിയരെ, ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ വാർത്തകളെ തുടർന്ന് FM ഡയറി 7:35 102.3 MHz എഫ് എം ബാൻഡിൽ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം പുരോഗമിക്കുന്നു. മാൽഡോവ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം മാസിഡോണിയയിലെത്തിയ ശ്രീമതി മുർമു ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഇന്ന് സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ സന്ദർശിക്കും. തുടർന്ന് സ്കോപ്പിയ മ്യൂസിയത്തിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയും അനാച്ഛാദനം ചെയ്യും. പിന്നീട് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന ദബ്കോവയ്ക്കൊപ്പം ലോക പൈതൃക കേന്ദ്രമായ ഒഹ്റിഡ് തടാകവും രാഷ്ട്രപതി സന്ദർശിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ തിരുപ്പൂർ ജില്ലകൾ സന്ദർശിക്കും. കോയമ്പത്തൂരിലെ ജി കെ എൻ എം നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് തിരുപ്പൂരിലെ അവിനാശിയിലുള്ള പ്രശസ്തമായ അവിനാശി ലിംഗേശ്വര ശിവക്ഷേത്രത്തിലും ഉപരാഷ്ട്രപതി ദർശനം നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവി സംരക്ഷിക്കുമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: സർക്കാർ സംസദ് സംബന്ധിത അന്യ സഭി വിഷയം വിസ്തൃത ചർച്ചയ്ക്ക് തയ്യാറ. പ്രധാനമന്ത്രി ജി ബഹു സ്പഷ്ട നീറ്റ് ഓർ പേപ്പർ ലീക്ക് ഇത്യാദി വിഷയം ജോ ലോക ജിമ്മേവാർ ഹാഫ് കടി സെ കടി കാർവായി കീകി ബച്ചോ അന്യായ നീങ്ങി.
0: നേരത്തെ നീറ്റ് വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ലോക് കല്യാൺ മാർഗിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ്

0: അഖിലേഷ് യാദവ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാംമനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ഹെൽത്ത്, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 16-ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ നേതൃത്വം നൽകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. മനിലയിൽ ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നീ വിദേശകാര്യമന്ത്രിതല യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. 2026 ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം. ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവാൻ ഇന്ന് കമ്മീഷൻ ചെയ്യും. കർണാടകയിലെ കാർവാറിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മാർവാനിൽ 80%ത്തിലധികം തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഫ്ഗാനിസ്ഥാനിലെ നൂറിസ്ഥാനിലുണ്ടായ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ഭക്ഷ്യവസ്തുക്കളും താൽക്കാലിക താമസത്തിനായുള്ള ഫാമിലി ടെന്റുകളും ഉൾപ്പെടെയുള്ള അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അഫ്ഗാനിസ്ഥാന്റെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറി. ഇന്ത്യ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. US ഇറാൻ സംഘർഷം രൂക്ഷം. തുടർച്ചയായ 10-ാം ദിവസവും സംഘർഷം തുടരുന്നതോടെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി രൂക്ഷമായി. ഒരു റിപ്പോർട്ട്.
2: ഹോർമുസ് കടലിടുക്കിലൂടെ പോവുകയായിരുന്ന കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഇറാന്റെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും വ്യോമാക്രമണം നടത്തി. റിയാദ്, ജോർദാൻ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ ആണവ പദ്ധതികൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ചർച്ചകൾക്ക് ഇറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസിൽ ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US പ്രസിഡന്റ് അവകാശപ്പെട്ടു. ഇതിനിടെ അമേരിക്കയുമായുള്ള സംഘർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയുമായി ഏകോപനം ശക്തമാക്കിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ പ്രതിനിധി പാകിസ്ഥാനിൽ മധ്യസ്ഥരുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുക്രൈൻ തീരത്ത് ചരക്കു കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മരണം സ്ഥിരീകരിച്ച് സന്ദേശം നൽകിയിട്ടുണ്ടെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐ ക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. കൊച്ചി മെട്രോയിൽ തിരക്കേറിയ സമയങ്ങളിൽ ഇന്നു മുതൽ അധിക സർവീസ് ഏർപ്പെടുത്തും. രാവിലെ 8 മണിക്കും 10 മണിക്കും ഇടയിലും വൈകിട്ട് 4 മണിക്കും 7 മണിക്കും ഇടയിലുമുള്ള സമയത്ത് ട്രെയിനുകൾ 6:45 ഇടവേളയിൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: പുതിയ ക്രമീകരണത്തിന്റെ ഭാഗമായി ഈ സമയങ്ങളിൽ പ്രതിദിനം 8 അധിക ട്രെയിൻ സർവീസുകൾ കൂടി ആരംഭിക്കും. ഇതിലൂടെ യാത്രക്കാർക്ക്

0: ഗണ്യനായി കാത്തുനിൽക്കുന്ന സമയം ഗണ്യമായി കുറയുകയും തിരക്കേറിയ സമയങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കപ്പെടുകയും കൂടുതൽ വേഗമേറിയതും സുഗമവുമായ യാത്രാനുഭവം ലഭ്യമാവുകയും ചെയ്യും. അധിക സർവീസുകൾ 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ഇക്കാലയളവിൽ യാത്രക്കാരുടെ പ്രതികരണം, യാത്രക്കാരുടെ എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് KMRL അറിയിച്ചു.
1: സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കടകമാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറക്കും. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരംഗ പ്രചരണത്തിന്റെയും 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടലിലൂടെ നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. ഓഗസ്റ്റ് 15 വരെയാണ് മത്സരം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബിൽ ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. കുട്ടികളിൽ ഡിജിറ്റൽ ഉള്ളടക്കമുണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് ഫ്രാൻസിന്റെ നിയമനിർമ്മാണം. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. FM ഡയറി തുടരുന്നു.
1: പനിയേറും കാലം, ജാഗ്രതയോടെ ഇരിക്കാം.
2: മഴ അനുഗ്രഹമാണ്, എന്നാൽ അതേസമയം ഇതേ മഴ പലതരം രോഗങ്ങളുടെ വ്യാപനത്തിന് കാരണമാകുന്നു. ഏലൂർ പ്രദേശത്ത് പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന വാർത്ത ആശങ്കയോടെയാണ് നാം കേൾക്കുന്നത്. വൈറൽ പനി, ഡെങ്കിപ്പനി, എലിപ്പനി, ഓരോ വീടിനെയും ജാഗ്രതയിലേക്ക് വിളിച്ചുണർത്തുന്ന മുന്നറിയിപ്പുകളാണിവ. ഇവയെ പ്രതിരോധിക്കുക എന്നത് കേവലം ആരോഗ്യവകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, ഓരോ പൌരന്റെയും സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണ്. ഏലൂരിലെ പനി സാഹചര്യവും പ്രതിരോധ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നു ഇന്നത്തെ സമകാലികത്തിൽ.
3: എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏലൂർ നഗരസഭയിലെ 11 വാർഡിലാണ്.
2: ഏലൂർ മുനിസിപ്പാലിറ്റിയിൽ കൂടുതലായി ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത 11 വാർഡിലെ മെമ്പർ ജോസഫ് ഷെറി.
3: കഴിഞ്ഞ 2 വർഷവും ഏലൂർ നഗരസഭയിൽ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡെങ്കി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏലൂർ നഗരസഭയിലെ 11 വാർഡിലാണ്. 10-11 വാർഡുകളിലാണ്. ഏകദേശം 23 രോഗികളാണ് ഈ പ്രാവശ്യം 11 വാർഡിലുള്ളത്. ഈ രോഗികളിൽ ഉണ്ടായിട്ടുള്ള ശാരീരിക പ്രയാസങ്ങൾ എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് ഹോമിയോ ഡിസ്പെൻസറിയിൽ നിന്നുള്ള ഡോക്ടറും വേറെ 2 ഡോക്ടർമാരുടെ സംഘം ഇതിനെക്കുറിച്ച് ഗവേഷണം പഠിച്ച് രോഗികളെല്ലാവരെയും 10 രോഗികൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത 10 രോഗികളെയും നേരിട്ട് കണ്ട് അവരുടെ രോഗവിവരം കണ്ട് ഇത് ഒരു ബോർഡ് ഓഫ് മീറ്റിംഗ് ഹോമിയോപ്പതിയുടെ നടത്തിയിട്ട് രോഗപ്രതിരോധത്തിനുള്ള മരുന്ന് ഏലൂർ നഗരസഭയിലെ 11 വാർഡിൽ ആകമാനമുള്ള ഏകദേശം 360 വീടാണ് ഉള്ളത്. 360 വീടുകളിലും ആശാവർക്കർമാരുടെ സേവനം ഉപയോഗിച്ച് നൽകുകയുണ്ടായി. കൂടാതെ ആയുർവേദത്തിന്റെ അപരാജിത ചൂർണം എന്നുള്ള ചൂർണം 360 വീടുകളിലും ഞാൻ എന്റെ കയ്യിലെ കാശ് കൊടുത്ത് വാങ്ങിച്ച് കൊതുകിനെ പ്രതിരോധിക്കാൻ ഇല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഇതിന്റെ ചൂർണം കത്തിച്ച് കൊതുകുകളെ ഓടിക്കാനുള്ള പരിപാടി നടത്തിയിരുന്നു. കൂടാതെ നഗരസഭ ഫോഗി

0: കൊതുകിനെതിരെയുള്ള പ്രേയിങ്ങും എല്ലാം ശക്തമായിട്ടുള്ള രീതിയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശമായതിനാൽ ഇത് കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അടുത്ത വർഷം ഈ വിഷയത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അടുത്ത വർഷം ഒരു മാർച്ചോടുകൂടി തന്നെ വീടുകളിലുള്ളവർക്ക് ബോധവൽക്കരണവും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു സാഹചര്യം ഒരുക്കുകയും കാനയും തോടുകളെല്ലാം നേരത്തെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഈ ചീത്ത പേര് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ, തലവേദനയും ശക്തമായിട്ടുള്ള ബോഡി പെയിനും സഹനീയമായിട്ടുള്ള ബാക്ക് പെയിനുമാണ് രോഗികൾക്ക് ഉണ്ടായിട്ടുള്ളത്. കൊതുകിൽ നിന്ന് തന്നെയാണോ ഈ രോഗം വരുന്നത് എന്ന് തോന്നിപ്പിക്കുന്നത്ര ഭീകരമായിട്ടുള്ളൊരു അംഗസംഖ്യയിലേക്കാണ് പതിനൊന്നാം വാർഡ് പോയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഈ 10-11 വാർഡുകളിലെ ജനങ്ങളുടെ ബ്ലഡ് സാമ്പിൾ എടുത്ത് ഒരു വിശദമായിട്ടുള്ള ഒരു പഠനം നടത്തി അടുത്ത വർഷത്തേക്കെങ്കിലും ഡെങ്കി ആയാലും H1N1 ആയാലും ഷിഗില ആയാലും ഇങ്ങനെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് അതല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാനായിട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഒരു സേവനം ഞങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്.
1: ഏലൂർ മുനിസിപ്പാലിറ്റി ക്ലീൻ സിറ്റി മാനേജർ SP James.
2: നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഡെങ്കി ഔട്ട്ബ്രേക്ക് ഏലൂർ നഗരസഭയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സമീപത്തെ നഗരസഭകളായിട്ടുള്ള കളമശ്ശേരി, കൊച്ചി അതിനോട് വളരെ ചേർന്ന് നടക്കുന്നുണ്ട്. തന്നെ ഏലൂർ നഗരസഭയിലും കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഡെങ്കി ഔട്ട്ബ്രേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷവും ഡെങ്കി ഔട്ട്ബ്രേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡെങ്കി ഒരു നമുക്കറിയാവുന്ന പോലെ തന്നെ കൊതുകുജന്യ രോഗമാണ്. കൊതുകിന്റെ ബ്രീഡിംഗ് പ്ലേസ് സോഴ്സ് റിഡക്ഷൻ ചെയ്യാന്നുള്ളതാണ്. അതിന്റെ ബ്രീഡിംഗ് പ്ലേസുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് എലിമിനേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഒരു കൊതുക് ഡെങ്കി പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. രണ്ടാമത് അഡൽറ്റ് മോസ്കിറ്റോനെ എലിമിനേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിന് നമ്മൾ സ്പ്രേയിങ് ആന്റി മോസ്കിറ്റോ സ്പ്രേയിങ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫോഗിങ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ ബ്രീഡിംഗ് പ്ലേസുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിന്റെ ഇതിൽ നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്, നമ്മുടെ പരിസര ശുചിത്വം. നമ്മൾ വീടുകളായാലും സ്ഥാപനങ്ങളായാലും സ്കൂളുകളായാലും ഗവൺമെന്റ് ഓഫ് കേരളം 3 ദിവസങ്ങളിലായിട്ട് ഡ്രൈ ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ് പറയുന്നത്. എല്ലാ ഫ്രൈഡേയിലും സ്കൂളുകളിൽ നമ്മൾ ഡ്രൈ ഡേ സെലിബ്രേറ്റ് ചെയ്യുക, ആൻഡ് സാറ്റർഡേ ഓഫീസുകളിൽ, സൺഡേ നമ്മൾ വീടുകളിൽ. അഡൾട്ട് മോസ്കിറ്റോ ചെയ്യാനായിട്ട് നമ്മൾ റുട്ടീൻ ആയിട്ട് ഫോഗിങ് നടത്തുന്നുണ്ട്, സ്പ്രേയിങ് നടത്തുന്നുണ്ട്. അതിലെ ഹെൽത്ത് സർവീസസ് ആയിട്ട്, സ്റ്റേറ്റ് ഹെൽത്ത് സർവീസസ് ആയിട്ട് നമ്മൾ ടൈ അപ്പ് ചെയ്തിട്ട് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ആശാ വർക്കേഴ്സ് ഒന്നിച്ച് നഗരസഭ പ്രദേശത്ത് വീടുകളും സ്ഥാപനങ്ങളൊക്കെ കൃത്യമായിട്ട് ഇടവേളകളിൽ പരിശോധന നടത്തി വേസ്റ്റ് മാനേജ്മെന്റ് വയലേഷൻ കണ്ടെത്തിയെങ്കിൽ കൃത്യമായ ഡയറക്ഷൻ കൊടുക്കുകയും തുടർന്നും അവരത് കംപ്ലൈ ചെയ്തില്ലെങ്കിൽ നോട്ടീസ് കൊടുത്ത് ഫൈൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്ഥാപനങ്ങൾക്കെതിരെയും വ്യക്തികൾക്കെതിരെയും നമ്മൾ സ്വീകരിച്ചു വരുന്നതാണ്. ഇപ്പോ ഈ ഒരു ഔട്ട് ബ്രേക്കിന്റെ ഇടയിൽ നമുക്ക് കുറെയൊക്കെ ഡെങ്കിയുടെ ഔട്ട് ബ്രേക്ക് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കുറെയൊക്കെ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് എന്റെ സെക്കൻഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഏലൂരിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ സ്ഥാപനങ്ങളുണ്ട്, അതല്ല ഇതര സമയത്തുള്ള ഗസ്റ്റ് ലേബേഴ്സ് ഉണ്ട്, അവിടെയൊക്കെ സാനിറ്റേഷന്റെ ഒരു പ്രശ്നം കിടപ്പുണ്ട്. വലിയ വലിയ ഗോഡൌൺസ് അവര് പലപ്പോഴും അവര് കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടാതെ ഇതൊക്കെ അവിടെ കിടക്കുകയാണ്. അത് ആദ്യം അവര് ഗോഡൌൺ സ്റ്റോർ ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും പുറത്തേക്ക് ഡംപ് ചെയ്യും. അത് ഓപ്പൺ പ്ലേസിലേക്കാണ് ഡംപ് ചെയ്യുന്നത്. അവർക്ക് പറയുന്ന അവർക്ക് കുറെ നിയമപരമായ പ്രശ്നങ്ങളുണ്ട്, സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് വലിയൊരു, കാരണം അവിടെയൊക്കെ ബ്രീഡിംഗ് പ്ലേസ് ആണ്. ഞങ്ങൾ അവിടെ പരിശോധന നടത്തുമ്പോഴൊക്കെ അവിടെ നിറയെ കൂത്താടികളുണ്ട്. അപ്പൊ അത് അവർക്ക് ടെക്നിക്കലി ഓക്കെ ഇരിക്കാം, പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് ഇത് ഭയങ്കര ഹാംഫുൾ ആണ്. വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടായി, വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്തു, ആ സ്റ്റോറേജിൽ അടച്ചു വെച്ചില്ല, അത് മതി ഇതിലേക്ക് കൊതുക് ഇത് വരാനായിട്ട്. ഏലൂരെ സംബന്ധിച്ച് ഫാക്ടിന് കുറെ ക്വാർട്ടേഴ്സുകളുണ്ട്, ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ ആ കോമ്പൗണ്ടിലേക്ക് ആരും പോകുന്നില്ല, ഒക്കെ വെള്ളം കെട്ടിക്കിടക്കാൻ. അപ്പൊ ഇത് ഒരുപാടുണ്ട്, ഈ ഒരുപാട് ബിൽഡിങ്സ്, ഗോഡൌൺസ് ഇവിടെയൊക്കെ ഡംപ് ചെയ്തേക്കാണ്. ഫാക്ടിന്റെ ESI ക്വാർട്ടേഴ്സ്, സൈഡ് ക്വാർട്ടേഴ്സ് ഒക്കെ വെറുതെ വേക്കന്റ് ആണ്. അപ്പൊ അതൊക്കെ ആ ബിൽഡിങ്ങിന്റെയൊക്കെ ടെറസൊക്കെ എങ്ങനെയാണ് അവസ്ഥയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ ലക്കിലിയാണ് ഇങ്ങനെയൊക്കെ പോണത്, കാരണം എല്ലാവിധ ചാൻസും ഏലൂരുണ്ട്.
1: ഏലൂർ 11-ാം വാർഡിലെ ഡെങ്കിപ്പനി ബാധിച്ച റോൺ തോമസ്.
3: കഴിഞ്ഞ മുന്നത്താഴ്ച എനിക്ക് ഡെങ്കു വന്നു, 10 ദിവസത്തോളം നീണ്ടു നിന്ന്. പ്ലേറ്റ് കൗണ്ട് ഒരു 50,000 അടിയിൽ പോയി. അപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. ഇത്രയും പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അപ്പോ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ ഹോമിയോ മെഡിസിൻസ് ഞങ്ങളുടെ വാർഡ് കൗൺസിലർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അതും പിന്നെ അപരിചിത പൂർണ്ണം എന്ന് പറഞ്ഞ ഒരു അതും ആയുർവേദ കടയിൽ നിന്ന് ഞങ്ങൾക്ക് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങൾ വീട്ടിൽ പോക്കായിരുന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് ഡെങ്കു വന്നു, ഒന്നും കഴിക്കാൻ പറ്റണ്ടായില്ല, കഴിക്കുന്നതെല്ലാം വൊമിറ്റ് ചെയ്ത് പോണായിരുന്നു. ചാട്ടിയ സമയത്ത് എനിക്ക് ഭയങ്കര

0: പെയിനും മേലെ മൊത്തം വെക്കുളിരാനും നടുവിനൊക്കെ ഇരുന്ന് എന്റെ ഭയങ്കര വേദനയായിരുന്നു നടുവിനും. പിന്നെ ഭയങ്കര തലവേദന, ഒരു തല എനിക്ക് പൊക്കാൻ പറ്റണ്ടായിരുന്നില്ല. ഞാൻ ഒരു 3-4 days ഞാൻ കട്ട്ലി തന്നെയായിരുന്നു ഫുഡും എല്ലാം. പക്ഷെ ഇപ്പോ ഞാൻ കംപ്ലീറ്റ്ലി ഹെൽത്തി ആണ്, ഞാൻ കോളേജിൽ പോയി തുടങ്ങി. അപ്പോ നഗരസഭ മുൻകൈ എടുത്ത് നാട്ടില് നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ ഇപ്പോ ഈ റെയിൻ സീസണിലായതുകൊണ്ട് ഡെങ്കുവും അതേപോലത്തെ സിമിലർ ആയിട്ടുള്ള പനികളും വരാണ്ടിരിക്കാൻ മുൻകൈ എടുത്ത് നോക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന.
1: ഏലൂർ മുനിസിപ്പാലിറ്റി കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജുകുമാർ ടി എസ്.
2: ഏലൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴില് പാതാളം വള്ളോപ്പള്ളി താഴം ഏരിയയില് 10-11 വാർഡുകളിലായിട്ട് 20 ഡെങ്കു ഫീവർ കേസുകൾ 5-ാം മാസം അവസാനത്തോടുകൂടിയും 6-ാം മാസമായിട്ട് ഉണ്ടായിരുന്നു. അത് ഈഡിസ് വർഗത്തിൽപ്പെട്ട പെൺകൊതുകാണ് ഈ രോഗം പരത്തുന്നത്. ശുദ്ധജല ശേഖരങ്ങളിൽ, അതായത് മണ്ണിന്റെ അംശം വളരെ കുറവുള്ള പ്രതലങ്ങളിൽ ചെറിയ ചെറിയ കണ്ടെയ്നറുകൾ, പ്ലാസ്റ്റിക് ബോട്ടിൽ, പ്ലാസ്റ്റിക് ഷീറ്റ്, ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്ന ടയറുകള്, ഉരല്, ചെടിച്ചട്ടികള്, വീടിനകത്ത് കാണുന്ന മണി പ്ലാന്റില് ഒഴിക്കുന്ന വെള്ളം, പുറത്തു പോകാതിരിക്കാനായിട്ട് കളക്ട് ചെയ്യാനായിട്ട് അടിയിൽ വയ്ക്കുന്ന ട്രേ, പിന്നെ ഫ്രിഡ്ജിന്റെ ചില്ല ട്രേ, ഇവയിലാണ് ഇത് പ്രധാനമായിട്ടും ഈഡിസ് വർഗത്തിൽപ്പെട്ട പെൺകൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത്. ഓടയിലും നമ്മുടെ സിവേജ് വേസ്റ്റിലും ഒക്കെ മുട്ടയിട്ടുന്ന ക്യൂലെക്സ് വർഗത്തിൽപ്പെട്ട കൊതുകുകളാണ് പെൺകൊതുകളാണ് ഈ രോഗം പരത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ പെൺകൊതുക് മാത്രമേ രക്തപാനം നടത്തുന്നുള്ളൂ, അതുകൊണ്ടാണ് പെൺകൊതുകൾ എന്ന് സ്പെസിഫൈ ചെയ്തത്. കൊതുകിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഇലയുടെ നീരും പൂവിന്റെ ചാറും ഊറ്റി കുടിച്ചാണ് ജീവിക്കുന്നത്. അതിന്റെ ഫെർട്ടിലൈസേഷൻ, അതായത് അടുത്ത തലമുറ ഉത്പാദിപ്പിക്കാനായി, മുട്ട ഉത്പാദിപ്പിക്കാനായി മനുഷ്യന്റെ ആയാലും മൃഗത്തിന്റെ ആയാലും ബ്ലഡിലെ പ്രോട്ടീൻ കണ്ടന്റ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് അത് രക്തപാനം നടത്തുന്നത്. അപ്പൊ ഇത്തരം കൊതുകളുടെ, ഈഡിസ് വർഗത്തിൽപ്പെട്ട കൊതുകളുടെ പ്രത്യേകത എന്താണ്, മനുഷ്യ രക്തത്തോടാണ് താല്പര്യം കൂടുതൽ. അതുകൊണ്ട് മനുഷ്യൻ വസിക്കുന്ന പ്രദേശത്ത് 100 മുതൽ 200 മീറ്റർ ചുറ്റളവിൽ തന്നെയായിരിക്കും ഇതിന്റെ പ്രജനന സ്ഥലങ്ങൾ. കൊതുകിന്റെ വംശവർദ്ധന തടയുകയാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം ഡെങ്കി പ്രതിരോധത്തിന്. അപ്പൊ നമ്മുടെ 5-ാം മാസം ലാസ്റ്റിലോടുകൂടി ഈ കേസ്, ഫസ്റ്റ് കേസ് നമുക്ക് വന്നതെന്ന് പറഞ്ഞാല് 5-ാം മാസം അവസാനത്തോടുകൂടെ വന്നാണ്, അതിൽ നിന്നാണ് മറ്റുള്ള കേസുകൾ സ്പ്രെഡ് ആയിട്ട് വന്നത്. എന്തായാലും നമുക്ക് വളരെ ഫലപ്രദമായി തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു. മുനിസിപ്പാലിറ്റി ഹെൽത്ത് വിങ്ങും ആരോഗ്യവകുപ്പിന്റെ സ്റ്റാഫിന്റെയും അതുപോലെ തന്നെ വോളണ്ടിയേഴ്സ് ആയ ആശാ വർക്കർ, അതുപോലെ അതർ വോളണ്ടിയേഴ്സ്, കൌൺസിലർ ഇവരുടെ നേതൃത്വത്തിൽ ഈ ഡെങ്കിപ്പനി പ്രതിരോധിക്കാനായിട്ട് സാധിച്ചു. ഈ മാസം ആദ്യത്തോടുകൂടി ഒരു കേസാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം എന്ന നിലയിലാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ എത്തിയിട്ടുള്ളത്. നമ്മൾ ഡെങ്കി കേസുകൾ കുറച്ചു കൊണ്ടുവരാനും പ്രതിരോധിക്കാനും സാധിച്ചിട്ടുണ്ട്. പുതിയ കേസുകൾ ഈ മാസം 1 ആയതുകൊണ്ട് കൺട്രോൾ ആയി എന്ന് നമുക്ക് വിശ്വസിക്കാം.
1: ഏലൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ലൈജു സജീവൻ.
3: പകർച്ചവ്യാധി പെരുകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ഏലൂർ നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിഥി തൊഴിലാളികൾ കൂടുതലായി താമസിക്കുന്ന വാർഡുകൾ കേന്ദ്രീകരിച്ച് സോഴ്സ് റിഡക്ഷൻ ക്യാമ്പയിനുകളും അതോടൊപ്പം തന്നെ അവബോധ ക്ലാസ്സുകൾ, ഫോഗിങ് സ്പ്രേയിങ് മുതലായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പകർച്ചവ്യാധികൾക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുകയാണ് നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആശാവർക്കർമാരുടെ നേതൃത്വത്തിലും ജെ എച്ച് എമാരുടെ നേതൃത്വത്തിലും വീടുകൾ കയറിയിറങ്ങി ഇതിനെതിരെ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാമോ അതെല്ലാം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാർഡുതല സാനിറ്റേഷൻ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് വാർഡുതല സാനിറ്റേഷൻ കമ്മിറ്റികളുടെ നിർദ്ദേശപ്രകാരം വാർഡ് തലത്തിൽ ഇതിനുവേണ്ട പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ ചെയ്തു വരികയാണ്. അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് മാലിന്യ സംസ്കരണം കൂടുതൽ മെച്ചപ്പെട്ടതായാൽ തന്നെ കൊതുകിന്റെ ബ്രീഡിംഗ് കുറയ്ക്കാൻ സാധിക്കും. മാലിന്യ സംസ്കരണം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൃത്യമായി യൂസർ ഫീ നൽകിക്കൊണ്ട് മിക്കവാറും വാർഡുകളിൽ ഒരു നല്ല രീതിയിൽ തന്നെ ആളുകൾ ഇതിനോട് സഹകരിച്ചു പോരുന്നു. അതോടൊപ്പം തന്നെ ജൈവ മാലിന്യ സംസ്കരണം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടി സഭയിലെ എല്ലാ വീടുകളിലും ബയോ കമ്പോസ്റ്റർ ബിന്നുകൾ നൽകിയിട്ടുണ്ട്. അതിലൊരു 50% ആളുകൾ കമ്പോസ്റ്റർ ബിൻ വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ച് ജൈവ മാലിന്യ വീടുകളിൽ തന്നെ സംസ്കരിക്കുന്ന രീതി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ബാക്കി ഉള്ള ആളുകളെ അവർക്ക് കൃത്യമായ അവബോധം നൽകിക്കൊണ്ട് അത് ഉപയോഗിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ 60 കുട്ടികളടങ്ങുന്ന രാജഗിരി കോളേജിലെ NSS വിദ്യാർത്ഥികൾ നമ്മുടെ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ വിവിധ വീടുകൾ എല്ലാ വീടുകളും കയറിയിറങ്ങി സർവേകൾ കൃത്യമായ അവബോധം എല്ലാം നൽകിക്കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ വീടുകൾ കയറിയിറങ്ങി സോഴ്സ് റിഡക്ഷന് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു പൊതുജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് കൃത്യമായി കൈമാറുന്നതിന് നമ്മൾ ഒരു ഏജൻസിയെ എംപാനൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ രീതിയിൽ മാലിന്യ സംസ്കരണം നടത്തിക്കൊണ്ട് നഗരസഭ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണ ഉപാധികൾ കൃത്യമായി ഉപയോഗിക്കാതെ ഇരിക്കുന്ന സ്ഥാപനങ്ങളെ നമ്മൾ കണ്ടെത്തി അവർക്ക് നോട്ടീസ് നൽകിയും പിഴ ചുമത്തിക്കൊണ്ടും അവരെയും ബോധവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയാണ്. അതുപോലെ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം

0: ജനങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കുറച്ച് വൈകിപ്പോയതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മളിപ്പോൾ കൗൺസിലർമാർക്ക് പ്രത്യേകം സാനിറ്റേഷൻ ഫണ്ട് നൽകിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഒരു 10 ലക്ഷം രൂപയുടെ പാന ക്ലീനിങ് വർക്ക് നമ്മൾ ഏറ്റെടുത്തുകൊണ്ടും അതുപോലെ തോട് ക്ലീനിങ് നടത്തിക്കൊണ്ടും എല്ലാം നമ്മൾ രോഗപ്രതിരോധ മാർഗങ്ങൾ നടപടികൾ സ്വീകരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏലൂർ നഗരസഭയിൽ ഹോമിയോപ്പതി അതോടൊപ്പം ആയുർവേദ സംയുക്ത പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. നഗരസഭയിലെ മുഴുവൻ പൊതുജനങ്ങൾക്കും പ്രതിരോധ മരുന്നുകൾ നൽകുന്നതിന് വേണ്ട നടപടി കഴിഞ്ഞ ആഴ്ച മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ വെള്ളിയാഴ്ച ദിവസവും സ്ഥാപനങ്ങളിൽ ശനിയാഴ്ച ദിവസവും വീടുകളിൽ ഞായറാഴ്ച ദിവസവും ഡ്രൈ ഡേ ആചരിച്ചുകൊണ്ട് കൊതുകിൻ്റെ ഉറവിട നശീകരണത്തിന് വേണ്ട പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്.
1: ഒരു സമൂഹത്തിന്റെ കരുത്ത് അതിന്റെ കൂട്ടായ പ്രവർത്തനങ്ങളിലാണ്. ഏലൂർ മുനിസിപ്പാലിറ്റിയിൽ സാമൂഹ്യ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ശുചീകരണ തൊഴിലാളികളും കൈകോർത്തപ്പോൾ അതിന്റെ ഫലം വ്യക്തമായി കണ്ടു തുടങ്ങി. ഇത് ഏലൂരിന്റെ മാത്രം വിജയമല്ല, ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാമെന്ന സന്ദേശം കൂടിയാണ്. ഈ ജാഗ്രതയും ഐക്യവും തുടർന്നാൽ ആരോഗ്യകരമായ ഒരു നാളെ നമുക്ക് ഉറപ്പാക്കാം. ഓരോ വ്യക്തിയും സമൂഹത്തിനായി കൈകോർക്കുമ്പോൾ ആരോഗ്യവും പ്രതീക്ഷയും ഒരുമിച്ച് വളരും. ആ നല്ല മാതൃക ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കട്ടെ.
2: പനിയേറും കാലം ജാഗ്രതയോടെ ഇരിക്കാം. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹകരണം ജിതാ സുധീർ.
3: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
4: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
3: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
5: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
6: ഞാൻ നടുക്കണ്ടി കണാരനെ കുറിച്ച് ആലോചിക്കായിരുന്നു. ഓനെ കുറിച്ച് എന്താണ് ആലോചിച്ചത്? കുഞ്ഞിക്കേള് ആരാഞ്ഞു. മനുച്ചന്മാര് എങ്ങനെയ ഇങ്ങനെ മാറിപ്പോകുന്നതെന്ന്. തീവണ്ടിയുടെ ശബ്ദം അകന്നകന്നു പോയതോടെ കുഞ്ഞിക്കേളുവിന്റെ മുഖത്ത് ശാന്തത വന്നിരുന്നു. മനുച്ചന്മാർക്ക് അങ്ങനെയും ചില കഴിവുണ്ടെന്നാ പറയുന്നത് രാമറേ. ഒരാള് എന്താകണോന്ന് വിചാരിച്ചോ എങ്ങനെയെങ്കിലും അയാളതായി തീരുവത്രേ. കുറച്ച് പണിയെടുക്കണോന്ന് മാത്രം. കുഞ്ഞിക്കേളുവിന്റെ ഈ അഭിപ്രായമാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ രാമറിന്റെ ചിന്തയെ മാറ്റിമറിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെ കലുഷിതമായ അവസ്ഥകളിൽ നിന്ന് മാറി ഉള്ളിലെല്ലാം ഇപ്പോൾ തെളിമ നിറഞ്ഞുകിടക്കുന്നു. ഭാവിയെക്കുറിച്ച് ചില തീരുമാനങ്ങൾ എടുക്കണമെന്ന് തോന്നിയത് അന്ന് രാത്രിയാണ്. അച്ഛൻ ബോധമറ്റ നിലയിൽ കോലായിൽ ചുരുണ്ടുകിടക്കുന്നു. അച്ഛൻ എത്രത്തോളം ഇങ്ങനെ പോകുമെന്നറിയില്ല. ഒന്നും പറയാനും തോന്നുന്നില്ല. കണ്ണച്ഛന്റെ അടുത്തുനിന്ന് പോരണമെന്നും സ്വന്തമായ ഒരു വഴി കണ്ടെത്തണമെന്നും രാമർ ആലോചിച്ചു തുടങ്ങി. ഏതു വഴിയിലൂടെയാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് മാത്രം ഒരു രൂപവുമില്ല. കല്യാണിയെ ചന്തയിൽ വെച്ച് കണ്ടപ്പോഴും പിന്നീട് തോണിയിൽ കയറ്റിവിട്ടപ്പോഴും മനസ്സിൽ ചില തീരുമാനങ്ങൾ രൂപപ്പെട്ടിരുന്നു. എന്നാൽ അതിന് ഒരടിത്തറ ഉണ്ടാക്കുവാൻ ഇനിയും സാധിച്ചിട്ടില്ല. അടിത്തറയിട്ടതിന് ശേഷം വേണം കടവും കടന്ന് മണിയൂരിലേക്ക് പോകാൻ, മന്ത്രവാദി ചെക്കോട്ടിയുടെ വീടിന്റെ ഉമ്മറത്ത് കയറിയിരിക്കുവാൻ. തെളിഞ്ഞ മനസ്സോടെ തന്നെ രാത്രിയിൽ മുഴുവൻ രാമർ ആലോചിച്ചത് ഇതിനെക്കുറിച്ചൊക്കെയായിരുന്നു. പിറ്റേന്ന് കാലത്ത് കണ്ണച്ഛന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം ആദ്യം അന്വേഷിച്ചത് അച്ഛനെക്കുറിച്ചായിരുന്നു. അച്ഛന്റെ നിർത്താത്ത കുടിയെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞിരിക്കുന്നു. എന്നാൽ ഒരാശ്വാസം എന്നോണം കണ്ണച്ഛൻ പറഞ്ഞു, എന്തായാലും ഓനൊരു കൊലക്കേസിൽ പ്രതിയായില്ലോ, അത് തന്നെ വലിയ കാര്യം. കണ്ണച്ഛനോടൊത്ത് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള തന്റെ തീരുമാനങ്ങൾക്ക് വഴി തുറക്കുന്നതായും രാമറിന് തോന്നി. കണ്ണച്ഛന്റെ നിർദ്ദേശം അയാൾ അംഗീകരിക്കുകയും ചെയ്തു. വയലുകളിലും പറമ്പുകളിലും പണിയെടുക്കുന്നവർക്കുള്ള കഞ്ഞി കണ്ണച്ഛന്റെ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കി കൊണ്ടുപോകാറുള്ളത്. കാലത്ത് 10 മണിയോടെ അവർക്കുള്ള കഞ്ഞി കൊണ്ടുപോയി കഴിഞ്ഞാലേ കണ്ണച്ഛൻ കഞ്ഞി കുടിക്കൂ. നെല്ലുകുത്തിയ അരിയുടെ കഞ്ഞിയിൽ തേങ്ങാപ്പാലൊഴിക്കും, കൂടെ പുഴുക്കുമുണ്ടാകും. വീടിന്റെ ഉമ്മറത്ത് വെറും നിലത്തിരുന്നാണ് കണ്ണച്ഛൻ കഞ്ഞി കുടിക്കുക. നിലത്ത് വീണ പ്ലാവില പെറുക്കിയെടുത്ത് ഈർക്കിൽ കുത്തി കോരി ഉണ്ടാക്കും. കഞ്ഞി കുടിക്കാൻ പ്ലാവില വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമാണ്. പ്ലാവിൽ നിന്നും ഇലയൊടിക്കാൻ ഒരിക്കലും അനുവദിക്കാറില്ല. നിലത്ത് വീണുകിടക്കുന്ന പഴുത്ത പ്ലാവില തന്നെ എടുക്കണം. കണ്ണച്ഛനും രാമറും മുഖാമുഖം ഇരുന്നാണ് കഞ്ഞി കുടിക്കുന്നത്. പ്ലാവില കൊണ്ടുള്ള കോരി കഞ്ഞിക്കിണ്ണത്തിൽ 4-5 വട്ടം ചുഴറ്റിയതിനു ശേഷമാണ് കണ്ണച്ഛൻ കഞ്ഞി കുടിക്കാറുള്ളത്.

ആസ്വദിച്ചാണ് അദ്ദേഹം കഞ്ഞി ഇറക്കിക്കൊണ്ടിരിക്കുക. കഞ്ഞി ഒരിറക്ക് അകത്താക്കിയതിനു ശേഷം പുഴുക്ക് വിരൽ കൊണ്ട് തോണ്ടിയെടുത്ത് വായിൽ വയ്ക്കും. അതും ഒരു പ്രത്യേക രീതിയിലായിരുന്നു. കഞ്ഞിക്കിണ്ണം പകുതിയായപ്പോൾ കണ്ണച്ചൻ പറഞ്ഞു, രാമറായ, ഞാൻ ആലോചിക്കുകയാണ്, എന്തിനാ ഞാൻ ഇത്രയും ഉണ്ടാക്കുന്നത്? എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? എന്താണ് അദ്ദേഹം പറഞ്ഞു വരുന്നതെന്നറിയാതെ കഞ്ഞികുടി നിർത്തി രാമർ കണ്ണച്ചന്റെ

0: കഞ്ഞികുടി നിർത്തി രാമർ കണ്ണച്ഛന്റെ മുഖത്തേക്ക് നോക്കി. പ്രാന്തന്മാരായ രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമല്ലേ എനിക്കുള്ളൂ. ആ ആൺകുട്ടിയെക്ക് എന്തായാലും ഒന്നും വേണ്ട. പെൺകുട്ടിക്ക് ആവശ്യമുള്ള അത്ര ഉണ്ട് താനും. ഇനിയും ഞാൻ എന്തിനാ ഉണ്ടാക്കുന്നത്? കണ്ണച്ഛൻ എന്താ പറഞ്ഞോണ്ട് വരുന്നത്? ഒന്നുമില്ല, എന്തിനാ ഇതൊക്കെയെന്ന് ആലോചിക്കുകയാണ്. കുറെ നാളായി ഇത് വിചാരിക്കുന്നു. ഇനി മക്കളോടൊത്ത് പൊരയിൽ തന്നെ കഴിയണം. തേങ്ങാ കച്ചവടം ഞാൻ മാണ്ടാന്ന് വെക്കുകയാണ്. എന്നിട്ടോ കണ്ണച്ച? രാമറിന് സംശയം വീണ്ടും കൂടി. അയിന്നല്ലേ ഇനിയൊക്കെ ഉള്ളത്. ഇനി തേങ്ങാ കച്ചവടം രാമർ നടത്തി കൊണ്ടുപോകണം. അത് കേട്ട് വായിലേക്ക് കോരി ഒഴിക്കാൻ പോകുന്ന കഞ്ഞി രാമർ കിണ്ണത്തിലേക്ക് തന്നെ ഒഴിച്ചു. ഞാനോ? രാമർ സംശയം പ്രകടിപ്പിച്ചു. എന്തേ, നിന്നെക്കൊണ്ട് അതിന് കഴിയൂ? നിനക്കിപ്പോ അതിനുള്ള പിടിപാടായി. അങ്ങാടിയിലെല്ലാരെയും അറിയുകയും ചെയ്യാം. ബാക്കിയുള്ള ഒത്താശയൊക്കെ ഞാൻ ചെയ്യാം. അത് മാണ്ട കണ്ണച്ച, നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്നാ മതി, ബാക്കിയൊക്കെ ഞാള് ചെയ്തോളൂ. ഇപ്പോഴും ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല. പക്കെങ്കില് അതങ്ങനെ പോരാ എന്നൊരു തോന്നല്. നിനക്കൊരു മംഗലൊക്കെ കഴിക്കേണ്ട പ്രായമായി. പൊരയിലാണെങ്കിൽ ആരുമില്ല. അപ്പോ എന്നെയും താങ്ങി നടന്നാലും മതിയോ? ഇനി എന്തെങ്കിലും ചെയ്യണോ? ഇവിടെ ഈ കാണുന്ന തേങ്ങാ കച്ചവടമൊക്കെ ഇനി ഏറ്റെടുക്കുന്നു, നടത്തുന്നു. ഞാനിവിടെ കാറ്റും കൊണ്ടിരിക്കൂ. നിനക്ക് മനസ്സിലായോ? രാമർ പെട്ടെന്ന് പറഞ്ഞു. അത് മാണ്ട കണ്ണച്ച, കണ്ണച്ചന്റെ അടുത്ത് ഞാൻ ഇവിടെ ഉണ്ടാവൂ, എനിക്കത് മതി. എന്നാൽ കണ്ണച്ചൻ സമ്മതിച്ചില്ല. എനിക്കത് പോരെങ്കിലോ, ഇനി സ്വന്തം കാലിൽ നിൽക്കണോ? നിനക്കതിന് കയ്യും അയിനും മാണ്ട എല്ലാ കാര്യങ്ങളും ഇനി ചെയ്യണം. എന്നിട്ട് മാണ ഒരു മംഗലം കഴിക്കയെ. അച്ഛൻ ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അമ്മ ഉണ്ടായിരുന്നെങ്കിലേ പറഞ്ഞു തരുമായിരുന്നു. ഒടുവിൽ രാമറിന് സമ്മതം മൂളേണ്ടി വന്നു. ഇറങ്ങുമ്പോൾ കണ്ണച്ചൻ പ്രത്യേകം പറഞ്ഞു, അങ്ങാടിയിലെ ഒരു സ്ഥലം കണ്ടുവെക്ക്. തേങ്ങ കൊണ്ടിടാനും വണ്ടി കയറ്റാനും ഒരു സ്ഥലം വേണ്ടേ. പൈസ ആവശ്യമുണ്ടെങ്കിൽ തരാ. കാൽ തൊട്ട് ഒന്ന് വന്ദിക്കണമെന്ന് തോന്നിയിരുന്നു, കഴിഞ്ഞില്ല. അദ്ദേഹം പലപ്പോഴും തന്നെ അത്ഭുതപ്പെടുത്തുന്നു. താൻ പറയണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനു മുമ്പേ അദ്ദേഹം ഇങ്ങോട്ട് പറയുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
3: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
5: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
7: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
8: എന്ത് പഠിക്കണം, എന്താകണം?
9: കരിയർ ഗൈഡൻസ്.
8: ഡോക്ടർ PR വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
10: ഹലോ
11: സാർ, കോട്ടയത്ത് നിന്ന് പ്രിയ ആയിരുന്നു വിളിക്കുന്നത്. സാർ, എന്റെ മോന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ പ്ലസ് വൺ അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവന് പ്ലസ് ടു കഴിഞ്ഞിട്ട് സൈക്കോളജി അങ്ങനെ എടുക്കാൻ ഒരു പ്ലാൻ. അപ്പൊ വിദേശത്തേക്ക് പോയി പഠിക്കുന്നതാണോ അതോ ഇന്ത്യ തന്നെയാണോ? എങ്ങനെയാണ്
10: വിദേശത്ത്? അതായത് സൈക്കോളജി പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു എക്സ്പോർട്ട് സബ്ജക്റ്റാണ്, വിദേശമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റാണ്. നമ്മുടെ ഇവിടെ സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടൊരു അപ്രോച്ച് കുറവാണ്. ഇപ്പൊ സൈക്കോളജിസ്റ്റിന് കുറച്ചും കൂടി ഡിമാൻഡ് കൂടുതൽ പുറത്താണ്, എക്സ്പോർട്ട് സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് പുറത്ത് പഠിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുറത്ത് ജോലി കിട്ടി അവിടെ സെറ്റിൽ ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ചു കാലം അവിടെ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അമ്മയ്ക്ക് കുട്ടീനെ അയക്കാൻ തയ്യാറാണെങ്കിൽ, പഠിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഡിഗ്രി ഉണ്ടെങ്കിൽ ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഡിഗ്രി അവിടെ പഠിപ്പിക്കേണ്ട, PG പഠിപ്പിക്കുക. രണ്ടാമത്തൊരു ഗുണം എന്ന് വെച്ചാൽ പല PG കോഴ്സിനും ഫണ്ടിംഗ് ഉണ്ട് അവിടെ. രണ്ടാമത്തത്, ഇവിടെ ഡിഗ്രി പഠിക്കണമെങ്കിൽ എത്ര പൈസ വേണോ അതിന്റെക്കാട്ടും എത്രയോ ഇരട്ടി, ഒരു 25 മുതൽ 45 ലക്ഷം രൂപ വരെ അവിടെ ഡിഗ്രി പഠിക്കണമെങ്കിൽ. ഇവിടെ എല്ലാം കൂടി ഒരു 40,000 രൂപ പഠിക്കും. അപ്പൊ എത്ര ലക്ഷങ്ങൾ നമ്മൾ കൊടുക്കണം? അതിന് ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഡിഗ്രി പഠിക്കുക, PG വല്ല ഫെലോഷിപ്പ് കിട്ടിയിട്ടോ ആ സമയം കൊണ്ട് ഇത്തിരി പക്വതയ്ക്ക് വന്ന പിന്നെ PG അയക്കുക. ഇവിടെ നിന്ന് ഡിഗ്രി പഠിച്ചിട്ട് ഡിപ്ലോമ എടുത്താൽ അവിടെ ജോലി കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് പറയാം കേട്ടോ.
12: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് റേഞ്ച് തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ മറുപടി നൽകുന്നു. ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും ഇതേക്കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 24 26 397 അല്ലെങ്കിൽ 0484 24 26 387 മറ്റൊരു നമ്പർ കൂടി പറയാം, 94 46 45 58 88 ഈ നമ്പറുകളിൽ വിളിക്കാം. സമയം 8 മണി.
2: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: നമസ്കാരം. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഡൽഹി ലോ കല്യാൺ മാർഗിന് സമീപം പ്രതിഷേധിച്ചതിന് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാക്കളെ പോലീസ് വിട്ടയച്ചു. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, പാർട്ടി നേതാവ് പ്രിയങ്കാഗാന്ധി എംപി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എംപി ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും രാത്രി വിട്ടയച്ചതായി ഡൽഹി പോലീസ് അറിയിച്ചു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ പോലീസ് നടപടിക്കിടെ ആളപായമുണ്ടായെന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണം ഡൽഹി പോലീസ് തള്ളി. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കുകയോ പങ്കിടുകയോ ചെയ്യരുതെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം ജൂലൈ 1 വരെ രാജ്യത്ത് 58 കോടി 63 ലക്ഷം ജൻധൻ അക്കൌണ്ടുകൾ ആരംഭിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. അവയിൽ 3.08 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപമുണ്ടെന്നും രാജ്യസഭയിൽ കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൌധരി വ്യക്തമാക്കി. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ ആണവ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് കേന്ദ്രത്തിലും അമേരിക്ക ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഘർഷങ്ങൾക്കിടയിലും ഇറാൻ തിരശ്ശീലയ്ക്ക് പിന്നിൽ ചർച്ചകൾക്ക് ശ്രമിക്കുന്നുണ്ടെന്ന് ട്രംപ് അവകാശപ്പെട്ടു. കോട്ടയം അയർക്കുന്നം മാറ്റുപള്ളിയിൽ കുടുംബത്തിലെ 4 പേരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇളയകുട്ടി അലനും മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കോഴിക്കോട് മാവൂരിൽ ബ്രൌൺ ഷുഗറും കഞ്ചാവുമായി 2 പേരെ ഡാൻസാഫും മാവൂർ പോലീസും ചേർന്ന് പിടികൂടി. ഇവരിൽ നിന്ന് 500 ഗ്രാമോളം ഹാഷിഷോയിലും 1 കിലോയോളം കഞ്ചാവും പിടികൂടി.
2: ആകാശവാണി എഫ് എം വാർത്തകൾ.

0: പ്രേരി 102.3 മെഗാഹെർട്സിൽ എഫ് എം ബാൻഡിൽ ആകാശവാണി കൊച്ചി നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഡയറി. സമയം 8:03.
1: ഒറ്റയ്ക്കൊരു ചെങ്ങാടത്തിൽ 1942 നവംബർ 10 ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൌണിൽ നിന്ന് യാത്ര തുടങ്ങിയതാണ് SS ബെർലോമോണ്ട് എന്ന ബ്രിട്ടീഷ് ചരക്ക് കപ്പൽ. അതിലെ സെക്കൻഡ് സ്റ്റുവാർഡായിരുന്നു പുൻ ലിം. ചൈനയിലെ ഹൈനാൻ ദ്വീപാണ് സ്വദേശം. സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷമാണ് ലിം ബ്രിട്ടീഷ് മെർച്ചന്റ് നേവിയിൽ ചേർന്നത്. ബ്രിട്ടീഷ് കപ്പലിലെ ചൈനക്കാരുടെ അവസ്ഥ ആദ്യമൊക്കെ കഷ്ടമായിരുന്നു.

0: ഉയർന്ന പദവികളിലൊന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. എന്നാൽ രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചതോടെ ബ്രിട്ടീഷുകാർ കൂടുതലും സൈനിക സേവനത്തിലേക്ക് മാറി. അതോടെ ചൈനക്കാർക്ക് ഉദ്യോഗ കയറ്റം കിട്ടിത്തുടങ്ങി. അങ്ങനെയാണ് പൂൺ ലിം സെക്കൻഡ് സ്റ്റുവർട്ട് ആകുന്നത്. പക്ഷേ ആ ജോലിക്കയറ്റം അധികകാലം ആസ്വദിക്കാൻ ലിമ്മിന് ഭാഗ്യമുണ്ടായില്ല. 1942 നവംബർ 23 ജർമ്മനിയുടെ ഒരു അന്തർവാഹിനി SS ബെർലോമുണ്ടിനെ തകർത്തു കളഞ്ഞു. കപ്പലിലുണ്ടായിരുന്ന 54 പേരും കപ്പലും മുങ്ങി. എന്നാൽ ഒരാൾ മാത്രം പൊങ്ങി വന്നു. ജർമ്മൻ അന്തർവാഹിനിയിലുള്ള പട്ടാളക്കാർ അത് കണ്ടു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് ഒരിക്കലും അയാൾ രക്ഷപ്പെടില്ല. അയാളെ അവഗണിച്ച് അവർ സ്വന്തം വഴിക്ക് പോയി. പ്യൂൺ ലിം ആയിരുന്നു അത്. കപ്പൽ തകർന്ന ശേഷം ചങ്ങാടത്തിൽ കയറിപ്പറ്റിയ ലിം അതിലുള്ള സാധനങ്ങൾ തിരഞ്ഞു. ബിസ്ക്കറ്റ് പാക്കറ്റുകൾ, 40 ലിറ്റർ വെള്ളം, ചോക്ലേറ്റുകൾ, പഞ്ചസാര ക്യൂബുകൾ, ടോർച്ച് എന്നിവ കെട്ടി. ലൈഫ് ജാക്കറ്റ് വലിച്ചു കീറി ലിം ചങ്ങാടത്തിന് മേൽക്കൂര കെട്ടി. നടുക്കടലിൽ അയാൾ ദിവസങ്ങൾ തള്ളി നീക്കി. ലിമിന്റെ കഷ്ടകാലത്തിന് ഒറ്റ കപ്പലോ ബോട്ടോ ഒന്നും അതുവഴി വന്നില്ല. വൈകാതെ കയ്യിലുള്ള സാധനങ്ങളും വെള്ളവും തീർന്നു. മേൽക്കൂര പോലെ കെട്ടിയ ലൈഫ് ജാക്കറ്റിൽ മഴവെള്ളം ശേഖരിച്ച് ലിം കുടിച്ചു. കയ്യിൽ കിട്ടിയ കമ്പിക്കഷ്ണങ്ങളും കമ്പും ഉപയോഗിച്ച് ചൂണ്ടക്കൊളുത്തുണ്ടാക്കി മീനുകളെ പിടിച്ചു തിന്നു. കപ്പൽ കാണാതാകുമ്പോൾ അതിന്റെ അധികൃതർ അന്വേഷിക്കും എന്ന് കരുതി താം രക്ഷപ്പെടുമെന്നും ലിം കണക്കുകൂട്ടി. പക്ഷേ ലോക മഹായുദ്ധം നടക്കുന്നതിനാൽ ആരും കപ്പൽ തിരഞ്ഞെത്തിയില്ല. ഒരേ ഒരിക്കൽ ഒരു ചരക്ക് കപ്പൽ ലിമ്മിന്റെ അടുത്തുകൂടി കടന്നുപോയി. ലിം ഉറക്ക വിളിച്ചുകൂവിയെങ്കിലും അവർ ശ്രദ്ധിച്ചതേയില്ല. പിന്നീട് വന്ന ജർമ്മൻ അന്തർവാഹിനിയും ലിമ്മിനെ അവഗണിച്ചു. ഇതിനിടെ അമേരിക്കൻ എയർഫോഴ്സ് ലിമ്മിനെ രക്ഷിക്കാനായി അടുത്തുവന്നു. പക്ഷേ ആ സമയത്തുണ്ടായ കൂറ്റൻ കൊടുങ്കാറ്റും തിരമാലയും ലിമ്മിനെ കിലോമീറ്ററുകൾ അകലേക്ക് വലിച്ചുകൊണ്ടുപോയി. രക്ഷപ്പെടാമെന്ന പ്രതീക്ഷ ലിം ഉപേക്ഷിച്ച മട്ടായി. എങ്കിലും ജീവൻ നിലനിർത്താൻ അയാൾ മീനുകളെയും പക്ഷികളെയും പിടിച്ചു നിന്നു. 1943 ഏപ്രിൽ 5 മീൻ പിടിക്കാനിറങ്ങിയ 3 കുടുംബം അകലെ ഒരു ചങ്ങാടം കണ്ടു. ലിം ഉറക്കെ വിളിച്ചുകൂവി. അവരുടെ ബോട്ട് അടുത്തു തുടങ്ങി. ലിം ഒരു തുണിക്കഷ്ണം എടുത്ത് വീശി. ചങ്ങാടത്തിലുള്ള ആൾ അപകടത്തിലാണെന്ന് ബോട്ടിലുള്ളവർക്ക് പിടികിട്ടി. ബ്രസീലുകാരായിരുന്ന അവർ ചങ്ങാടത്തിനടുത്തെത്തി ലിമ്മിനെ ബോട്ടിലേക്ക് വലിച്ചു കയറ്റി. പോർച്ചുഗീസ് ഭാഷയിൽ അവർ ചോദിച്ചതൊന്നും ലിമ്മിന് മനസ്സിലായില്ല. അവർ കൊടുത്ത ഭക്ഷണം അയാൾ ആർത്തിയോടെ വാരിക്കഴിച്ചു. 3 ശേഷം ആമസോൺ നദീമുഖത്തുള്ള ബെലേമിൽ അവർ എത്തിച്ചേർന്നു. നിർജലീകരണവും മൂലം ലിമ്മിന്റെ ആരോഗ്യം മോശമായിരുന്നു. 1 ആശുപത്രി വാസത്തോടെ ലിം ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. ബ്രിട്ടീഷ് രാജാവായ ജോർജ് 6 ധീരതയ്ക്കുള്ള ബ്രിട്ടീഷ് എംപറൽ മെഡൽ നൽകി ലിമ്മിനെ ആദരിച്ചു. ബ്രിട്ടനിൽ ജീവിക്കാനുള്ള പ്രത്യേക അനുമതിയും കൊടുത്തു. ഏറ്റവും കൂടുതൽ ദിവസം 133 ഒറ്റയ്ക്ക് ചെങ്ങാടത്തിൽ കടലിൽ കഴിഞ്ഞതിന്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലിമ്മിന്റെ പേരിലാണ്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
2: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി മൂവാറ്റുപുഴയിൽ നിന്നും എസ് കോലപ്പന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
3: ഞാൻ ആരക്കുഴ പഞ്ചായത്തിലെ ആരൂർ കോളനിയിലെ 10 270 നമ്പർ വീട്ടിൽ താമസിച്ചിരുന്ന വ്യക്തിയാണ്. 2018 എന്റെ വീട്ടിലേക്ക് ഒരു മരം വീഴുകയും വീട് പൂർണമായും നശിച്ചു പോകുകയും ചെയ്തു. ശക്തമായ മഴയിലും കാറ്റിലുമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതുവരെ സർക്കാരിൽ നിന്നും ഒരു സഹായവും ലഭിച്ചിട്ടില്ല. ഒരപകടത്തിൽപ്പെട്ട് എന്റെ കാലിന് ഒടിവ് വന്നിട്ടുള്ളതാണ്. വടിയുടെ സഹായത്താലാണ് ഞാൻ നടക്കുന്നത്. പഞ്ചായത്തിലും വില്ലേജിലും ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം തന്നെ ഞാൻ ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തു എങ്കിലും യാതൊരുവിധ സഹായവും ലഭിച്ചില്ല. ഞാൻ വീട്ടിൽ ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയാണ് താമസിച്ചിരുന്നത്. 2021 മഴ ശക്തമായപ്പോൾ വില്ലേജിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ വരികയും വീട് വാസയോഗ്യമല്ലാത്തതിനാൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് വാടക വീടെടുത്ത് മാറുകയാണ് ഉണ്ടായത്. ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് 12 വീട്ടുകാരുണ്ട്. അതിൽ ഞങ്ങളെ മാത്രമാണ് അവിടെ നിന്നും മാറ്റിയത്. ഇത്രയും വർഷമായിട്ടും വാടക തരുവാനോ വീട് തരുവാനോ പഞ്ചായത്ത് ശ്രമിച്ചിട്ടില്ല. എനിക്ക് 5 സ്ഥലം മാത്രമാണ് ഉള്ളത്. 4 പെൺമക്കളായിരുന്നു. മക്കളെല്ലാം വിവാഹിതരാണ്. ഞാനും ഭാര്യയുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. ആയതിനാൽ എനിക്ക് പഞ്ചായത്തിൽ നിന്നും വീട് ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്?
2: ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിയമവേദി ആരക്കുഴ ഗ്രാമപഞ്ചായത്തിൽ അന്വേഷിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷം രേഖാമൂലം നൽകിയ മറുപടി വായിക്കാം. ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ

0: ഉൾപ്പെട്ടിട്ടുള്ള ശ്രീ കോലപ്പൻ പാത്തറയിൽ മീൻകുന്നം എന്ന ഗുണഭോക്താവിന് 2006-2007 സാമ്പത്തിക വർഷത്തിൽ പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും ഭവന നിർമ്മാണത്തിന് ധനസഹായം ലഭിച്ചിട്ടുള്ളതായി കമ്മിറ്റി വിലയിരുത്തി. സർക്കാർ ധനസഹായത്തോടെ നിർമ്മിച്ച പ്രസ്തുത വീട് നിലവിൽ പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് വാസയോഗ്യമല്ലാതായിട്ടുള്ളതാണെന്ന് കമ്മിറ്റി മനസ്സിലാക്കി. ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് എഞ്ചിനീയർ നടത്തിയ സ്ഥലപരിശോധനയിൽ സ്ഥലം ഭവന നിർമ്മാണത്തിന് അനുയോജ്യമാണെന്നും ആവശ്യമായ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച ശേഷം ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമെന്നും റിപ്പോർട്ട് നൽകിയിട്ടുള്ളതും ഗുണഭോക്താവ് പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട സാമ്പത്തിക പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന വ്യക്തിയാണെന്നും നിലവിൽ ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണെന്നും കണ്ടെത്തി. എന്നാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ 2022 മെയ് 28 ഇറങ്ങിയ സർക്കുലർ പ്രകാരം ഒരിക്കൽ ആനുകൂല്യം ലഭിച്ച ഗുണഭോക്താക്കൾക്ക് സർക്കാർ നിശ്ചയിക്കുന്ന കാലാവധിക്ക് ശേഷം മാത്രമേ അതേ ആവശ്യത്തിന് വീണ്ടും സബ്സിഡി അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ. ലൈഫ് ഭവന പദ്ധതി മാർഗരേഖയിൽ ഇത്തരം കേസുകളിൽ വീണ്ടും ആനുകൂല്യം അനുവദിക്കുന്നതിനുള്ള കാലാവധി സംബന്ധിച്ച വ്യക്തമായ നിർദ്ദേശം ലഭ്യമായ സാഹചര്യത്തിൽ ഗുണഭോക്താവിന് ലൈഫ് പദ്ധതിയിൽ ഭവന നിർമ്മാണത്തിന് ആനുകൂല്യം അനുവദിക്കുന്നതിന് സർക്കാർ തലത്തിൽ വ്യക്തത ആവശ്യമാണ് എന്ന് കമ്മിറ്റി വിലയിരുത്തി. അതിനാൽ ഈ വിഷയത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുന്നതിനും ആവശ്യമായ സർക്കാർ രേഖ ലഭ്യമാക്കുന്നതിനുമായി സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റിയോട് അഭ്യർത്ഥിക്കാൻ കമ്മിറ്റി തീരുമാനിച്ചു. ഇതാണ് ആലക്കുഴ ഗ്രാമപഞ്ചായത്ത് നൽകിയ മറുപടി. ഇതുപ്രകാരം സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചായിരിക്കും ഇക്കാര്യത്തിലുള്ള നടപടികൾ ഉണ്ടാവുക. ചേർത്തലയിൽ നിന്ന് പുഷ്പശരന്റേതാണ് അടുത്ത പരാതി. പരാതി എന്താണെന്ന് നോക്കാം. ഒരു നീണ്ട പരാതിയാണ്, അതിന്റെ പ്രസ്തുത ഭാഗങ്ങൾ മാത്രം വായിക്കാം.
1: ഞാൻ താമസിക്കുന്ന 10 സെന്റ് സ്ഥലം എന്റെ പിതാവ് ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്നും വാങ്ങിയതാണ്. അത് 1983 രജിസ്റ്റർ ചെയ്ത് തരികയും ചെയ്തിരുന്നു. ഈ വസ്തുവിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തി അതിർത്തി തർക്കം ഉന്നയിച്ച് 1990 മുൻസിഫ് കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയും എതിർകക്ഷിക്ക് ഇഞ്ചക്ഷൻ ഓർഡർ ലഭിക്കുകയും ചെയ്തു. തുടർന്ന് 1993 എനിക്കനുകൂലമായ വിധിയുണ്ടായി. എന്നാൽ ഈ വിധി നടപ്പിലാക്കിയെടുക്കുവാൻ എനിക്ക് സാധിച്ചില്ല. പിതാവ് മരണപ്പെടുകയും ചെയ്തു. തുടർന്ന് വീണ്ടും വിധി നടത്തുവാൻ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ പ്രതികൂലമായി എനിക്കെതിരെ ഇഞ്ചക്ഷൻ ഓർഡർ വരികയാണ് ചെയ്തത്. ഈ സമയത്ത് ഈ വ്യക്തി അതിർത്തിയിൽ ഉള്ള മരം എന്റെ കെട്ടിടത്തിന്റെ മുകളിൽ ഇടുകയും കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. തുടർന്ന് എഴുപുന്ന ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചതായിട്ടുള്ള വിവരാവകാശം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് പോലീസിൽ ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ നിലവിൽ കേസ് ഉള്ളതിനാൽ പോലീസുകാർക്ക് ഇതിൽ ഇടപെടാൻ സാധിക്കുകയില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. ഇതിന്റെ മറവിൽ കാക്കത്തുരുത്ത് എന്ന സ്ഥലത്തിന് ചുറ്റും കരിങ്കൽ മതിൽ കെട്ടുകയും പൊതുവഴിയായി ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന വഴി അടച്ചുകെട്ടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 2016 ഇത് പൊതുവഴിയായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എഴുപുന്ന വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിക്കുകയും ഇത് ബോധ്യപ്പെടുകയും ചെയ്തതാണ്. തുടർന്ന് എതിർകക്ഷിയോട് എത്രയും പെട്ടെന്ന് മതിൽ പൊളിച്ചുമാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും അത്തരത്തിൽ ആ വ്യക്തി ചെയ്തിട്ടില്ല. തുടർന്ന് ഞങ്ങൾ എല്ലാവരും കൂടി മാസ് പെറ്റീഷൻ നൽകുകയും ചെയ്തു. അതിൽ ലഭിച്ച മറുപടി കേസ് നിലനിൽക്കുന്നതിനാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നതാണ്. തുടർന്ന് ജില്ലാ കളക്ടർക്കും ഞങ്ങൾ പരാതി നൽകിയിരുന്നു. ഇതിനുശേഷം കരുതലും കൈത്താങ്ങുമെന്ന മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ അപേക്ഷ കൊടുക്കുകയും ചെയ്തു. എന്നാൽ അതിനു കിട്ടിയ മറുപടി വളരെ വിചിത്രമായിരുന്നു. അവിടെ നിന്ന് ലഭിച്ച മറുപടിയിൽ 1999 കമ്മീഷൻ റിപ്പോർട്ടിൽ നടവഴി പ്രദേശവാസികൾ ഉപയോഗിച്ചിട്ടില്ല എന്ന മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. അത് തെറ്റായ വസ്തുതയാണ്. ബന്ധപ്പെട്ട വകുപ്പുകളിലെല്ലാം പരാതി നൽകിയാലും അവർക്ക് അനുകൂലമായ മറുപടിയാണ് ലഭിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കോടതിയിൽ നിന്നും അത് സംബന്ധിച്ച ഒരു കമ്മീഷൻ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നാണ്. എന്നാൽ ഈ റിപ്പോർട്ട് ഞങ്ങൾ ആരും തന്നെ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ഈ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുവാൻ സാധ്യതയുണ്ടോ? വളരെ വർഷങ്ങളായി ഞങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം എന്താണ്?
0: ഈ പരാതിക്കുള്ള മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ള.
2: കത്ത് വായിച്ചു, അതിലെ പരാമർശിക്കുന്ന വിഷയങ്ങൾ മനസ്സിലാക്കി. ഈ പരിപാടിയിൽ തന്നെ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, കോടതിയിൽ നിലവിലിരിക്കുന്ന കേസുകളെ സംബന്ധിച്ച് അതാത് വക്കീലന്മാരുടെ അഭിപ്രായം തന്നെ തേടുന്നതായിരിക്കും ഉചിതമെന്ന്. ഇതിലിപ്പോൾ ഈ ചോദ്യത്തില് 1-2 കേസുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദ്യകർത്താവിന് വേണ്ടിയുള്ള അഭിഭാഷകനോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ, കേസിനെ സംബന്ധിച്ച വസ്തുതകളും നിയമങ്ങളും എല്ലാം ആ അഭിഭാഷകനായിരിക്കും കൂടുതലായിട്ട് അറിയാവുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം തന്നെ പ്രഥമ പരിഗണന കൊടുക്കുന്നതായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു.

0: പോലെ സമാനമായ ഒരു വിഷയം നേരത്തെയും നമ്മൾ ഈ പരിപാടിയിലൂടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതായത് കാക്കത്തുരുത്ത് എന്ന ഒരു ദ്വീപിന് ചുറ്റും നിർമ്മിച്ച ഒരു കരിങ്കൽ കെട്ടിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അത്. അതിന് ഉത്തരം ഉദ്ദേശം ഒരു വർഷം മുമ്പ് ഈ പരിപാടിയിലൂടെ നൽകിയിട്ടുള്ളതാണ്. അതേ ഉത്തരം തന്നെയാണ് ഇപ്പോഴും നമുക്ക് ഉള്ളത്. അതായത് ഈ കാക്കത്തുരുത്ത് എന്ന് പറയുന്ന ദ്വീപിന് ചുറ്റും കെട്ടിയിട്ടുള്ള കരിങ്കൽ കെട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയാണ് എന്നാണ് വിവരാവകാശം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകളാണ് ഇതിനകത്ത് ഈ കേസിൽ അല്ലെങ്കിൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട ഡിപ്പാർട്ട്മെന്റുകൾ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വരും, പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതായത് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ പഞ്ചായത്ത്. ഇവരുടെ ഒരു ഏകോപനം ഉണ്ടായാൽ മാത്രമേ ഈ കരിങ്കൽ കെട്ടിലൂടെയുള്ള പൊതുവഴി തുറന്നു കിട്ടാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്നും അതിനായിട്ട് ഏകദേശം 35 വീട്ടുകാരുടെ പൊതുവഴി തടസ്സപ്പെട്ട് കുറെ വർഷങ്ങളായി, ഏതാനും വർഷങ്ങളായി തടസ്സപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകളെയും ചേർത്ത് കക്ഷി ചേർത്തുകൊണ്ട് ഒരു പൊതു താല്പര്യ ഹർജി കേരള ഹൈക്കോടതിയിൽ കൊടുക്കുന്നതായിരിക്കും അഭികാമ്യം. കാരണം പല പല ഡിപ്പാർട്ട്മെന്റുകളുടെയും മുന്നിൽ പെറ്റീഷൻസ് കൊടുത്തായിട്ട് മനസ്സിലാക്കുന്നു, ആരും ഹർജിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. എന്നാൽ നേരത്തെ വില്ലേജ് ഓഫീസർ ഈ വേലി പൊളിച്ചു കളയണം എന്ന് ആവശ്യപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ വിധി തന്നെ വില്ലേജ് ഓഫീസർ നടപ്പാക്കിയിട്ടില്ല. ആ സാഹചര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു കേരള ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യുന്നതായിരിക്കും വഴി തുറന്നു കിട്ടാൻ ഏറ്റവും ദിവസവും. ഏതായാലും നിങ്ങളുടെ അഭിഭാഷകന്റെ അഭിപ്രായം കൂടി ഇതിൽ കണക്കിലെടുക്കണം. രണ്ടാമത് കത്തിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ അയൽവാസി ഒരു മരം വെട്ടി നിങ്ങളുടെ വീടിന്റെ മുകളിൽ വീഴുകയും നിങ്ങൾക്ക് 10,000 രൂപയുടെ നഷ്ടം ഉണ്ടായി എന്ന് പറയുന്നു. ഇത് സംഭവിച്ചിട്ട് കുറെ കാലമായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾ അത് എത്രയാണ്, അതിന്റെ കണക്കുകൾ കൃത്യം സിവിൽ കോടതിയിൽ ബോധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടായ പൈസ ധനനഷ്ടം എതിർകക്ഷിയിൽ നിന്നും ഈടാക്കി എടുക്കാനുള്ള ഒരു അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷേ കാലഹരണം എല്ലാത്തിനും ഒരു വിലങ്ങുതടിയായി വരും. അതുപോലെ കാലം കഴിയുംതോറും കേസുകൾ തെളിയിച്ചെടുക്കാനുള്ള ഒരു സാധ്യതയും കുറയും. അപ്പോൾ അങ്ങനെയുള്ള കാലം സംഭവിച്ചിരുന്നെങ്കിൽ ഉടൻ തന്നെ ഒരു സിവിൽ കോടതിയെ സമീപിച്ച് നിങ്ങളുടെ അയൽവാസിക്കെതിരെ ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ അതിനുണ്ടായ നഷ്ടം ഈടാക്കിയെടുക്കാമായിരുന്നു. അതുപോലിപ്പം ആ മരം വീണ ഉടൻ തന്നെ ഒരു കമ്മീഷണറെയും അതിലുണ്ടായ കഷ്ടനഷ്ടങ്ങൾ എത്രയാണെന്ന് കണക്കാക്കാൻ ഒരു എക്സ്പേർട്ട് കമ്മീഷണറെയും വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു. ഏതായാലും പോലീസും പഞ്ചായത്തും ഒന്നും ഇതിൽ നിങ്ങളെ നിലവിൽ കേസ് ഉള്ള ഒരു ഭൂമി എന്ന് കണക്കാക്കി നിങ്ങളെ സഹായിച്ചില്ല എന്ന് പറയുന്നു. അത് ഒരു ശരിയായ സമീപനമല്ല. കാരണം കേസ് വഴി വസ്തുവിനെ സംബന്ധിച്ചുള്ള അതിർത്തിയെ സംബന്ധിച്ചുള്ള കേസാണ്, അല്ലാതെ അത് വീടിനെ പറ്റിയോ മരത്തെ പറ്റിയോ ഉള്ള കേസല്ല. അതൊരു സെപ്പറേറ്റ് കേസായിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടിയിരുന്നു. ഏതായാലും ഇപ്പോഴും 3 വർഷം കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും കേസ് കൊടുക്കാവുന്നതാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ട പരിഹാരമെന്നും അതിന് കൃത്യമായ ഏത് സ്ഥലത്തുനിന്നാണ് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് കിട്ടേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് കൃത്യമായി പെർസ്യൂ ചെയ്യണം. അല്ലാതെ വിവരാവകാശം, സ്വാഭാവികമായിട്ടും നമുക്ക് വിവരാവകാശത്തിൽ അപേക്ഷകൾ വെക്കാം, എത്ര അപേക്ഷ ഉടനും വെക്കാം. പക്ഷെ അതെല്ലാം ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തണമെങ്കിൽ കൃത്യമായ ഒരു സമീപനം, എങ്ങനെയാണ് കേസ് പരിഹരിച്ചെടുക്കേണ്ടത് എന്നൊരു ഒരു ഉൾക്കാഴ്ചയും അതിലൊരു നിയമോ വിദഗ്ധ നിയമോപദേശവും നിങ്ങൾക്ക് ആവശ്യമാണ്. പല ഡിപ്പാർട്ട്മെന്റുകളിലും പല പല പരാതികൾ കൊടുക്കുകയും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടും ശരിയായ ഒരു നീതി കിട്ടാത്തത് അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താത്തത് കൊണ്ടാണ്. അപ്പോൾ കേരള ഹൈക്കോടതിയിലെ ഒരു പൊതു താല്പര്യ ഹർജി നിങ്ങൾക്ക് കൊടുക്കാവുന്ന, അതിനും നിങ്ങളെ കേരള ലീഗൽ സർവീസ് അതോറിറ്റി സഹായിക്കും. കേരള ഹൈക്കോടതിയിലെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ സീനിയർ സിറ്റിസൺ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി നിയമ സഹായം ചെയ്തു തരുന്നതാണ്. അങ്ങനെ ഇത് പരിഹരിക്കാവുന്നതാണ്.
1: അറസ്റ്റ് സംബന്ധിച്ച നിയമങ്ങളിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഹൈക്കോടതി അഭിഭാഷകൻ സൂരജ് ടി എസ്.
2: ഇന്ന് നമ്മൾ വളരെ ഗൗരവമുള്ളതും ഓരോ പൗരന്റെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അറസ്റ്റ് സംബന്ധിച്ച നിയമങ്ങളും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളും. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് വെറും പിടിച്ചുകൊണ്ടു പോകൽ മാത്രമല്ല, അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കുന്ന ശക്തമായ നിയമ നടപടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനയിലെ 21-ാം വകുപ്പ് വ്യക്തമാക്കുന്നത്, നിയമം നിർദ്ദേശിക്കുന്ന ശരിയായ നടപടിക്രമം പാലിക്കാതെ ഒരാളുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യം എടുത്തു കളയാൻ പാടില്ല എന്നതാണ്. ഈ ശരിയായ നടപടിക്രമം വെറും ഒരു നിയമം ഉണ്ടെന്നതല്ല, അത് ന്യായമായും നീതിയുള്ളതും മാനുഷികവുമായിരിക്കണം എന്നും മനേക ഗാന്ധി വെസ്റ്റ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതായത് പോലീസിന് അധികാരമുണ്ടെങ്കിൽ അത് നിയന്ത്രണാതീതമാണ്.

മാത്രമല്ല നിയമപരിധിക്കുള്ളിൽ മാത്രം ഉപയോഗിക്കേണ്ട ഉത്തരവാദിത്തമാണ്. ഇനി നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എപ്പോഴൊക്കെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുക എന്നതാണ്. സാധാരണയായി ഗുരുതരമായ ഒരു കുറ്റം ചെയ്തതായി പോലീസിന് യുക്തിസഹമായ സംശയമുണ്ടായാൽ, അല്ലെങ്കിൽ ആ വ്യക്തി കുറ്റം ചെയ്യുന്നതിനിടെ പിടിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ കോടതി തിരിയുന്ന ആളായാൽ, ഒളിച്ചോടൻ സാധ്യതയുണ്ടെങ്കിൽ, തെളിവുകൾ നശിപ്പിക്കുവാനോ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുവാനോ സാധ്യതയുണ്ടെങ്കിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു കേന്ദ്രതത്വം ഉണ്ട്. അതായത് അറസ്റ്റ് അവസാന മാർഗമാണ്. ഇത് ശക്തമായി പറഞ്ഞത് അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന കേസിലാണ്. ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, ഓരോ കേസിലും അറസ്റ്റ് ചെയ്യേണ്ടതില്ല. ആദ്യം അറസ്റ്റ് ഇല്ലാതെ അന്വേഷണം നടത്താനാകുമോ, പ്രതി സഹകരിക്കുമോ, ഒളിച്ചോടാനുള്ള സാധ്യതയുണ്ടോ, തെളിവുകൾ നശിപ്പിക്കുമോ, സാക്ഷികളെ സ്വാധീനിക്കുമോ, ഈ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ അറസ്റ്റ് എന്ന തീരുമാനം എടുക്കേണ്ടതുള്ളൂ. പ്രത്യേകിച്ച് 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ. ഇനി നമുക്ക് അറസ്റ്റ് എങ്ങനെ നടത്തുന്നു എന്ന് നോക്കാം. നിയമപ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് അവനെ ശാരീരികമായി സ്പർശിക്കുകയോ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ എടുക്കുകയോ ചെയ്യുന്നതിലൂടെയാണ്. ചിലപ്പോൾ ആ വ്യക്തി സ്വമേധയാ കീഴടങ്ങിയാലും അത് അറസ്റ്റായി കണക്കാക്കാം. എന്നാൽ ഇവിടെ ഒരു നിർണായക നിയന്ത്രണം, അനാവശ്യമായ ബലം ഉപയോഗിക്കരുത്. ആവശ്യത്തിന് മാത്രം ബലം ഉപയോഗിക്കാം. അതിലധികം ബലം ഉപയോഗിച്ചാൽ അത് അധികാര ദുരുപയോഗമായി കണക്കാക്കും. അറസ്റ്റ് ചെയ്യുമ്പോൾ വ്യക്തിയെ അപമാനിക്കരുത്. പൊതുജനങ്ങൾക്ക് മുന്നിൽ അവനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറരുത്. കാരണം അറസ്റ്റ് ശിക്ഷയല്ല, അത് അന്വേഷണം സുഗമമാക്കാൻ ഉള്ള ഒരു നടപടിക്രമമാണ്. അറസ്റ്റ് ചെയ്ത ശേഷം പോലീസിന് ആ വ്യക്തിയുടെ ശാരീരിക പരിശോധന നടത്താം. അപകടകാരിയായ വസ്തുക്കൾ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റാം. പക്ഷേ ഇത് മാന്യതയും സ്വകാര്യതയും പാലിച്ചുകൊണ്ടായിരിക്കണം. ഇനി സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിയമം നൽകുന്ന പ്രത്യേക സംരക്ഷണങ്ങൾ നമുക്ക് നോക്കാം. സ്ത്രീകളെ സാധാരണയായി രാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അത്യാവശ്യമായ സാഹചര്യങ്ങളിൽ മാത്രമേ അത് ചെയ്യാവൂ. അതിന് വ്യക്തമായ കാരണം രേഖപ്പെടുത്തണം. വനിതാ പോലീസുകാർ തന്നെ സ്ത്രീയെ സ്പർശിച്ച് അറസ്റ്റ് ചെയ്യണം. സ്ത്രീയുടെ ശാരീരിക പരിശോധന മറ്റൊരു സ്ത്രീയാൽ മാത്രമേ നടത്താവൂ. ഇത് വളരെ മാന്യതയോടെയും സ്വകാര്യത കാത്തുസൂക്ഷിച്ചും വേണം ചെയ്യുന്നത്. ഈ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധിക ശ്രദ്ധ വേണമെന്ന് സീല ബൾസ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന കേസിൽ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ആരാണ് അറസ്റ്റ് ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം. സാധാരണയായി പോലീസിനാണ് ഈ അധികാരം ഉള്ളത്. മജിസ്ട്രേറ്റ് തൻ്റെ മുന്നിൽ കുറ്റം നടന്നാൽ നേരിട്ട് അറസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാനും കഴിയും. കൂടാതെ ഒരു സാധാരണ പൗരനും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അറസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്കും എനിക്കും ഉൾപ്പെടെ. ഉദാഹരണത്തിന് നിങ്ങളുടെ മുന്നിൽ തന്നെ ഒരു ഗുരുതര കുറ്റം നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ തടഞ്ഞു പിടിക്കാം. പക്ഷേ ഇവിടെ ഒരു കർശന നിയമമുണ്ട്. അതായത് ആ വ്യക്തിയെ ഉടൻ തന്നെ അല്ലെങ്കിൽ പരമാവധി 6 മണിക്കൂറിനുള്ളിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൈമാറണം, അല്ലെങ്കിൽ പോലീസിനെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിൽ ഇത് നിയമവിരുദ്ധ തടങ്കലായി മാറും. അതായത് നിയമം പൗരന്മാർക്ക് സഹായിക്കാൻ അധികാരം നൽകുന്നു, പക്ഷേ നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കുന്നുമില്ല. ഇനി അറസ്റ്റിലായ വ്യക്തിക്ക് ലഭിക്കുന്ന അവകാശങ്ങളും സംരക്ഷണങ്ങളും വളരെ വിശദമായിട്ട് നോക്കാം. അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് എന്ന് വ്യക്തമായി അറിയിക്കപ്പെടാനുള്ള അവകാശം ആ വ്യക്തിക്കുണ്ട്. ജാമ്യം ലഭിക്കുമോ എന്നും അറിയണം. എന്തു തരത്തിലുള്ള കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് എന്ന് പറയണം. കുടുംബാംഗങ്ങളെയോ അടുത്തുള്ള ബന്ധുക്കളെയോ വിവരം അറിയിക്കണം. ഒരു അഭിഭാഷകൻ്റെ സഹായം തേടാനും ചോദ്യം ചെയ്യുന്നതിനിടയിൽ അഭിഭാഷകനെ കാണാനും അവകാശമുണ്ട്. ഇത് ഒരു അടിസ്ഥാന അവകാശമാണ്. ഇതോടൊപ്പം തന്നെ വളരെ നിർണായകമായ ഒരു സംരക്ഷണം ആണ്, അറസ്റ്റ് ചെയ്ത വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. ഇവിടെ ഒരു പ്രധാന വിശദീകരണമുണ്ട്. അറസ്റ്റ് ചെയ്ത സ്ഥലത്തു നിന്ന് കോടതിയിലേക്ക് എത്താൻ വേണ്ട യഥാ യാത്രാസമയമായ 24 മണിക്കൂറിനുള്ളിൽ ഉൾപ്പെടുന്നില്ല. അതായത് അനാവശ്യമായി പോലീസ് കസ്റ്റഡിയിൽ പിടിച്ചു വെക്കാൻ പാടില്ല. ഇത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു അവകാശമാണ്. അറസ്റ്റ് ചെയ്ത വ്യക്തികൾക്ക് മെഡിക്കൽ പരിശോധന ലഭിക്കാനുള്ള അവകാശമുണ്ട്. അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ ആരോഗ്യ പരിശോധന നടത്തണം. ശരീരത്തിൽ പരിക്കുണ്ടോ, കസ്റ്റഡിയിൽ പീഡനം നടന്നിട്ടുണ്ടോ എന്നിവ പരിശോധിക്കാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ വ്യക്തി ആവശ്യപ്പെട്ട ഡോക്ടറെ പരിശോധനയെ അനുവദിക്കണം. ഈ പരിശോധനയുടെ രേഖകൾ സൂക്ഷിക്കണം, കാരണം പിന്നീട് അത് തെളിവായി ഉപയോഗിക്കപ്പെടും. ഇനി ഈ മുഴുവൻ അവകാശങ്ങളും കൂടുതലും ശക്തമായി ഉറപ്പാക്കുന്നതാണ് DK ബസു സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന കേസ്. ഈ കേസിൽ സുപ്രീം കോടതി അറസ്റ്റിനെ സംബന്ധിച്ച് പല നിർദ്ദേശങ്ങളും നൽകുകയുണ്ടായി. അതിലെ പ്രധാന മാർഗനിർദ്ദേശങ്ങൾ നമ്മൾക്ക് നോക്കാം. ഇതിൽ അറസ്റ്റ് ചെയ്യുന്ന പോലീസുകാരുടെ പേര്, പദവി എന്നിവ വ്യക്തമാക്കണം. അറസ്റ്റിൻ്റെ സമയം, സ്ഥലം രേഖപ്പെടുത്തണം.
അറസ്റ്റ് മെമ്മോ തയ്യാറാക്കി

0: ഇതിൽ സാക്ഷികളുടെ ഒപ്പ് വേണം. ബന്ധുക്കളെ ഉടൻ അറിയിക്കണം. കസ്റ്റഡിയിൽ വിവരങ്ങൾ രേഖപ്പെടുത്തണം. അഭിഭാഷകനെ കാണാനുള്ള അവസരം നൽകണം. മെഡിക്കൽ പരിശോധന നിർബന്ധമാക്കണം. ഇതെല്ലാം രേഖപ്പെടുത്തുകയും സൂക്ഷിക്കുകയും വേണം. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം പോലീസിൻ്റെ അധികാര ദുരുപയോഗം തടയുക എന്നതാണ്. കൂടാതെ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രം അറസ്റ്റ് നിർബന്ധമല്ല എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ ഈ മുഴുവൻ നിയമങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു വലിയ സത്യമാണ്. അതായത്, അറസ്റ്റ് ഒരു ശക്തമായ അധികാരമാണ്, പക്ഷേ അത് നിയന്ത്രണാതീതമല്ല. നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കാനും പാടില്ല. അത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നത് അത് നിയമപരമായ പരിധികളും മാനുഷികമായ സമീപനവും ആവശ്യമാണ്. കുറ്റം കണ്ടാൽ തടയാം, പക്ഷെ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് എളുപ്പമാണ്, പക്ഷേ അവൻ്റെ സ്വാതന്ത്ര്യം തിരികെ നൽകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനാൽ അറസ്റ്റ് ഒരു അധികാരം മാത്രമല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അത് നിയമത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും പരിധിക്കുള്ളിൽ മാത്രം ഉപയോഗപ്പെടണം.
1: അറസ്റ്റ് സംബന്ധിച്ച നിയമങ്ങളിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് ഹൈക്കോടതി അഭിഭാഷകൻ സൂരജ് ടി എസ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
3: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം നീതി MS,
4: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
5: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
4: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

ഇന്ന് രാവിലെ 9 മണിക്ക് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 എൻ സി ആർ ടി സ്പോൺസർഡ് പ്രോഗ്രാം ഉമംഗ്. 12:40 പ്രകാശധാര. എൻഡോമെട്രിയോസിന് ഹോമിയോപ്പതി ചികിത്സ ഡോക്ടർ ജെ ബി ജയ് സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി. 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോൺ ഇൻസ്റ്റഗ്രാം പരിപാടി. 3 മണിക്ക് സഹയാത്രിക സംരംഭകയായ സൂസൻ പോളുമായി അഭിമുഖം. വൈകിട്ട് 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. വൈകിട്ട് 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:50 കാർഷിക ജീവനം പൊക്കാളി നെൽകൃഷിയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കടമക്കുടി സ്വദേശി ഇ ഡി ജോസഫ്. 7:35 മുതൽ 9 മണിവരെ എഫ് എം ഈവനിംഗിൽ സമകാലികം ഒരിടത്തൊരിടത്ത്. 8:05 എ ഐ എച്ച് എം എസ് ഹോമിയോപ്പതി എഫ് എം ഹെൽത്ത് ലൈനിൽ മുടികൊഴിച്ചിൽ ഡോക്ടർ വസീം ഷെനാബുമായി അഭിമുഖം. രാത്രി 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. നിങ്ങൾ കേട്ടത് ഇന്നീ നിലയത്തിൽ നിന്ന്. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ആലുവ കീഴ്മാട് പ്രവർത്തിക്കുന്ന ആൺകുട്ടികൾക്കായുള്ള ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് 1 ക്ലാസ്സിലെ ഒഴിവുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായുള്ള സീറ്റിലേക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് മുഖേന ഏകജാലകം വഴി അപേക്ഷ സമർപ്പിക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കണക്ക് എന്നിവ ഉൾപ്പെടുന്ന സയൻസ് ഗ്രൂപ്പാണ് നിലവിലുള്ളത്. രക്ഷകർത്താവിന്റെ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയരുത്. കൂടുതൽ വിവരങ്ങൾക്ക് 0484 24 114 115 നമ്പർ ആവർത്തിക്കാം. 0484 24 214 115

ഇനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും ഉത്തരവും പറയാം. ആരാണ് കല്ലീൻ പൊക്കുടൻ? ഇതായിരുന്നു ചോദ്യം. തീരദേശത്തിന്റെ ശ്വാസകോശമെന്നറിയപ്പെടുന്ന കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുകയും അവ നശിപ്പിച്ചാലുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് നിരന്തരം ബോധവൽക്കരണം നടത്തുകയും

ചെയ്തിരുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു കല്ലേൻ പൊക്കുടൻ. കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചവരിൽ പ്രധാനിയാണ് പൊക്കുടൻ. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 2006 കേരള വനം വകുപ്പിന്റെ പ്രഥമ വനമിത്ര അവാർഡ്, സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ഹരിത വ്യക്തി പുരസ്കാരം ഉൾപ്പെടെ 60 ചെറുതും വലുതുമായ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചു. പൊക്കുടന്റെ ആത്മകഥയാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. ചിന്തശകലം. കാലാവസ്ഥാ വ്യതിയാനം മരണം പോലെയാണ്. ആരും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനം മരണം പോലെയാണ്. ആരും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അമിതാവ് ഘോഷ്. പ്രിയരെ, ഈ ചിന്തയോടെ ഇന്നത്തെ FM ഡയറി പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.

ഹലോ വി പി എസ് ലേക് ഷോർ. ഹായ്, ഹലോ, നമസ്കാരമുണ്ട്. നാം എല്ലാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരാളുടെ ശരിയായ സ്വഭാവം മനസ്സിലാക്കി എടുക്കുക എന്ന് വെച്ചാൽ അതത്രമാത്രം എളുപ്പമുള്ള കാര്യമല്ല. ഒരു നിമിഷം കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് പോലും പലരുടെയും സ്വഭാവം മാറും. ഒരിക്കൽ പഞ്ചാര പായസമായിരുന്നവർ പിന്നീട് കാഞ്ഞിരക്കായി പോലെ കയ്പുള്ളതാകും. എന്തെല്ലാം നാം ഈ ജന്മത്തിൽ കാണണോ അല്ലേ? ഒരാൾക്ക് അധികാരമുണ്ടാകുമ്പോഴാണ് അയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരിക എന്ന് ഞാൻ ഇവിടെയോ വായിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള കഴിവും അധികാരവും ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരാൾ ഉപദ്രവകാരിയോ നല്ലവനോ എന്ന് തിരിച്ചറിയാൻ കഴിയൂ എന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്നുവെച്ച് അധികാരം അഴിമതിയെ സൃഷ്ടിക്കുമെന്നല്ല, മറിച്ച് അഴിമതി തിന്മ നിറഞ്ഞ ഒരാളുടെ മറഞ്ഞു കിടക്കുന്ന സ്വഭാവത്തെ പുറത്തു കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നത്. ഇനി നിങ്ങളും ചിന്തിക്കൂ, നിങ്ങളുടെ അധികാരം ശരിയായ നിങ്ങളെ വെളിപ്പെടുത്തിയോ എന്ന്. ആശ്രിതർ പറയില്ല, കാരണം അവർക്ക് ജീവിക്കണ്ടേ. നല്ല സുഹൃത്തുക്കൾ പറഞ്ഞെന്നിരിക്കും, കാരണം അവർക്കാണ് നിങ്ങളെ നന്നായി കാണാൻ താല്പര്യവും സന്തോഷവും. സോ നല്ല സുഹൃത്തുക്കളാണ് നല്ല സമ്പാദ്യം. ഹലോ, വി പി എസ് ലേക് ഷുവറിനെ പോലെ ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വി പി എസ് ലേക് ഷുവർ ഹോസ്പിറ്റൽ, എറണാകുളം. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.

0: സീറോ.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ, വേണുവാണോ?
3: അതെ, പറഞ്ഞോ ചേച്ചി.
2: ആഹാ, വേണുവിനെ വിളിക്കണം എന്നിങ്ങനെ രജിത പറഞ്ഞേ, അപ്പൊ ഞങ്ങളങ്ങ് വിളിക്കാന്ന് വിചാരിച്ചു. വേണു എന്താ ചെയ്യുന്നേ?
3: ഞാൻ ഇവിടെ നമ്മുടെ മാളത്തേര് ചെറിയ ഷോപ്പും പരിപാടിയൊക്കെ ആയിട്ട് ടൂൾസിന്റെ ഒക്കെ സർവീസിംഗ് പരിപാടിയൊക്കെ ആയിട്ട്
2: ഇങ്ങനെ നിക്കാണ്. ഈ ചെറിയ എന്ന് പറഞ്ഞത് ഞങ്ങൾ ആരെങ്കിലും കാശ് കടം ചോദിക്കുന്നു വെച്ചിട്ടാണോ? വലുതെന്ന് പറയാത്തത് അതുകൊണ്ടായിരിക്കും അല്ലേ?
3: ചെറുതെന്നല്ല, അങ്ങനെ ചെറുതല്ല, നമ്മള് ചെറുതിനാണല്ലോ തുടങ്ങണത്.
2: വേണുവിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: വീട്ടില് ഞങ്ങള് അമ്മയുണ്ട്, പിന്നെ ഭാര്യയുണ്ട് രജിത, പിന്നെ മൂത്ത മകൻ, പിന്നെ ഇളയാള്.
2: മൂത്ത മകൻ എന്താ ചെയ്യുന്നത്?
3: മൂത്ത മകൻ ഇപ്പൊ PG ആണ് ശങ്കരയില്.
2: രണ്ടാമത്തെ ആള്?
3: രണ്ടാമത്തെ ആള് ഡിപ്ലോമയ്ക്ക് നമ്മുടെ ചുടുപുഴ. ഇന്നലെ പോയി ഞങ്ങൾ അഡ്മിഷൻ എടുത്തിട്ട് പോന്നു.
2: അത് ശരി. അപ്പൊ എവിടെയാ താമസം? വേണു
3: പറവൂര്.
2: പറവൂരിന്ന് തൊടുപുഴ പോയിട്ട് എടുത്തോ? അതെന്താ അങ്ങോട്ട് പോയത്?
3: അതിപ്പോ ഇവിടെ കളമശ്ശേരിയിലൊന്നും കിട്ടിയില്ല.
2: ഓ,
3: പിന്നെ ആക്കൊരു ചേഞ്ച് ആയിക്കോട്ടെ.
2: അപ്പൊ അവിടെ താമസിക്കേണ്ടി വരില്ലേ മോൻ?
3: ഓ, അവിടെ ഹോസ്റ്റലിൽ അറേഞ്ച് ചെയ്യണം.
2: വേണു എന്ത് ബിസിനസ് ആണ്?
3: എനിക്ക് ടൂൾസ് ഐറ്റംസ് ഒക്കെ.
2: ഷോപ്പ് എവിടെയാണ്?
3: മാമംഗലത്ത്, എറണാകുളം.
2: ശരി. അമ്മ വേണുവിന്റെ കൂടെ തന്നെയാണ് താമസം?
3: ഉണ്ട്. അതെ അതെ അതെ.
2: എത്ര വയസ്സുണ്ട് അമ്മക്ക്?
3: അമ്മക്ക് 95 കഴിഞ്ഞു.
2: ഈശ്വര, ആള് മെടുക്കുകയാണോ?
3: ആള് സ്വന്തമായിട്ട് അമ്മ അമ്മയുടെ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. കാലത്തെ ഞാൻ ഒരു ചണ്ട കൂടിയിട്ട് വന്നാണ്. അമ്മ അമ്മയുടെ ഡ്രസ്സുകളൊക്കെ അമ്മ തന്നെ അലക്കും. അമ്മ തന്നെ അതൊക്കെ നീല വീ മറ്റേ ഉജാലയൊക്കെ നോക്കിയിട്ട്
2: അടിപൊളിയായിട്ട് നോക്കും.
3: പുള്ളിക്കാരുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ട, വലിയ കുഴപ്പമില്ല. അങ്ങനെ അങ്ങോട്ട് പോട്ടെ, ദൈവം അങ്ങനെ തന്നെ
2: കൊണ്ടുപോകുന്നത്. അതെ, അതെന്താന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങളൊക്കെ സ്വയമേവ സ്വന്തമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മളിങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കില് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മളങ്ങ് പോകും. ഇപ്പൊ എന്റെ അമ്മയും അങ്ങനെ തന്നെയാണ്. പക്ഷെ അമ്മയുടെ സിസ്റ്റേഴ്സൊക്കെ അമ്മേനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടിലാണ്. പക്ഷെ അമ്മ ഡെയിലി മോളിലത്തെ നിലയിൽ പോയി ഒരു 10-15 പ്രാവശ്യം കയറി ഇറങ്ങും. അമ്മയുടെ റൂമൊക്കെ മോളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അമ്മ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആള്.
3: വിശേഷങ്ങളൊക്കെ ഞാൻ എല്ലാവർക്കും കേൾക്കുന്നുണ്ട്.
2: നമുക്ക് അതൊക്കെയല്ലേ ഉള്ളൂ.
3: അതാണ് നമ്മളിങ്ങനെ ഈ ഇത് കേട്ട് നമുക്ക് ശരിക്കും പറഞ്ഞൊരു എനിക്ക് ശരിക്കൊരു ഊർജ്ജമുണ്ട് ആശ്ചേച്ചിയുടെ കാലത്തേള്ള
2: പരിപാടി. സന്തോഷം, സന്തോഷം. അതെനിക്ക് ശബ്ദം കേട്ടപ്പോ തന്നെ ആശ്ചേച്ചിന്ന് വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായി. വേണുവിനെ ഇപ്പൊ ഏത് പാട്ടാ ഞാൻ വെച്ചു തരേണ്ടത്? പറയൂ.
3: എനിക്ക് അകത്തിലെ നിറങ്ങൾ എന്നുള്ളൊരു
2: പാടുന്നുള്ള പാട്ട്. ഓക്കെ, അടിപൊളി പാട്ടാണ്. അപ്പൊ ബിസിനസ് ഒക്കെ നന്നായിട്ട് വരട്ടെ. അടുത്ത പ്രാവശ്യം ഞാൻ വിളിക്കുമ്പോ വലിയ ബിസിനസ് ആണെന്നൊക്കെ എന്നോട് പറയണം കേട്ടോ. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് പോകും.
3: ഓക്കെ,
2: ശരി വേണു. ഓക്കെ,
3: താങ്ക് യു.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: ബാലേട്ട, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ദുർഗാ ഗീതുവാണ് ഈ കത്തയച്ചിരിക്കുന്നത്.
1: ശരി.
0: ഹലോ VPS ലേക്ഷ്യർ.
1: എന്താ മോളെ?
0: തൃശൂർ ജില്ലയിലെ ആറ്റൂരിലാണ് താമസം. യശോദ ടീച്ചറുടെ അടുത്തു നിന്നും ആണ് ലേക് ഷോറിനെ പറ്റിയും ആശിച്ചേച്ചിയെയും ബാലേട്ടനെയും ഒക്കെ കേട്ടു തുടങ്ങിയത്.
1: ഓക്കെ.
0: അപ്പോൾ ഈയിടെ എന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ച ഒരു സംഭവം ഉണ്ടായി.
1: അതെന്താപ്പാ?
0: അത് ഷെയർ ചെയ്യണമെന്ന് മോഹമുണ്ടായി. ഹെൽത്ത് സെന്ററിൽ ഭർത്താവിന്റെ പതിവ് ചെക്കപ്പിന് എത്തിയതായിരുന്നു ഞാൻ. ടോക്കൺ എടുത്ത് BP ഷുഗർ പരിശോധനകൾക്ക് ശേഷം നിരന്ന് കിടക്കുന്ന ബെഞ്ചിന്റെ ഒരരികിൽ സ്ഥലം പിടിച്ചു. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ചുമയ്ക്കുന്നവരുടെയും വാശി പിടിച്ച് കരയുന്ന കുട്ടികളുടെയും ശബ്ദങ്ങൾക്കിടയിൽ അല്പം അസ്വസ്ഥയായിട്ടായിരുന്നു എന്റെ ഇരിപ്പ്. പോരാത്തതിനെ കുറച്ചുകൂടി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാം എന്നും പറഞ്ഞ് ധൃതി പിടിക്കുന്ന ഭർത്താവിനെ കുറിച്ചുള്ള ടെൻഷനും. തൊട്ടപ്പുറത്തിരുന്ന് ഒരാൾ മൊബൈലിൽ രാഷ്ട്രീയ ചർച്ച കാണുകയാണ്. രാഷ്ട്രീയം തീരെ താല്പര്യമില്ലാത്ത എന്നെ അത് വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ഓട്ടോമാറ്റിക് ടോക്കൺ മെഷീനിൽ നമ്പറുകൾ മാറി മാറി വന്നു. ബാഗിന്റെ സൈഡ് പോക്കറ്റിൽ തപ്പി ഞാൻ എന്റെ ടോക്കൺ ഒന്നുകൂടി നോക്കി. 68. ഇനിയും 18 പേർ കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങളുടെ ഊഴമെത്തൂ. വെറുതെ തല ചരിച്ച് ഞാൻ ചുറ്റുപാടും ആകെ ഒന്ന് കണ്ണോടിച്ചു. കുട്ടികളടക്കമുള്ള പലരുടെയും കണ്ണുകൾ മൊബൈൽ സ്ക്രീനുകളിൽ പതിഞ്ഞുകിടക്കുന്നു. പരിശോധനാ മുറിയുടെ വാതിലിന് മുന്നിൽ 10 പേർ വരി നിൽക്കുന്നു. അപ്പോഴായിരുന്നു എന്റെ ശ്രദ്ധ എതിർവശത്തിരുന്ന ഒരു വൃദ്ധ ദമ്പതികളിലേക്ക് പോയത്. വെളുത്ത മുണ്ടും ഇളം നീല ഷർട്ടും ധരിച്ച മെലിഞ്ഞ ഒരാൾ. അടുത്തിരുന്ന സ്ത്രീയുടെ കൈ അദ്ദേഹം മുറുകെ പിടിച്ചിരിക്കുന്നു. സ്ത്രീയുടെ കണ്ണുകൾ അടഞ്ഞുകിടക്കുന്നു. ക്ഷീണവും വേദനയും ആ മുഖത്ത് വ്യക്തമായിരുന്നു. ഇടയ്ക്കിടെ അയാൾ സ്നേഹത്തോടെ ചോദിക്കുന്നു, തല കറങ്ങുന്നുണ്ടോ? വെള്ളം വേണോ? ഇപ്പൊ വിളിക്കും, കുറച്ചുകൂടി ക്ഷമിക്കൂ. ആ സ്ത്രീ പതിയെ തലകുലിക്കും. അവരുടെ തോളിൽ നിന്നും ഊർന്നുപോകുന്ന സാരിത്തലപ്പ് അയാൾ നേരെയാക്കി കൊടുക്കുന്നു. നെറ്റിയിലൂടെ മുഖത്തേക്ക് പാറി വീഴുന്ന മുടിയിടകൾ വകഞ്ഞുമാറ്റി അവരുടെ നെറുകയിൽ സ്നേഹത്തോടെ തലോടുന്നു. ആ കാഴ്ച എന്തുകൊണ്ടോ എന്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. വർഷങ്ങളായി ഒരുമിച്ച് ജീവിച്ച രണ്ടു മനുഷ്യർ പ്രണയം ഒരിക്കലും വലിയ വാക്കുകളിൽ പറഞ്ഞിട്ടുണ്ടാകില്ല. പക്ഷേ ആ കൈപ്പിടുത്തത്തിൽ കരുതലുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളിൽ സ്നേഹമുണ്ടായിരുന്നു. ഞാനുണ്ടല്ലോ എന്ന ഉറപ്പുണ്ടായിരുന്നു. അവരെ നോക്കിയിരിക്കെ അറിയാതെ എന്റെ കണ്ണുകൾ ഭർത്താവിലേക്ക് തിരിഞ്ഞു. കയ്യിൽ ടോക്കൺ പിടിച്ച് അക്ഷമനായ കുട്ടിയെപ്പോലെ ഇരിക്കുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ ജീവിതയാത്രയിൽ ഓരോ വഴിത്തിരിവിലും ഒപ്പമിരിക്കുന്ന ഒരാളുടെ സാന്നിധ്യം എത്രത്തോളം വലുതാണെന്ന് ചിന്തിച്ചു. ജീവിതം ചിലപ്പോൾ ഇങ്ങനെയാണ്. വലിയ സംഭവങ്ങളൊന്നുമില്ലാതെ ആശുപത്രി ബെഞ്ചുകളിലും മരുന്നിന്റെ മണമുള്ള ഇടനാഴികളിലും കാത്തിരിപ്പുകൾക്കിടയിൽ പോലും സ്നേഹം നിശബ്ദമായി നമ്മളെ തൊട്ടുപോയിക്കൊണ്ടേയിരിക്കും. ദുർഗാ ഗീതുവാണ് ഈ കത്തയച്ചിരിക്കുന്നത്.
1: ദുർഗാ, മോള് യശോദേച്ചി പറഞ്ഞാണ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞത് എന്നൊക്കെ പറയുകയുണ്ടായി. ആദ്യമായിട്ട് എഴുതിയ കത്ത് നമ്മളെല്ലാവരുടെയും മനസ്സിനെ ഒരുപാട് സ്പർശിച്ചു. സത്യം പറഞ്ഞ വായിച്ചു കേട്ടപ്പോ തന്നെ ആ ഒരു അച്ഛനോടും അമ്മയോടും നമുക്ക് തോന്നിയ ആ ഒരു ഇഷ്ടമുണ്ടല്ലോ, അതെങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണം എന്ന് പറയാൻ പറ്റില്ല. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള വാക്കുകളിലൊന്നും അല്ല കരുതൽ എന്ന് പറയുന്നത്. ഇത്തരം അവസ്ഥകളില് നമ്മൾ ചേർത്ത് പിടിക്കുക, ഊർന്നു പോകുന്ന ആ ഒരു സാരിത്തലപ്പ് നേരെയാക്കി കൊടുക്കുക. നിനക്ക് തലകറങ്ങുന്നുണ്ടോ? ഇപ്പൊ ശരിയാവും, സാരമില്ല, ഇപ്പൊ നമ്മളെ വിളിക്കും എന്ന് പറയുന്ന ആ ഒരു സമാധാനിപ്പിക്കല്, അപ്പോഴൊക്കെയാണ് നമുക്ക് ഇത്തരം ദാമ്പത്യ ജീവിതങ്ങളിലൊക്കെ വിലമതിക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ ചുമ്മാ ഇങ്ങനെ ആരെയോ കാണിക്കാൻ വേണ്ടി പ്രദർശനം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളെപ്പോലെ തന്നെ നമ്മളെ നോക്കാൻ അല്ലെങ്കിൽ പരിഗണിക്കാൻ ഒരാളുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്നത്.
0: തീർച്ചയായിട്ടും നമ്മളിപ്പോ എത്രയോ വഴിവക്കുകളിൽ, ബസ് സ്റ്റോപ്പുകളിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഇത്തരം ദമ്പതികളെ കാണാൻ വേണ്ടി സാധിക്കും. അവർ ആയ കാലം മുതൽ ഒരുമിച്ച് തന്നെയായിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാവുക. കൊച്ചു കൊച്ചു പിണക്കങ്ങളൊന്നും ജീവിതത്തിൽ ഒരിക്കലും അവരെ സ്വാധീനിക്കുകയോ ബാധിക്കുകയോ തകർക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. അവർക്ക് വലിയ മക്കൾ മുതിർന്ന് വലിയവരായിട്ടുണ്ടാകും. അവർ അവരുടെ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാകും. ഒരിക്കലെങ്കിലും മക്കൾ തിരിച്ചു വന്ന് എല്ലാ കാലത്തും ഇനി ഈ സന്ധ്യാനേരത്ത് കൂട്ടിനുണ്ടാകും എന്നൊന്നും അവർ കരുതിയിട്ടുണ്ടാവില്ല. നിനക്ക് കൂട്ട് ഞാൻ, എനിക്ക് കൂട്ട് നീ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു സൂത്രവാക്യമുണ്ട് ദാമ്പത്യത്തിന്റെ.

0: ആ സൂത്രവാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതാന്ത്യം വരെ പോവുക. ഒരുപക്ഷെ അവർ പലപ്പോഴും സംസാരിക്കാൻ ഇടയുള്ള ഒരു കാര്യം, ഒറ്റ ഒരു കാര്യം മാത്രമായിരിക്കും, നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ആദ്യം പോവുക എന്നുള്ളത്.
1: അതെ,
0: അത് മാത്രമാണ് അവരെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം.
1: അത് ആലോചിച്ചിട്ട് ഈ കഥ കേട്ടിട്ട് എനിക്കും വിഷമമുണ്ട്.
0: അതെ,
1: കാരണം അതിൽ ഒരാൾ ഇല്ലാതാകുന്ന ഒരവസ്ഥയിൽ മറ്റാൾക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല.
0: അതെ, അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ ചിന്തിച്ച് ജീവിതത്തിന്റെ വാർദ്ധക്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ദമ്പതികളുള്ള ഒരു നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് വരുന്ന കണക്കുകളൊക്കെ അത് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അല്ലെ. മക്കളില്ലാത്ത വീടുകൾ, ഓരോ വീടുകളും വൃദ്ധസദനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് താങ്ങും തണലുമാകാൻ മറ്റൊരാളില്ല എന്നൊക്കെ പറയുന്ന കണക്കുകൾ ധാരാളമായി കൂടിക്കൊണ്ടുവരുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് നമ്മുടേത്. അവിടെ അവർ നടന്നു പോകുന്ന ഈ കാഴ്ച മറ്റുള്ളവർക്ക് ഒരു വലിയ കരുത്താണ്. കാരണം നാളെ നമ്മളും അങ്ങനെ ഒരു വഴിയിലൂടെ കടന്നു പോകേണ്ടവരാണ്. അവിടെയും നിന്റെ കരം ഗ്രഹിക്കാൻ, നിനക്ക് ആശ്വാസമായി മാറാൻ ഞാൻ ഉണ്ടാകും എന്ന് പരസ്പരം ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമുക്ക് ആ സ്നേഹത്തെ വളർത്തി വളർത്തി വളർത്തി കൊണ്ടുപോകാൻ സാധിക്കുക.

0: അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ് VPS ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: പ്രിയ ചേച്ചി വാലേട്ട, നന്ദഗോപാലാണ് കത്തയച്ചിരിക്കുന്നത്. ഇപ്പോൾ TV തുറന്നാൽ ഇവിടെയും ഫിഫ ലോകകപ്പിന്റെ ആവേശമാണല്ലോ. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലും ഒക്കെയായി ലോകത്തെ വമ്പൻ സ്റ്റേഡിയങ്ങളിൽ മെസ്സിയുടെയും നെയ്മറിന്റെയും എംബാപ്പയുടെയും ഒക്കെ കട്ട പോരാട്ടങ്ങൾ നടക്കുകയാണ്. രാത്രി മുഴുവൻ ഉറക്കമളിച്ചിരുന്ന് വേൾഡ് കപ്പ് മാച്ചുകൾ കാണുമ്പോൾ എന്റെ മനസ്സ് നേരെ ടൈം മെഷീനിൽ കയറി പോകുന്നത് 30 വർഷം പുറകിലെ ഞങ്ങളുടെ നാടൻ പറമ്പിലെ ആ അസൽ ചെളി ലോകകപ്പിലേക്കാണ്. അന്ന് ജൂൺ മാസത്തിൽ ആകാശത്തൊരു കറുത്ത മേഘം കണ്ട് ഇടിമിന്നൽ വെട്ടിയാൽ അതിന്റെ അർത്ഥം നാട്ടിലെ ഫിഫ ഒഫീഷ്യലായി ലോകകപ്പ് പ്രഖ്യാപിച്ചു എന്നാണ്. അന്നാട്ടിലെ വമ്പൻ താരങ്ങളായ മെസ്സിയും റൊണാൾഡോയും ഒക്കെ അന്ന് ലുങ്കിയും മടക്കി കുത്തി ബൂട്ടില്ലാതെ ഇറങ്ങുന്നത് നാട്ടിലെ ചാത്തപ്പന്റെ പറമ്പിലായിരുന്നു. തെങ്ങും കപ്പച്ചെടികളും അതിരുകാക്കുന്ന ഒത്തനടുക്ക് വലിയൊരു ചെളിക്കുണ്ടുള്ള ഒന്നാം തരം അന്താരാഷ്ട്ര സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തിന് അതിരുകൾ വരയ്ക്കുന്നത് നാട്ടിലെ വലിയ എഞ്ചിനീയർമാരായ ഞങ്ങളാണ്. ഈർക്കിൽ കൊണ്ടോ അല്ലെങ്കിൽ പറമ്പിലെ ഉണക്കച്ചൂട് കൊണ്ടോ ഒരു വര വരച്ചാൽ ബൗണ്ടറിയായി. രണ്ടു വശത്തും രണ്ട് വലിയ കരിങ്കല്ലുകൾ എടുത്തുവെച്ചാൽ ഗോൾ പോസ്റ്റും റെഡി. അടുത്തതാണ് ഫിഫയുടെ ഏറ്റവും വലിയ ബഡ്ജറ്റ് പ്രോജക്ട്, പന്ത് വാങ്ങൽ. നാട്ടിലെ മുഴുവൻ പിള്ളേരും ചേർന്ന് 50 പൈസയും 1 രൂപയും ഒക്കെ പിരിച്ചാണ് അന്ന് 5 രൂപയുടെ പന്ത് വാങ്ങുന്നത്. പക്ഷേ ഈ പന്തിനൊരു വലിയ കുഴപ്പമുണ്ടായിരുന്നു. ഭാരമില്ലാത്തത് കൊണ്ട് ഒരൽപ്പം കാറ്റടിച്ചാൽ പന്ത് നേരെ പോകേണ്ടതിന് പകരം കറങ്ങി തിരിഞ്ഞ് ചാത്തപ്പന്റെ വീടിന്റെ അടുക്കളയിലേക്ക് വരെ കയറി പോകും. ചിലപ്പോൾ അടിച്ചടിക്ക് പന്ത് നേരെ ചെന്ന് വീഴുക പറമ്പിലെ വലിയ തെങ്ങിന്റെ മുകളിലായിരിക്കും. പിന്നെ കളി നിർത്തി എല്ലാവരും കൂടി തെങ്ങിന് താഴെ നിന്ന് കല്ലെറിഞ്ഞ് പന്ത് താഴെ ഇറക്കാനുള്ള അടുത്ത കളി തുടങ്ങണം. ഈ കല്ലേറിനിടയിൽ സ്വന്തം ടീമിലെ കളിക്കാരന്റെ തലയെറിഞ്ഞ് പൊട്ടിക്കുന്നതും അക്കാലത്തെ ഫുട്ബോൾ മാച്ചിലെ ഒരു സാധാരണ ഫൗൾ മാത്രമായിരുന്നു. ചെളി നിറഞ്ഞ മൈതാനത്തേക്ക് പന്ത് ഉരുളുന്നതോടെ പ്രായഭേദമിനി എല്ലാവരും അതിന്റെ പുറകെ ഒരൊറ്റ ഓട്ടമാണ്. ഫിഫയുടെ നിയമബുക്കിലെ പൊസിഷനുകളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ലായിരുന്നു. ഡിഫൻഡറും ഫോർവേഡും ഒക്കെ ഒന്നു തന്നെ. പന്ത് എവിടെയുണ്ടോ അവിടെ 20 പേരും ഒന്നിച്ചു കാണും. പന്തടിക്കുന്നതിനേക്കാൾ കൂടുതൽ കളിക്കാർ ചെളിയിൽ വീഴുന്നതിനായിരിക്കും ഇവിടുത്തെ പ്രധാന കാഴ്ച. ഇന്നത്തെ കളിയിൽ മെസ്സിയൊക്കെ വഴുതി വീണാൽ പെനാൽറ്റിയും ഫ്രീ കിക്കുമൊക്കെയാണ്. എന്നാൽ ഞങ്ങളുടെ പറമ്പിലെ ചെളിയിലൂടെ 10 മീറ്റർ ദൂരം സ്ലൈഡ് ചെയ്ത് പോകുന്നവനാണ് യഥാർത്ഥ താരം. കളിക്കിടയിൽ കിട്ടുന്ന ഒരു തള്ളൽ നേരെ ചെന്ന് വീഴുന്നത് തെങ്ങിന്റെ തടയിലെ വലിയ ചളിവെള്ളത്തിലേക്കായിരിക്കും. വീഴ്ചയുടെ ആഘാതത്തിൽ വായ തുറന്നാൽ കുറച്ചുകൂടി ചളിവെള്ളം ഉള്ളിലേക്ക് പോകും. അതോടെ നമ്മൾ പൂർണ്ണമായും അർജന്റീനയും ബ്രസീലും തോറ്റുപോകുന്ന ഒന്നാം തരം മഡ് ഫുട്ബോളർ ആയി മാറും. ഏറ്റവും രസം നിയമങ്ങളിലാണ്. കളിക്കിടയിലെ തർക്കങ്ങൾ തീർക്കാൻ അവിടെ പ്രത്യേകിച്ച് റഫറിയോ മഞ്ഞക്കാടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആരുടെ ഒച്ചയാണോ കൂടുതൽ അവൻ പറയുന്നത് തന്നെയായിരിക്കും അവിടുത്തെ നിയമം. പന്ത് ഗോൾ പോസ്റ്റായ കല്ലിന്റെ എത്രയോ മുകളിലൂടെ പോയാലും അടിച്ചവൻ ഉറക്ക വിളിച്ച് പറയും ഗോൾ. എതിർ ടീം ഉടനെ പറയും, അല്ലടാ അത് കല്ലിന്റെ മുകളിലൂടെയാ പോയത്. അതോടെ വലിയ തർക്കമായി. ഒടുവിൽ കൂട്ടത്തിലെ തടിമുടുക്കുള്ളവനും അല്പം ഗുണ്ടായുസവും ഒച്ചയും കൂടുതലുള്ളവനും വിധി പറയും. ഒടുവിൽ ആ വിധി സമ്മതിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പന്ത് അവൻ വീട്ടിൽ കൊണ്ടുപോകും. ചിലപ്പോൾ കളി ആവേശത്തിൽ നിൽക്കുമ്പോൾ ചാത്തപ്പൻ ഒച്ചപ്പാടുമായി പറമ്പിലേക്ക് വരും. എന്റെ കപ്പച്ചെടികൾ മുഴുവൻ ചവിട്ടി പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞ് ആക്രോശിക്കുമ്പോൾ കളി നിർത്തി പന്തുമായി നാലു പാടും ചിതറിയോടുന്ന ആ ഒരൊറ്റ നിമിഷമുണ്ടല്ലോ, അതായിരുന്നു അക്കാലത്തെ ഏറ്റവും വലിയ സ്പ്രിന്റ് മത്സരം. കളിയൊക്കെ കഴിഞ്ഞ് സന്ധ്യയാകുമ്പോൾ രൂപം മാറിയ കുറെ മനുഷ്യക്കോലങ്ങളെ നാട്ടിൻപുറത്തെ വഴികളിൽ കാണാം. തലമുടി മുതൽ കാൽനഖം വരെ ചെളിയിൽ കുളിച്ച് വസ്ത്രത്തിന്റെ യഥാർത്ഥ നിറം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും എല്ലാവരും. നേരെ വീട്ടിലേക്ക് കയറി ചെന്നാൽ അമ്മയുടെ കൈപ്പത്തിയുടെ ചൂട് അറിയേണ്ടി വരും എന്നുറപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ നേരെ പോകുക പാടത്തിന് നടുവിലെ വലിയ കുളത്തിലേക്കോ പുഴയിലേക്കോ ആണ്. ചാടി മുങ്ങി നിവരുമ്പോൾ വെള്ളം മുഴുവൻ മണ്ണിന്റെ നിറമായിട്ടുണ്ടാകും. ഇട്ട നിക്കറും ഷർട്ടും ഊരി പിഴിഞ്ഞ് ധരിച്ച് നനവോടെ വീട്ടുപടിക്കലേക്ക് ചെല്ലുമ്പോൾ അമ്മ ഉമ്മർത്ത് ഈർക്കിൽ ചൂലുമായി കാത്തു നിൽക്കുന്നുണ്ടാകും. ഇന്ന് നീ ഏത് ചെളിക്കുണ്ടിലാണ് വീണത് പന്നിക്കുട്ട എന്ന ചോദ്യത്തോടെ തുടങ്ങുന്ന അമ്മയുടെ ആ സ്പെഷ്യൽ വന്ദനവും റെഡ് കാർഡും സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അന്നത്തെ ഒരു ദിവസത്തെ ഫുട്ബോൾ ടൂർണമെന്റ് പൂർണ്ണമാകുന്നത്. ഇന്ന് കാലം മാറി ഇൻഡോർ സ്റ്റേഡിയങ്ങളിലോ ആധുനിക ടേഫുകളിലോ കളി നടക്കുമ്പോൾ എനിക്ക് ആ പഴയ സന്തോഷം കിട്ടാറില്ല. കാരണം അന്ന് ആ ചാത്തമ്പന്റെ പറമ്പിലെ ചെളിയിൽ നമ്മൾ ഉരുട്ടിക്കളിച്ചത് വെറും ഒരു കാൽപന്തല്ല, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരവും നിഷ്കളങ്കവുമായ കുട്ടിക്കാലമായിരുന്നു. ആ കരിങ്കൽ പോസ്റ്റും വായുവിൽ പറക്കുന്ന പ്ലാസ്റ്റിക് മദ്ദും ഇന്നും ഓർമ്മകളിൽ വല്ലാത്തൊരു വസന്തമായി അവശേഷിക്കുന്നു. നന്ദഗോപാലാണ് കത്തയച്ചിരിക്കുന്നത്.
2: നന്ദഗോപാൽ സൂപ്പർ.

ഇന്ന് എത്ര ആളുകളാണ് ഈ ചെളിപുരണ്ട ജീവിതത്തിലേക്ക് പോയിട്ടുണ്ടാവുക. കാരണം എത്രയോ ആളുകൾ ഇതുപോലുള്ള വമ്പൻ വയലുകളിൽ അല്ലേ വെള്ളത്തോടും ചെളിയോടൊക്കെ പടപൊരുതിയിട്ടാണ് ഗോൾ പോസ്റ്റിലേക്ക് ഒരു ഗോള് ഉതിർത്തിട്ടുണ്ടാവുക. ഇനി എത്ര അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ നമ്മൾ കണ്ടാലും നമ്മളോടൊപ്പം പണ്ട് വയൽ വക്കുകളിലൊക്കെ കളിച്ചു നടന്നിരുന്ന ഒരു ബാല്യകാലത്തെ ഫുട്ബോൾ ടൂർണമെന്റിലെ ഹീറോ അവരെയായിരിക്കും ഇപ്പോഴും നമ്മൾ ഓർമ്മിക്കുക. നമുക്ക് ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാതെ ഓടിപ്പോയി ഗോളടിച്ച് തിരിച്ചു വരുന്ന എത്ര ഹീറോമാർ, അതുപോലെ തന്നെ അതിനൊക്കെ തടുത്തു നിർത്തിയിട്ടുള്ള എന്താണ് ഗോൾ പോസ്റ്റിന് കാവലായി നിന്നിട്ടുള്ള വമ്പൻ ഗോളിമാരൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വന്ന് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പിന്നെ ഫുട്ബോൾ ഒരു വല്ലാത്ത വികാരമായിട്ട് മാറി. ഞാൻ എല്ലാ കളികളൊന്നും കണ്ട ആളല്ല, പക്ഷെ ഒരു കളി എന്നെ വല്ലാണ്ട് കരയിപ്പിച്ച്

0: കളികളൊന്നും കണ്ടാളില്ല. പക്ഷെ ഒരു കളി എന്നെ വല്ലാണ്ട് കരയിപ്പിച്ച് കളഞ്ഞത് ഏറ്റവും അവസാനമായിട്ട് എന്റെ മനസ്സിൽ വളരെ ശക്തമായിട്ട് നിറഞ്ഞു നിൽക്കുന്നതൊക്കെ ഈ അർജന്റീനയും അതുപോലെ തന്നെ ഈജിപ്തും തമ്മിൽ നടന്ന ഒരു കളിയായിരുന്നു. കാരണം അന്ന് അർജന്റീന ഒരുപക്ഷെ പരാജയപ്പെട്ടിരുന്നെങ്കിൽ, അർജന്റീന പരാജയപ്പെടുന്നതിലല്ല വിഷമം, ലോക ഫുട്ബോളിന്റെ ഒരു മാന്ത്രിക സ്പർശമായി നമ്മുടെയൊക്കെ ഹൃദയത്തിലാകെ നിറഞ്ഞു നിൽക്കുന്ന മെസ്സി, അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ട ദിവസമായിരുന്നു. അപ്പൊ അവസാനത്തെ കളിയാണ് ഇത് മെസ്സിയുടേത് എന്ന രീതിയിലേക്ക് വന്നു. കാരണം ആദ്യത്തെ ഭാഗത്തിൽ രണ്ട് ഗോളടിച്ച് ഈജിപ്ത് മുന്നിട്ട് നിൽക്കുകയാണ്. ഇനി ഒരിക്കലും അർജന്റീനയ്ക്ക് ഒരു തിരിച്ചു വരവില്ല എന്ന് കണ്ടപ്പോ വല്ലാത്ത സങ്കടമുണ്ടായി. എനിക്ക് ഒരു ഫുട്ബോളറെ ഓർമ്മിച്ചിട്ട് ആദ്യമായിട്ടാണ് എന്റെ മനസ്സ് ഇങ്ങനെ കരഞ്ഞത്. അപ്പോ മക്കളൊക്കെ ഇങ്ങനെ അടുത്തത് അച്ഛൻ കരയുന്ന അച്ഛൻ കരയുന്ന, ഞാൻ അങ്ങനെ സ്ഥിരമായി ഫുട്ബോൾ കാണുന്ന ആളുമല്ല. പക്ഷെ മെസ്സി എന്ന് പറയുന്ന ഒരാളുടെ ഒരു ശാന്തത, അദ്ദേഹത്തിന്റെ ഇടതുകാലിനൊക്കെ ലോകം കൽപ്പിച്ചു നൽകിയിട്ടുള്ള വില, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു സങ്കടമായി. പക്ഷെ പൊടുന്നനവേ 10-12 മിനിറ്റുകൾക്കുള്ളിൽ 2-3 ഗോളുകൾ തുരുതുര അടിച്ച് അർജന്റീന കളിയിൽ ജയിച്ചതിന് ശേഷം ആ ഗ്രൗണ്ട് നിറയെ ഓടി നടന്ന് പൊട്ടിക്കരയുകയായിരുന്നു ഈ ലോകോത്തര ഫുട്ബോളറായിട്ടുള്ള മെസ്സി. അതെന്റെ മനസ്സിൽ നിന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മായ്ച്ചു കളയാനേ സാധിക്കുന്നില്ല.
1: മാലേട്ടൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഇഷ്ടപ്പെടുന്ന കളിക്കാർക്കൊക്കെ നല്ല അടുക്കും ചിട്ടയുമുള്ള ജീവിതമാണ്. അവരുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അത് മറ്റുള്ളവരോട് അവരിടപെടുന്ന രീതി, അവരുടെ ജീവിതത്തിൽ അവർ കാണിക്കുന്ന മാന്യത, ഇതൊക്കെ അവരെ ഒരു ദൈവത്തെ പോലെ ആരാധിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുന്നുണ്ട്. പഴയ കാലത്തെ കാൽപന്ത് കളി, അതിനെ കുറിച്ചാണ് നന്ദഗോപൻ ഇവിടെ കത്തയച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ വലിയൊരു ഫുട്ബോൾ കളിക്കാരിയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാരിയോ ഒന്നുമല്ല. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാര് അത് ആരാധിക്കുമ്പം അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുമ്പോ നമ്മളും അറിയാതെ തന്നെ അതിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു കളിയാണ് ഫുട്ബോൾ. കാരണം അശ്വിന് വലിയ ഇഷ്ടമാണ്, അവൻ ലിവർപൂളിന്റെ വലിയ ആരാധകനാണ് ചെറുപ്പത്തിലെ തന്നെ. അപ്പൊ ഞാൻ എവിടെ പോയാലും അവന് ലിവർപൂളിന്റെ ടീഷർട്ടൊക്കെ മേടിച്ചിട്ട് വരുമായിരുന്നു. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഇഷ്ട വിനോദം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ വിനോദമാകും എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ പഠിച്ചത്.

0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. ഞാന് ATU ഉമ്മർക്കയുടെ ഫ്ലാറ്റിന്റെ തൊട്ടടുത്ത ഫ്ലാറ്റിലാണ് താമസിച്ചത്. അപ്പൊ ഉമ്മർക്ക് നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആണ് കേട്ടോ, വലിയ ഇഷ്ടമാണ്. കാരണം തലശ്ശേരി എന്ന് പറയുമ്പോ ഫുട്ബോളിന്റെ ഒരു ഏരിയ ആണല്ലോ.
1: അപ്പൊ
0: ഇങ്ങനെയുള്ള കളികളൊക്കെ വരുമ്പം ഉമ്മർക്ക് അന്നേ നല്ല പ്രായമുണ്ട്. ഉമ്മർക്കയുടെ ആ ഒരു വീരും വാശിയൊക്കെ കാണുമ്പോ ഞാനിങ്ങനെ വിചാരിക്കും, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉമ്മർക്ക് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏത് കാലം തൊട്ടാണ് ഫുട്ബോളിനെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും അപ്പൊക്കെ. കാരണം തലശ്ശേരി പോലുള്ള ഒരു സ്ഥലത്ത് ഈ കാൽപന്ത് കളിയുടെ ഇത്രയും വലിയ ഒരു ആരാധകരുണ്ട് എന്നൊക്കെ ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത്. അന്ന് എനിക്ക് 16-17 വയസ്സുള്ള സമയത്ത്.
1: സ്പോർട്സുമായിട്ട് ഒരുപാട് ചരിത്രമുള്ള സ്ഥലം തന്നെയാണ് ആശിച്ചി പറഞ്ഞ
0: തലശ്ശേരി
1: എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് മാച്ചുകൾ ഒക്കെ പിറവി കൊണ്ടത് ഇതേ തലശ്ശേരിയിലായിരുന്നു. അപ്പൊ തലശ്ശേരിക്ക് അങ്ങനെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയ സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ്. ഏതായാലും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ ഒരു കായിക മാമാങ്കത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം.
0: നന്ദി,
1: നമസ്കാരം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

0: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ വി പി എസ്

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. പ്രിയരെ, പ്രഭാതത്തിന്റെ പുതുമയും പ്രതീക്ഷയും സംഗീതത്തിന്റെ മാധുര്യവുമായി ചേർത്ത് അടുത്ത ഏതാനും നിമിഷങ്ങൾ നമുക്ക് പങ്കിടാം. ഹൃദയത്തെ സ്പർശിക്കുന്ന തിരഞ്ഞെടുത്ത മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിലേക്ക്.

കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് ഹരിഹരനും ചിത്രയും അഴകിയ രാവണൻ എന്ന ചിത്രത്തിനുവേണ്ടി പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇനി അടുത്ത ഗാനം ആലിസ് ഇൻ വണ്ടർലാൻഡ്. ഈ ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ്, സുജാത എന്നിവർ പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലി.

0: ജനിമൃതികളിൽ ഒരു വരമൊഴിയായി വിജയശംഖമുണരുകയായി.
1: ആ

പൊരുളിലും ഒരു പൊരുൾ പല തിരിയായി അരുൾ ചൊരിഞ്ഞു പുലരുകയാ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: പ്രിയരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം മോർണിംഗ് സെലക്ഷൻസാണ്. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9:31. ഇനി അടുത്ത ഗാനം അനാർക്കലി എന്ന ചിത്രത്തിൽ കാർത്തിക് ശ്വേത എന്നിവർ പാടിയത്, രചന രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ.

0: ചേച്ചി ഇത് കണ്ടോ?
1: ഹരിബന്ധേ കുട്ട,
0: കാണട്ടെ. വോ, എന്റെ ഫേവറേറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: പ്രേരി ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ മറുപടി നൽകുന്നു. ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും ഇതേക്കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04/8/4/24/26 അല്ലെങ്കിൽ 04/8/4/24/26

മറ്റൊരു നമ്പർ 9446 45 58 88. ഈ നമ്പറുകളിൽ വിളിക്കാം. 102.3 മെഗാഹെർട്സിൽ ആകാശവാണി കൊച്ചി നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എഫ് എം മോർണിംഗ് സെലക്ഷൻ. സമയം 9:44. ഇനി അടുത്ത ഗാനം വന്ദനം എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസിപ്പച്ചൻ.

0: പ്രേരേണി എഫ് മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി എഫ് വാർത്തകൾക്കും 10 മണിക്കുള്ള റേഡിയോ ഹെൽത്തിനു ശേഷം തുടരും.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: നമസ്കാരം. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗത്തിന് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കം. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങളിൽ തുല്യാവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിവിധ കേന്ദ്രമന്ത്രിമാർ എന്നിവരെ കാണാൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഇന്ന് ന്യൂഡൽഹിയിലെത്തും. വിജയനഗരം ജില്ലയിലെ ഭോഗാപുരത്തെ അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുകയാണ് സന്ദർശന ലക്ഷ്യം. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന മാമ്പഴത്തിന്റെ പ്രാധാന്യവും ആരോഗ്യ ഗുണങ്ങളും സാംസ്കാരിക പൈതൃകവും ഓർമ്മിപ്പിക്കാനാണ് ദിനാചരണം. കർക്കിടക മാസപൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട അടച്ചു. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തിരി പൂജ നടത്തും. ഇടുക്കി കുമളി റോസാ പൂക്കണ്ടത്ത് 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസിന്റെ പരിശോധനയിലാണ് നിർത്തിയിട്ട ട്രാവലറിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കൊട്ടാരക്കര മുക്കോണി മുക്കിൽ കഴിഞ്ഞ മാസം 23 മൂന്ന് പേർ മരിക്കാനിടയായ ടിപ്പർ അപകടക്കേസിലെ 2 ലോറി ഉടമ അറസ്റ്റിൽ. ചവറ മുകുന്ദപുരം സ്വദേശി അക്ബറാണ് അറസ്റ്റിലായത്. ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ പി വി സിന്ധു ഇന്ന് ഉന്നതി ഹൂഡയെ നേരിടും. ലക്ഷ്യസെന്നും ഇന്ന് സിംഗിൾ മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കും.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഇനി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. എന്താണ് ഈ ബ്രെയിൻ ട്യൂമർ എന്ന രോഗാവസ്ഥ?
2: ബ്രെയിൻ ട്യൂമർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലയോട്ടിക്കുള്ളിലുള്ള ഏതുതരം കോശങ്ങളുടെ വളർച്ചയെയും നമ്മൾ ബ്രോഡായി ബ്രെയിൻ ട്യൂമർ എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കോശങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള അസാധാരണമായ വളർച്ച മൂലം ഒരു മുഴയുണ്ടാകുമ്പോൾ. അത് തന്നെയും രണ്ട് തരത്തിലുണ്ട്. അതായത് തലച്ചോറിനുള്ളിലുള്ള കോശങ്ങൾ, അതായത് ഈ തലച്ചോറിലെ നാഡീകോശങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്ലയൽ സെൽസിൽ നിന്നും വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ കോശങ്ങൾക്കുള്ളിലുള്ള ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന തലച്ചോറിനുള്ള ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന കൊറോയിഡ് പ്ലെക്സസിലെ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണമായ മെനിഞ്ചസിൽ നിന്ന് വരുന്ന മെനിഞ്ചിയോമയായിരിക്കാം, തലച്ചോറിനുള്ളിലുള്ള പിനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി, ഇത്തരം ഗ്രന്ഥികളിൽ നിന്നും മുഴകളുണ്ടാകാം. ഇതെല്ലാം തന്നെ ബ്രെയിൻ ട്യൂമേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അത് കൂടാതെ ശരീരത്തിന്റെ മറ്റവയവങ്ങൾ, ഉദാഹരണത്തിന് ശ്വാസകോശം, വൻകുടൽ, വൃക്ക, സ്തനങ്ങൾ, ഇവയിൽ നിന്നുമെല്ലാം ഉള്ള അർബുദങ്ങൾ രക്തത്തിലൂടെ നമ്മുടെ തലച്ചോറിലും വരാം. ഇതിനെ നമ്മൾ സെക്കൻഡറി ബ്രെയിൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് ട്യൂമേഴ്സ് എന്നും പറയുന്നു. ഇങ്ങനെ തലച്ചോറിലുള്ള പലതരം കോശ വളർച്ചകളെ മൊത്തത്തിൽ ബ്രെയിൻ ട്യൂമർ എന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത്.
1: മാഡം, ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: ബ്രെയിൻ ട്യൂമർ ഉണ്ടാകാൻ നമുക്ക് മറ്റ് രോഗങ്ങളെ പോലെ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പ്രായം പലപ്പോഴും ഒരു കാരണമാണ്. മുതിർന്നവരിൽ കൂടുതലും ഈ മെറ്റാസ്റ്റാറ്റിക്, അതായത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ട്യൂമേഴ്സ് ആകാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും തലച്ചോറിനുള്ളിൽ നിന്ന് തന്നെയുള്ള വളർച്ചകളാകാനുള്ള സാധ്യതയാണുള്ളത്. മറ്റൊന്ന് റേസ്, അതായത് നമ്മുടെ വംശം, അത് കൂടുതലും വെസ്റ്റേൺ, നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവരിൽ ഈ തലച്ചോറിൽ നിന്നുള്ള ഗ്ലയൽ ട്യൂമേഴ്സിന്റെ സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. മറ്റു കാരണങ്ങൾ പറയാവുന്നത് ഒന്ന് അയണൈസിംഗ് റേഡിയേഷൻ, അതായത് നമ്മൾ പ്രധാനമായിട്ട് ഈ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് ശരീരഭാഗങ്ങളിൽ റേഡിയേഷൻ ചികിത്സ ചെയ്യുമ്പോൾ തലച്ചോറിനേൽക്കുന്ന റേഡിയേഷനും ഈ തലച്ചോറിലെ കോശങ്ങളിലെ ഡി എൻ എയിൽ ചില മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വളരാം, അത് ബ്രെയിൻ ട്യൂമറിന് കാരണമാകാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ടും ഈ ട്യൂമർ വളർച്ച ഉണ്ടാകാതിരിക്കാനുള്ള ചിലതരം ജീനുകളുണ്ട്, P53 എന്നൊക്കെ പറയുന്ന ചിലതരം ജീനുകളുടെ മ്യൂട്ടേഷൻ മൂലവും ചില പാരമ്പര്യമായിട്ട് വരാവുന്ന തരം ട്യൂമർ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതായത് ന്യൂറോ ഫൈബ്രമെറ്റോസിസ്, Type 1, Type 2, ട്യൂബറസ് ക്ലിയറോസിസ്, ഇങ്ങനെ ചില സിൻഡ്രോമുകളായിട്ട് നമ്മൾ പറയും. അത്തരം ചില പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളുമുണ്ട്. കൂടാതെ ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ചില വൈറൽ ഇൻഫെക്ഷൻസ്, ലൈക്ക് എബ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിന്റെ ബാധ ലിംഫോമ തുടങ്ങിയ ട്യൂമേഴ്സ് ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള വിനൈൽ ക്ലോറൈഡ്, അത് കരളിൽ അർബുദം ഉണ്ടാക്കാം, ല്യൂക്കീമിയ, ലിംഫോമ, അതുപോലെ ബ്രെയിൻ ട്യൂമറും ഉണ്ടാക്കാം എന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. മറ്റൊരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായി വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഇത്തരം കുറച്ച് കാര്യങ്ങളെ ലഭ്യമായിട്ടുള്ളൂ.
1: ബ്രെയിൻ ട്യൂമർ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ മാഡം?
2: നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഏത് തരം ബ്രെയിൻ ട്യൂമറാണ്, അത് എത്രത്തോളം വളർന്ന് എത്ര വലിപ്പം ആർജിച്ചിട്ടുണ്ട്, അത് തലച്ചോറിന്റെ ഏത് ഭാഗത്തിനെയാണ് ബാധിച്ചിരിക്കുന്നത്, ഇതനുസരിച്ച് ഈ ലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട

0: കേന്ദ്രങ്ങളുണ്ട്, നമ്മുടെ മാംസപേശികളെയൊക്കെ നിയന്ത്രിക്കുന്ന മോട്ടോ കോർട്ടെക്സ്, അല്ലെങ്കിൽ സ്പർശനത്തിനെ അറിയാൻ സഹായിക്കുന്ന സെൻസറി കോർട്ടെക്സ്, അല്ലെങ്കിൽ ഓർമ്മയെ നിയന്ത്രിക്കുന്ന ടെമ്പറൽ ലോബ്, നമ്മുടെ പെരുമാറ്റം എല്ലാം ടെമ്പറൽ ലോബാണ് നിയന്ത്രിക്കുന്നത്. കുറേയേറെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗവും ഇതിന് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മുടെ സംഭാഷണത്തിനെ, സംസാരത്തിനെ നിയന്ത്രിക്കുന്ന വേർണിക്സ് ഏരിയ, ബ്രോക്കാസ് ഏരിയ തുടങ്ങിയ ചില തലച്ചോറ് ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ട്യൂമർ ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ഇതിന്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ പ്രകടമാകാം. അതുപോലെ ബാലൻസിനെ ബാധിക്കുന്ന നിയന്ത്രിക്കുന്ന സെറിബെല്ലത്തിനാണ് വരുന്നത് ട്യൂമർ വരുന്നതെങ്കിൽ ആദ്യമേ നടക്കുമ്പോഴൊക്കെയുള്ള ബാലൻസ് നഷ്ടമാവും. ഇത്തരം ലക്ഷണങ്ങൾ ട്യൂമർ ഒരു ചെറിയ സൈസിലാണെങ്കിൽ പോലും ആദ്യമേ കാണപ്പെടാം. പക്ഷേ തലച്ചോറിന്റെ ഉൾഭാഗത്തിലേക്കുള്ള ട്യൂമേഴ്സ് പലപ്പോഴും നല്ല വളർച്ചയെത്തിയതിനു ശേഷമായിരിക്കാം പലപ്പോഴും അതിന്റെ രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും തലച്ചോറിനുള്ളിലുള്ള ഫ്ലൂയിഡിന്റെ, അതായത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട്, അതിന്റെ ചലനത്തിന് ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ തടസ്സം വരുമ്പോൾ തലയോട്ടിക്കുള്ളിലുള്ള മർദ്ദം ക്രമാതീതമായിട്ട് വർദ്ധിക്കും. അത് തലവേദനയ്ക്ക് കാരണമാകാം. സാധാരണ ഒരാൾക്കുണ്ടാകുന്ന, സാധാരണഗതിയിൽ സ്ഥിരം തലവേദന വരുന്ന ഒരാൾക്ക് പോലും വരുന്നതിനേക്കാൾ തുടർച്ചയായിട്ടും അതിതീവ്രമായിട്ടും വരുന്ന തരം തലവേദനകൾ, ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കഠിനമായിട്ടുള്ള തലവേദന, പ്രത്യേകിച്ചും രാവിലെ ഈ തലവേദന കാരണം എണീക്കേണ്ടി വരിക, അതുപോലെ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ കൂടുതലായിട്ടുണ്ടാകുന്ന തലവേദന, തലവേദനയോടൊത്ത് ജന്യുണ്ടാകുക, ബോധക്ഷയമുണ്ടാവുക, വശം തളർച്ച ഉണ്ടാകുക, ഇത്തരം ലക്ഷണങ്ങളോടുകൂടി ബ്രെയിൻ ട്യൂമർ വരാം. ചിലപ്പോൾ ഒരു വശം കാഴ്ച പോകുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കേൾവിക്കുറവായിരിക്കാം. പക്ഷേ കൂടുതൽ തീവ്രമായിട്ടുള്ള ടൈപ്പ് ബ്രെയിൻ ട്യൂമേഴ്സ് ആണെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ കൂടുന്ന ആഴ്ചകൾക്കും മാസങ്ങൾക്കുള്ളിൽ കൂടുന്നതായിട്ടും കാണാം.
1: മേഡം, അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠയാണ് ഈ ബ്രെയിൻ ട്യൂമറുകളെല്ലാം ക്യാൻസർ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ശക്തമായ തലവേദന വരുമ്പോ അത് ബ്രെയിൻ ട്യൂമർ ആണോ എന്നുള്ള ഒരു ഉത്കണ്ഠ, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: എല്ലാത്തരം തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. സ്ഥിരമായിട്ട് തലവേദന വരുന്ന ആൾക്കാരിൽ ഒരു 1.5% ആൾക്കാർക്ക് മാത്രമേ അത് ബ്രെയിൻ ട്യൂമർ കൊണ്ടാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നുള്ളൂ. പക്ഷേ ഈ ബ്രെയിൻ ട്യൂമർ ഉള്ളവരിൽ ഒരു 40 മുതൽ 70% ആൾക്കാർക്കും തലവേദന ഉണ്ടാകാം. അത് പലപ്പോഴും കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും, ട്യൂമർ ഉണ്ടായി തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ട് പലപ്പോഴും അറിയാൻ കഴിയുക. അതുപോലെ നമുക്ക് ഈ ബ്രെയിൻ ട്യൂമർ എത്ര പേർക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മുതൽ 10 വരെ ആൾക്കാർക്ക് മാത്രമേ ബ്രെയിൻ ട്യൂമർ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ തുടർച്ചയായിട്ട് തലവേദന വരിക, മുമ്പുണ്ടായിരുന്ന തലവേദനയുടെ ആ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള തലവേദന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന തലവേദന, തലവേദനയോടൊത്തുള്ള ബോധക്ഷയം, ജന്നി, ഇവയെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധ വേണ്ട തരം തലവേദനയായിരിക്കും. അതുപോലെ എല്ലാ ബ്രെയിൻ ട്യൂമറും ക്യാൻസറസ് ആകണമെന്നില്ല. പ്രത്യേകിച്ചും കൂടുതലും പലപ്പോഴും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും തലച്ചോറിലേക്ക് പടർത്ത തരമായിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ഗ്ലയൽ ട്യൂമേഴ്സ്, ഗ്ലയൽ സെൽസ് എന്ന് വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ഉണ്ട്, അത് പലപ്പോഴും ക്യാൻസറസ് ആയിരിക്കാം. അത് ഓരോ ഗ്രേഡ് അനുസരിച്ച് ഗ്ലയോബ്ലാസ്റ്റോമ, മൾട്ടിഫോമി പോലുള്ളവർ വളരെ തീവ്രമായിട്ടുള്ള ക്യാൻസറസ് ട്യൂമേഴ്സ് ആയിരിക്കാം. പക്ഷെ തലച്ചോറിന്റെ പാളിയിൽ വരുന്ന മെനിഞ്ചിയോമയെല്ലാം അത്ര ക്യാൻസറസ് അല്ലാത്ത തരമായിരിക്കാം. അതെല്ലാം കുറച്ചുകൂടെ നല്ല ചികിത്സ രീതികളും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യുന്നവയാണ്.
1: മാഡം, പലർക്കും ഉണ്ടാകാറുള്ള ഒരു സംശയമാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ പരിശോധനാ രീതി എങ്ങനെയാണ്, അത് എപ്പോഴാണ് നടത്തേണ്ടത് എന്നുള്ളത്, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: നേരത്തെ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള തരം തലവേദന വരികയും മറ്റ് പുതിയ രോഗലക്ഷണങ്ങൾ, അതായത് പെട്ടെന്ന് വശം തളർച്ച, കുറച്ച് ആഴ്ചകളോ ദിവസങ്ങളായിട്ടുള്ള തളർച്ച, മരവിപ്പ്, പുതിയതായിട്ട് വരുന്ന ജന്നി, ഇങ്ങനെയൊക്കെ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെയോ ന്യൂറോ സർജനെയോ സമീപിക്കുക. അപ്പൊ ആദ്യമായിട്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധനകൾ, നാഡി പരിശോധനകൾ നടത്തുമ്പോൾ ഒരു സാധാരണ നോർമൽ അല്ലാത്ത ഫൈൻഡിങ്സ്, എന്തെങ്കിലും തളർച്ച അല്ലെങ്കിൽ ബലക്കുറവ്, അത് ഒരു ന്യൂറോളജിസ്റ്റിന് തിരിച്ചറിയാൻ കഴിയും. ഇത്തരം ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന തലച്ചോറിന്റെ ഒരു ഭാഗത്ത് ഒരു തകരാറുണ്ടെന്നുള്ളതാണ്. അത് ആഴ്ചകളോ മാസങ്ങളോ കൊണ്ടുള്ളതാണെങ്കിൽ അതൊരു മുഴയാകാനുള്ള സാധ്യത ഏറെയാണ്. ഇത് കണ്ടെത്തിയതിന് ശേഷം അടുത്തതായിട്ട് വേണ്ടത് MRI സ്കാനാണ്. CT സ്കാനിനേക്കാളേറെ ഏത് തരം മുഴയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നത് MRI സ്കാൻ, പ്രത്യേകിച്ചും കോൺട്രാസ്റ്റ് MRI സ്കാനിലൂടെയാണ്. അതിന് തന്നെയും പലതരമുണ്ട്, നമ്മുടെ MR സ്പെക്ട്രോസ്കോപ്പി, പെർഫ്യൂഷൻ, അങ്ങനെ പലതരം സ്റ്റഡീസ് കൂടെ കിട്ടുമ്പോൾ നമുക്കതിന്റെ ആ ഒരു നേച്ചർ, ഇപ്പൊ ഏത് തരത്തിലുള്ളതാണ്, അത് എത്ര പെട്ടെന്ന് പടരും, അത് ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയും. അതുകൂടാതെ

0: ഇപ്പോൾ പെറ്റ് സ്കാൻ, ഫങ്ഷണൽ MRI അങ്ങനെയുള്ള പലതരം പരിശോധനകളും സ്കാനിംഗ് രീതികളും നമുക്ക് ട്യൂമറിനെ കുറിച്ച് അറിയാനുണ്ട്. അത് കൂടാതെ ഏത് തരം കോശങ്ങളാണെന്നുള്ള അറിയുന്നത് തുടർന്നുള്ള ചികിത്സയെ പല രീതിയിലും അത് നിർണ്ണയിക്കുന്ന ഒരു നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. അത് സർജറിയുടെ സമയത്ത് എടുക്കുന്ന കോശങ്ങളെടുത്തുള്ള ബയോപ്സി പരിശോധന അല്ലെങ്കിൽ സ്റ്റീരിയോടാക്റ്റിക് ബയോപ്സിയിലൂടെയും ഈ കോശങ്ങളുടെ മൈക്രോസ്കോപ്പിക് പരിശോധനകളും നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ തരം ഏതാണെന്നുള്ള അറിയാൻ സഹായിക്കും.
1: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ രോഗത്തിന്റെ ചികിത്സാ രീതി എന്തെന്നുള്ളത് പ്രധാനമായിട്ടും ഏത് തരമാണ്, അതിനെത്ര വലിപ്പമുണ്ട്, അതെത്ര എണ്ണമുണ്ട്, തലച്ചോറിന്റെ ഏത് ഭാഗത്താണ്, ഇവ ഏറ്റവും പ്രധാനമാണ് ഈ ചികിത്സാ രീതി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ. മറ്റൊന്ന് രോഗിയുടെ പ്രായം, അതുപോലെ രോഗിയുടെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യസ്ഥിതി. വളരെ പ്രായമേറി ഒരാൾ ഒരുപാട് അസുഖങ്ങളായിട്ട് കിടപ്പായ ഒരാൾക്ക് വളരെ അഗ്രസീവായിട്ടുള്ള വളരെ തീവ്രമായ ചികിത്സകളിലേക്ക് ഒരുപക്ഷെ പോകേണ്ട എന്നുള്ളത് ഫാമിലിയുമായിട്ട് തീരുമാനിച്ച് ചിലപ്പോൾ തീരുമാനിച്ചിരിക്കാം, ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിരിക്കാം. അല്ലാതെ പ്രധാനമായിട്ടുള്ള ചികിത്സ മെയിൻലി സർജറിയാണ്. അതൊരു ന്യൂറോ സർജനാണ് ഈ ബ്രെയിൻ ട്യൂമറിന് ചികിത്സ ചെയ്യുക. അപ്പോൾ ഒരു മാറ്റേണ്ട ഒരു മുഴയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിൽ അതിന്റെ ചുറ്റളവ് നിന്ന് ക്യാൻസർ സെൽസ് എല്ലാം മാറ്റുന്ന രീതിയിലുള്ള സർജിക്കലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും അതിന്റെ ആദ്യത്തെ പടി. രണ്ടാമതായിട്ട് കീമോതെറാപ്പി ചിലതരം ബ്രെയിൻ ട്യൂമേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അതായത് ടെമസോളമൈഡ്, അതും അല്ലെങ്കിൽ ചിലതരം ജീൻസ്, ഈ നമ്മുടെ ഈ ഗ്ലയൽ സെൽസിലുള്ള ജീനുകളെ നിയന്ത്രിക്കുന്ന ചിലതരം തെറാപ്പിയും ഇപ്പോൾ ലഭ്യമാണ്. മറ്റൊന്ന് റേഡിയേഷനാണ്. കൃത്യമായിട്ട് ഈ ബ്രെയിൻ ട്യൂമർ ഉള്ള സ്ഥാനത്തേക്ക്, ആ സ്ഥലത്തേക്ക് മാത്രമുള്ള റേഡിയേഷൻ അല്ലെങ്കിൽ ഗാമ നൈഫ് സർജറി, റേഡിയേഷൻ ഉപയോഗിച്ച് ആ ഭാഗത്തെ മാത്രം കോശങ്ങളെ കരിച്ചു കളയുന്ന റേഡിയോതെറാപ്പി, അത്തരം ചികിത്സകളും നമുക്ക് ഈ ബ്രെയിൻ ട്യൂമറിന് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ മറ്റു ചില രോഗലക്ഷണങ്ങൾ, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള കോർട്ടിക്കോസ്റ്റിറോയിഡ് തുടങ്ങിയ മരുന്നുകൾ, ജെന്നിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ ജെന്നി കുറയ്ക്കാനുള്ള മരുന്നുകൾ എന്നിവയും ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ അത് കൂടാതെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇമ്യൂണോതെറാപ്പി തുടങ്ങിയവയും ഇപ്പോൾ കഴിഞ്ഞ വർഷം USA അംഗീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്.
1: മാഡം, അതുപോലെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ഒരിക്കൽ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ?
0: ചിലപ്പോഴെങ്കിലും ഒരു തവണ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരാളിൽ, പ്രത്യേകിച്ചും ഈ തീവ്രമായിട്ടുള്ള ടൈപ്പ്, പ്രത്യേകിച്ച് Grade 4 പോയിട്ടുള്ള തരം ഗ്ലയൽ ട്യൂമേഴ്സ് വീണ്ടും വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ പാരമ്പര്യമായിട്ട് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതും വീണ്ടും വരാനുള്ള ചാൻസ് ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ട്യൂമർ കണ്ടെത്തി അതിന്റെ ചികിത്സ കഴിഞ്ഞാലും കൃത്യമായി ഡോക്ടറുടെ ഫോളോ അപ്പിൽ ഇരിക്കേണ്ടതും, പുതിയ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ, പുതിയ തരം തലവേദന വരുന്നുണ്ടോ, ഇവയെല്ലാം ശ്രദ്ധിക്കുകയും എത്രയും നേരത്തെ അതിന് ഡോക്ടറുടെ സേവനം.
1: ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും ഇതുവരെ വിശദീകരിച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: മഴക്കാലത്തുണ്ടാകാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് എലിപ്പനി. എലിപ്പനി പടരാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എലി, പട്ടി, പൂച്ച, കന്നുകാലികൾ തുടങ്ങിയവയുടെ മൂത്രം വഴിയാണ് എലിപ്പനി പകരുന്നത്. മൂത്രം വഴി മണ്ണിലും വെള്ളത്തിലും എത്തുന്ന രോഗാണുക്കൾ മുറിവുകൾ വഴി ശരീരത്തിലെത്തിയാണ് രോഗമുണ്ടാക്കുന്നത്. ക്ഷീണത്തോടെയുള്ള പനിയും തലവേദനയും പേശിവേദനയുമാണ് എലിപ്പനിയിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ. കണ്ണിൽ ചുവപ്പ്, മൂത്രക്കുറവ്, മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ എന്നിവയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളായി കണ്ടേക്കാം. വയലിൽ പണിയെടുക്കുന്നവർ, ഓട, തോട്, കനാൽ, കുളങ്ങൾ, വെള്ളക്കെട്ടുകൾ എന്നിവ വൃത്തിയാക്കുന്നവരിലും ഈ രോഗമുണ്ടാകാൻ സാധ്യതയേറെയാണ്. ഇത്തരം ജോലിയിലേർപ്പെടുന്നവർ ആ കാലയളവിൽ എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ ഗുളിക ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടതാണ്. കെട്ടിനിൽക്കുന്ന ജലത്തിൽ കുട്ടികൾ വിനോദത്തിനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങുന്നത് കഴിവതും ഒഴിവാക്കുക. ആഹാര സാധനങ്ങളും കുടിവെള്ളവും എലിയുടെ വിസർജ്യ വസ്തുക്കൾ വീണ് മലിനമാകാതിരിക്കുവാൻ എപ്പോഴും മൂടിവെക്കുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കുക. ഈ മഴക്കാലം ജാഗ്രതയോടെ ജീവിക്കാം. ചെറുക്കാം എലിപ്പനിയെ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:15:38. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രയും സുജാതയും പാടിയ ഗാനമാണിനി. ഭാഗ്യവാൻ എന്ന ചിത്രത്തിലേത്. രചന ONV, സംഗീതം ജോൺസൺ.

സച്ചിൻ വാര്യർ, രമ്യ നമ്പീശ് എന്നിവർ പാടിയ ഗാനം ചിത്രം തട്ടത്തിൻ മറയത്ത്. രചന അനു എലിസബത്ത് ജോസ്, സംഗീതം ഷാൻ റഹ്മാൻ.

0: ചില്ലുജാലകം. ഓർമ്മയുടെ മനത്ത മഞ്ഞുതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിന്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള 17 ഗവൺമെന്റ് കമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നടത്തപ്പെടുന്ന 2 വർഷത്തെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് ഡിപ്ലോമ കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള അന്തിമ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾ gci.polyadmission.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. gci.polyadmission.org

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: 2025-26 അധ്യയന വർഷത്തിൽ SSLC പ്ലസ് ടു ഡിഗ്രി PG കോഴ്സുകളിൽ ആദ്യാവസരത്തിൽ തന്നെ ഉയർന്ന മാർക്കോടെ വിജയിച്ച പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പട്ടികവർഗ വികസന വകുപ്പ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് ആദ്യ തവണ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കാണ് അർഹത. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ പറയാം. 0475-22-353. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന് കീഴിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആന്റ് ഗൈഡൻസ് ബ്യൂറോ മോഡൽ കരിയർ സെന്റർ എറണാകുളം ജില്ലയിലെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കായി പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിക്കുള്ള അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 0484-25-76-756 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0484-25-756.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
4: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: സംസ്ഥാന പിന്നാക്ക വിഭാഗ കോർപ്പറേഷൻ കുറഞ്ഞ പലിശ നിരക്കിൽ സ്വയം തൊഴിൽ വായ്പ നൽകുന്നു. ആലത്തൂർ താലൂക്ക് പരിധിയിലെ OBC മത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വായ്പ അപേക്ഷയ്ക്കായി തങ്കം തിയേറ്ററിന് സമീപമുള്ള വടക്കഞ്ചേരി ഓഫീസിനെ സമീപിക്കാം. വെബ്സൈറ്റ് അഡ്രസ് പറയാം. www.ksbcd.com. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൂടിയുണ്ട്. 0492-29-62-00.
8: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: പാലക്കാട് ജില്ലയിലെ സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. SSLC ശേഷം റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ആനുകൂല്യത്തിന് അർഹതയുണ്ട്. കോഴ്സിന് പ്രവേശനം ലഭിച്ച് 60 ദിവസത്തിനകം ഓൺലൈനായും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ മുൻപാകെ നേരിട്ടും സമർപ്പിക്കാം. അവസാന തീയതി സെപ്റ്റംബർ 30. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്. 0491-2505-358. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾ അഥവാ സഹകരണ സംഘങ്ങൾ ഇവർക്ക് വായ്പ കുടിശ്ശിക തിരിച്ചടവിൽ അടുത്ത മാസം 31 വരെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയായ ആശ്വാസ് 2026 പ്രകാരം ഇളവ് നൽകിയിട്ടുണ്ട്. ഈ കാലയളവിൽ ബാധ്യത തീർത്ത് ഈ പദ്ധതി പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ പറയാം. 85470-52-341. 2026-27 അധ്യയന വർഷത്തിലെ സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർക്കാർ എയ്ഡഡ് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലെ പോളിടെക്നിക് ഡിപ്ലോമ പ്രവേശനത്തിന്റെ സ്ഥാപനാടിസ്ഥാനത്തിലുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 28 മുതൽ ഓഗസ്റ്റ് 1 വരെ അതത് സ്ഥാപനങ്ങളിൽ വെച്ച് നടത്തും. അപേക്ഷകർ www.polyadmission.org എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഷെഡ്യൂളിൽ പ്രതിപാദിച്ചിരിക്കുന്ന സമയക്രമമനുസരിച്ച് സ്ഥാപനത്തിൽ നേരിട്ട് ഹാജരാകണം. സ്പോട്ട് അഡ്മിഷൻ അപേക്ഷകന് ഏത് സ്ഥാപനത്തിലെയും ഏത് ബ്രാഞ്ചുകളിലേക്കും പുതിയ ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. നിലവിൽ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്കും ഈ മാസം 28 വരെ ഓൺലൈനായോ നേരിട്ട് സ്ഥാപനത്തിൽ ഹാജരായോ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. സേവന വാർത്തകൾ കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30.
9: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
10: പ്രായോജികർ
11: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 210 രൂപ കൂടി 13,430 രൂപ നിരക്കിലും പവന് 1,07,440 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില.
0: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 34 സെക്കൻഡും. ഇപ്പോൾ ഓർമ്മ ചിന്ത.

0: പ്രിയരെ, എല്ലാവർക്കും ഓർമ്മച്ചിന്തലേക്ക് സ്വാഗതം. ഇന്ന് ഓർമ്മച്ചിന്തൽ നിങ്ങളോടൊപ്പം
1: ഞാൻ ഉണ്ണികൃഷ്ണൻ,
0: ഞാൻ റിയ. അപ്പോ ഇന്ന് എന്തെങ്കിലും ഓർമ്മകളൊക്കെ ആയിട്ടാണോ?
1: ഓർമ്മകളില്ലാത്തൊരു ദിവസമാണ്. അപ്പം നമുക്ക് നേരിട്ട് ശ്രോതാക്കളുടെ ഓർമ്മകളിലേക്ക് കടന്നു ചെല്ലാം. അതിനിടയിൽ നല്ല ഓർമ്മകളും വരികയാണെങ്കിൽ നമുക്കതും കൂടെ പങ്കുവെക്കാം.
0: അപ്പോ തുടങ്ങിയോളൂ. ആദ്യത്തെ കത്ത് ആരുടെയാണ്?
1: ആദ്യത്തെ കത്ത് പാടിവട്ടം മുത്തശ്ശി എന്നാണ് അവർ സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവരെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം എന്ന് അവർ പറയുന്നുണ്ട്. മേരി ജേക്കബ് എന്നാണ് അവരുടെ പേര്. 64 വർഷം മുൻപേ ഉള്ള ഒരു ഓർമ്മയാണ്. അന്ന് ഞങ്ങളുടെ നെയ്ബറായി ഒരു ഹിന്ദു ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങൾ മക്കളൊക്കെ നല്ല കൂട്ടുകാരാണ്. അവർക്കൊരു പശുവും കിടാവുമുണ്ട്. അതിനെ പോറ്റുവാനായി അവിടുത്തെ അമ്മ 3-4 കൂട്ടുകാരുമൊത്ത് അടുത്തുള്ള ഓർത്തഡോക്സ് പള്ളിപ്പറമ്പിൽ പുല്ല് ചെത്തുവാൻ പോകും. അന്നൊരിക്കൽ പുല്ലുമായി തിരികെ എത്തിയ ഉടനെ തന്നെ കൈയും കാലും കഴുകി ഒരു ദാവണിയും തലയിൽ ഇട്ട് കട്ടിലിൽ ഇരുന്നു. പതുക്കെ പള്ളിയിലെ കുർബാനപ്പാട്ട് ചൊല്ലുവാൻ തുടങ്ങി. കുരിച്ചു വരയ്ക്കുന്നു. ആളാകെ മാറി. അമ്മയെ മകൻ വിളിച്ചിട്ട് മറുപടിയില്ല. അവർ ഓടി വന്ന് എന്റെ അമ്മച്ചിയെ വിളിച്ചു കൊണ്ടുപോയി. ഞാനും കൂടെ പോയി. അമ്മച്ചി ചെന്ന് ലക്ഷ്മി ലക്ഷ്മി എന്ന് വിളിച്ചിട്ട് കൂസലില്ല. മറ്റേ കൂട്ടുകാരും വന്ന് വിളി തുടങ്ങി. നീ ആരാ ആരാ എന്ന് ചോദിച്ചപ്പോൾ മറുപടി തന്നു, ഞാൻ സാറാമ്മയാണ്. കൂടെ ഒരു പറച്ചിലും. എല്ലാവരും ചേർന്ന് കുർബാന പാടാൻ. ഇത് 1.5 മണിക്കൂർ തുടർന്നു. അന്നൊരു ശനിയാഴ്ച ആയതിനാൽ പള്ളിയിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മണിയടിച്ചു. അത് കേട്ടപ്പോൾ ഇനിയും ഞാൻ പോവുകയാ എന്ന് പറഞ്ഞ് ചിരിച്ച് പഴയ ലക്ഷ്മിയായി. എല്ലാവരെയും കണ്ട് എന്താ എല്ലാവരും നോക്കി നിൽക്കുന്നത് എന്ന ചോദ്യവും. കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല. എന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും സംഭവമാണ്. അവരെല്ലാം എന്നെ പോയി മറിഞ്ഞു. ഇനിയൊരു തമാശ കൂടി.
0: അപ്പോ ആ തമാശ എന്താണെന്ന് ഞാൻ വായിക്കാം. ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു മുത്തപ്പൻ അപ്പച്ചനോട് വർത്തമാനം പറയാനും പത്രം വായിക്കാനും എന്നും വരും. ഒരു ദിവസം വന്നപ്പോൾ പേപ്പറിന്റെ മുകളിൽ ഒരു കണ്ണട ഇരിക്കുന്നത് കണ്ട് അതെടുത്തു വെച്ച് വായന തുടങ്ങി. പേപ്പർ ഉയർത്തി പിടിച്ച് വെട്ടത്തേക്ക് മാറ്റി നോക്കി. ഓ, കണ്ണ് തീരെ പിടിക്കുന്നില്ല. ഇതിപ്പോ ഞാനീ പേപ്പർ വായിച്ചോണ്ടിരിക്കുന്ന പോലെയാണെന്ന് തോന്നുന്നു. അങ്ങനെ കണ്ണ് തീരെ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പിള്ളേരെല്ലാരും കൂടി ചിരി തുടങ്ങി. കാരണം വീട്ടിലെ പേരക്കുട്ടി അപ്പച്ചന്റെ കണ്ണടയ്ക്ക് പിടിച്ച് വഴക്കിടും. അതിനുവേണ്ടി ഒരു പഴയ ഫ്രെയിം എടുത്ത കൊച്ചിനു കൊടുത്തു, ഗ്ലാസ് ഇല്ലാതെ. അവളത് കളിച്ചിട്ട് വെച്ചതാണ്. അങ്ങനെ അദ്ദേഹം കണ്ണട അപ്പൂപ്പനായി. അവരെല്ലാം പ്രായം തികച്ച് പോയി മറഞ്ഞു. ഞാനിപ്പോൾ ആ പ്രായത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്റെ പഴയ ടീം ഇത് വായിച്ചാൽ രസമായിരുന്നു. സ്നേഹത്തോടെ, പാടിവട്ടം മുത്തശ്ശി, മേരി ജേക്കബ്. കൈകൾക്കൽപ്പം ക്ഷീണമുണ്ട്. ആരോഗ്യം തോന്നുമ്പോൾ എഴുതാമെന്നാശിക്കുന്നു. അപ്പൊ നല്ല പാട്ട് കേൾപ്പിക്കണം എന്നാണ് നമ്മുടെ പാടിവട്ടം മുത്തശ്ശി എന്ന മേരി ജേക്കബ് പറഞ്ഞിരിക്കുന്നത്.
1: പാടിവട്ടം മുത്തശ്ശി ഇവിടെ പങ്കുവെച്ച ഓർമ്മയിൽ ഒന്ന്, ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മള് സിനിമയിലൊക്കെ കാണുന്ന അന്യൻ സിനിമയിലൊക്കെ ഉണ്ട് അങ്ങനത്തെ ക്യാരക്ടർ.

0: അംബി,
1: അതെ അംബി റിമോ,
0: അംബി റിമോ ആയി
1: മാറുന്നു. പിന്നെ നമ്മുടെ മണിച്ചിത്രത്താഴ്,
0: മണിച്ചിത്രത്താഴില് ഗംഗ നാഗവല്ലിയായി മാറുന്നു. അതുപോലെ ലക്ഷ്മി സാറാമയായി ഒന്നര മണിക്കൂർ ഇവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് കടന്നുപോയി. അതൊക്കെ നല്ലൊരു ഒരു ഓർമ്മ എന്ന് പറയുമ്പോ അതൊക്കെ തന്നെയാണല്ലോ അതിലുള്ളൊരു കൗതുകം.
1: അല്ല, ഇത് കാണാനൊക്കെ ചിലപ്പോ കൗതുകമായിരിക്കും, പക്ഷേ അത് അനുഭവിക്കുന്ന ആൾക്കാർക്കും അവരുടെ ചുറ്റിനുമുള്ള കുടുംബാംഗങ്ങളും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടും. ഞാൻ ഇതേപോലെ ഒരു വീഡിയോ കണ്ടിരുന്നു, ഒരു ലേഡി, അവർക്ക് 16 വ്യക്തിത്വങ്ങളുണ്ട്. അവരെ എന്നിട്ട് നമ്മളോട്, ഒരു ഡോക്യുമെന്ററിയാണ് കേട്ടോ അത്, എന്നിട്ട് അവരെ നമ്മളോട് സംസാരിക്കുമ്പോ തന്നെ അവരുടെ ഇങ്ങനെ നമ്മളെ നാഗവല്ലി ആയി മാറുന്ന പോലെ ഡ്രമാറ്റിക്കലി അല്ല, പക്ഷെ അവരുടെ സംസാരത്തിന്റെ രീതിയും അവരുടെ മുഖഭാവങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോ അവര് തന്നെ പറയും, ഇതിപ്പോ ആരാന്ന് ആ ഡോക്യുമെന്ററി എടുക്കുന്ന അയാള് ചോദിക്കുമ്പോ ഇവര് പറയും, ഞാൻ ഇന്നയാളാണ്.
0: അതുപോലെ തന്നെ ഒരു ഒരു നോവലുണ്ട് സിബിൽ എന്ന് പറഞ്ഞിട്ട്, അത് എനിക്ക് തോന്നുന്നു അത് നടന്ന കഥയാണ്. 32 വ്യക്തിത്വങ്ങൾ ഒരു പെൺകുട്ടിയിൽ വരികയാണ്, സിബിൽ എന്ന് പറഞ്ഞ പെൺകുട്ടി. സിബിൽ തന്നെയാണ് അതിന്റെ പേര് എന്ന് തോന്നുന്നു. അപ്പൊ അതില് അങ്ങനെ വ്യക്തിത്വങ്ങൾ ഇങ്ങനെ വരും. അപ്പൊ അതില് 32 31 പേർക്കും തമ്മിലറിയാം, പക്ഷെ ഈ സിബിൽ എന്ന കുട്ടിക്ക് ഈ 31 പേരെ അറിയില്ല. അങ്ങനെയാണ്. അപ്പൊ അതില് ഒരു കുട്ടി വളരെ എക്സ്ട്രാവേർട്ട് ആയിട്ട് ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആണ്, അതായത് സിബിലിനെ പ്രൊട്ടക്ട് ചെയ്യണം. സിബിൽ ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഒരു ഇന്റർവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിത്വം ഇങ്ങനെ അവളുടെ ഉള്ളിൽ തന്നെയുള്ള വ്യക്തിത്വമായിരിക്കാം, അവളുടെ അനുഭവിച്ച വേദനകൾ എല്ലാം അതിനൊക്കെ പ്രതിരോധിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറുകയാണ്. അങ്ങനെയുള്ള 32 വ്യത്യസ്തമായിട്ടുള്ള, ഒരാള് സിംഗറായിരിക്കും, ഒരാള് ചിത്രം വരയ്ക്കുന്ന ആളായിരിക്കും, ഇതുപോലെ തന്നെ ഇങ്ങനെ ഓരോരോ പേരും വന്നിട്ട് പറഞ്ഞിട്ട് അവസാനം ആ ഒരു സൈക്കോ തെറാപ്പി ചെയ്യുന്ന ഒരാളാണ് ഇത് ബുക്ക് എഴുതിയത്. അയാളുടെ പേരെന്താന്നുള്ള കാര്യം മറന്നില്ല, ഞാൻ ഈ ഒരു സംഗതി ഉണ്ടെങ്കിൽ റെഫർ ചെയ്തിട്ട് പറയാമായിരുന്നു. അപ്പൊ സിബിൽ എന്ന നോവൽ അത് വായിച്ചിരിക്കേണ്ട നോവൽ തന്നെയാണ്.
1: അപ്പോ എല്ലാവർക്കും, നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു സജഷൻ കൂടി, സിബിൽ എന്ന നോവൽ. അപ്പോ നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ?

0: ഹലോ ഓർമ്മചിന്തയെ നമസ്കാരം. ഇതൊരു ഷോപ്പിംഗ് ഓർമ്മയാണ്. കഥ പുടവ തന്നെ പറയട്ടെ. കഥയുടെ ടൈറ്റിലാണോ? അല്ല, ആ കഥ പുടവ തന്നെ പറയട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കേവലം ഒരു ഉടുപ്പാണ്. പട്ടണങ്ങളിലെ ഷോറൂമുകളിൽ എന്നെ തേടി വരുന്നവർ ഇഷ്ടപ്പെട്ടാൽ കാശ് മുടക്കി എന്നെ കൂടെ കൂട്ടും. എന്നെ തിരിച്ചും മറിച്ചും നോക്കി ട്രയൽ റൂമിൽ കയറി അണിഞ്ഞു നോക്കിയെല്ലാമാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിനിടെ ചില പരിഭവങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. ഇത്രയൊക്കെ എടുത്തില്ലേ, ഇത് മതിയെന്നും ഗൃഹനാഥനും, അല്ല കൊച്ചിന് ഒരുങ്ങി നടക്കാൻ കുറച്ചുകൂടി വേണമെന്ന് ഭാര്യാ ഭർത്താക്കന്മാർ എന്റെ മുന്നിൽ മുറുമുറുക്കുന്നു. ഭർത്താക്കന്മാർക്കായി പ്രത്യേക സെലക്ഷൻ ചിലർ നടത്തുന്നു. ചിലർ പരസ്പരം ഭംഗി നോക്കി കൂടെ കൂട്ടുന്നു. ചിലർ പരസ്പരം കുറ്റപ്പെടുത്തുന്നു. ഇകഴ്ത്തലുകളും പുകഴ്ത്തലുകളും ധാരാളം. ചിലർ അത്യാവശ്യത്തിന് മാത്രമേ എന്നെ കൊണ്ടുപോകൂ, വാരി വലിച്ചിട്ട് കൊണ്ടുപോകുന്നവരുമുണ്ട്. എന്റെ മുതലാളിക്കും അതാണ് ഇഷ്ടം, വാരി വലിച്ചു കൊണ്ടുപോകുന്നത്. ചില ബജറ്റ് പർച്ചേസുകാർ ഞങ്ങളെ മാറി മാറി തിരുമ്മി ഒരു പരിവമാക്കും. ഒരാളെയോ രണ്ടുപേരെയോ കൂടെ കൂട്ടും. ഞങ്ങളെ ഓഫറിൽ കിട്ടുന്നത് എല്ലാവർക്കും ഒരുപോലെ സന്തോഷമാണ്. ചില കുട്ടികൾ രക്ഷകർത്താക്കളുമായി എന്നെ തേടി വരാറുണ്ട്. കുട്ടിക്ക് ഒന്നും പിടിക്കുന്നില്ല, പിന്നെ എന്നെ തേടി അവർ വേറെ ഷോറൂമിലേക്ക് പോകും. അങ്ങനെ ഒരു രണ്ടു മണിക്കൂർ പ്രോഗ്രാമിന് അണിയാനായി എന്നെ കൂട്ടാൻ ഒരു പെൺകുട്ടി വന്നു. കുട്ടിയുടെ അളവിനൊത്ത് ഷോറൂമിൽ ഞാൻ ലൈറ്റ് കളറിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലൈറ്റ് ഗ്രീൻ കളർന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ ടോപ്പിൽ നേരിയ വ്യത്യാസം. കുട്ടി അച്ഛനോട് പറഞ്ഞു, നമുക്ക് വേറെ ഷോറൂമിൽ പോകാം. പിന്നെ പൊരിവെയിലിൽ കുട്ടി പറഞ്ഞ ഷോറൂമുകളിൽ, വഴിയിലെ മുന്തിയ കടകളിൽ, ബുട്ടീക്കുകൾക്കുള്ളിൽ, അങ്ങനെ 4 മണിക്കൂർ എന്നെയും തേടി കുട്ടി അച്ഛനോടൊപ്പം യാത്ര ചെയ്തു. നിർഭാഗ്യം എന്ന് പറയട്ടെ, എന്നെ സ്വന്തമാക്കാൻ കുട്ടിക്ക് കഴിഞ്ഞില്ല. ഷോറൂമുകളിൽ ഒന്നും കുട്ടി ഇഷ്ടപ്പെട്ട ഞാൻ പാകത്തിനുണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞ് കുട്ടി അച്ഛനോട് പറഞ്ഞു, ഞാൻ ഫെയർവെല്ലിന് പോകുന്നില്ല. കുട്ടിയുടെ വീട്ടിലെ അലമാരയിൽ കുറച്ച് മാത്രം അണിഞ്ഞ എന്റെ മുന്തിയ കൂട്ടുകാർ നിശബ്ദരായി ഇരിക്കുന്നു, ഒപ്പം വീട്ടിൽ അച്ഛനും. ഒടുവിൽ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഏതോ ഒരു കല്യാണത്തിന് ഒരു പ്രാവശ്യം അണിഞ്ഞ ഒരു മുന്തിയ ഡ്രസ് കൂടെ കൂട്ടി. തന്റെ ബാല്യകാലങ്ങളിൽ പരിമിതികളിൽ ജീവിച്ച അച്ഛൻ വെയിലേറ്റ് വന്നപ്പോൾ ഞാൻ കണ്ടത് അനുകമ്പയുടെ മുഖമാണ്, മകളുടെ മുഖത്ത് പരിഭവവും. നിർത്തട്ടെ.
1: ഒരു കുപ്പായത്തിന്റെ
0: ഓർമ്മയാണ്. ഇദ്ദേഹത്തെ നമുക്ക് കുപ്പായം എന്ന് വിളിക്കാം അല്ലേ. സ്നേഹപൂർവം ദാവണിപ്പുടവ, കെയർ ഓഫ് ശ്രീകുമാർ. 4 വർഷം മുമ്പുള്ള ഈ ഓർമ്മയിലെ കഥയിലെ എഴുതിയിട്ട് വെട്ടിയിട്ടുണ്ട് കേട്ടോ. കഥാപാത്രങ്ങൾ ഞാനും മകളുമാണ്. ഓ, അതൊക്കെ ഓർമ്മ തന്നെയാണ്.

0: കുപ്പായത്തിന്റെ ഓർമ്മയാക്കി മാറ്റി എഴുതി.
1: വളരെ ക്രിയേറ്റീവ് ആയിട്ട് എഴുതിയാണ്. ഫെയർവെല്ലിന് പോയി തിരികെ വന്നപ്പോൾ മകൾ എന്നോട് സോറി പറഞ്ഞു. അപ്പോൾ കണ്ണിൽ ഒരു നനവ് അനുഭവപ്പെട്ടു. ഇപ്പോൾ ഈ വിധ വാശികളില്ല, നന്നായി പഠിക്കുന്നു. അപ്പോ മകളെ പാതിമലരെ എന്ന ഗാനം ഞങ്ങൾ കൈ കേൾപ്പിക്കുമല്ലോ. ശ്രീകുമാർ, പുതിയിടം, കായംകുളം.
0: നല്ല ഓർമ്മയാണ്.
1: നല്ല ഓർമ്മയാണ് അല്ലേ? എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അനുഭവിച്ച ഒരു കാലം അദ്ദേഹത്തിന്റെ കണ്ണിൽ മിന്നി പറഞ്ഞു. മകളും മറ്റേ ഡ്രസ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോ
0: ഒരു കുപ്പായത്തിന്റെ ഓർമ്മയായി തുടങ്ങിയെങ്കിലും പിന്നീട് അത് ലൈഫുമായിട്ട് കണക്ട് ചെയ്തപ്പോ, ജീവിതമായിട്ട് കണക്ട് ചെയ്തപ്പോ അതിനൊരു പ്രത്യേക ഒരു സൗന്ദര്യം ഉണ്ടായി അല്ലേ?
1: അതെ, ഇത്തരം കത്തുകളുണ്ടല്ലോ, നമ്മൾ വിചാരിക്കും ഒരു കഥയാണ് ഇത്, ഓർമ്മയല്ലല്ലോ, എന്തിനു വായിക്കണം എന്നൊക്കെ. ചിലപ്പോഴെങ്കിലും നമ്മൾ
0: വായിച്ചു വരുമ്പോഴും ഞാൻ വിചാരിച്ചു, അതാണ് ഞാൻ ചോദിച്ചത്, കുപ്പായത്തിന്റെ ആത്മകഥം ആണോ എന്ന്. പിന്നീട് അത് ജീവിതമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു രസം, ഒരു സുഗന്ധം.
1: ഓർമ്മകൾക്ക്
0: ആ പാട്ട് തന്നെ ആയിക്കോട്ടെ.
1: അദ്ദേഹം വേറെ ചോദിച്ചിട്ടുണ്ട്, മകളെ പാദ്യമല്ലേ, അത് മകൾക്ക് വേണ്ടി കൂടെ ആയിരിക്കണം, രണ്ടുപേരുടെ കൂടെ അനുഭവമാണല്ലോ. അപ്പൊ നമുക്ക് ആ പാട്ടിലേക്ക്.

0: അടുത്ത ഓർമ്മ പങ്കുവച്ചിരിക്കുന്നത് റാണി ജേക്കബ് പൈങ്ങോട്ടൂരിൽ നിന്നാണ്. ഈ ഓർമ്മയിൽ ഞാൻ നമ്മുടെ ഇന്നസെന്റ് ആയിരിക്കും അല്ലെ, ഇന്നസെന്റിന്റെ ഫേമസ് ആയ കിട്ടുണിയായ സംഭവമാണ് വിവരിക്കുന്നത്. അടിച്ചു മോളയാണ് അതൊരു 18:8 പണി,
1: അതപ്പോ ചില്ലറയല്ല.
0: ഞാൻ 2007-2018 കാലഘട്ടത്തിൽ മസ്കറ്റിലായിരുന്നു. അല്പം സാമ്പത്തിക പ്രതിസന്ധി നിമിത്തം അത് അനിവാര്യമായിരുന്നു. അങ്ങനെ ഞാൻ 2014 അല്പം സാമ്പത്തിക നില മെച്ചപ്പെട്ടതിനാൽ, അതായത് വീട് പണി കഴിഞ്ഞു, അതിന്റെ ലോൺ ഏകദേശം തീർന്നു, അതിനാൽ നാട്ടിലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഒരു ചിട്ടിയിൽ ചേർന്നു. ആദ്യത്തെയും അവസാനത്തെയും ചിട്ടി സംഭവം, ഇനി ഉണ്ടാക്കുന്ന സമ്പാദ്യം വിശ്രമ ജീവിതത്തിൽ ഉപയോഗപ്രദമാകാനായിട്ടുള്ള ആഗ്രഹത്തിലായിരുന്നു അത്. അങ്ങനെ മൂവാറ്റുപുഴയിലെ ബ്രാഞ്ചിൽ ചെന്നു. അവിടെ അന്നേരം ഷാജി എന്നൊരു മാനേജറായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം എന്റെ ഒരു ബന്ധു കൂടിയാണെന്ന് അപ്പോൾ അറിഞ്ഞു. അങ്ങനെ മാസം അടക്കേണ്ട തുകയുടെ ചെക്ക് അദ്ദേഹത്തെ ഏൽപ്പിച്ചു പോവാൻ സാധിച്ചു. എന്റെ ചിട്ടിയുടെ പാസ്ബുക്കും അവിടെ തന്നെ വെച്ചു. 20 ലക്ഷത്തിന്റെ ചിട്ടിയായിരുന്നു, 40 മാസ ചിട്ടി. ചിട്ടി ഗഡു 50,000 പക്ഷെ മാസം അത്ര അടയ്ക്കേണ്ട. 19 ലക്ഷമാണ് അവസാനം ചിറ്റാളന് ലഭിക്കേണ്ടത്. 1 ലക്ഷം അവരുടെ കമ്മീഷനാണ്. ഇത്രയുമാണ് അതിന്റെ പ്രാഥമിക നിയമങ്ങൾ. അങ്ങനെ ഞാൻ എനിക്ക് അവസാനത്തെ വിളി മതി എന്ന് നിശ്ചയിച്ചു. ഓരോ മാസങ്ങളായി വർഷങ്ങളായി ഒരു നിർത്ത അവധിയിൽ വന്നപ്പോൾ അവർ ചെന്ന് ചിട്ടി വിളിക്കുന്നത് കാണാൻ പറഞ്ഞു. പോയി. അന്ന് ഒരാൾ വിളിച്ചു, 14 ലക്ഷമാണെന്ന് തോന്നുന്നു കിട്ടിയത്. എനിക്ക് പൈസയുടെ ആവശ്യമില്ലായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്നതിനാലും അവസാനത്തെ ചിട്ടി ഗഡു മതി എന്ന് പറഞ്ഞു. 2017 അങ്ങനെ ഞാൻ മസ്കറ്റിൽ തിരിച്ചെത്തി. ഒരു 3-4 മാസം ബാക്കിയുള്ളപ്പോൾ എനിക്ക് ഒരു മെയിൽ വന്നു മൂവാറ്റുപുഴയിലെ ചിട്ടി ഓഫീസിൽ നിന്നും. ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴേക്കും കേരളത്തിലെ ഓഫീസ് സമയം കഴിഞ്ഞിരുന്നു. അതിൽ എനിക്ക് വന്ന സന്ദേശം, എനിക്ക് എന്റെ പ്രൈസ്ഡ് മണി 8,99,999 കിട്ടിയിരിക്കുന്നു എന്ന് എന്റെ ചിറ്റാൽ നമ്പറും എല്ലാം ഉണ്ട്. കറക്റ്റ്, പൈസ മാത്രം അങ്ങ് ശരിയാകുന്നില്ല. 10, 100, 1000 ഞാൻ അക്കം മുഴുവനും എണ്ണി പഠിക്കുകയാണ്. 8,99,999 ഇത് എന്റെ ചിട്ടി കാശല്ല.
1: എന്റെ ചിട്ടി ഇങ്ങനെയല്ല.
0: ഇത് ഏതോ നറുക്കെടുപ്പ് വഴി കിട്ടിയ ലോട്ടറി കാശോ വല്ലതുമാകാമെന്ന് കരുതി മാനേജറുടെ നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ചു. അന്നേരം എന്റെ കസിൻ മാറിപ്പോയിരുന്നു. അദ്ദേഹം പുതിയ ആളാണ്, ഓഫീസിൽ ഇല്ലായിരുന്നു. നാളെ വിളിക്കാൻ പറഞ്ഞു. എനിക്ക് അവസാന ഗഡു മതി എന്ന് പറഞ്ഞിരുന്നു. അത് 19 ലക്ഷമാണ്. അത് മാച്ചാവുന്നില്ല, ഏതോ പൊരുത്തക്കേടുകൾ. എന്തായാലും ഏതോ ലക്കി ഡ്രോ വഴി കിട്ടിയതാണ്. ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി. രാത്രിയിൽ ഉറക്കം വരുവോളം വരാനിരിക്കുന്ന വാഹനം, അതിന് 5-6 ലക്ഷം ഒക്കെ പിന്നെയും ബാക്കി. അതേതായാലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് 1.5 പവൻ സ്വർണമാല ദാനം ചെയ്യാം. നാട്ടിലുള്ള മോനെ വിളിച്ചു പറഞ്ഞു അമ്മയ്ക്ക് ചിട്ടിയുടെ ഏതോ ലക്കി ഡ്രോ കിട്ടിയെന്ന് മെയിൽ വന്നു എന്ന്. ഏതായാലും നേരം വിളിക്കാൻ കാത്തിരുന്നു. അങ്ങനെ പിറ്റേന്ന് മൂവാറ്റുപുഴ ഓഫീസിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ ആണ് കാര്യം മനസ്സിലായത്. ഞാൻ വെറും കിട്ടണിയായി എന്ന്. സ്വപ്നം വെറുമൊരു സ്വപ്നം. ഇതേ കിടക്കുന്നു ചട്ടിയും കലവും. അയ്യോ മാഡം, അങ്ങനെയാണോ മെയിൽ വന്നത്? സോറി, ഈ മാസം ചിട്ടി വിളിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അതിനാൽ ഞങ്ങൾ മാഡത്തിന് ചിട്ടി പൈസ അങ്ങ് വിളിച്ചു തന്നു. 19 ലക്ഷത്തിന് 1 രൂപ കിഴിച്ച് 18,99,999. പക്ഷേ ഓഫീസ് അയച്ച മെയിലിൽ 1 രൂപ കിഴിച്ചത് 18,000 എന്നിട്ട് അവർക്ക് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെയാണോ മാഡം മെയിൽ വന്നത്, സോറി എന്ന് പറഞ്ഞു. എനിക്ക് അന്നേരം ആ അയച്ചവനെ കണ്ടിരുന്നെങ്കിൽ എങ്ങനെ ജോലിയിൽ കയറി എന്ന് ചോദിച്ചേനെ. കഴുത്തിന് പറ്റിയാൽ ഒന്ന് കുത്തിപ്പിടിച്ചേനെ. അല്ല പിന്നെ, 19 ലക്ഷത്തിൽ 1 കുറച്ചപ്പോൾ 8 ലക്ഷത്തിലേക്ക് കൂപ്പുകുത്തിയ മാത്തമാറ്റിക്സ് വിസ്മയം കാട്ടി. അങ്ങനെ പാവം എന്നെ അവർ കിട്ടുണിയാക്കി എന്ന് റാണി ജേക്കബ്.

0: ഇങ്ങോട്ടു എന്തായാലും രസകരമായിട്ടുള്ള ഒരു ഇതാണ്. മാത്തമാറ്റിക്സ്, ഈ റാണി ജേക്കബ് പറഞ്ഞ പോലെ മാത്തമാറ്റിക്സ് പലപ്പോഴും വളരെ വിചിത്രമായിട്ട് വരാം. ഒരു രൂപ ഇപ്പുറത്ത് കുറക്കുന്നതിന് പകരം അപ്പുറത്ത് ഒരു രൂപ കട്ട് ചെയ്ത് കൊടുത്തു.
1: ഒരു രൂപയല്ല ആ ഒരു സംഖ്യ
0: പറയാൻ ഒന്നാണ് കട്ട് ചെയ്തത്, പക്ഷെ അത് കട്ട് ചെയ്ത സ്ഥാനം മാറിപ്പോയി.
1: ഇത് ശരിക്കും

0: ഇത് ഇത് ശരിക്കും പറഞ്ഞ ഒരു ഉള്ള സ്ഥാപനത്തിൽ നിന്ന് തന്നെ കിട്ടിയതാണല്ലേ ഈ ഒരു മെയിലിങ്ങിന്.
1: അതുപോലെ ഒരു സംഭവം ഉണ്ടായി, എൻ്റെ ഒരു കൊളീഗിന് ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നു. അന്ന് ഈ മൊബൈൽ ഫോൺ വഴി ഫോൺ കോൾ വന്നു, ഇങ്ങനെ എത്രയോ എമൗണ്ട് ബാങ്ക് ക്രെഡിറ്റ് ചെയ്യും, അതിന് നിങ്ങളുടെ ഇതിനകത്ത് ഒരു ഒ ടി പി എന്നുള്ളതിന് പകരം അവര് വേറെ ഏതൊരു ടേം ഉപയോഗിച്ചു, ടേം ഉപയോഗിച്ചിട്ട് ഒരു നമ്പർ വരും, അത് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഷെയർ ചെയ്യാൻ റെഡിയായിട്ട്
0: പിന്നെ
1: തയ്യാറായിരിക്കുമ്പോ വേറൊരു കൊളീഗ് അവിടെ വന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, അല്ല ഇത് തട്ടിപ്പായിരിക്കേ, നോക്കണേന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഇയാളുടെ ബ്രെയിൻ അതുവരെ
0: എന്ത്
1: ചെയ്തു കൊടുക്കാനുള്ള ഒരു ഇതായിരുന്നു, ആ ഒരു വാഞ്ചയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഈ തട്ടിപ്പായിരിക്കും എന്ന് പറഞ്ഞപ്പോ തന്നെ ഭയങ്കരമായിട്ട് ഇതായി, അലേർട്ടായി. അപ്പൊ അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു. പെട്ടെന്ന് കേൾക്കുമ്പോ നമ്മൾ അറിയാതെ അതിലേക്ക് ചാടിപ്പോകും.
0: അതുകൊണ്ടാണല്ലോ ഈ നമ്മൾ വിചാരിക്കും വലിയ വലിയ വിദ്യാഭ്യാസം
1: അവരൊക്കെ എങ്ങനെ വീഴുന്നു എന്ന് വിചാരിക്കും. അപ്പൊ ഇത് ഭയങ്കര ഇതായിട്ടാണ് ഈ ഒ ടി പി ഷെയർ ചെയ്യരുത് എന്നുള്ള രീതിയിലുള്ള അറിയിപ്പുകളൊക്കെ വരുന്നതാണ്. ഇതെന്തോ ഒരു വെരിഫിക്കേഷൻ കോഡ്, വെരിഫിക്കേഷൻ കോഡ് വരും. അപ്പൊ ആ ടെർമിനോളജി മാറ്റുന്നത് തന്നെ തട്ടിപ്പിന്റെ ഏറ്റവും വലിയൊരു ഇതാണ്. അപ്പൊ അതിലേക്ക് അങ്ങ് വീണുപോകും. അപ്പൊ പെട്ടെന്ന് വേറൊരാള് വന്ന് ഇത് ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ് പെട്ടെന്ന് ഇയാളുടെ ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങിയത്. അതുവരെ ഏതോ മായിക ലോകത്ത് ഇങ്ങനെ അത് കിട്ടുമല്ലോ എന്നുള്ള ധാരണയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്.
0: അത് ഈ മനുഷ്യ മനസ്സെന്ന് പറയുന്നത് ബ്രെയിൻ ഒരു വല്ലാത്ത ഇതാണ്.
1: അതെ അതെ അതെ,
0: കളി കളിക്കുന്നത്
1: ബ്രെയിന് ഒരുവിധമൊക്കെ പ്രോഗ്രാം ചെയ്യാമെന്നാണ് പറയുന്നത്. അതറിയുന്നവർക്ക് ശരിക്കും ഒരാളെ കൊണ്ട് എല്ലാ കാര്യവും ചെയ്യിപ്പിക്കാൻ പറ്റും, അങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്.
0: അപ്പോ നമ്മുടെ ഈ ഓർമ്മയച്ച റാണി ജേക്കബ് ഏതെങ്കിലും പാട്ട് പറഞ്ഞിട്ടുണ്ടോ? വേണം,
1: യേശുദാസ് പാടിയ ഹിന്ദി മെലഡി, ചാന്ദ് ജയസേ മുക്കടേപ്പർ, ബിന്ദിയ സിത്താര.
0: ഓ ശരി.

0: ഇനി അടുത്ത ഓർമ്മയിലേക്ക് പോകാം. ഇത് ഒരു വാട്സാപ്പ് സന്ദേശമാണ്. എഴുതിയിരിക്കുന്നത് മധു പെരുമ്പാവൂരിൽ നിന്ന്. ഓർമ്മച്ചിന്തിലേക്ക് എഴുതാൻ കാരണം സംഗീത വിസ്മയം എസ് ജാനകിയമ്മ നമ്മളെ വിട്ട യാത്രയായല്ലോ. എന്റെ വീട് പെരുമ്പാവൂർ അല്ലപ്ര എന്ന സ്ഥലത്താണ്. എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും 7 സഹോദരങ്ങളും ഉണ്ടായിരുന്നു. 1985-95 കാലഘട്ടത്തിൽ എന്റെ വീട്ടിൽ സ്ഥിരമായി റേഡിയോ വെച്ചിരുന്നു. അമ്മയും സഹോദരിമാരും റേഡിയോ ഗാനങ്ങൾ കേട്ടുകൊണ്ടാണ് വീട്ടുപണികൾ ചെയ്തിരുന്നത്. ഞങ്ങൾ ഇളയ കുട്ടികൾ അടുക്കളയിൽ വരുമ്പോൾ റേഡിയോയിൽ ജാനകിയമ്മയുടെയും ജയചന്ദ്രൻ സാറിന്റെയും പാട്ടുകൾ കേൾക്കാറുണ്ട്. ലോകം മുഴുവൻ സുഖം പകരാനായി, ഉണരൂ വേഗം നീ സുമറാണി, നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. ഈ പാട്ടൊക്കെ എഴുതിയിരിക്കുന്ന എനിക്ക് പാടി തന്നെ കേൾപ്പിക്കണം എന്നുണ്ട്, പക്ഷെ എനിക്ക് പാടാൻ അറിയില്ല, എന്താ സോറി. ഈ ഗാനങ്ങളെല്ലാം മനഃപ്പാഠമാക്കിയത് റേഡിയോയിൽ നിന്നാണ്. എന്റെ ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് അന്ന് ഈ പാട്ടുകളെല്ലാം സ്ഥിരമായി പാടുന്ന ജാനകിയമ്മ റേഡിയോ നിലയത്തിന്റെ അടുത്താണ് താമസിച്ചിരുന്നത് എന്നാണ്. പാട്ടുപാടേണ്ട സമയമാകുമ്പോൾ റേഡിയോ നിലയത്തിൽ വന്ന് ലൈവായി പാടുകയാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. ഓ, അതൊക്കെ നല്ല വിചാരമാണല്ലേ. ഞാനൊക്കെ വിചാരിച്ചത് അതിന്റെ ഉള്ളിൽ.
1: അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു.
0: ഇദ്ദേഹത്തിന് കുറച്ചുകൂടെ ബുദ്ധിയുണ്ട്. എന്റെ ഈ അറിവ് വലിയ അറിവാണെന്ന് കരുതി എന്റെ സമപ്രായക്കാരോട് ഞാൻ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് വലുതായപ്പോൾ ഞാൻ എന്റെ മണ്ടത്തരം എല്ലാവരോടും പറഞ്ഞല്ലോ എന്നോർത്ത് ഉള്ളിൽ ചിരിക്കാറുണ്ട്. അതിനേക്കാളും വലിയ മണ്ടനും മണ്ടികളൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അതൊരു മണ്ടത്തരമേ അല്ല. ഏത് രാഗത്തിലും ഏത് ഭാവത്തിലും ഏത് സ്ഥായിയിലും ഏത് ഭാഷയിലും പാടാനുള്ള അസാധാരണമായ കഴിവിന്റെ ഉടമയായിരുന്നു ജാനകിയമ്മ. കേൾക്കുന്നവരുടെ കാതുകളിലേക്കല്ല, ഹൃദയത്തിലേക്കായിരുന്നു ആ സ്വരം കടന്നു ചെല്ലുന്നത്. ജാനകിയമ്മയെക്കുറിച്ച് ഇങ്ങനെയൊരു കഥ കേട്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് നാദസ്വര വിദ്വാൻ പൈതി സ്വാമിയുടെ അരികിൽ പാട്ടുപഠിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോളെ, നിന്റെ ശബ്ദത്തിന് ദൈവം ശ്രുതിയും താളവും ലയവും വേണ്ടുവോളം തന്നിട്ടുണ്ട്. നീ പ്രത്യേകിച്ച് സരിഗമയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അതെ, ദൈവം പാട്ടു പഠിപ്പിച്ച ഗായികയായിരുന്നു ജാനകിയമ്മ. അമ്മയ്ക്ക് എന്റെ പ്രണാമം. മധു പെരുമ്പാവൂർ.
1: ജാനകിയമ്മ ഈ പറഞ്ഞ പോലെ തന്നെ ഏത് ഭാഷയിലും അതത് ഭാഷയുടെ ചെറിയ മാറ്റങ്ങൾ പോലും ഉൾക്കൊണ്ടുകൊണ്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. അതത് ഭാഷയിൽ തന്നെ പാടുന്ന വ്യക്തിയാണ്.
0: എത്രയോ കാലം പോപ്പുലറായി
1: നിന്നു. അത്ര കാലം പോപ്പുലറായി നിന്നു. പിന്നെ ചെറിയ കുട്ടികളുടെ ശബ്ദത്തിലും അഡാപ്റ്റ് ചെയ്ത് പാടാനുള്ള കഴിവ്. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് യേശുദാസ് പറഞ്ഞ ഒരു കാര്യമാണ്. ഒരു തവണ ഇങ്ങനെ യേശുദാസും ജാനകിയും കൂടെ പാടേണ്ട പാട്ട്, സെപ്പറേറ്റ് ആയിട്ട് രണ്ടുപേരായിട്ട് പാടേണ്ട പാട്ടാണ്. ഒരേ പാട്ട് തന്നെയാണ്, രണ്ടുപേരും രണ്ട് സന്ദർഭത്തിൽ പാടേണ്ട പാട്ടുകളാണ്. അപ്പം യേശുദാസ് ആ പാട്ട് പഠിച്ചു. എം കെ അർജുനന്റെ ട്യൂണാണെന്ന് തോന്നുന്നു, അർജുന മാഷ്ടെ ട്യൂണായിരുന്നു. അപ്പം ആ പാട്ട് യേശുദാസ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ജാനകിയമ്മ അവിടെ ഇരിക്കുന്നുണ്ട്, സ്റ്റുഡിയോയിൽ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ജാനകിയമ്മ പഠിച്ചിട്ട് വേണം ഇത് പാടാൻ. പക്ഷെ യേശുദാസ് പാട്ട് നിർത്തിയതും ജാനകിയമ്മ നേരെ കയറി ടേക്ക് എടുത്തു, അത് ഓക്കെ ആയി. ഒട്ടും ആ ഇതിന്റെ പഠിക്കാതെ പാട്ട് കേട്ടിട്ട് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് അവരുടെ മികവ്. അപ്പം ജാനകിയമ്മയെ കുറിച്ച് ഓർക്കാനൊക്കെ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം.
0: അപ്പൊ ജാനകിയമ്മയുടെ ഓർമ്മകൾക്കായി ഒരു ഗാനം.

ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ ജയ അമ്മുവിന്റെ ഓർമ്മയാണ് അടുത്തത്. ചെറുപ്പത്തിൽ ഓണത്തിന് അത്തം മുതൽ പൂക്കളം ഇടുന്നത് ഇഷ്ടമായിരുന്നു. അത്തത്തിന്റെ തലേ ദിവസം എല്ലായിടവും നടന്ന് പൂക്കൾ പറിച്ചു കൊണ്ടുവന്ന് ഒരു വാഴയിലയിൽ കെട്ടിയിടും. രാവിലെ പൂക്കളം ഇടാൻ നോക്കുമ്പോൾ ചേട്ടൻ ഭംഗിയായി ഇട്ടത് കണ്ടു. പിന്നെ 10 ദിവസവും അതുപോലെ തന്നെയായി. അങ്ങനെ 10-ാം ദിവസം അമ്മ പറഞ്ഞു, വേഗം കുളിച്ചു വരൂ. കുളിച്ചു വന്ന എന്നെ അമ്മയും അടുത്ത വീട്ടിലെ ചേച്ചിയും ചേർന്ന് സെറ്റ് ഉടുപ്പിച്ച് മുടി വശത്ത് വെച്ച് കെട്ടി ഒരു നർത്തകിയെ പോലെ ആക്കി. ഒന്നും മനസ്സിലായില്ല. 11 വയസ്സാണ് അപ്പോൾ. അന്നും ചേട്ടൻ മനോഹരമായ പൂക്കളം ഇട്ടിരുന്നു. അതിനു മുൻപിൽ നിലവിളക്ക്, ഒരു തൂശനിലയിൽ അവൽ, മലർ, ശർക്കര, പഴം, അട എന്നിവ വച്ചിരുന്നു. എന്നെ അതിനു മുൻപിൽ നിർത്തി ഒരു അമ്പും വില്ലും തന്നു. അട അമ്പ് ചെയ്ത് എടുക്കണം. ഞാൻ കഷ്ടപ്പെട്ടു. ചേട്ടൻ പല പ്രാവശ്യം കാണിച്ചു തന്നു. അങ്ങനെ ഒരുവിധം രക്ഷപ്പെട്ടു. അടുത്ത വീട്ടിലെ എല്ലാവരുമുണ്ട് എന്റെ വീട്ടിൽ. പിന്നെ ചായകുടി, ഇഡലി, സാമ്പാർ, അവൽ നനച്ചത്, അവലോസ് പൊടി, കടല, ശർക്കര പുരട്ടി,

0: വിവിധതരം വിഭവങ്ങളുമായി ഉച്ചയ്ക്ക് സദ്യ. മനോഹരമായ ഓർമ്മയാണ്, മറക്കില്ല ഒരിക്കലും. ഓർമ്മയിലാണ് ഓണത്തിന്റെ പൊലിമ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഓരോ വർഷവും നമ്മളുടെ കഴിഞ്ഞുപോയ ഓണങ്ങളുടെ ഓർമ്മകളിൽ നിന്നാണ് വീണ്ടും നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ ഓർമ്മകളിലാണ് ശരിക്ക് ഓണം കുടികൊള്ളുന്നത്. വരുന്ന ഓണവും നമ്മൾ ഓർമ്മകളിലാണ് ഓണം കൊണ്ടാടുന്നത്. ഓണത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്.
1: അതുമാത്രമല്ല, നമ്മള് എല്ലാ കൊല്ലം നമ്മൾ ഇത് ആഘോഷിക്കുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയും, ഓ ഇതിനൊന്നും ഒരു സുഖമില്ല, കഴിഞ്ഞുപോയ ഓണം,
0: പണ്ടത്തെ
1: ഓണം. പക്ഷെ അതിനേക്കാളും ഒരുപക്ഷെ നല്ല ഓണമായിരിക്കാം നമ്മൾ ഈ കൂടുന്നത്.
0: എന്നാലും ഓർമ്മകളിലെ ഓണത്തിനാണ് മാധുര്യം
1: കൂടുന്നത്. നമുക്കെപ്പോഴും നൊസ്റ്റാൾജിയാണ് ഇഷ്ടം, നമുക്ക് ഇന്നൊന്നും ജീവിക്കാൻ ഇഷ്ടമല്ല.
0: എല്ലാം പഴമയിൽ ഭൂതകാലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനവിഭാഗമാണ്, പ്രത്യേകിച്ച് മലയാളികൾ. എല്ലാത്തിലും പാട്ടുകളാണ് പഴയ പാട്ടുകൾ, പുതിയ പാട്ടുകളോട് വലിയ ഇമ്പം കാണിക്കുന്നില്ല, അങ്ങനെയുള്ളൊരു രീതിയാണ്.
1: അത് പറഞ്ഞപ്പോഴേ, ഇപ്പോ എന്റെയൊക്കെ ഒരു ചെറുപ്പകാലം 90-2000 കാലഘട്ടങ്ങളിലായിരുന്നല്ലോ. അപ്പോ ആ സമയത്ത് ഞാൻ ഓരോ പാട്ട് കേൾക്കുമ്പോ എന്റെ അമ്മ ചോദിക്കുന്നത്, ഇത് എന്ത് പാട്ടൊന്നും കൊള്ളില്ല. ഇന്ന് അമ്മ ഇരുന്ന് ആ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനിപ്പോ ചോദിക്കും, ഇത് എന്തുകൊണ്ട് ആസ്വദിക്കുന്നു?
0: ഇന്നത്തെ പാട്ട്.
1: അപ്പൊ ഈ പഴയത് എന്നുള്ളത് ഒരു ആപേക്ഷികമാണ്,
0: പഴയതിന് എന്തോ മൂല്യമുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് പൊതുവേ.
1: അതെ, ശരിയാണ്.
0: നമ്മൾ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു.
1: അതാണ് നമുക്ക് ഇഷ്ടം, കേൾക്കുന്നവർക്കും അതാണ് ഇഷ്ടം.
0: അതെ,
1: ശരി. അപ്പൊ പാട്ടിലേക്ക് പോവാം.

0: അങ്ങനെ ഇന്നത്തെ ഓർമ്മച്ചിന്തലെ അവസാനത്തെ കത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. നിയമ കലാലയ ഓർമ്മകൾ. അപ്പോ ഇത് വായിക്കേണ്ടിയിരുന്നത് ഉണ്ണികൃഷ്ണൻ സാറായിരുന്നു. നിയമ കലാലയ ഓർമ്മകൾ. അപ്പൊ എനിക്ക് മനസ്സിലാവാത്ത ഓരോ ടേംസും സാറ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. 1975-78 കാലഘട്ടം, 3 വർഷ LLB സായാഹ്ന കോഴ്സ്, വൈകുന്നേരം 6 മുതൽ 9 വരെ ക്ലാസ്. ജോലി കിട്ടിയതിന് ശേഷമുള്ള പഠിത്തമായതുകൊണ്ട് ഒട്ടും സീരിയസ്നെസ് ഉണ്ടായിരുന്നില്ല. അതങ്ങനെയാണല്ലോ പൊതുവെ.
1: ഈവനിങ് ക്ലാസ്
0: ശരിക്കും ഉഴപ്പി. ക്ലാസ്സിൽ അധികവും കയറാറില്ല. പ്രൊഫസർ മാഞ്ഞൂരാൻ സാറിന്റെ ജ്യൂറിസ് പ്രുഡൻസ് ക്ലാസ്സിൽ മാത്രം കയറും. അതെന്താ സാർ ഈ ജ്യൂറിസ് പ്രുഡൻസ്?
1: ജ്യൂറിസ് പ്രുഡൻസ് എന്ന് പറഞ്ഞാല് ലീഗൽ ഹിസ്റ്ററി, അതായത് നിയമം കടന്നു വന്ന വഴികളെ പറ്റിയിട്ടുള്ള പഠനമാണ്.
0: ശരി, അപ്പൊ അദ്ദേഹത്തിന് കഥ കേൾക്കാനാണ് ഇഷ്ടം. ഇല്ലെങ്കിൽ സാറ് അറ്റൻഡൻസ് തരില്ല. അതുകൊണ്ടാണ് വേറെ ഒന്നുമില്ല അല്ലേ. ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു. മറ്റ് ക്ലാസ്സുകളിൽ അറ്റൻഡൻസ് എടുക്കുന്ന പോലെ ആദ്യമോ അവസാനമോ കയറും. മാധുരി ലത ടീച്ചറും, നല്ല പേര് അല്ലേ, നാരായണിക്കുട്ടി ടീച്ചറും കിണി സാറും ഒക്കെ ക്ലാസ്സിൽ കയറിയില്ലെങ്കിലും അറ്റൻഡൻസ് തരും. അപ്പോ ആ സാറും മാരും ആ ടീച്ചേഴ്സൊക്കെ അറ്റൻഡൻസ് തരും. അന്ന് കൂട്ടിന് ഉഴപ്പാൻ ജയറാം എന്ന സുന്ദരക്കുട്ടപ്പൻ. കോളേജിന് മുൻപിലുള്ള ചിൽഡ്രൻസ് പാർക്കിലും ബ്രോഡ്വേയിലുമായി ഞങ്ങൾ കറങ്ങി നടക്കും. ചിൽഡ്രൻസ് പാർക്കിലെ പുൽത്തകിടിയിൽ മലർന്നു കിടന്ന മാനം നോക്കി സ്വപ്നങ്ങൾ നെയ്യും. അന്ന് ബ്രോഡ്വേ ആണ് പ്രധാന ഷോപ്പിംഗ് കേന്ദ്രം. അവിടെ ഭാരത് കഫേയിലെ മസാലദോശയും കോഫിയും കുടിക്കും. സെന്തരസാസ് കോളേജിനും ഹോസ്റ്റലിനും മുമ്പിൽ ചുറ്റിപ്പറ്റി നിൽക്കും. അതിന്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അന്നാണ് ഒരു ദിവസം ബ്രോഡ്വേയിൽ സ്ട്രീക്കിംഗ് എന്ന കലാപരിപാടി അരങ്ങേറിയത്. 1 April നാല് ലോ കോളേജ് വിദ്യാർത്ഥികൾ നഗ്നരായി തിരക്കുള്ള ബ്രോഡ്വേയിലൂടെ ഓടി. കണ്ടുനിന്നവരെല്ലാം അന്താളിച്ചു നിന്നു. കാണാത്തവർ പറഞ്ഞിട്ടും വിശ്വസിച്ചില്ല. 1st പരീക്ഷകളൊന്നും എഴുതാതെ കവിതാ തിയേറ്ററിലെ ഫിലിം ഫെസ്റ്റിവൽ സിനിമകൾ 8 ദിവസവും മോർണിംഗ് ഷോ കണ്ടു. ഇതുപോലെ ഉഴപ്പാൻ പറ്റിയ ഒരു പഠന കാലഘട്ടം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടേയില്ല. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ പരീക്ഷകൾ എഴുതിയപ്പോഴെല്ലാം എളുപ്പം പാസായി എന്നതാണ്. അത് കൊള്ളാലേ. ഈ ഒരു കഴിവ് എനിക്കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞാനൊക്കെ എത്ര റാങ്ക് വാങ്ങിച്ചേനെ. പരീക്ഷയ്ക്ക് തലേ ദിവസമാണ് പഠിക്കേണ്ട പുസ്തകങ്ങൾ തുറന്നു നോക്കുന്നതെന്ന് ഓർക്കണം. മനസ്സിലായി, ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇതേപോലെയൊന്നും. എന്തൊരു സുന്ദരമായ ഒരു കാലഘട്ടമായിരുന്നു അത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അടിച്ചുപൊളി കാലഘട്ടം. ഇന്നിനി വരാത്ത വണ്ണം അതും അകന്നുപോയി, നഷ്ടബോധം ബാക്കിയാക്കിക്കൊണ്ട്. ഇന്ന് സർവീസിൽ നിന്ന് വിരമിച്ചപ്പോഴും ആ നല്ല കാലത്തെ ഓർമ്മകൾ കൂട്ടിനുണ്ട്. ഇനി തുടർന്ന് പഠന കാലഘട്ട ഓർമ്മകളുമായി വീണ്ടും ഓർമ്മച്ചിന്തലേക്ക് വരാം. അതുവരെ നമസ്കാരം. പറയുന്നത് ഞാൻ ശശികുമാർ, എറണാകുളം. കൊള്ളാം, ഇഷ്ടപ്പെട്ടു.
1: എന്നെ നിയമപഠനത്തില് ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോയ ഒരു കത്തായി.
0: ഇങ്ങനത്തെ വല്ല ഭൂതകാലഘട്ടം
1: ഈ പറഞ്ഞ കിണി സാറ്, അദ്ദേഹം കാലിക്കറ്റിലേക്ക് ട്രാൻസ്ഫർ വാങ്ങുകയും എന്റെ അധ്യാപകനാവുകയും ചെയ്തിരുന്നു.
0: അതാണ് കണ്ട.
1: അദ്ദേഹം ജൂറിസ്പ്രൂഡൻസ്, ഫിലോസഫി ഓഫ് ലോ എന്നുള്ള ആ ഒരു സബ്ജക്ട് വളരെ നന്നായി എടുത്തിരുന്നു. അപ്പൊ ജൂറിസ്പ്രൂഡൻസ് എനിക്ക് ഓർമ്മയുണ്ട്. കിണി സാറായിരുന്നു അതിന്റെ എന്നെ പഠിപ്പിച്ചിരുന്നത്.
0: അപ്പൊ നോക്കിക്കെ, എന്തൊരു ആകസ്മികത എന്ന് പറയുന്നത് ഭയങ്കരം തന്നെയാണ്. എവിടെയോ കിടന്ന സാറും ഇവിടെ വന്നൊരു കത്ത് വായിക്കുകയും എന്നിട്ട് ആ കത്തെഴുതിയ വ്യക്തിയെ പഠിപ്പിച്ച അതേ സാറ് സാറിനെ പഠിപ്പിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ വലിയ കാര്യം തന്നെ. ഈ ലോകം എത്ര ചെറുതാണ്.
1: ലോകം എത്ര ചെറുതായി, ചുരുങ്ങി ചുരുങ്ങി ഒരു പന്തിന്റെ അത്രയായി തീർന്നിരിക്കുകയാണ്. ഇപ്പോ വേൾഡ് കപ്പിന്റെ ഒരു കാലം കൂടിയാണല്ലോ. ഒരു ഫുട്ബോളിന്റെ വലുപ്പത്തിലേക്ക് ലോകം ചുരുങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണ്.
0: അല്ല, പറഞ്ഞു വന്ന ഇവരെയൊക്കെ നമ്മളും ഒക്കെ കണ്ടു കാണും അല്ലെ.
1: അതെ അതെ.
0: ചിലപ്പോ ഇല്ല, ഓർത്തിട്ടില്ല, ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. നമ്മൾ ഈ കാണാത്ത, നമ്മൾ സംസാരിക്കുന്ന പല മനുഷ്യരെയും ചിലപ്പോ നമ്മൾ കണ്ടു കാണും വഴിയിലൊക്കെ വെച്ച്. ഇവരാണെന്ന് നമുക്ക് അറിയില്ല, പരസ്പരം.
1: അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്.
0: അപ്പൊ എന്തൊക്കെയോ പറഞ്ഞു പോയി, നമുക്ക് പാട്ടിലേക്ക് വരാം.

0: അപ്പോൾ ഇന്നത്തെ ഓർമ്മചിന്ത ഇവിടെ സമാപിക്കുകയാണ്. ഓർമ്മചിന്തയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പറഞ്ഞു തരാം.
1: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, പിൻകോഡ് 68 20 21.
0: ഇനി ഓർമ്മചിന്തയിലേക്ക് ഓർമ്മകൾ വാട്സാപ്പ് സന്ദേശങ്ങളുമായി അയക്കാം. ഓർമ്മചിന്തയിലേക്ക് വാട്സാപ്പ് അയക്കുമ്പോൾ തലക്കെട്ടായിട്ട് ഓർമ്മചിന്ത എന്ന് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ കാണാതെ പോകാൻ ചാൻസ് ഉണ്ട്. വാട്സാപ്പ് നമ്പർ പറയാം.

0: 9444752 12 9444752 12. അങ്ങനെ ഓർമ്മച്ചിന്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്
1: ഞാൻ ഉണ്ണികൃഷ്ണൻ,
0: ഞാൻ റിയ, സഹകരണം വിശ്വാസ് ദാസ്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.

ഓർമ്മ ചിന്ത. ആകാശവാണി കൊച്ചി FM 102.3. ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ മറുപടി നൽകുന്നു. ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-242-6397 അല്ലെങ്കിൽ 0484-242-6387 അല്ലെങ്കിൽ 9444-45-5888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 21 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭ സമ്മേളിച്ച ഉടൻ നീറ്റ് വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച് ബഹളം വച്ചതോടെ സ്പീക്കർ ഓം ബിർള സഭാ നടപടികൾ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവച്ചു. ഫിലിപ്പീൻസിലെ മനിലയിൽ ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് ആസിയാൻ റീജിയണൽ ഫോറം യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലേക്കെത്തുന്നതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഓഫീസിൽ ആർക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്നും കാണാൻ അനുമതി നിഷേധിച്ചെന്ന വാർത്ത തെറ്റാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആർക്കും എപ്പോഴും വന്നു കാണാമെന്നും ആരെയും കാണുന്നില്ലെന്ന വാർത്ത മാധ്യമങ്ങൾ നൽകരുതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ മാരിടൈം മേഖലയിൽ 1000 കോടി രൂപയുടെ നിക്ഷേപം വരുമെന്നും ടാറ്റ കമ്പനിയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. ഗവൺമെന്റ് പ്ലീഡർ നിയമന കാര്യത്തിൽ 2 പരാതികൾ വന്നെന്നും അതിലൊന്ന് പരിഹരിച്ചതായും മറ്റൊന്ന് പിൻവലിച്ചതായും വി ഡി സതീശൻ പറഞ്ഞു. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് നടപടി നരനായാട്ടാണെന്നും വിദ്യാർത്ഥി പോരാട്ടത്തിന് പിന്തുണ നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ കേസിലെ പ്രതി ഡോക്ടർ റാമിനെ വിട്ടയച്ചതിൽ വീഴ്ച സംഭവിച്ചതായി മുഖ്യമന്ത്രി. കേസ് അന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിച്ചതായും വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം നാളെ രാവിലെ മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല MES സെമിനാർ കോംപ്ലക്സിൽ TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയാകും. വ്യാജ ഒറ്റ നമ്പർ ലോട്ടറി വിറ്റ ഒരാൾ കോഴിക്കോട്ട് അറസ്റ്റിൽ. മലപ്പുറം കാവനൂർ സ്വദേശി ജുനൈസിനെയാണ് പ്രത്യേക അന്വേഷക സംഘം പിടികൂടിയത്.
0: ആകാശവാണി FM വാർത്തകൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 മണി കഴിഞ്ഞ് 2:52. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. എൻഡോമെട്രിയോസിസിന് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ ജെ ബി ജെ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. ഒരു മണിക്ക് പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് സഹയാത്രിക സംരംഭകയായ സൂസൻ പോളുമായി അഭിമുഖം, തുടർന്ന് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്

0: സന്ദേശഗാന പരിപാടി 4:55 സേവന വാർത്തകൾ.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: അറിയിപ്പ് തുടരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. മധുരം ഗീതം ലളിതഗാനം. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. പൊക്കാളി നെല്ല് കൃഷിയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കടമക്കുടി സ്വദേശി ED ജോസഫ്. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗിൽ സമകാലികം. പനിയേറും കാലം ജാഗ്രതയോടെയിരിക്കാം. 7:55 ഒരിടത്തൊരിടത്ത്. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. മുടികൊഴിച്ചിൽ ഡോക്ടർ വസീം ഷനാബുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹി റിലേ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പ് കഴിഞ്ഞു.
5: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
6: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
7: September 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
10: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
11: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇപ്പോൾ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആന്റ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മാരുടെ മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറവില. ഏത്തയ്ക്ക നാടൻ മൊത്തവില 44 രൂപ, ചില്ലറവില 50 രൂപ. മറുനാടൻ മൊത്തവില 38 രൂപ, ചില്ലറവില 45 രൂപ. പയർനാടൻ 55-60, മറുനാടൻ 48-55. ചേനാനാടൻ 50-55, മറുനാടൻ 42-50. മരച്ചീനി നാടൻ 28-30 രൂപ. ഇനി മറുനാടൻ ഇനങ്ങൾ. ചീര പച്ചയും ചുവപ്പും മൊത്തവില 38 രൂപ, ചില്ലറവില 44 രൂപ. കുമ്പളങ്ങ 20-25, ഞാലിപ്പൂവൻ 68-75, പാളയൻതൊടൻ 32-36, പൂവൻ 54-60, റോബസ്റ്റ 37-42, ബീറ്റ്റൂട്ട് 53-60, വെണ്ടയ്ക്ക 40-47, പാവയ്ക്ക 55-62, ചുരയ്ക്ക 32-38, വഴുതന കത്തിരി ഉരുണ്ടത് 40-47 രൂപ, ക്യാബേജ് 47-55, ക്യാരറ്റ് 75-82, കോളിഫ്ലവർ 44-50, കൊത്തമര 40-45, കൂർക്ക 52-60 രൂപ. ചേമ്പ് വലുത് 74-80, ചേമ്പ് ചെറുത് 38-45, വെള്ളരി 20-25, മുരിങ്ങക്കായ 60-65, ബീൻസ് 46-52, ഇഞ്ചി 170-175, പച്ചമുളക് 48-55, കറിനാരങ്ങ 58-64, ചെറുനാരങ്ങ ഒരെണ്ണം 3 രൂപ 4 രൂപ, കോവയ്ക്ക 58 65, പച്ചമാങ്ങ

0: 54 60, സവാള 32 36, ചെറിയ ഉള്ളി 68 75, ഉരുളക്കിഴങ്ങ് 30 34, മത്തൻ 20 25, പീച്ചിങ്ങ 65 72, പടവലം 40 45, തക്കാളി 30 36, അമരപ്പയർ 65 72 രൂപ. നിങ്ങൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആന്റ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളംമാരുടെ മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: ഇടിലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
4: ഇപ്പോൾ ലളിത ഗാനങ്ങൾ. ആദ്യം എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഇനി രവീന്ദ്രൻ ചെന്നിലോട് രചിച്ച് പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് സംഗീതം പകർന്ന് കാവാലം ശ്രീകുമാർ, എസ് ജാനകി ദേവി എന്നിവർ പാടിയ ഗാനം.

0: ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. പോളിടെക്നിക് കോളേജുകളിൽ ഒഴിവുള്ള NCC ക്വാട്ട സീറ്റുകളിലേക്കുള്ള സെലക്ഷൻ മറ്റന്നാൾ SITTTR ഓഫീസിൽ വെച്ച് നടത്തുന്നു. അപേക്ഷ നൽകി സെലക്ഷൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ അർഹതയുള്ളവരുടെ ലിസ്റ്റ് www.polyadmission.org എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലിസ്റ്റിൽ പേരുള്ളവർ അർഹത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി മറ്റന്നാൾ രാവിലെ 10:30 SITTTR കളമശ്ശേരി ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484-2-54-235. നമ്പർ ഒരിക്കൽ കൂടി 0484-2-54-235.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
2: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
1: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്ന് വായ്പയെടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾ എന്നിവർക്ക് വായ്പാ കുടിശ്ശിക തിരിച്ചടവിൽ അടുത്ത മാസം 31 വരെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയായ ആശ്വാസ് 2026 പ്രകാരം ഇളവ് നൽകിയിരിക്കുന്നു. ഈ കാലയളവിൽ ബാധ്യത തീർത്ത് ഈ പദ്ധതി പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഫോൺ നമ്പർ 854-7-05-2341.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
6: ചികിത്സ എന്നിന്റെ യാഥാർത്ഥ്യം.
7: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
6: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447-007-786.
0: പാലക്കാട് ജില്ലയിലെ സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. SSLC ശേഷം റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് ആനുകൂല്യത്തിന് അർഹത. കോഴ്സിന് പ്രവേശനം ലഭിച്ച് 60 ദിവസത്തിനകം ഓൺലൈനായും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ മുൻപാകെ നേരിട്ടും സമർപ്പിക്കേണ്ടതാണ്. അവസാന തീയതി സെപ്റ്റംബർ 30. വിശദവിവരങ്ങൾക്ക് 0491-2505358 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0491-2505358.
8: കൊച്ചിനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറി.
9: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
10: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
11: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, ഇടപ്പള്ളി.

സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള 17 ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നടത്തപ്പെടുന്ന 2 വർഷത്തെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആന്റ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് ഡിപ്ലോമ കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനത്തിന്റെ അന്തിമ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിശദവിവരങ്ങൾ GCI polyadmission.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 29 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരാൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ. തൂഫാൻ വോറിയേഴ്സായി എസ്പിസിയെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെക്കുകയായിരുന്നു. തുടർന്ന് 12 മണിവരെയും പിന്നീട് 2 മണിവരെയും സഭ നിർത്തിവച്ചു. സിക്കിം അപകടത്തിൽ മരിച്ചവർക്ക് രാജ്യസഭ ആദരാഞ്ജലികൾ അർപ്പിച്ചു. നീറ്റ് വിഷയത്തിലെ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. നീറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയിട്ടും ശ്രീ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയത് തികച്ചും നിർഭാഗ്യകരമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹി മെട്രോയുടെ ജൻപത്ത്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അതേസമയം രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മറ്റ് ലൈനുകളിലേക്ക് മാറിക്കയറാനുള്ള ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമാണെന്ന് DMRC സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. ആരോഗ്യസുരക്ഷ, ഡിജിറ്റൽ ഹെൽത്ത്, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 16th ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി JP നദ്ദ നേതൃത്വം നൽകും. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കുന്നതിന് സിദ്ധാർത്ഥ് സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് ഓണക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കലാലയങ്ങളിലെല്ലാം റാഗിംഗ് വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. വയനാട് മരണമടഞ്ഞ സിദ്ധാർത്ഥിന്റെ പേരിലുള്ള ഒരു റാഗിംഗ് നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു. ഇങ്ങനെയുള്ള പരാതികൾ വരുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്തു. രണ്ടാമത് കയറിന്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.
0: കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വോറിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വോറിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന

0: ഐ ക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. സംസ്ഥാനത്ത് ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയാൻ പൊതുകേന്ദ്രങ്ങൾ, മാർക്കറ്റുകൾ, LPG ഗോഡൌണുകൾ തുടങ്ങിയ ഇടങ്ങളിൽ പരിശോധന നടത്താൻ പ്രത്യേക സ്ക്വാഡുകളെ നിയോഗിക്കും. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് അടുത്ത മാസം 1 മുതൽ നിരീക്ഷണം തുടങ്ങും. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ 2-ാം ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജരാണ് കാണാതായ അനീഷ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി മാഹി ക്ലാസിലെ 2-ാമത്തെ തീരദേശ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവൻ കമ്മീഷൻ ചെയ്തു. കർണാടകയിലെ കർവാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് മുഖ്യാതിഥിയായി. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാൽവനിൽ 80%ത്തിലധികം തദ്ദേശീയ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews ഫേസ്ബുക്ക് പേജിലും AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. നാളെയും മറ്റന്നാളുമായി സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ചയാകും. സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കിടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കിടകമാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തരി പൂജയ്ക്കായി അടുത്ത മാസം 2-ന് നട തുറക്കും. കണ്ണൂർ ആറളം പഞ്ചായത്തിലെ ചതിരൂർ നീലായിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിനെ തുടർന്ന് വൻ കൃഷിനാശം. വാഴ കശുമാവ് കൃഷികൾക്കാണ് വലിയ തോതിൽ നാശനഷ്ടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ആനക്കൂട്ടം സോളാർ വേലി മറികടന്നാണ് ജനവാസ മേഖലയിൽ എത്തിയത്. 2 ആഴ്ചയ്ക്കിടെ 2-ാം തവണയാണ് ആനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി വ്യാപക നാശം വിതയ്ക്കുന്നത്. 300-ലേറെ വാഴകളാണ് ആനകൾ നശിപ്പിച്ചത്. വാഴയ്ക്കൊപ്പം കശുമാവിൻ തൈകളും നശിപ്പിക്കപ്പെട്ടവയിൽ ഉൾപ്പെടും. ആറളം ഫാം മേഖലയിൽ നിന്ന് തുരത്തുന്ന ആനകളാണ് അതിർത്തി വനമേഖല വഴി ചതിരൂർ, നിലായ്, പരിപ്പുതോട് ഭാഗങ്ങളിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടങ്ങളിലെ വനാതിർത്തികളിൽ പ്രതിരോധ സംവിധാനത്തിന്റെ കുറവ് പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു.
0: കാസർകോട് സ്കൂൾ കുട്ടികളുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. അപകടത്തിൽ 7 വിദ്യാർത്ഥികൾക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. MG റോഡിൽ ഫോർട്ട് റോഡ് ജംഗ്ഷനിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെയും 79-ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. മൈ ഭാരത് പോർട്ടലിലൂടെ ഓഗസ്റ്റ് 15 വരെയാണ് മത്സരം. കോമൺവെൽത്ത് ഗെയിംസ് 2026 നാളെ സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. അടുത്ത മാസം 2-ന് ഗെയിംസ് സമാപിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ സ്കോട്ട്ലന്റ് രാഷ്ട്രത്തലവൻ ജോൺ സിന്നിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന് ഇന്ത്യയുടെ സാംസ്കാരിക, കാർഷിക, സാമ്പത്തിക മേഖലകളിൽ വലിയ പ്രാധാന്യമുണ്ട്. മാമ്പഴ കൃഷിയുടെ പ്രാധാന്യം, കർഷകർക്കും ഭക്ഷ്യ വ്യവസായത്തിനും ഉണ്ടാകുന്ന നേട്ടങ്ങൾ, മാമ്പഴത്തിന്റെ പോഷക ഗുണങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ദിനാചരണം. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേതെന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സൈന്യത്തിലെ 20,000 മുസ്ലിം ജീവനക്കാർ രാജിവച്ചതായി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പ്രസ്താവിച്ചു എന്ന രീതിയിലാണ് വീഡിയോ പ്രചരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 675.3 നിഫ്റ്റി 190 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 1,680 രൂപ വർദ്ധിച്ച് 1,07,400

0: നൂറ്റിനാൽപ്പത് രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. സാഹസിക മേഖലയിലെ നേട്ടങ്ങൾക്കുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ബഹുമതിയായ ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ അവാർഡ് 2025 കേന്ദ്ര കായിക യുവജനകാര്യ മന്ത്രാലയം ഓൺലൈൻ വഴി നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നാഷണൽ അവാർഡ്സ് പോർട്ടൽ വഴി ഓഗസ്റ്റ് 20 വരെ നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. 15 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരാൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തൂഫാൻ വാരിയേഴ്സായി SPCA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. എൻഡോമെട്രിയോസിസും ഹോമിയോപ്പതിയും. കോട്ടയം കുറിച്ചി ഗവൺമെന്റ് ഹോമിയോപ്പതി ആശുപത്രിയിലെ ജനനി വന്ധ്യതാ നിവാരണ യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോബി ജെ സംസാരിക്കുന്നു.
2: ലോകമെമ്പാടും 176 മില്യൺ സ്ത്രീകളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. കേരളത്തിലും ഈ രോഗം ബാധിക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഏറെയാണെങ്കിലും ഇത് സംബന്ധിക്കുന്ന ബോധവൽക്കരണവും അറിവും പല സ്ത്രീകൾക്കും കുറവാണ്. 10 ൽ 1 സ്ത്രീക്ക് അവരുടെ ഗർഭധാരണ സാധ്യതയുള്ള കാലത്ത്, അതായത് 15-49 ഇടയിലുള്ള പ്രായത്തിലാണ് എൻഡോമെട്രിയോസിസ് ബാധിക്കാറുള്ളത്. എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകളിൽ 20 മുതൽ 40% പേരിൽ വന്ധ്യതയ്ക്ക് സാധ്യതയുണ്ട്. 50% സ്ത്രീകളിൽ കഠിനമായ അടിവയറു വേദന എൻഡോമെട്രിയോസിസ് മൂലമുണ്ടാകുന്നു. സ്ത്രീകളിൽ ആരോഗ്യാവസ്ഥയിലായിരിക്കുമ്പോൾ അണ്ഡാശയത്തിൽ നിന്നുള്ള ഹോർമോണിന്റെ പ്രവർത്തന ഫലമായി ഓരോ ആർത്തവചക്രത്തിലും ഗർഭാശയത്തിനകത്തുള്ള എൻഡോമെട്രിയൽ ആവരണം കട്ടികൂടുകയും ഗർഭധാരണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ബീജസങ്കലനം നടന്ന അണ്ഡത്തെ സ്വീകരിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നു. എന്നാൽ അണ്ടോത്പാദനത്തിന് ശേഷം ബീജസങ്കലനം നടക്കാത്ത സാഹചര്യത്തിൽ ഭ്രൂണത്തെ സ്വീകരിക്കാൻ തയ്യാറായിരുന്ന കട്ടികൂടിയ എൻഡോമെട്രിയൽ ആവരണം പൊഴിയാൻ തുടങ്ങും. അത് രക്തസ്രാവമാവുകയും യോനി വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇതാണ് സാധാരണ മാസമുറയിൽ സംഭവിക്കുന്നത്. ഗർഭപാത്രത്തിൽ അല്ലാതെ മറ്റു ശരീരഭാഗങ്ങളിൽ എൻഡോമെട്രിയൽ കോശങ്ങൾ വളരുന്ന അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. അണ്ഡാശയം, അണ്ഡവാഹിനി കുഴൽ, വയറിന്റെ ഉൾഭാഗം, ഗർഭാശയത്തിന് പിന്നിലുള്ള പൌച്ച് ഓഫ് ഡഗ്ലസ്, കുടൽ എന്നീ ഭാഗങ്ങളിലാണ് രോഗാവസ്ഥയിൽ എൻഡോമെട്രിയോസിസ് കോശങ്ങൾ കാണപ്പെടുക. എന്നാൽ രോഗതീവ്രത അനുസരിച്ച് മൂത്രസഞ്ചി, മൂത്രനാളി, ആമാശയം എന്നിവിടങ്ങളിലും ഈ പ്രശ്നം കണ്ടേക്കാം. സിസേറിയൻ ചെയ്ത മുറിവ് ഉണങ്ങിയ ഭാഗത്തും എൻഡോമെട്രിയോസിസ് ഉണ്ടാകാം. ഇതിനെ സ്കാർ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നു. ഗർഭാശയത്തിനുള്ളിലെ പോലെ പുറത്തേക്ക് പോകാൻ കഴിയാത്ത കാരണം ഈ കോശങ്ങൾ ശരീരത്തിനുള്ളിൽ അടിഞ്ഞുകൂടുകയും ആർത്തവ സമയത്ത് രക്തം ഒരു അടഞ്ഞ സ്ഥലത്ത് ശേഖരിക്കപ്പെടുകയും അതുമൂലം നീർവീക്കം അല്ലെങ്കിൽ മുഴ ഉണ്ടാവുകയും ചെയ്യുന്നു. ഓരോ ആർത്തവത്തിലും ഈ പ്രക്രിയ ആവർത്തിക്കുകയും സാന്ദ്രമായ മുഴ ഉണ്ടാകുന്നതിലേക്ക് ഇത് നയിക്കുകയും അത് ഫ്രോസൺ പെൽവിസ് എന്ന അവസ്ഥയ്ക്ക് കാരണമാകുകയും ചെയ്യും. ഇവിടെയാണ് അണ്ഡവാഹിനി കുഴലുകളുടെയും അണ്ഡാശയത്തിന്റെയും ഗർഭപാത്രത്തിൽ പറ്റി നിൽക്കുന്ന അവസ്ഥയുണ്ടാകുന്നത്. അങ്ങനെ ശരീരഘടനയിൽ മാറ്റം വരികയും അണ്ഡവാഹിനി കുഴലുകൾക്ക് അണ്ഡം എടുക്കാൻ സാധിക്കാതെയും വരുന്നു. ഈ രോഗം ഉണ്ടാകുന്നതിനും അത് പെരുകുന്നതിലും സ്ത്രീകളിലെ ഈസ്ട്രജൻ ഹോർമോൺ പ്രധാന പങ്കു വഹിക്കുന്നുണ്ട്. എൻഡോമെട്രിയോസിസ് സ്ത്രീയുടെയും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ശ്രമിക്കുന്ന ദമ്പതികളുടെയും ശാരീരിക, ലൈംഗിക, മാനസിക, സാമൂഹ്യ വശങ്ങളിൽ

കാര്യമായ സ്വാധീനം ചെലുത്തുന്ന ഒരു നീണ്ടു നിൽക്കുന്ന രോഗാവസ്ഥയാണ്. കഠിനമായ വേദനയോടുകൂടിയ ആർത്തവം, അടിവയറ്റിൽ വേദന, നടുവേദന, വയറ് വീർക്കുക, ആർത്തവ രക്തം ഇരുണ്ടതും കറുപ്പു നിറത്തിലും കട്ടകട്ടകളായി പോകുക, ലൈംഗിക ബന്ധ സമയത്തെ വേദന, ആർത്തവ സമയത്ത് മലബന്ധം, മലമൂത്ര വിസർജന സമയത്തെ വേദന എന്നിവയാണ് എൻഡോമെട്രിയോസിസിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ. ആർത്തവത്തിന് മുമ്പുള്ള ദിവസങ്ങളിലും ആർത്തവത്തോടനുബന്ധിച്ചും ഉണ്ടാകുന്ന കഠിനമായ വയറുവേദനയാണ് പ്രധാനപ്പെട്ട ലക്ഷണം. ആർത്തവ വേദന 80 മുതൽ 90% സ്ത്രീകളിലും കാണപ്പെടാറുണ്ട്. എന്നാൽ ഇവരിൽ ആർത്തവത്തിന്റെ ആദ്യ ദിവസം ശക്തമായ വേദനയും പിന്നീടുള്ള ദിവസങ്ങളിൽ വേദന കുറഞ്ഞു വന്ന് പതുക്കെ ഇല്ലാതാവുകയുമാണ് ചെയ്യുക. എന്നാൽ എൻഡോമെട്രിയോസിസിന്റെ വേദന സെക്കൻഡറി ഡിസ്മെനോറിയ എന്നാണ് അറിയപ്പെടുന്നത്. ആർത്തവത്തിന് ദിവസങ്ങൾക്ക് മുൻപ് വേദന തുടങ്ങുകയും ഓരോ ദിവസവും വേദനയുടെ കാഠിന്യം കൂടുകയും ചെയ്യും. ഗർഭപാത്രത്തിലെ എൻഡോമെട്രിയൽ കോശങ്ങൾ എവിടെയാണ് രൂപപ്പെടുന്നത്? ആ അവയവത്തെയാണ് രോഗം ബാധിക്കുക. അതിനാൽ തന്നെ ലക്ഷണങ്ങൾ കാണുന്നതും അത്തരത്തിൽ ആയിരിക്കും. രോഗനിർണയം. ആർത്തവത്തോടനുബന്ധിച്ചുള്ള അസ്വസ്ഥതകൾക്ക് സമാനമാണ് എൻഡോമെട്രിയോസിസിന്റെ രോഗലക്ഷണങ്ങൾ. രോഗം തിരിച്ചറിയാനും കൃത്യമായി ചികിത്സ എടുക്കാനും താമസിക്കുന്നതിനുള്ള പ്രധാന കാരണവും ഇതാണ്. രോഗനിർണയം സ്ഥിരീകരിക്കുന്നതിന് ലഭ്യമായ വിവിധ മാർഗങ്ങൾ ഇനി പറയുന്നവയാണ്. ഡോക്ടർ നടത്തുന്ന വയർ പെൽവിക് പരിശോധന, ഇതിലൂടെ പ്രാഥമിക രോഗനിർണയം സാധ്യമാകുന്നു. അൾട്രാസൗണ്ട് സ്കാൻ പരിശോധന, അണ്ഡാശയത്തിലെ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റുകൾ അല്ലെങ്കിൽ വയർ, മൂത്രസഞ്ചി, ഗർഭപാത്രം എന്നിവയിലെ മുഴകൾ എന്നിവ ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും. MRI പരിശോധന, എൻഡോമെട്രിയോസിസിന്റെ വ്യാപ്തി വിലയിരുത്താൻ ഇത് സഹായകമാണ്. പ്രത്യേകിച്ചും പെൽവിസിന് പുറത്തുള്ള അവയവങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുവെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് മുൻപ് മതിയായ തയ്യാറെടുപ്പിനായി MRI സഹായിക്കുന്നു. ലാപ്രോസ്കോപ്പി, എൻഡോമെട്രിയോസിസ് കണ്ടെത്താനും ചികിത്സിക്കാനും ഉള്ള ഏറ്റവും നല്ല മാർഗമാണ് ലാപ്രോസ്കോപ്പി. ഒരു ചെറിയ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് സമാനമാണ് ഈ പരിശോധന. എൻഡോമെട്രിയോസിസ് രോഗ ചികിത്സയിൽ രോഗം വീണ്ടും വരുന്നുണ്ടോ എന്നും രോഗതീവ്രത എത്രമാത്രം ഉണ്ടെന്നും നിരീക്ഷിക്കാൻ CA125 എന്ന രക്തപരിശോധന നടത്താറുണ്ട്. എൻഡോമെട്രിയോസിന്റെ കാര്യത്തിൽ രോഗലക്ഷണങ്ങളുടെ കാഠിന്യം പലപ്പോഴും രോഗതീവ്രതയുടെ അത്ര പുറത്ത് കാണില്ല എന്നതാണ്. ഒട്ടും രോഗലക്ഷണം ഇല്ലാത്തതോ വളരെ നേരിയ രോഗലക്ഷണമുള്ളതോ ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് പോലും കടുത്ത എൻഡോമെട്രിയോസിസ് ഉണ്ടാകാം. ചിലപ്പോൾ കടുത്ത രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും രോഗത്തിന്റെ വ്യാപ്തി അത്രത്തോളം ഉണ്ടാകണമെന്നില്ല. അതിനാൽ രോഗത്തിന്റെ സ്വഭാവമോ രോഗാവസ്ഥയുടെ തീവ്രതയോ മനസ്സിലാക്കാൻ രോഗിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എൻഡോമെട്രിയോസിസ് രോഗം വരാതിരിക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ആർത്തവ ദിവസങ്ങളിൽ മലമൂത്ര വിസർജനത്തിന് തോന്നുമ്പോൾ അത് തടഞ്ഞു നിർത്തുന്ന ശീലം ഒഴിവാക്കുക. ആർത്തവ ദിവസങ്ങളിൽ ആരോഗ്യം ശ്രദ്ധിക്കുക. ആർത്തവ ശുചിത്വം പാലിക്കുക. ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. എരിവ് കൂടുതലുള്ള ഭക്ഷണം, പുളിപ്പിച്ച ഭക്ഷണം, അമിതമായി ദാഹം തോന്നിപ്പിക്കുന്ന ഭക്ഷണം എന്നിവ കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. മലബന്ധത്തിന് കാരണമാകാത്തതും ദഹനം എളുപ്പം നടക്കുന്നതുമായ ഭക്ഷണങ്ങൾ കഴിക്കുക. ലഘു വ്യായാമങ്ങളിൽ ഏർപ്പെടുക. ജീവിതശൈലിയിൽ ശ്രദ്ധിച്ച് ആർത്തവം ക്രമപ്പെടുത്തുക. എൻഡോമെട്രിയോസിസും വന്ധ്യതയും. എൻഡോമെട്രിയോസിസ് രോഗം അണ്ഡത്തിന്റെ ഗുണനിലവാരത്തെ കുറയ്ക്കും. എൻഡോമെട്രിയോസിസ് കാരണമുള്ള ഒട്ടലുകൾ അണ്ഡവാഹിനി കുഴലിന്റെ ഘടനയെ ബാധിക്കുകയും ഗർഭപാത്രത്തിന്റെ ആന്തരിക പാളിയെ വ്രണത്തെ സ്വീകരിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. എൻഡോമെട്രിയോസിസ് ഉണ്ടാകുന്നതിന്റെ യഥാർത്ഥ കാരണം വൈദ്യശാസ്ത്രത്തിന് ഇന്നും അജ്ഞാതമാണ്. ഈസ്ട്രജൻ ഹോർമോണിന്റെ പ്രവർത്തനത്തിലെ മാറ്റങ്ങൾ ഒരു കാരണമായി കണക്കാക്കപ്പെടുന്നു. മാറിയ ആഹാരശീലവും ജീവിതശൈലിയും എൻഡോമെട്രിയോസിന് കാരണങ്ങളായി കണക്കാക്കപ്പെടുന്നു. ആർത്തവം നേരത്തെ ആരംഭിക്കുന്നത്, ഗർഭധാരണത്തിന്റെ എണ്ണക്കുറവ് എന്നിവ മറ്റു പ്രധാനപ്പെട്ട കാരണങ്ങളായി കണക്കാക്കപ്പെടുന്നു. എൻഡോമെട്രിയോസിനുള്ള ഹോമിയോപ്പതി ചികിത്സാ സാധ്യതകൾ, തികച്ചും ലളിതവും പാർശ്വഫലരഹിതവുമായ മരുന്ന് ചികിത്സയാണ് ഹോമിയോപ്പതിയിലുള്ളത്. ഓരോ വ്യക്തിയുടെയും രോഗത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളും രോഗാവസ്ഥകളും അപഗ്രഥിച്ച് വ്യക്തിപരവും മാനസികവും ശാരീരികവുമായ ലക്ഷണങ്ങൾ കണക്കിലെടുത്തുമാണ് മരുന്നുകൾ നൽകുന്നത്. രോഗം നിർണയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ സ്വീകരിക്കാവുന്ന പാർശ്വഫലരഹിതമായ ചികിത്സയാണ് ഹോമിയോപ്പതി. തുടക്കത്തിലുള്ള ചികിത്സ ശസ്ത്രക്രിയകൾ ഒഴിവാക്കുവാൻ സഹായിക്കുന്നു. ഗർഭാശയത്തിന് പുറത്തുള്ള എൻഡോമെട്രിയൽ കോശങ്ങളെ ആഗിരണം ചെയ്ത് ഇല്ലാതെയാക്കുവാൻ

0: ശരീരത്തെ സഹായിക്കുന്ന മരുന്നുകൾ ഹോമിയോപ്പതി ചികിത്സയുടെ പ്രത്യേകതയാണ്. ഹോമിയോപ്പതി മരുന്നുകൾ എൻഡോമെട്രിയോസിന് പൂർണമായും ശാശ്വതവുമായ രോഗശാന്തി നൽകുന്നു. എൻഡോമെട്രിയോസിന്റെ ഭാഗമായുള്ള അതികഠിനമായ ആർത്തവ വേദനയ്ക്ക് ഹോമിയോപ്പതി മരുന്നുകൾ ഏറെ ഫലപ്രദമാണ്. എൻഡോമെട്രിയോസിസ് രോഗാവസ്ഥ മൂലമുള്ള വന്ധ്യതയ്ക്ക് ഹോമിയോപ്പതി വകുപ്പിന്റെ ജനനി വന്ധ്യതാ നിവാരണ ചികിത്സാ പദ്ധതിയിലൂടെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. എല്ലാ ജില്ലകളിലും ജനനി യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ കുറിച്ചി സർക്കാർ ഹോമിയോപ്പതി ആശുപത്രിയിലാണ് ജനനി യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0481243443.
1: എൻഡോമെട്രിയോസിസും ഹോമിയോപ്പതിയും കോട്ടയം കുറിച്ചി ഗവൺമെന്റ് ഹോമിയോപ്പതി ആശുപത്രിയിലെ ജനനി വന്ധ്യതാ നിവാരണ യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോബി ജെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേദ യുദ്ധക്കപ്പൽ INS മാർവൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2 ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലന്റിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മസഡോണിയൻ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഡിജിറ്റൽ അടിസ്ഥാന രംഗത്തെ യോജിച്ചുള്ള പ്രവർത്തനത്തിന് നോർത്ത് മസഡോണിയയെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. ഫാർമസ്യൂട്ടിക്കൽസ്, ഭക്ഷ്യ സംസ്കരണം, AI, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലകളിലെ സഹകരണ സാധ്യതകളെക്കുറിച്ചും ശ്രീമതി മുർമു പറഞ്ഞു. സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ രാഷ്ട്രപതി ഇന്ന് സന്ദർശിക്കും. സ്കോപ്പിയ മ്യൂസിയത്തിലെ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയും ശ്രീമതി മുർമു അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രക്ഷോഭവും ഉന്നയിച്ച് ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു.
3: सभी माननीय सदस्यों के जो प्रश्न होते हैं उनको बोलने का अवसर दिया जाता है और ये महत्वपूर्ण और सरकार की जिम्मेदारी भी होती है. इससे मेरा आग्रह है प्रश्नकाल के बाद मैं जिन विषयों पर आपने नोटिस दिया है उन विषयों पर मैं चर्चा कराने को तैयार हूं. जितनी देर जितने समय आप चर्चा करना चाहेंगे उपयुक्त समय आपको चर्चा के लिए मिलेगा.
2: राज्यसभा में समान अरंगेरियत. സിക്കിമിലെ തീസ്ത ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ടണൽ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അനുശോചനം രേഖപ്പെടുത്തി. തദ്ദേശീയ യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് നാഴികക്കല്ല് കുറിച്ച് 2 മാഹി ക്ലാസ് അന്തർവാഹിനി വേദ യുദ്ധക്കപ്പൽ INS മാൽവൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കർണാടകയിലെ കാർവാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തീരദേശ സുരക്ഷയിൽ INS മാൽവാന് നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാഹി ക്ലാസിലെ 2 ആന്റി സബ്മറീൻ യുദ്ധക്കപ്പലായ മാൽവാന്റെ 80% തദ്ദേശീയമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയുടെ നേർസാക്ഷ്യമാണ് INS മാൽവാൻ. അന്തർവാഹിനികളെ കടലിനടിയിൽ വച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ കപ്പൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. നീറ്റ് സംബന്ധമായ വിഷയങ്ങൾ

0: ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയിട്ടും ശ്രീ രാഹുൽഗാന്ധി നിലപാട് മാറ്റിയത് തികച്ചും നിർഭാഗ്യകരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇന്നലെ മുൻകൂർ അനുമതിയില്ലാതെ ധർണ നടത്തിയ രാഹുൽഗാന്ധിയുടെ നടപടിയെ ബിജെപി അപലപിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ജൻപത്, രാജീവ് ചൌക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മറ്റ് ലൈനുകളിലേക്ക് മാറിക്കയറാനുള്ള ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമാണെന്നും ഡിഎംആർസി വ്യക്തമാക്കി. സംസ്ഥാനത്തെ കലാലയങ്ങളിൽ റാഗിംഗ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റാഗിംഗ് നിയമം കൊണ്ടുവരാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ അഞ്ചരിക്കണ്ടി ജനറൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയെ വിട്ടയച്ച സാഹചര്യം പരിശോധിക്കുമെന്നും പുതിയ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ വൈദ്യുതി ഉപയോഗത്തിൽ 1000 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായതായും ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കയർ മേഖലയുടെ ശാക്തീകരണത്തിന് ഓണക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഓണക്കാലമാണ്, പരമ്പരാഗത മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ കയർ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ആ കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ ക്യാമ്പയിൻ സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളും എല്ലാം ഏതെങ്കിലും ഒരു കയർ ഉൽപ്പന്നം വാങ്ങിക്കണം. ഓണക്കാലത്ത് കയറിന്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.
0: സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ രണ്ടാം ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജറാണ് കാണാതായ അനീഷ്. അപകട വിവരമറിഞ്ഞ് അനീഷിന്റെ ഭാര്യ സംഗീതയും മറ്റു ബന്ധുക്കളും ഇന്നലെ തന്നെ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപകടസ്ഥലത്ത് നിന്ന് 12 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. 13 പേർ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും നിഗമനമുണ്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും പുതിയ അവസരങ്ങൾക്കായി കൈകോർക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിലിപ്പീൻസിലെ മനിലയിൽ ആസിയാൻ പോസ്റ്റ് മിനിസ്റ്റീരിയൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.
3: Both India and ASEAN are optimistic about their prospects. Our eyes must therefore be firmly fixed on opportunities even while addressing challenges, and there are many of them amongst us and between us. The India-ASEAN agenda today covers trade and investment, mobility and talent, tech, digital and AI, green and sustainability, as well as connectivity.
0: ഫിലിപ്പീൻസിൽ നടക്കുന്ന ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലെത്താൻ അതിർത്തിയിലെ സമാധാനം

0: was trade and investment, mobility and talent, tech, digital and AI, green and sustainability, as well as connectivity.
1: ഫിലിപ്പീൻസിൽ നടക്കുന്ന ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലെത്താൻ അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ഡൽഹി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ 20,000 മുസ്ലിം സൈനികർ രാജിവച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിലും മിന്നൽ പ്രളയത്തിലും വ്യാപക നാശനഷ്ടം. ശ്രീനഗർ ജമ്മു ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥ മുൻനിർത്തി ശ്രീമാതാ വൈഷ്ണോദേവി അമർനാഥ് തീർത്ഥാടനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120 താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി നാലാം സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബില്ല് ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട്. ഡിജിറ്റൽ ഉള്ളടക്കം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ദുസ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് നടപടി. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവാൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2 ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 കഴിഞ്ഞ് 13 സെക്കൻഡ്. ഇപ്പോൾ
3: പറയൂ, നിങ്ങൾക്കറിയാമോ?
4: പറയൂ, നിങ്ങൾക്കറിയാമോ? പറയൂ,
3: നിങ്ങൾക്കറിയാമോ? പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പറയൂ നിങ്ങൾക്കറിയാമോ 9 എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. അറിയാമല്ലോ, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വാട്സ്ആപ്പ് സന്ദേശമായി 9446454588 എന്ന നമ്പറിലേക്ക് അയയ്ക്കുക.
2: ഏറ്റവും ആദ്യം ശരിയുത്തരങ്ങൾ അയക്കുന്ന 6 പേരുകൾ നമ്മൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ മൊബൈൽ ഫോണൊക്കെ ആയിട്ട് എല്ലാവരും ചോദ്യങ്ങൾക്കായിട്ട് കാത്തിരിക്കും.
3: ഉത്തരങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലപ്പേരും എഴുതാൻ മറക്കരുത്.
2: മറ്റൊരു കാര്യം കൂടി, ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്ത് വേണം അയക്കുവാൻ. ശബ്ദ സന്ദേശങ്ങളായിട്ട് അയക്കരുത്, ടൈപ്പ് ചെയ്ത് അയക്കുക.
3: അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം.
2: ആദ്യത്തെ ചോദ്യം ഒരു സാഹിത്യകാരനെ കുറിച്ചാണ്. കേരള ഇബ്സൻ എന്നാണ് അറിയപ്പെടുന്നത്.
3: ഇദ്ദേഹം ഒരു നാടകകൃത്ത് മാത്രമല്ല, ഇബ്സൻ എന്ന് പറയുമ്പോൾ അറിയാം ആധുനിക നാടകത്തിന്റെ പിതാവാണ് ഇബ്സൻ. അതെ, അപ്പോൾ കേരള ഇബ്സൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാടകവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരിക്കണം അത്. ഇദ്ദേഹം നാടകകൃത്ത് മാത്രമല്ല സാഹിത്യ വിമർശകനായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു കുട്ടികളൊക്കെ വായിക്കേണ്ട ഒരു പുസ്തകമാണ് കൈരളി.

0: ഗാന്ധിയുടെ കഥ, പ്രശസ്തമായ പുസ്തകമാണ്. അപ്പോ നമ്മൾ അതിന്റെ ക്ലൂ പറഞ്ഞു.
1: അതെ അതെ. അപ്പൊ അതിനൊരു ക്ലൂ ആയിട്ട് നമുക്ക് ഇനി ഒരു പാട്ട് കേൾക്കാം. അപ്പോ ഉത്തരങ്ങളൊക്കെ നിങ്ങൾ അയച്ചോളൂ. ഈ പാട്ടും ഒരു ക്ലൂ തന്നെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ ഒരു നാടകത്തിന്റെ പേരാണ് ഈ സിനിമയ്ക്ക്, ഈ പാട്ടിന്റെ സിനിമയ്ക്കുള്ളത് ഇദ്ദേഹത്തിന്റെ ഒരു നാടകത്തിന്റെ പേര്. അതെ അതെ. അപ്പോ സിനിമയുടെ പേരും ഞാൻ പറയാം, കന്യക. അതാണ്. അപ്പൊ ഇനി നമുക്ക് കൂടുതലൊന്നും പറയുന്നില്ല,
0: പാട്ടിലേക്ക് പോകാം. ഉത്തരങ്ങൾ അയച്ചോളൂ.
1: അതെ.

0: ഒരു ചിങ്ങക്കൊയ്ത്തിന്റെ അന്തരീക്ഷം വന്ന പാട്ടായിരുന്നു
1: അതെ
0: അല്ലേ,
1: അതെ അതെ
0: കന്നികയിലെ ആവണിക്കുട
1: അപ്പോ
0: ചൂടുന്നേന്ന്.
1: അതെ
0: അപ്പൊ നമുക്ക് ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം.
1: കേരള ഇബ്സൻ എന്നറിയപ്പെട്ട സാഹിത്യകാരൻ ആരാണ്?
0: പ്രൊഫസർ എൻ കൃഷ്ണപിള്ള എന്നായിരുന്നു ഉത്തരം. ഒരുപാട് പേര് ചരിത്രം അയച്ചിട്ടുണ്ടായാലും ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം കൂടുതൽ നാടകങ്ങൾ എഴുതിയിട്ടുള്ളത് ആദ്യകാലത്ത് പ്രത്യേകിച്ച് ആകാശവാണിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ നാടകങ്ങളുടെ പ്രത്യേകതയായി പറയുന്നത് പിന്നീട് അത് സ്റ്റേജ് ചെയ്യുമ്പോൾ ഈ ശരിക്കും പറഞ്ഞ ക്രിയാംശം, അതല്ലെങ്കിൽ നാടകത്തിൽ ഡയലോഗുകൾ കൂടുതലാണ്. കാരണം ആകാശവാണിയിൽ നമുക്ക് ഒരു ശ്രവ്യമാധ്യമമായതുകൊണ്ട് ദൃശ്യ ആളുകൾ കാണുന്നില്ലല്ലോ, അപ്പൊ അതെല്ലാം നമുക്ക് പറയേണ്ടി വരും. ഇപ്പം ഒരു രാത്രിയാണെങ്കിൽ ഭയങ്കര ഇരുട്ടാണോ അതല്ലെങ്കിൽ വല്ലാത്ത ഇരുട്ടാണോ, അപ്പൊ അത്തരത്തിലാണ് ചില നാടകങ്ങളെന്ന് ഇവിടെ ഒരു നിരീക്ഷണം പറയുണ്ടായി. ഭഗ്നഭവനം, കന്യക, ബലാബലം ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന നാടകങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രതിപാത്ര ഭാഷണ ഭേദം എന്ന് പറഞ്ഞ സി വി രാമൻപിള്ളയുടെ നോവലുകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ വലിയൊരു പഠനമുണ്ട്. ഈ കൈരളിയുടെ കഥ നമ്മുടെ സാംസ്കാരിക ചരിത്രമാണ് ശരിക്കും. പിന്നെ ഒരുപാട് അദ്ദേഹം എസ്സേസ് എഴുതിയിട്ടുണ്ട്, നാടകങ്ങൾ മാത്രമല്ല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. കാളിദാസൻ മുതൽ ഒ എൻ

0: വരെ അങ്ങനെയൊക്കെ പറഞ്ഞു. അതുപോലെ അഴിമുഖത്തേക്ക് എന്ന അദ്ദേഹത്തിന്റെ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പ്രൊഫസർ എൻ കൃഷ്ണപിള്ള
1: കന്യക എന്നുള്ള ക്ലൂം കൂടി നമ്മൾ കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. പിന്നെ ശ്രോതാക്കളോട് പറയാനുള്ളത്, ഈ പേര് എഴുതുമ്പോൾ കൃത്യമായിട്ട് മുഴുവൻ
0: എഴുതുക.
1: അതെ അതെ, എൻ പിള്ള എന്ന് മാത്രം എഴുതിയിട്ട് കാര്യമില്ല.
0: ഒരുപാട് പിള്ളമാരുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമായിരുന്നു ജൂലൈ 10 കേട്ടോ. ആ ഒരു അവസരം ഓർമ്മപ്പെടുത്താനാണ് ഈ ചോദ്യം ഉൾപ്പെടുത്തിയത്.
1: അതെ അതെ. അപ്പോ നമ്മൾക്ക് ശരി ഉത്തരം അയച്ച ആദ്യത്തെ 6 പേരുടെ പേര് വായിക്കാം. ശ്രീപാർവതി ഉദയം പേരൂർ, ഷിലുമോൾ എറണാകുളം, ജിഷ ജോൺസൺ തിരുമുപ്പം, ആര്യ കൊടുങ്ങല്ലൂർ, ലീന പീറ്റർ കുമ്പളങ്ങി, ടി വി ഹരികുമാർ കണിച്ചുകുളങ്ങര. ഇത്രയും പേരാണ് നമുക്ക് ആദ്യം. ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്, പക്ഷേ
0: രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം നമുക്ക് മാത്രം കഴിയുന്ന, ഞാൻ പറഞ്ഞല്ലോ ഒരു ശബ്ദം കേൾപ്പിച്ചിട്ട് ചോദ്യം ചോദിക്കാൻ ആകാശവാണിക്ക് മാത്രം കഴിയുന്ന ഒരു ചോദ്യോത്തര രീതിയാണ്. ചോദ്യം ഇങ്ങനെയാണ്, മലയാള സിനിമയിൽ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ആദ്യം ലഭിക്കുന്നത് ആർക്കാണ്?
1: അതെ, അതിന്റെ ഒരു പ്രത്യേകത, ഇവര് ഒരു മലയാളി ആയിരുന്നില്ല, അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്തായാലും നമുക്ക് ആ ശബ്ദം ഒന്ന് കേൾപ്പിക്കാം.
2: ആ കുട്ടി എപ്പോഴും ഫോൺ ചെയ്തിട്ട് ടെലിഫോൺസിൽ നിന്ന് എനിക്ക് ഫോൺ ചെയ്യണ്ട ഫാൻ, മലയാളം തന്നെ സംസാരിക്കും. അവൾക്ക് തമിഴ് അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ്, അതുകൊണ്ട് മലയാളം നിർബന്ധമായി മലയാളത്തിൽ സംസാരിക്കുന്നത് അവളോട്. അങ്ങനെ സംസാരിച്ച് തന്നെ എനിക്ക് മലയാളം നന്നായിട്ട് ഫ്ലോ വന്നു. അങ്ങനെ ഇപ്പോഴും കറക്റ്റായിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ എന്ത് സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എല്ലാവർക്കും ശുദ്ധമായിട്ട് തന്നെ ഇരിക്കണം. ഇപ്പോൾ ഞാൻ പാടിയ സോങ്സ് എല്ലാം ശുദ്ധമായിട്ട് തന്നെ ഇരിക്കുന്നു. എല്ലാവരും പറയുന്നു വളരെ കറക്റ്റായിട്ട് ഞങ്ങളുടെ ആർട്ടിസ്റ്റ് പാടിയതുപോലെ ഉണ്ട് എന്ന് പറയും. ഏത് മ്യൂസിക് ഡയറക്ടർ ഏത് ലിറിക് റൈറ്റർക്ക് പാടിയാലോ ആ ലിറിക് കറക്റ്റായിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാടും. ഇത് മലയാളം മാത്രമല്ല, ഏത് ലാംഗ്വേജ് പാടിയാലും ഇതെങ്ങനെ പ്രൊനൗസ് ചെയ്യണോ അവരെ ഒരു പ്രാവശ്യം പറയാൻ പറഞ്ഞിട്ട് കേട്ട് പിന്നെ തന്നെ ഞാൻ പാടും. ഉണരു വേഗം നീ സുമരാണി വന്നു നായകൻ, ശകന്ന മ്യൂസിക്കിലെ ഇതിലെ ഞാൻ തെറ്റു പാടി. ഉണരു വേഗം നീ സുമരാണി എന്ന് പാടി, റാണി അല്ല റാണി എന്ന് പാടണം, അറിയില്ലല്ലോ. പിന്നെ ആരോ പറഞ്ഞു, അപ്പോൾ തന്നെ എനിക്ക് അയ്യോ തെറ്റുപാടിയല്ലേ. പക്ഷെ അതങ്ങനെ പോപ്പുലറായി.

0: അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഈ മലയാളത്തിൽ മലയാള സിനിമയ്ക്ക് വേണ്ടി മികച്ച ഗായികയ്ക്കുള്ള ആദ്യ ദേശീയ പുരസ്കാരം ലഭിക്കുന്ന ആർക്കാണെന്നാണ്. ഇപ്പോൾ ഈ വർഷം നമുക്ക് കിട്ടിയിരുന്നു വൈക്കം വിജയലക്ഷ്മിക്ക് അല്ലെ. ഇതുവരെ ആറ് മലയാള ഗായികമാർക്ക്, ആറ് ഗായികമാർക്കല്ല, ആറ് തവണ മലയാളത്തിന് കിട്ടിയിട്ടുണ്ട്. ആദ്യം കിട്ടിയത് എസ് ജാനകി, ജാനകി അമ്മ, എസ് ജാനകി എന്നായിരുന്നു ശരി ഉത്തരം. ഈ ജൂലൈ 11-നാണ് നമ്മളെ വിട്ടുപോയത്. ചിത്രയ്ക്ക് രണ്ടു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്, കെ എസ് ചിത്രയ്ക്ക് രണ്ടു പ്രാവശ്യം, നഞ്ചമ്മയ്ക്ക് ഒരു പ്രാവശ്യം കിട്ടി, പിന്നെ ബോംബെ ജയശ്രീക്ക് ഒരു പ്രാവശ്യം മലയാളത്തിന് കിട്ടിയിട്ടുണ്ട്, അതുപോലെ വൈക്കം വിജയലക്ഷ്മി. അങ്ങനെ ആറ് തവണ മലയാളം മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം കൊണ്ട് ബഹുമാനിക്കപ്പെട്ടിട്ടുണ്ട്. എസ് ജാനകിക്ക് അതല്ലാതെ നാല് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അത് തമിഴിൽ രണ്ടു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്, 16-ാം മൈതാനിലെ, അതുപോലെ തേവർ മകൻ, പിന്നെ മലയാളത്തിന് വേണ്ടി ഓപ്പോൾ, അതായിരുന്നു ആദ്യം കിട്ടിയത്. ഏറ്റുമാനൂർ അമ്പലത്തിൽ മലയാളത്തിന് ആദ്യമായി കിട്ടുന്ന 1980-ലാണ്. എസ് ജാനകിക്ക് അതിന്റെ മുമ്പേ 1977-ൽ കിട്ടിയിട്ടുണ്ട് തമിഴിന് വേണ്ടിയിട്ട്. പിന്നെ തെലുങ്കുവിലൊരു 1984-ൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്, പിന്നെ തേവർ മകനും. എന്തായാലും ഗായികയെ നമുക്ക് വിസ്മരിക്കാനാവില്ല, കാരണം നമ്മുടെ അമ്മയുടെ ശബ്ദം പോലെ അല്ല, അതല്ലെങ്കിൽ ചേച്ചിയുടെ വളരെ അടുത്ത ഒരു വ്യക്തിയുടെ ശബ്ദം പോലെയുള്ള ഒരു ശബ്ദമായിരുന്നു. ആ ശബ്ദം തിരിച്ചറിയാൻ ആർക്കും പ്രയാസം ഉണ്ടാവില്ല.
1: തീർച്ചയായിട്ടും ഒരുപാട് ഉത്തരങ്ങൾ എന്ന് വെച്ചാൽ എണ്ണാൻ പറ്റുന്നില്ല, കൗണ്ട്
0: ചെയ്യാൻ കൊടുക്കണമല്ലോ.
1: അതെ അതെ, വന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ആദ്യം അയച്ച ആറു പേരുടെ പേരാണ് നമ്മൾ വായിക്കുന്നത്. ആതിര സുജയകുമാർ പി എസ് ചെറായിൽ നിന്നും, സുജ എറണാകുളം, ഉണ്ണി സി എസ് വല്ലാർപാടത്ത് നിന്നും, അജിത വിജു ഷൊർണൂർ, സുധാറാണി എറണാകുളം, ഞാറക്കൽ നിന്നും ഉമ ഇവരാണ് ആദ്യം തന്നെ ഉത്തരവയച്ച ആറു പേര്.
0: വളരെ സന്തോഷം. നമുക്ക് ഇനി ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകാം.
1: അതെ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: അടുത്ത ചോദ്യവും സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം ഇവരെയൊന്നും ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞു പോയ ഒരാഴ്ച ആലോചിക്കുമ്പോൾ ചോദ്യം ഇതാണ്, മെല്ലിശ്ശേരി മന്നൻ എന്നറിയപ്പെട്ടത്, അതായത് മെലഡി കിങ് എന്നാണ് അതിന്റെ അർത്ഥം, തമിഴിലെ മെല്ലിശ്ശേരി മന്നൻ എന്നറിയപ്പെട്ട സംഗീത സംവിധായകൻ ആരാണ് എന്നാണ് ചോദ്യം.
2: ഇതിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, ഈ സംഗീത സംവിധായകൻ ഒരു മലയാളി ആയിരുന്നു എന്നുള്ളതാണ്.
1: അതെ, തീർച്ചയായും, കാരണം അദ്ദേഹം പാലക്കാട്ടുകാരനായിരുന്നു.
2: അതെ അതെ,
1: അതുകൂടി പ്രത്യേകം പറയണം.
2: തമിഴ്, മലയാളം, തെലുങ്കു സിനിമകളിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരു പാട്ട് കേൾക്കാം.
1: ആ പാട്ട് അദ്ദേഹത്തിന്റെ ആണ്.
2: അപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
1: തീർച്ചയായും.

0: നമ്മുടെ ചോദ്യം ഇതായിരുന്നു, മെല്ലിശ്ശേരി മന്നൻ അതായത് മെലഡി കിങ് എന്നറിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ആരായിരുന്നു എന്നായിരുന്നു ചോദിച്ചത്. ഇദ്ദേഹം ഒരു മലയാളിയാണ്, പാലക്കാട്ടുകാരനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഉത്തരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ അല്ലേ?
1: അതെ അതെ, ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ ശരി ഉത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എം എസ് വിശ്വനാഥനാണ് ശരിയായ ഉത്തരം. ഇതിൽ പലരും പല പല പേരുകൾ അയച്ചിട്ടുണ്ട്.
0: എം എസ് വി എന്നാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കാറിന്റെ നമ്പറും എം എസ് വി, മദ്രാസിലായിരുന്നല്ലോ. അപ്പൊ എം എസ് വി എന്ന് തുടങ്ങുന്ന ആ നമ്പറിലായിരുന്നു അദ്ദേഹത്തിന്റെ കാർ എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാലത്തല്ലേ, എക്കാലത്തെയും വലിയ സംഗീത സംവിധായകനാണ് അദ്ദേഹം. ലെജൻഡ് എന്ന് പറയാവുന്ന ആ ഗണത്തിൽ പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എം എസ് വി എന്നുള്ള ശരീരത്തിൽ അയച്ചുവരെ നമുക്ക് നോക്കാം.
1: അതെ അതെ, ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് മിസ്റ്റേക്കും വന്നിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് അയച്ചതിന്റെ ആയിരിക്കാം. ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചാ കിട്ടുമായിരുന്നു. പക്ഷെ എന്നാലും എല്ലാവരും
0: അദ്ദേഹം ഈ തെലുങ്കു തമിഴ് ഒക്കെ പറഞ്ഞപ്പോ
1: ഒന്ന് മാറി ചിന്തിച്ചു.
0: ഒരുപാട് പ്രഗത്ഭർ അവിടെ ഉണ്ട്, ഇപ്പൊ ഇളയരാജയാവാം അല്ലെങ്കിൽ ടിവിയാവാം, അങ്ങനെയൊക്കെ ചിന്തിച്ചു കാണും. പക്ഷെ ഇദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചവർക്ക് ഇദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കാരണം ഇദ്ദേഹം വളരെ ഹമ്പിൾ ബിഗിനിങ് ആയിരുന്നു എന്ന് കേട്ടിട്ടുള്ളത്. അദ്ദേഹം അങ്ങനെ സംഗീതം പഠിച്ചു പോയൊരു വ്യക്തിയൊന്നല്ല. അദ്ദേഹത്തിന്റെ കുടുംബം ആത്മഹത്യക്ക് വേണ്ടി ആലോചിച്ച ഒരു കുടുംബമായിരുന്നു. അത്രയും താഴ്ന്ന നിലയിൽ നിന്ന്, കഷ്ടപ്പാടിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്നാണ് അദ്ദേഹം ഈ സംഗീത ലോകം കീഴടക്കിയത്. അപ്പൊ അദ്ദേഹം എന്താ പറയുന്ന ഈ ചെറിയ ജോലി,

0: മേശ തുടയ്ക്കൽ അങ്ങനത്തെ ജോലികളിൽ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ചായ കൊണ്ടുവന്ന് കൊടുക്കൽ, അത്തരം വളരെ കഷ്ടപ്പെട്ട ഒരു ഓഫീസ് ബോയ് ആയിട്ട് ജോലിയിൽ കയറി, അങ്ങനെ മ്യൂസിക്കുള്ള ഇൻട്രസ്റ്റിൽ പഠിച്ച് വിശ്വനാഥൻ രാമമൂർത്തി ടീമാണ് ആദ്യം വരുന്നത്. പിന്നെയാണ് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ മിടുക്ക് കണ്ട് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ചെയ്യാൻ സമ്മതിക്കുന്നത്. അങ്ങനെ അദ്ദേഹം വലിയ സംഗീത സംവിധായകനായി.
1: എന്തായാലും
0: ഗാനങ്ങൾ കിട്ടി, അതൊരു എന്തൊരു ചെറിയ തുടക്കത്തിൽ നിന്ന് എവിടെ എത്തി, ഇപ്പൊ പരിശ്രമം ചെയ്യുക ഏതിനെയും എല്ലാവർക്കും ഒരു പാഠമാണ്, ഒരു പോസിറ്റീവ്. നമ്മൾ ആദ്യം കിട്ടിയ ജോലി മോശമായി, അതുകൊണ്ട് നമുക്ക് തുടരാൻ പറ്റില്ല എന്നൊന്നും ആരും വിചാരിക്കരുത്.
1: പക്ഷേ നമ്മുടെ ഒരു പാഠം തന്നെയാണ്,
0: പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പാഠം വെച്ചിരിക്കും. നമുക്കൊരു ഡെസ്റ്റിനി, നമുക്കൊരു നിയോഗം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തും.
1: ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, എന്നാലും നമുക്ക് ആദ്യം അയച്ച 6 പേരെയാണല്ലോ, പേരുകൾ വായിക്കാം. പത്തനംതിട്ടയിൽ നിന്നും സന്തോഷ് കുമാർ, പാലക്കാട് നിന്നും വിനിത മനോജ് കുമാർ, ഷമ്മി വി ജെ തോപ്പുംപടി, ഉമേശൻ കെ എസ് എൻ പുരത്ത് നിന്നും, ചെറായിയിൽ നിന്നും ഷക്കീല, വി കെ സോമൻ പൂച്ചക്കൽ.
0: നമുക്കൊരു ഇടവേളയിലേക്ക് പോയിട്ട് വരാം അടുത്ത ചോദ്യത്തിലേക്ക്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.

0: നമ്മുടെ ചോദ്യം ഇതായിരുന്നു, വേൾഡ് യൂത്ത് സ്കിൽ ഡേ എന്നാണ് എന്നായിരുന്നു.
1: അതെ, ഉത്തരം ജൂലൈ 15.
0: നമ്മള് സ്കിൽ ഡേയെ കുറിച്ച് പറഞ്ഞു. ഈ പാട്ടിന്റെ രംഗത്ത് ഇതുപോലെ കമലഹാസൻ മലയാളത്തിൽ ആദ്യമായിട്ട്, ഒരുപക്ഷെ കമലഹാസൻ ആദ്യമായിട്ട് നായകനായി വന്ന ചിത്രമാണ് കന്യാകുമാരി. അതിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. റീത്ത ബാദരിയും കമലഹാസനും ആണെന്നാണ് ഓർമ്മ. അതില് ശില്പിയായിട്ടാണ് അവന് സ്കില്ലൊക്കെ വേണം. നമ്മളെ പാട്ടിന്റെ ആദ്യം കേട്ട കൊട്ടും തട്ടും ഒക്കെ അതാണ്. എന്തായാലും നമുക്ക് ജൂലൈ 15 ശരി ഉത്തരം അയച്ചവർ ആരെങ്കിലും
1: ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. പെട്ടെന്ന് കണക്ട് ആയി തോന്നുന്നു എല്ലാവർക്കും. ഒത്തിരി പേര് അയച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ 6 പേരുടെ പേര് വായിക്കാം. ആലുവയിൽ നിന്നും മേരി, എടവനക്കാട് നിന്നും VP മൂർത്തി, ജ്യോതിലക്ഷ്മി ജയൻ ചോറ്റാനിക്കരയിൽ നിന്നും, അംബാലിക മുരളി രാമമംഗലം, അഭയ കളമശ്ശേരി, മാഗി ജോർജ് വൈപ്പിൻ.
0: ഇത്രയും
1: ആദ്യ അയച്ച 6 പേര് ഇവരെല്ലാമാണ്.
0: നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഇടവേള വേണോ?
1: ചോദ്യത്തിലേക്ക് പോവാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടവേളയാവാം.
0: അപ്പൊ ഇത് രാമായണ മാസമാണല്ലോ കർക്കിടകം. അപ്പോ അധ്യാത്മരാമായണം എഴുതപ്പെട്ടിരിക്കുന്നത് രണ്ടുപേരുകൾ തമ്മിലുള്ള സംവാദമായിട്ടാണ്. ആര് തമ്മിലാണ് ഈ സംവാദം എന്നാണ് ചോദ്യം.

0: അപ്പോൾ രാമായണമൊക്കെ വായിക്കുന്ന സമയമാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല നമ്മൾ രാമായണം അധ്യാത്മരാമായണം പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ കഴിഞ്ഞു എങ്കിലും കേട്ടിട്ടുള്ളവർക്ക് എളുപ്പമുണ്ടായിരിക്കും.
1: എന്തായാലും ഒരു ക്ലൂ ഉണ്ട്, അധ്യാത്മരാമായണം കിളിപ്പാട്ടിലും ഈ സംവാദത്തെ കുറിച്ച് വിവരിക്കുന്നുണ്ട്.
0: കിളിപ്പാട്ട് മലയാളത്തിൽ അറിയാലോ, നമ്മുടെ ഭാഷാ പിതാവ് എഴുതിയതാണ്. പിന്നെ നമുക്കപ്പോ ക്ലൂ ആയിട്ട് ഇനി കൊടുക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. ഈ പാട്ട് ശ്രദ്ധിച്ചാലും ഉത്തരം എഴുതാം, ഒന്നും കേട്ടിട്ടില്ലെങ്കിലും.
1: ഓക്കെ, അത് കൃത്യമായിട്ട്.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഉത്തരങ്ങൾ ഇവിടെ വന്നു തുടങ്ങി, എന്നാലും നമുക്കൊരു പാട്ട് കേട്ടിട്ട് വരാം.

0: അവൾ കേട്ടത് പി ഭാസ്കരൻ എഴുതിയ ഒരു ഗാനമായിരുന്നു, കുരുക്ഷേത്രം എന്ന ചിത്രത്തിന് വേണ്ടി. അദ്ദേഹം ഭഗവാന്റെ സ്വപ്നമാണ്, ശിവന്റെ പര്യായങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു പാട്ടായിരുന്നു, ഗൗരിയും വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ പാട്ടൊരു ക്ലൂ ആണെന്ന് പറഞ്ഞ്. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, അധ്യാത്മരാമായണം എഴുതപ്പെട്ടിരിക്കുന്നത് രണ്ടുപേർ തമ്മിലുള്ള ഒരു സംവാദമായാണ്, ആര് തമ്മിലാണ് ഈ സംവാദം എന്നായിരുന്നു ചോദ്യം. ഉത്തരം, ഉമാമഹേശ്വരൻ. ഉമാമഹേശ്വരൻ സംവാദം എന്നാണ് അതിന് പറയാൻ. അത് ശിവ പാർവതി എഴുതിയവർക്കും നമുക്ക് മാർക്ക് കൊടുക്കാം, കാരണം പര്യായമാണല്ലോ, പര്യായമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഉമാമഹേശ്വര സംവാദം എഴുതിയവരെ നമുക്ക് നോക്കാം. ഉമാമഹേശ്വരൻ തമ്മിലുള്ള സംവാദമായിരുന്നു.
1: പിന്നെ സർ, ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചോദ്യം ഒന്നും കൂടെ പറയണം.
0: ചോദ്യം നമ്മൾ രണ്ടു പ്രാവശ്യം പറയുന്നുണ്ട്,
1: ഒന്നുകൂടി
0: ശ്രദ്ധിക്കാൻ നമുക്ക് നോക്കാം. തീർച്ചയായും പറയാം, നമ്മൾ ക്ലൂ ഒക്കെ പറയുന്നുണ്ടല്ലോ.
1: അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോവാം. അപ്പൊ ഉത്തര ആദ്യത്തെ ആറ് പേരുടെ പേര് വായിക്കാം. ജലീല കൊമ്പത്തുകടവ്, ചിത്ര കരിമുകൾ, സുമതി കോലഞ്ചേരി, ജോർജ് കുറ്റിക്കാട്ട് ഇടപ്പള്ളിയിൽ നിന്നും, ആര്യ വൈറ്റില, അമൃത ഞാറക്കൽ. ഇത്രയും പേരാണ് നമുക്ക് ആദ്യ ആഴ്ച ആറ് പേര്. ഇവര് കറക്റ്റ് ആയിട്ട് ഉമാമഹേശ്വരൻ അത് തന്നെയായിട്ട് എഴുതിയിരിക്കുന്നത്. ഇതിൽ ആരും ശിവനും പാർവതിയും ഉമാമഹേശ്വരൻ,
0: ഈ പാട്ടില് ഗൗരി എന്നും ഒക്കെ പറയുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുമോന്ന് ഞാൻ സംശയിച്ചു. പിന്നെ ശംഭു എന്ന് പറയുന്നുണ്ട് അവസാനം.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
3: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: അടുത്ത ചോദ്യം ഒരു കൊട്ടേഷനിലാണ് തുടങ്ങുന്നത്. ഈ കൊട്ടേഷൻ ആര് പറഞ്ഞു, എന്താണ് അതിന്റെ പ്രാധാന്യം എന്നാണ് പറയേണ്ടത്. കൊട്ടേഷൻ ഇങ്ങനെയാണ്, ദാറ്റ്സ് വൺ സ്മാൾ സ്റ്റെപ്പ് ഫോർ മാൻ, വൺ ജയന്റ് ലീപ് ഫോർ മാൻകൈൻഡ്. നമുക്കിത് മലയാളത്തിൽ ഇങ്ങനെ പരിഭാഷപ്പെടുത്താം. ഇത് എനിക്കെന്ന് പറയാം, ഇത് എനിക്ക് ഒരു ചെറിയ കാൽവെപ്പ് മാത്രം, പക്ഷേ മാനവരാശിക്ക് ഇതൊരു കുതിച്ചു ചാട്ടം. ആരുടെ വാക്കുകളാണ് ഇത് എന്നാണ് ചോദ്യം. ഈ കൊട്ടേഷൻ ഒരു വലിയ പറഞ്ഞോളൂ ക്ലൂ ആയിട്ട്,
1: ഒരു മാനവരാശിയുടെ ഒരു ബഹിരാകാശ നേട്ടം കൂടിയാണ് ഈ സംഭവം.
0: അതെ, ബഹിരാകാശത്ത്, അതെ, ബഹിരാകാശത്തേക്ക് ഇപ്പൊ ഒരു എന്താ പറയേണ്ട, ഒരു ഇന്ത്യൻ ഒറിജിൻ മലയാളി, പാതി മലയാളി പോയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്ന അവസരത്തില്. മാത്രമല്ല മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് ഈ ചോദ്യം ചോദിക്കാൻ, അത് നമുക്ക് ഉത്തരം പറഞ്ഞിട്ട് പറയാം. ഈ പാട്ട് ഒരു ക്ലൂ ആണ്.
1: തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം. പാട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഉത്തരങ്ങൾ വന്നു തുടങ്ങി.
0: ഓക്കെ.

0: നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഒരു ഉദ്ധരണിയായിരുന്നു ഇത്, എനിക്ക് ചെറിയൊരു കാൽവെപ്പ് മാത്രം, പക്ഷേ മാനവരാശിക്ക് ഇതൊരു കുതിച്ചുചാട്ടം. ആരുടെ വാക്കുകളായിരുന്നു എന്നായിരുന്നു ചോദ്യം.
1: അത് ഒരുപാട് ഉത്തരം വന്നു കഴിഞ്ഞു. നീൽ ആംസ്ട്രോങ്.
0: അതെ, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഇത് മാനവരാശിക്ക് ഒരു കുതിച്ചുചാട്ടമാണെന്ന്. അദ്ദേഹം അവിടെ കണ്ടത് ഏകാന്ത ശൂന്യതയാണ്. അതാണ് നമ്മുടെ പാട്ടിൽ വയലാർ പറഞ്ഞിട്ടുള്ളത്. അതെ, ഏതോ വിരഹത്തിന് ഇരൾ വന്നു മൂടും, ഒരു ഏകാന്ത ശൂന്യതയല്ലോ എന്നാണ് വയലാർ എഴുതിയത്. അപ്പോ നീൽ ആംസ്ട്രോങ് എന്ന ശരി ഉത്തരം അയച്ചുവരെ അപ്പോളോ 11 മിഷനാണ് ആദ്യമായിട്ട് മനുഷ്യനെ ചന്ദ്രനിലിറക്കിയത്. 1969 ജൂലൈ 20 എന്ന് പറയും, ജൂലൈ 21 ഇങ്ങോട്ട് ഡേറ്റ് ലൈൻ മാറുമ്പോൾ 21 ആവും. എന്തായാലും അതിന്റെ ഒരു അനുസ്മരണം കൂടിയായിരുന്നു. ചരിത്രം അയച്ചുവരെ നമുക്ക് നോക്കാം.
1: ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്, ഇതങ്ങനെ ആരും തന്നെ തെറ്റിച്ചിട്ടൊന്നുമില്ല, എല്ലാവരും കറക്റ്റ് ആൻസർ തന്നെയാണ് എല്ലാവരും.
0: ഇപ്പോ കാരണം സ്പേസിൽ നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ വരുന്ന ഒരു കാലം കൂടിയാണല്ലോ.
1: അപ്പോ ആദ്യം ഉത്തരം അയച്ച 6 പേരുടെ പേര് വായിക്കാം. കടവന്ത്രയിൽ നിന്നും ശ്രീകുമാർ, സുധാകരൻ പടമുകളിൽ നിന്നും, മായ മഞ്ജുഷ് വൈക്കത്ത് നിന്നും, സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നം, ആരതി ആലിൻ ചുവട് നിന്നും, സീതാരാമകൃഷ്ണൻ അങ്കമാലിയിൽ നിന്നും.
0: എല്ലാം എറണാകുളത്ത് നിന്ന് തന്നെയാണ്.
1: ഇത് കൂടുതലും ഇവിടെ അടുത്ത് നമ്മുടെ ഇവിടെ തന്നെയാണ്. എല്ലാം
0: വിദേശത്തൊന്നും വരുന്നില്ല. ചില ഒരു തവണ, ഒന്നോ രണ്ടോ തവണ എപ്പിസോഡിൽ വിദേശത്തൊന്നും.

0: അടുത്തരം വന്നു കഴിഞ്ഞു. നീൽ ആംസ്ട്രോങ്,
1: മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഇത് മാനവരാശിക്ക് ഒരു കുതിച്ചുചാട്ടമാണെന്ന്. അദ്ദേഹം അവിടെ കണ്ടത് ഏകാന്ത ശൂന്യതയാണ്. അതാണ് നമ്മുടെ പാട്ടിൽ വയലാർ പറഞ്ഞിട്ട് ഏതോ വിരഹത്തിന് ഇരൾ വന്നു മൂടും ഒരു ഏകാന്ത ശൂന്യതയല്ലോ എന്നാണ് വയലാർ എഴുതിയത്. അപ്പോ നീൽ ആംസ്ട്രോങ് എന്ന് ശരി ഉത്തരം അയച്ചോരെ അപ്പോളോ 11 മിഷനാണ് ആദ്യമായിട്ട് മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയത്. 1969 ജൂലൈ 20 എന്ന് പറയും. ജൂലൈ 21 ഇങ്ങോട്ട് ഡേറ്റ് ലൈൻ മാറുമ്പോൾ 21 ആവും. എന്തായാലും അതിന്റെ ഒരു അനുസ്മരണം കൂടിയായിരുന്നു. ചരിത്ര അയച്ചുവരെ നമുക്ക് നോക്കാം.
0: ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്, ഇതങ്ങനെ ആരും തന്നെ തെറ്റിച്ചിട്ടൊന്നുമില്ല, എല്ലാവരും കറക്റ്റ് ആൻസർ തന്നെയാണ് എല്ലാവരും.
1: ഇപ്പോ കാരണം സ്പേസിൽ നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ വരുന്ന ഒരു കാലം കൂടിയാണല്ലോ.
0: അപ്പോ ആദ്യം ഉത്തരം അയച്ച 6 പേരുടെ പേര് വായിക്കാം. കടവന്ത്രയിൽ നിന്നും ശ്രീകുമാർ, സുധാകരൻ പടമുകൾ നിന്നും, മായ മഞ്ജുഷ് വൈക്കത്ത് നിന്നും, സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നം, ആരതി ആലിൻ ചുവട് നിന്നും, സീതാരാമകൃഷ്ണൻ അങ്കമാലിയിൽ നിന്നും. ഇത്രയും പേര്
1: എല്ലാം എറണാകുളത്ത് നിന്ന് തന്നെയാണ്.
0: ഇത് കൂടുതലും ഇവിടെ അടുത്ത് നമ്മുടെ ഇവിടെ തന്നെയാണ്, എല്ലാം
1: വിദേശത്തൊന്നും വരുന്നില്ല. ചില ഒരു തവണ ഒന്നോ രണ്ടോ തവണ എപ്പിസോഡിൽ വിദേശത്തൊന്നും

0: നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ജൂലൈ 23 അതായത് നാളെ ദേശീയ പ്രക്ഷേപണ ദിനമാണ്. അന്ന് ഒരു ദേശാഭിമാനിയുടെ സ്വാതന്ത്ര്യ സമര പോരാളിയുടെ ജന്മവാർഷിക ദിനം കൂടിയാണ്. ആരായിരുന്നു അദ്ദേഹം എന്നാണ് ഉത്തരം വന്നിട്ടുണ്ടല്ലോ.
1: പിന്നെ തീർച്ചയായിട്ടും ഉത്തരം പറയാം. ചന്ദ്രശേഖർ ആസാദ്.
0: ചന്ദ്രശേഖർ ആസാദ്, അദ്ദേഹത്തിന്റെ പേര് ശരിക്കും ചന്ദ്രശേഖർ എന്നായിരുന്നു. ഈ ആസാദ് എന്നുകൂടി പേര് വന്നതിലെ ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അത് 15 വയസ്സിലാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടുവന്നപ്പോൾ ജഡ്ജി ചോദിച്ചു, അന്ന് ഈ ജഡ്ജിമാരൊക്കെ അയ്യപ്പന്മാരാണല്ലോ, അവർ ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പേര് ആസാദ്. അച്ഛന്റെ പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വതന്ത്രത. എവിടെ താമസം എന്ന് ചോദിച്ചപ്പോൾ ജയിൽ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം തർക്കുത്തരായി പോയി, കാരണം ഇദ്ദേഹം ആസാദ് എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് മനസ്സിലായി ഇദ്ദേഹം ഇതിന് ഒരു വിപ്ലവകാരിയാണ്, റിവോൾട്ട് ചെയ്യാണ്. ഉടനെ അദ്ദേഹത്തിന് 15 15 വയസ്സല്ലേ കുട്ടിക്കുള്ളൂ, 15 ചാട്ടവാറടി വിധിച്ചു. പിന്നീട് അദ്ദേഹം എന്താ പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കാളി ആവുകയും ആയുധം കയ്യിലെടുക്കുകയും അങ്ങനെ അദ്ദേഹത്തെ പോലീസുകാർ അതെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലികഴിച്ച ഒരു വ്യക്തിയാണ്. 24 വയസ്സേ ഉള്ളൂ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്. ജൂലൈ 23, 1906 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തെ എന്താ പറയുന്ന അദ്ദേഹം വധിക്കപ്പെടുന്നത് അതല്ലെങ്കിൽ അദ്ദേഹം സ്വയം ഇല്ലാതായത് ആത്മാഹുതി ചെയ്തത് February 27, 1931 ശത്രുക്കളുടെ കയ്യിൽ ഞാൻ പെടില്ല എന്ന്, പഴശ്ശിരാജയെ പോലെ. പഴശ്ശിരാജ നാരോ
1: അദ്ദേഹം
0: പഴശ്ശിരാജി അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയാറുണ്ട്. ഞാൻ ശത്രുക്കൾക്ക് മുന്നിൽ എന്റെ ശരീരം കൊടുക്കില്ല,
1: അങ്ങനെ
0: വെടിവെച്ചു. 24 വയസ്സിലാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് ഇവരുടെയൊക്കെ ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. 1931 ഈ ഇത് മരിക്കുന്നത്. ഇവരെ

0: ഇദ്ദേഹമാണ് നമ്മളെ പഠിപ്പിച്ചത്. ഇദ്ദേഹത്തെ പിന്നെ ബാക്ടീരിയോളജിയുടെ പിതാവായി പെട്ടെന്ന് വരട്ടെ.
1: അതെ, ചോദ്യം ആവർത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പേവിഷത്തിനെതിരായ കുത്തിവെപ്പ് കണ്ട് പിടിച്ചത് ആര്?
0: റാബീസ് വാക്സിൻ.
1: അതെ അതെ അതെ അതെ.
0: ആരെങ്കിലും നെറ്റിൽ തിരയുകയാണെങ്കിൽ
1: ഉത്തരങ്ങൾ വന്നു തുടങ്ങി. ഇവിടെ വന്നു തുടങ്ങി.
0: അപ്പൊ നമുക്ക് എന്തായാലും
1: പാട്ട് കേട്ടിട്ട്.

0: നമ്മുടെ ചോദ്യം ഇതായിരുന്നു, പേവിഷത്തിനെതിരായ കുത്തിവയ്പ് കണ്ടുപിടിച്ചത് ആരാണ് എന്നായിരുന്നു ചോദ്യം. ഉത്തരം പറഞ്ഞോളൂ. അപ്പം
1: ലൂയി പാസ്റ്റർ.
0: പാസ്റ്ററൈസേഷനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്.
1: അതെ,
0: ഫ്രഞ്ച് കെമിസ്റ്റ് ആയിരുന്നു, മൈക്രോബയോളജിസ്റ്റ് ആയിരുന്നു. ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ദിവസമായിരുന്നു ജൂലൈ 6, കാരണം വേൾഡ് സോണോസിസ് ഡേ എന്ന് പറഞ്ഞ് അന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് റാബീസ് വാക്സിൻ വിജയകരമായിട്ട് ഒരാൾ പരീക്ഷിച്ച് വിജയിച്ചത്. 1885 അതുവരെ പേവിഷം ഉണ്ടായ മരിച്ചു പോയായിരുന്നു പതിവ്. ഇദ്ദേഹം വിജയകരമായി പേവിഷത്തിനെതിരെ ജൂലൈ 6 ഈ മരുന്ന്, അതാണ് ജൂലൈ 6 പ്രത്യേകത. ലൂയി പാസ്റ്ററിന് ഉത്തരം പറഞ്ഞവരെ നമുക്ക് നോക്കാം.
1: അതെ, ആദ്യത്തെ 6 പേര് സുമതി കോലഞ്ചേരി, അജിത വിജു ഷൊർണൂരിൽ നിന്നും, സുമംഗല NG ഉദയം പേരൂർ, അരുകുറ്റിയിൽ നിന്നും ഗീത, മറിയം BV വൈപ്പിനിൽ നിന്നും, രമണി കോടാലിയിൽ നിന്നും. ഇത്രയും പേരാണ് നമുക്ക്.
0: നമുക്ക് ഒരു ചോദ്യം കൂടി പെട്ടെന്ന് നമുക്ക് ചോദ്യം നേരെ ചോദ്യത്തിലേക്ക് പോകുന്നു. പരുത്തുള്ളി ചാലപ്പുറത്ത് കുട്ടികൃഷ്ണൻ, PC കുട്ടികൃഷ്ണൻ, ഇതാരാണ്? ഒരു എഴുത്തുകാരനാണ്.
1: അപ്പോ
0: ഒരു സൂചന കൂടി വാങ്ങി കൊടുക്കാം, അദ്ദേഹം ആകാശവാണിക്കാരൻ കൂടിയായിരുന്നു.
1: അപ്പോ
0: ഉത്തരങ്ങൾ അയച്ചോളൂ. ഈ പാട്ടിനും ഒരു ബന്ധമുണ്ട്. നമുക്കൊരു പാട്ടിലേക്ക് പോകാം.
1: ഓക്കെ.

0: ആ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, പി സി കുട്ടികൃഷ്ണൻ ഇതാരാണ് എന്നത് ചോദിച്ചു. ശരീരത്തിന് അയച്ചിട്ടുണ്ടല്ലോ,
1: ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്.
0: അദ്ദേഹത്തിന്റെ പെണ്ണേം
1: അതെ, ഉത്തരം ഉറൂബ്.
0: ഉറൂബ് എന്നാണ്, ഉറൂബ് എന്ന് പറഞ്ഞാൽ യൗവനം നശിക്കാത്തവൻ, അതല്ലെങ്കിൽ നിത്യ യൗവനം. ആ പേരാണ് അദ്ദേഹം പെണ്ണേയുമായിട്ട് സ്വീകരിച്ചത്. അദ്ദേഹം ആകാശവാണിയിലെ ജോലി ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന്റെ എഴുത്ത് ജീവിതം മറ്റൊരു പേരിലാക്കേണ്ടി വന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ കഥാസമാഹാരം നീർച്ചാലുകൾ, പിന്നെ തീ കൊണ്ട് കളിക്കരുത്, മണ്ണും പെണ്ണും, അത് നാടകങ്ങളാണ്. ഉമ്മാച്ചു, അതിലെ ഉമ്മാച്ചു സിനിമയാക്കിയ ആ സിനിമയിലെ പാട്ടാണ് നമ്മളിപ്പോ കേട്ടത്. പിന്നെ സുന്ദരികളും സുന്ദരന്മാരും എല്ലാവർക്കും അറിയാം, നോവലുകൾ. പിന്നെ രാജ്യം അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ചെറുകഥയാണ്. പിന്നെ ഒരുപാട് സിനിമയ്ക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രമേയ അദ്ദേഹത്തിന്റെ ആയിരുന്നു. നീലക്കുയില്, രാജിച്ചൻ എന്ന പൗരൻ, നായര് പിടിച്ച പുലിവാല്, മിണ്ടാപ്പെണ്ണ്, കുരുക്ഷേത്രം, ഉമ്മാച്ചു, അണിയറ. ഇതിന്റെയൊക്കെ രചന അദ്ദേഹമായിരുന്നു. അപ്പൊ നമുക്ക് ഉറൂബ് എന്ന ശരീരത്തിൽ അയച്ചവരെ കൂടി നോക്കാം.
1: ഒരുപാട് പേര്, ആരും തന്നെ തെറ്റിച്ചിട്ടില്ല കേട്ടോ, എല്ലാവരും തന്നെ കറക്റ്റ് ആൻസർ തന്നെയാണ് അയച്ചിരിക്കുന്നത്. എന്നാലും നമുക്ക് ആദ്യത്തെ ആറു പേരെയല്ലേ പരിഗണിക്കാം. കൊച്ചുകുടി സെബാസ്റ്റ്യൻ പാലാരിവട്ടത്തിൽ നിന്നും, വി പി ഗോപാലകൃഷ്ണൻ തമ്പലക്കാട്, ജിസ നെല്ലാട്, ശോഭാമോഹൻ ആലുവ, ഗായത്രി ജി തൃപ്പൂണിത്തുറ, കുമാരി പ്രഭാകരൻ പിണ്ടിമന, അങ്ങനെ ഇത്രയും പേരാണ്.
0: ഓക്കെ, ഈ പരിപാടിയിൽ പങ്കെടുത്ത ശരീരത്തിന് അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവരുടെയും പേര് നമുക്കിവിടെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്തായാലും ഇതിന് പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞാൻ എം വി ശശികുമാർ,
1: ഞാൻ നീതു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. ഈ പരിപാടി കേട്ടിരുന്നവർക്കും നന്ദി അറിയിക്കുകയാണ്.
0: ഇന്ന് നമ്മുടെ 9-ാമത്തെ എപ്പിസോഡാണ്. ഈ പരിപാടിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സവിനയം അറിയിക്കണമെന്ന് പറയുകയാണ്.
1: ഈ പരിപാടി വീണ്ടും ഇനി അടുത്ത ബുധനാഴ്ച ഇതേ സമയം 1 മണിക്ക് നമുക്ക് കേൾക്കാം. അപ്പോൾ
0: എല്ലാവർക്കും നന്ദി, നമസ്കാരം. പറയൂ, നിങ്ങൾക്കറിയാമോ?

0: കാര്യം പേര് നമുക്കിവിടെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്തായാലും ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞാൻ എം വി ശശികുമാർ,
1: ഞാൻ നീതു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. ഈ പരിപാടി കേട്ടിരുന്നവർക്കും നന്ദി അറിയിക്കുകയാണ്.
0: ഇന്ന് നമ്മുടെ 9-ാമത്തെ എപ്പിസോഡാണ്. ഈ പരിപാടിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സവിനയം അറിയിക്കണമെന്ന് പറയുകയാണ്.
1: ഈ പരിപാടി വീണ്ടും ഇനി അടുത്ത ബുധനാഴ്ച ഇതേ സമയം 1 മണിക്ക് നമുക്ക് കേൾക്കാം. അപ്പോൾ
0: എല്ലാവർക്കും നന്ദി, നമസ്കാരം. പറയൂ, നിങ്ങൾക്കറിയാമോ?
2: പറയൂ, നിങ്ങൾക്കറിയാമോ?

0: 25
1: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൂർ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: MC റോഡിലെ കാലടി ശ്രീശങ്കര പാലത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതിനാൽ ഈ മാസം 23, 24, 25 തീയതികളിൽ രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. അങ്കമാലി ഭാഗത്തുനിന്നുള്ള വാഹനങ്ങൾ അങ്കമാലിയിൽ നിന്നും MC റോഡ് വഴി പോകേണ്ട, KSRTC ബസുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും ആലുവ വഴി പെരുമ്പാവൂർ എത്തി യാത്ര തുടരേണ്ടതാണ്. പെരുമ്പാവൂരിൽ നിന്നും അങ്കമാലി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങളും ഇതേ റൂട്ട് ഉപയോഗിക്കേണ്ടതാണ്. അങ്കമാലി ഭാഗത്തുനിന്നും കോതമംഗലം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മലയാറ്റൂർ കോടനാട് പാലം വഴി കുറുപ്പുംപടി വഴി പോകാവുന്നതാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോകുന്ന ചെറുവാഹനങ്ങൾ വല്ലം ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് വല്ലം പാറക്കടവ്, ശ്രീമൂലനഗരം, കാഞ്ഞൂർ വഴി എയർപോർട്ടിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: ആകാശവാണി FM വാർത്തകൾ.
2: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം ഗവൺമെന്റ് അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അനുമതിയില്ലാതെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി നടത്തിയ കുത്തിയിരിപ്പ് സമരത്തെ BJP അപലപിച്ചു. ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ലജ്ജാകരമായ ഒരു ദിവസമാണിതെന്ന് BJP MP രവിശങ്കർ പ്രസാദ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി തീരദേശ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവൻ കമ്മീഷൻ ചെയ്തു. കർണാടകയിലെ കർവാറിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് മുഖ്യാതിഥിയായി. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. സംസ്ഥാനത്ത് ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും തടയാൻ പൊതുകേന്ദ്രങ്ങൾ, മാർക്കറ്റുകൾ, LPG ഗോഡൌണുകൾ തുടങ്ങിയ ഇടങ്ങളിൽ പരിശോധന നടത്താൻ പ്രത്യേക സ്ക്വാഡുകളെ നിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 90 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി RoG M John. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആധുനികവൽക്കരിക്കുന്നതിനും മികച്ച നിലവാരത്തിൽ സൌകര്യങ്ങൾ ഉറപ്പാക്കാനും സാധിക്കുന്ന പദ്ധതിയാണിതെന്നും മന്ത്രി അറിയിച്ചു. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഡൽഹിയിലുണ്ടായ അതിക്രമത്തിൽ പാലക്കാട്ട് യൂത്ത് കോൺഗ്രസിന്റെ പോസ്റ്റ് ഓഫീസ് മാർച്ച്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ചു മാറ്റി. ലോക സ്ക്വാഷ് ജൂനിയർ ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ അനഹത് സിംഗും ആര്യവീർ ദേവാനും പ്രീ ക്വാർട്ടർ ഫൈനലിൽ. വനിതാ വിഭാഗത്തിൽ ഒന്നാം സീഡായ അനഹത് ഹോങ്കോങ്ങിന്റെ പുയി ഇൻ ചോലയെയാണ് പരാജയപ്പെടുത്തിയത്.
3: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: എല്ലാ ശ്രോതാക്കൾക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 9444645588. മറ്റ് നമ്പറുകൾ 0

0: 0484 243 9 7 0484 243 9 7 ഇന്നത്തെ ആദ്യത്തെ കോളർ ആയിരുന്നു നോക്കാം. ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: നമസ്കാരം സാർ, ഞാൻ വഴിക്കുളങ്ങരെ നിന്ന് മണിയാണ്. മണി
0: മണി, ആ എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെയാ സ്ഥലം? എവിടെയാ പറഞ്ഞത്?
1: വഴിക്കുളങ്ങര.
0: വഴിക്കുളങ്ങര, ഓക്കെ ഓക്കെ. ഓ, കേട്ടിട്ടുണ്ട്. പറവൂർ വഴിയൊക്കെ പോയിട്ടുണ്ട് ഞാൻ.
1: സാറിനോട് സംസാരിക്കാൻ വന്നതിൽ വളരെ സന്തോഷം.
0: ആ സന്തോഷം, സന്തോഷം. ആ എന്താ ചെയ്യുന്നത്? ഓ, ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെയോ?
1: ഇവിടെയും ഭക്ഷണം കഴിച്ചു.
0: ആ എന്താ ചെയ്യുന്നത് മണി?
1: ഞാൻ മറ്റേ സ്നാക്സില് വൈകുന്നേരത്തെ മറ്റേ 4 മണിക്കടികളില് സാറേ.
0: എന്താണ്?
1: 4 മണി വൈകുന്നേരത്തെ മറ്റേ 4 മണിക്കടികളില്
0: പലഹാരങ്ങൾ, 4 മണി പലഹാരങ്ങൾ. ചായക്കടികൾ.
1: ചായക്കടികൾ
0: ഓരോന്നിനും ഓരോ ടേം ഇല്ലേ? അതെ
1: അതെ അതെ. വീട്ടില് പണി കഴിഞ്ഞിട്ട് അതിൽ കയറും.
0: ഓഹോ, അപ്പൊ അതിന്റെ പണിയിലായിരിക്കുമല്ലോ ഇപ്പൊ അല്ലേ? 4 മണി ആവുന്നല്ലോ.
1: ഞാനിപ്പോ ഇന്ന് എന്റെ വീട്ടിലേക്ക് വന്നേക്കാണ്, അമ്മയുടെ അടുത്തേക്ക് ഒന്ന് വന്നേക്കാണ്.
0: ഓ, അങ്ങനെയാണല്ലേ.
1: ഇല്ല,
0: എന്നിട്ട് അത് ഷോപ്പിൽ കൊണ്ട് കൊടുക്കുവോ? എങ്ങനെയാണ്?
1: ഷോപ്പിലല്ല, ഞാനൊരു ഇങ്ങനെ തട്ടുകട പോലെ ഇരുന്നിട്ട് വന്ന് മേടിച്ചോളും. പിന്നെ വീട്ടിൽ വന്ന് മേടിച്ചോളും. പിള്ളേർ സ്കൂളിലൊക്കെ പിന്നെ പണിക്കാരുണ്ടെങ്കിൽ അവരൊക്കെ വന്ന് വാങ്ങിച്ചോണ്ടോളൂ.
0: ഓ, എന്തൊക്കെയാണ് അവിടെ കിട്ടുക?
1: ഇവിടെ പഴംപൊരി ഉണ്ടാവും, പരിപ്പ് വട ഉണ്ടാവും, ഉള്ളിവട ഉണ്ടാവും, ബോണ്ട ഉണ്ടാവും, അട ഉണ്ടാവും, ചിലപ്പോ കോഴിക്കട്ട ഉണ്ടാവും.
0: മൊത്തം മധുരമയമാണ് അല്ലേ?
1: അതെ അതെ അതെ.
0: അപ്പൊ മധുരം കഴിക്കാത്തവർക്ക് എന്തൊക്കെ ഉണ്ടാവോ?
1: ആ ഉണ്ടാവും, എന്തായാലും 3 ഊട്ടം ഉണ്ടാക്കോളൂ ഒരു ദിവസം. പരിപ്പുവട, ഉഴുന്നുവട, ഉള്ളിവട, അല്ലെങ്കിൽ പഴംപൊരി, പരിപ്പുവട, ഉഴുന്നുവട, അങ്ങനെ 3 ഐറ്റം ഉണ്ടാക്കോളൂ സാറേ. ഒരു ഒറ്റയ്ക്കുള്ളൂ നമുക്ക്.
0: അപ്പൊ ചായയും കാപ്പിയൊക്കെ ഉണ്ടാവും?
1: ചുക്ക് കാപ്പി.
0: ചുക്ക് കാപ്പി, ഓ നല്ല കാര്യം, നല്ല കാര്യം. അതിപ്പോ എവിടെ എവിടെയാ ഇത് ഷോപ്പ്?
1: റോഡ് സൈഡ്, ഞങ്ങളുടെ വഴിയിലേക്ക് തിരിയണെടുത്ത് തന്നെ ഒരു ഷീറ്റ് വലിച്ച് തട്ടുകട പോലെ.
0: ഹൈവേയിലാണോ? ഹൈവേയിലാണോ?
1: ഹൈവേ കയറി ഉള്ളിലേക്ക് വരണം.
0: ഉള്ളിലേക്ക് വരണം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങാടി തന്നെ ആയിരിക്കും അല്ലേ? അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് എനിക്ക് ഏഴര പൊന്നാനപ്പുറത്തേക്കുള്ളും
0: മാധുരി പാടി പാട്ടില്ലേ?
1: മാധുരി.
0: വീട്ടിലാരൊക്കെ ഉണ്ട് പിന്നെ?
1: എന്റെ വീട്ടില് ഞാനും അച്ഛനും മോനും. പിന്നെ
0: മോൻ എന്ത് ചെയ്യുന്നു?
1: മോൻ എയർപോർട്ടിൽ ജോലി.
0: എയർപോർട്ടിൽ ജോലിയാ? അപ്പൊ അവിടെ അടുത്ത് തന്നെ അല്ലേ? അങ്ങോട്ടേക്ക് പോയാൽ മതി.
1: മുക്കാൽ മണിക്കൂർ.
0: ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: സന്തോഷം,
0: സന്തോഷം.
1: അപ്പൊ ഇത് എല്ലാവർക്കും സാറിനും അവിടെ ഉള്ള എല്ലാവർക്കും രാജേഷ് സാറിനെ കാണാൻ അന്വേഷണം പറയണം.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: എല്ലാവരും അന്വേഷിച്ചു
0: പറയണം. പാട്ട് കേട്ടോ.

0: ഹലോ, എഴുത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ ഹലോ, ഹലോ, ഫോൺ കട്ടായെന്ന് തോന്നുന്നു.
1: ഹലോ
0: ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ് വിളിക്കുന്നത്? കേൾക്കുന്നുണ്ടോ?
1: ആ കേൾക്കുന്നുണ്ട്, ഇപ്പൊ കേൾക്കുന്നുണ്ട്.
0: ആ, പേര്
1: കോള് കണക്ട് ആയില്ലായിരുന്നു.
0: ഏ,
1: കോള് ബെല്ലടിക്കുന്നുണ്ടെങ്കിലും കോള് കണക്ട് ആയില്ലായിരുന്നു.
0: കണക്ട് ആയില്ലായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ.
1: ഓക്കെ,
0: എന്താ
1: സാറിന്റെ പ്രശ്നം എന്താ?
0: പേരെന്താണ് വിളിക്കുന്ന ആളുടെ?
1: സിബി പെറോം.
0: സിബി പ്രവം.
1: ആ,
0: ആ, ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എത്രയോ ജന്മമായി, അങ്ങനെ ഒരു പാട്ടില്ലേ?
0: ആ, എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു.
1: ഓക്കെ, അതിലൊരു പാട്ട്.
0: ആ,
1: അത് ഡെഡിക്കേഷൻ ചെയ്യണം നമ്മുടെ.
0: അല്ല, ഡെഡിക്കേഷൻ പറയാം, ഡെഡിക്കേഷൻ പറയാൻ വരട്ടെ. സിബി എന്താ ചെയ്യുന്നത്?
1: ഞാനൊരു വൈദ്യശാല നടക്കുക, ദൈനംദ്രി വൈദ്യശാല പർവ്വത്ത്, ഒരു ആയുർവേദ കടയൊക്കെ.
0: ആ, ഓക്കെ. ആ,
1: ഓക്കെ.
0: അപ്പം പിന്നെ അവിടെ നിന്നാണോ വിളിക്കുന്നത്?
1: അവിടെ നിന്ന് തന്നെ ഇടുവിക്കുന്നത്. കടയിലിങ്ങനെ എഫ് എം ഒക്കെ വെച്ച് അതിന്റെ
0: കടയിലിങ്ങനെ കേൾക്കാറുണ്ട് അല്ലേ?
1: കേൾക്കാറുണ്ട്, സ്ഥിരം കേൾക്കാറുണ്ട്. സാറിപ്പോ പുതിയതായിട്ട് വന്നല്ലോ, സാറിന്റെ ശബ്ദമൊക്കെ പുതിയ, കുറച്ച് ആദ്യം സാറില്ലായിരുന്നു.
0: അതെ അതെ അതെ അതെ.
1: പിന്നെ ബാലൻ സാറായിരുന്നു, സാറിന് ശേഷമാണ് സാറ് വന്നായിരുന്നു.
0: അതെ അതെ അതെ. പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? പിറവം
1: വിശേഷം ഇങ്ങനെയൊക്കെ പോണു. ഇങ്ങനെ സാറിന്റെ ഒക്കെ നിങ്ങളൊക്കെ കൊച്ചി എഫ് എമ്മിന്റെ പാട്ടും
0: എല്ലാ പരിപാടിയും കേൾക്കുവോ?
1: ഒരുമാതിരി എന്ന് വെച്ചാൽ കസ്റ്റമർ വരാത്തപ്പോഴെല്ലാം റേഡിയോ വെച്ചോണ്ടിരിക്കും. നമ്മുടെ ആരോഗ്യ പദ്ധതി എല്ലാ പരിപാടികളും അങ്ങനെ
0: ഓരോന്നായിട്ട് കേൾക്കാമല്ലോ അല്ലേ?
1: പിന്നെ അല്ലേ, കേൾക്കാം കേൾക്കാം, കേൾക്കാനൊന്നും കുഴപ്പമില്ല. ചിലപ്പോ വണ്ടി വരുമ്പോ മാത്രം ഒരു ഇറച്ചിൽ വരുന്നു, അല്ലാത്തപ്പോഴൊക്കെ ക്ലിയർ ആണ്.
0: അപ്പോ
1: സാറിപ്പോ എവിടെ വന്നിട്ട് എത്ര നാളായി?
0: ഞാനൊരു അഞ്ചെട്ട് വർഷം, അഞ്ചെട്ട് മാസമായി.
1: പുതിയ
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിലെ രണ്ട് പിള്ളേര്, പിന്നെ ഒരു ചാച്ചനുണ്ട്. ചാച്ചന് എക്സ് സർവീസാ, ഞാൻ ഇതിനു മുമ്പൊന്ന് വിളിച്ചായിരുന്നു, എക്സ് സർവീസാ.
0: ഓ, അതെയോ?
1: ആ, മൂന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത, അപൂർവം ജീവിച്ചിരിക്കണേല്.
0: ഓഹോ, അങ്ങനെയാണല്ലേ.
1: ചൈന അമേരിക്ക, അല്ല ചൈന പാകിസ്ഥാൻ യുദ്ധത്തിലൊക്കെ, ഇന്ത്യ അങ്ങനെയാണല്ലോ, രണ്ട് മൂന്ന് യുദ്ധത്തിലല്ലേ ആകെ. അപ്പൊ ചാച്ചന് 95 വയസ്സായി. ആ, ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ സോഡിയത്തിലേക്ക് പ്രശ്നം കാരണം ഇങ്ങനെ.
0: അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഒന്ന് ഡെഡിക്കേഷൻ കാണാം. കുറെ പേര് എന്നെ വിളിക്കുമ്പോ എന്റെ പേരൊന്ന് പറയാവോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവരെയൊക്കെ പേര് എഴുതി.
0: അത് സ്ഥിരമായിട്ട് വിളിക്കുന്നവരാണെങ്കിൽ പേര് പറയണ്ട, വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പറഞ്ഞോളൂ പേര്.

0: ഇക്കാര്യത്തിൽ എന്തോട് ഇങ്ങനെ പറഞ്ഞു, ഗണേഷ് ഇലഞ്ഞി, ബിജു നെച്ചൂര്, കൃഷ്ണൻകുട്ടി ആരക്കുന്നം, രാജീവ് നെച്ചൂര്, ജോസ് കക്കാട്, അങ്ങനെ കുറെ പേര്, അജേഷ് അജേഷ് കക്കാട, അവർക്കൊക്കെ വേണ്ടി ഈ പാട്ടങ്ങ് വെച്ചു.
1: ഓ, ഈ പാട്ട് ഇതാ വരുന്നു, കേട്ടോളൂ.
0: സന്തോഷമാവട്ടെ. ഓക്കെ, അപ്പൊ നല്ല പരിപാടികൾക്ക് അവതരിപ്പിക്കുന്നതിന് ആകാശവാണിക്ക് എല്ലാവിധ ആശംസകളും.
1: ശരി, ഓക്കെ,
0: താങ്ക് യു.
1: പാട്ട് വരുന്നു, കേട്ടോളൂ.
0: ഓക്കെ.

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ ആലുവയിൽ നിന്ന് റഷീദ.
0: എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ ആലുവയിൽ?
1: ആലുവയിൽ നല്ല വിശേഷം. ഇതിപ്പോ മഴ കുറവുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട്.
0: അതെയോ? ആ മഴയില്ലല്ലോ ഇപ്പൊ അല്ലേ?
1: ഇല്ല, ഇപ്പൊ മഴയില്ല. പിന്നെ മകന്റെ കല്യാണമാണ് ഓഗസ്റ്റ് 22-ാം തീയതി. അപ്പൊ ഒരു ഹായ് പറയാ മകനും മരുമകൾക്കും.
0: ഓഗസ്റ്റ് 22-ന്, ഓക്കെ. അവർക്ക് വിവാഹ മംഗളാശംസകൾ കൊച്ചി FM-ന്റെ വകയായിട്ട്.
1: പിന്നെ ഞാൻ ആവശ്യപ്പെടുന്ന ജാനകിയമ്മയുടെ ഒരു പാട്ടാണ്. എനിക്ക് ജാനകിയമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. കൺമണിയെ കൺമണിയെ കരയാ, അമ്മയുടെ കണ്ണുകൾ ഈറണീച്ച
0: പാട്ടാണ് സിനിമ.
1: സിനിമ എനിക്കറിയില്ല, പഴയ ഒരു പാട്ടാണ്, നല്ല പാട്ടാണ്. ഞാൻ ആ പാട്ട് പാടി എന്റെ മക്കളെയൊക്കെ ഉറക്കാറൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളായിരിക്കുമ്പോ.
0: ഇപ്പം വളർന്നു വലുതായി,
1: ഇപ്പൊ വലുതായി, നാല്
0: മക്കളാണ്.
1: പിന്നെ പെമ്പിള്ളേര് മൂത്തത് കല്യാണം കഴിച്ചു, ആമ്പിള്ളേരാണ്.
0: ഇപ്പൊ മകന്റെ പേരെന്താണ്?
1: മകന്റെ പേര് സിദ്ദീഖ്. സിദ്ദീഖ് റോഷൻ.
0: സിദ്ദീഖ്.
1: മകൾ മരുമകളുടെ പേര് ലക്ഷ്മിന.
0: അവരെവിടെയാ? അവരും ആലുവ തന്നെയാണ്?
1: ആലപ്പുഴ. അല്ലല്ല, ആലപ്പുഴയാണ്.
0: ആലപ്പുഴയാണ്.
1: MSW പഠിച്ചിട്ട് ഇവിടെ ക്യുസാറ്റില് വർക്ക് ചെയ്യണം.
0: മകൻ എന്താ ചെയ്യുന്നത്?
1: മകൻ ഒരു സെലിബ്രിറ്റി ആണ്, മിമിക്രി പിന്നെ ഡബ്ബിങ് അങ്ങനെയൊക്കെ ആയിട്ട്
0: പോകുന്നതാണ്.
1: അവര് ഇഷ്ടപ്പെട്ടതാ, കോളേജിൽ നിന്ന് തന്നെ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ
0: എന്റർടൈൻമെന്റ് ഇതിലാണ് അല്ലേ? അതെ അതെ അതെ അതെ. അവര് അവരിഷ്ടപ്പെട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് റെഡിയായാലും അവരല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടത് അല്ലേ?
1: അതെ അതെ അതെ. നമ്മള് നിർബന്ധം പറയല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ടത് ശരിപ്പോഴത്തെ ജനറേഷൻ.
0: അതെ അതെ അതെ. നല്ലൊരു ഉമ്മയാണ് കിട്ടിയത്.
1: അല്ല, നമ്മള് പിള്ളേരുടെ ഇഷ്ടങ്ങൾക്ക് പഠിത്തത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും അവരുടെ ഇഷ്ടത്തിന് മൂല്യം കൊടുക്കണമെന്ന്
0: ഉള്ളൊരു
1: അമ്മയാണ് ഞാൻ.
0: അല്ല, അവര് അവരുടെ ജീവിതം അവര് അവര് ഇഷ്ടപ്പെട്ട ആളായിട്ട് ജീവിക്കട്ടെ, നമ്മളെന്തിനാ വേറെ നോക്കണം?
1: അത് പിന്നെ ഭയങ്കര ട്രാജഡി ആയി, അവർക്ക് അതൊരു സംതൃപ്തി ഉണ്ടാവൂല.
0: എന്താ ചെയ്യുന്നത്? എന്താ വർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, നമ്മള് വീട്ടിൽ തന്നെ.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: പഴയ വീടൊക്കെ ആയിരുന്നു, അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് ഞങ്ങള് പുതിയ വീട് വെച്ചു. ഹൗസ് വാർമിംഗ് കഴിഞ്ഞു, പിള്ളേരുടെ കല്യാണമൊക്കെ.
0: എല്ലാം കല്യാണത്തിന് കല്യാണത്തിന് സെറ്റ് ആയിരിക്കുകയാണ്.
1: എല്ലാവരും ആലുവ, അത് റിസോർട്ടിൽ വെച്ചാണ് ഞങ്ങളുടെ പരിപാടി.
0: വൈകിട്ട്
1: അത്താണി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വെച്ചിട്ടാണ്.
0: നന്നായി നടക്കട്ടെ. അപ്പൊ
1: എല്ലാവിധ
0: ആശംസകളും അവർക്ക് ആകട്ടെ. ജഗദീശ്വരൻ്റെ അടുത്ത്.
1: ശരി സാറ്, സാറിനോട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം.
0: ഇഷ്ടപ്പെട്ട പാട്ട് ഇതാ വരുന്നു.
1: ഓക്കെ ഓക്കെ ഓക്കെ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു സാർ.
0: ആരാണ്?
1: ഞാൻ തോട്ടക്കാട്ടുകര നൗഷാദ്.
0: നൗഷാദ്, എവിടുന്നാ വിളിക്കുന്നത്?
1: തോട്ടക്കാട്ടുകര.
0: കോട്ടക്കാട്ടൂർ. ആ, എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ.
1: ആസ്വദിക്കാനുള്ള വിശേഷം.
0: പാട്ടുകളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് അല്ലേ?
1: അതെ തന്നെ, അതെല്ലാം മറ്റു ചാനലും കേട്ടത് രാവിലെ. ഇതുണ്ടല്ലോ റെയിൻബോ അല്ലേ, സ്വാഗതം കൊച്ചുകൊടി.
0: ആ, സ്വാഗതം.
1: ഒരു 10 മണിയാകുമ്പോൾ ഓഫ് ചെയ്യും രാത്രി.
0: പഴയ പാട്ടുകളാണോ ഇഷ്ടം?
1: തീർച്ചയായിട്ടും പുതിയ പാട്ട് നല്ലത് ആസ്വദിക്കട്ടോ.
0: ആ, പാട്ടുകൾക്ക് പിന്നെ ഇഷ്ടക്കേട് വരാൻ സാധ്യതയില്ലല്ലോ.
1: എല്ലാ ജനങ്ങളും ഇപ്പൊ ന്യൂ കമ്മർ അടക്കം സ്റ്റേജിൽ പാടുന്ന കൊച്ചുകുട്ടി പാടിയാൽ പഴയ പാട്ട് പാടുള്ളൂ.
0: അതെ അതെ അതെ,
1: തീർച്ചയായിട്ടും.
0: ലിറിക്സിന് ക്ലാരിറ്റി ഒക്കെ കിട്ടുന്ന,
1: അതായത് പണ്ട് ലിറിക്സ് എഴുതിയിട്ടാണ് സംഗീതം കൊടുക്കണം, അല്ലാണ്ട് ഇപ്പൊ മ്യൂസിക് ഇട്ട് അതിനെ ചെലവായിട്ടുണ്ടാക്കിയല്ല അന്നത്തെ കാലത്ത്.
0: അതെ അതെ,
1: അത്ര സൗന്ദര്യമുള്ളൂ, മറക്കാൻ പറ്റില്ല.
0: അല്ല, അത് പിന്നെ ചില കവികള് കൃത്യമായിട്ട് മ്യൂസിക് ഇട്ടിട്ടും ചെയ്യാറുണ്ട്, പക്ഷെ അതിലും കവിത്വം ഇല്ലാതിരിക്കും.
1: സാഹിത്യ ഭംഗിയുള്ള,
0: സാഹിത്യ ഭംഗിയൊക്കെ ഉള്ള അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, കവിതയൊക്കെ എഴുതുന്ന ആൾക്കാർ.
1: ഒരിക്കലും മരണമില്ലാത്ത സോങ്സ് ആണ് അതൊക്കെ.
0: അതെ അതെ അതെ, നമ്മൾ ജനിക്കുന്നേക്കാളും മുന്നേയുള്ള പാട്ടുകൾ പോലും നമ്മൾ കേൾക്കും.
1: വല്ലാത്തൊരു വ്യക്തത പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ അതാണ് കൂടുതൽ ആസ്വദിക്കുന്നത്. കൂടുതൽ കൂടുതൽ മറ്റേത് കേൾക്കും നല്ലത്. നേരത്തെ പറഞ്ഞില്ല സാറിനോട്.
0: അതെ, നൗഷാദ് എന്താ ചെയ്യുന്നത്?
1: എനിക്ക് ഒരു ചെറിയ വെളിച്ചെണ്ണ കച്ചറും വീട്ടില് കുപ്പിയിലെ മേടിച്ചിട്ട് വിൽക്കൂലെ കടകളിൽ.
0: വാങ്ങി വിളിക്കുകയാണോ അല്ലെങ്കിൽ
1: വാങ്ങിയിട്ട്
0: വിളിക്കുകയാണ് അല്ലേ?
1: വാങ്ങിയിട്ട് അവിടെ കൊണ്ട് നോക്കും, അത് മാത്രമേ ഉള്ളൂ.
0: ഓ, പിന്നെ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഈ പാട്ടാണ് വേണ്ടത്. ചിറകറ്റു വീണോരു കൊച്ചു തുമ്പി

0: ഇളയവനെ കണി കാണും നേരം കരഞ്ഞു പോകും. താങ്ക് യു സാർ.
1: പഴശ്ശിരാജയിലെ പാട്ടല്ലേ, പഴയ പഴശ്ശിരാജ.
0: രണ്ടുപേരെ പേര് പറഞ്ഞ പറയോട്ട്.
1: ഓക്കെ,
0: അവർ ഫ്രാൻസി യോഹന്നാൻ സലീം റിസാക്കിനോട് ഡെഡിക്കേറ്റ് ചെയ്യണം.
1: ഓക്കെ,
0: ഞാൻ സംസാരിക്കണം.
1: അപ്പോ പാട്ട് കേൾക്കാം നമുക്ക്.
0: ഓക്കെ, താങ്ക് യു സാർ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബറോൺ മോൾ ഇടപ്പള്ളി.
3: ഹലോ വെള്ളിത്തിര.
4: ഹലോ സാറേ, നമസ്കാരം.
3: നമസ്കാരം, ആരാണ്?
4: എന്റെ പേര് മിനി എന്നാണ്, ഞാൻ പള്ളൂരിത്തിൽ നിന്നാണ് വിളിക്കുന്നത്.
3: എന്തൊക്കെയുണ്ട്?
4: നല്ല വിശേഷം, ഇവിടെ എല്ലാവർക്കും സുഖം. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്.
3: ഇവിടെ എല്ലാവർക്കും സുഖം, അവിടെ എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു അല്ലേ?
4: സാറ് ഊണ് കഴിച്ചാ?
3: ഓ, ഊണ് കഴിച്ചു, ഊണ് കഴിച്ചു.
4: സാറേ, ഞാൻ ആദ്യം സിനിമയുടെ പേര് പറയാം, അല്ലെങ്കിൽ ഞാൻ മറന്നുപോയി. ഞാൻ വേറെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണേ. ഹസ്തബാഷ്പം എന്ന സിനിമയിലെ 1000 ഹാദം അകലെയാണ് എന്നാലും
3: മായാതെ മക്ക മനസ്സിൽ നിൽക്കൂ
4: അല്ലേ? പാടിയത്
3: ഹസ്തബാഷ്പം. അപ്പൊ എന്താ ചെയ്യുന്നത്? എന്താ ജോലി ചെയ്യുന്നുണ്ടോ?
4: ജോലി വീട്ട് ഹൗസ് വൈഫാണ്. പിന്നെ ഇടക്ക് എന്തിനെങ്കിലുമൊക്കെ ആരെങ്കിലും ജോലിക്ക് തുടക്കാനൊക്കെ വിളിച്ചാ പോകും.
3: വിളിച്ചു കഴിഞ്ഞാ പോകും അല്ലേ?

0: അപ്പോ പിന്നെ
1: ക്ലീനിങ്ങിന് പോകും, പിന്നെ
0: അങ്ങനെയൊക്കെയാണ്. വീട്ടിലാരൊക്കെയുണ്ട് പിന്നെ? വീട്ടില് വേറെ
1: ഹസ്ബൻഡ് ഉണ്ട്, ഒരു മകളുണ്ട്, മകള് പ്ലസ് ടുവിന് പഠിക്കണം.
0: അതെയോ? ഇപ്പൊ സ്കൂളിൽ പോയതാണോ?
1: അത് കൊച്ചു പോയി.
0: എന്താ പേര്?
1: പേര്
0: ഫെബിന. അപ്പോ ഇന്ന് ഈ പാട്ട് കേൾക്കാം നമുക്ക്.
1: ഹസ്ബൻഡിന്റെ പേര് ബെന്നി.
0: ബെന്നി. ആ ബെന്നി എന്താ ചെയ്യുന്നത്?
1: ബെന്നി മറ്റേ മൈക്കാട് പണിയില്ലേ?
0: കേട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം.
1: പാട്ട് കേൾക്കാം സാറ്. റേഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
0: റേഡിയോയിലെ
1: എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്.
0: റേഡിയോ പരിപാടികളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. ഇതാ പാട്ട് വരുന്നു, കേട്ടോളൂ.
1: സാറിന് ഇവിടെ എല്ലാരും അന്വേഷിച്ചു കേട്ടോ.
0: ഓ തീർച്ചയായിട്ടും, അങ്ങോട്ടും അങ്ങോട്ടും അന്വേഷണം പറഞ്ഞു.
1: എല്ലാരും അന്വേഷിച്ചു.
0: ശരി ശരി
1: ശരി സാറേ.

0: ഹലോ വിളിത്തിര.
1: ഹലോ,
0: ഹലോ, ആരാണ്?
1: ഞാൻ സിന്ധു ആണ് സാർ, ഉഴവൂരിൽ നിന്നാണ്.
0: ആ ആ
1: ഉഴവൂര്.
0: ആ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ ഉഴവൂര്?
1: ഉഴവൂര് കുഴപ്പമൊന്നുമില്ല, മഴയൊന്നുമില്ല, രണ്ട് ദിവസമായിട്ട് നല്ല വെയിലാണ്.
0: ആ ആ മഴ മഴ വേണ്ടേ? അപ്പോ
1: മഴ വേണം.
0: അത് പറഞ്ഞു കേട്ടപ്പോഴേ മഴയൊന്നുമില്ല, നല്ല
1: നല്ല വെയിലാണ്.
0: നല്ല വെയിലാണ്, ഒരു സന്തോഷം. അപ്പൊ മഴ ദുഃഖമാണോ?
1: അങ്ങനെയില്ല, വെയിലാവുമ്പോ
0: മഴയ്ക്ക് മഴയും വേണം, വെയിലിന് വെയിലും വേണം അല്ലേ. തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോൾ നമുക്കൊരു വെയിൽ കാണുമ്പോൾ ഒരു സന്തോഷം. അതുപോലെ തന്നെ നല്ല വേനലിൽ ചൂടെടുത്ത് നിൽക്കുമ്പോൾ ഒരു മഴ പെയ്താൽ അതും ആശ്വാസമാണ്. അപ്പൊ അങ്ങനെയാണ് മനുഷ്യ മനസ്സല്ലേ, അങ്ങനെയാണ്. പിന്നെ എന്ത്

0: ചെയ്യുന്നോ സിന്ധു?
1: ഞാൻ ഈ നേരത്തെ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഒരു അഞ്ചാറ് വർഷമായി നിർത്തിയിട്ട് ജോലിക്ക് പോകുന്നില്ല. ഷോപ്പിലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നു.
0: എവിടെ?
1: ഒരു ഷോപ്പിലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നു.
0: വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാനും ഭർത്താവും മോനും. മോനും ഇവിടെ ഇല്ല, മോൻ ബഹറിനാണ്
0: ജോലി.
1: അവന്റെ ജോലിയാണ് ബഹറിന്. അവന് തിങ്കളാഴ്ച, ചൊവ്വാഴ്ച അവന്റെ പിറന്നാളാണ്. തിങ്കളാഴ്ച എന്റെ പിറന്നാളാണ്.
0: ഓ, ചൊവ്വാഴ്ച എന്ന് പറയുമ്പോ 28 മകന്റെ പേരെന്താ?
1: 27 എന്റെ പിറന്നാള്. മോന്റെ പേര് അഭിജിത്ത്.
0: അഭിജിത്ത്. അമ്മയും മകനും അടുത്തടുത്ത ദിവസങ്ങളിലാണ് അല്ലേ?
1: അതെ അതെ, ഞങ്ങള് മൂലം പോരാളല്ല, അങ്ങനെയാണ്. തലേദിവസം പിറ്റേദിവസം
0: അടുത്തടുത്ത ദിവസങ്ങളിലാണ്. അപ്പൊ രണ്ടുപേർക്കും അഡ്വാൻസ് ജന്മദിനാശംസകൾ. മകനോട് പറയൂ ഇങ്ങനെ കൊച്ചി എഫ് എമ്മിൽ വിളിച്ചിട്ട് ആശംസയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയൂ. ഓക്കെ, അപ്പൊ പാട്ട് ഏതായിരുന്നു?
1: ഞാൻ ചോദിച്ച പാട്ട് കിട്ടിയില്ല. പിന്നെ മഴയത്ത് മുൻപേലെ ഒരു പാട്ട് വെക്കാം.
0: മഴയത്ത് മുൻപേലെ ഒരു പാട്ട് വെച്ചുതരാം. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ, കിട്ടിയത് വളരെ സന്തോഷം.
0: ഓക്കെ, താങ്ക് യു.

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: നമസ്കാരം സാർ, ഇത്
0: ആ
1: ജബ്ബാർ ആണ്,
0: നമസ്കാരം.
1: ആലങ്ങാട്. ആലങ്ങാട് ജബ്ബാർ,
0: ആ ജബ്ബാർ അല്ലേ. ആ
1: ആലങ്ങാട്.
0: ആ എന്തൊക്കെയുണ്ട് വിശേഷം, പറയൂ.
1: നല്ല വിശേഷം.
0: ആ
1: കേൾക്കാറുണ്ട് കേട്ടോ, സാറല്ലേ?
0: അതെ അതെ അതെ അതെ.
1: കേൾക്കാറുണ്ട്, സ്ഥിരം
0: ആ
1: സ്ഥിരം ശ്രോതാവാണ്.
0: ഓ അതെയോ. ആ ഇപ്പൊ ഏത് പാട്ടാ വേണ്ടത് ഇന്ന്?
1: അഭിപ്രായ വേദി കേൾക്കാറുണ്ട്.
0: അഭിപ്രായ വേദി
1: കത്ത കേൾക്കാറുണ്ട്.
0: ആ അതെയോ, സ്ഥിരം ശ്രോതാവാണ് അല്ലേ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഇഷ്ടമാണ്. 100 വട്ടത്തില് ഒരു പാട്ടുണ്ട്, പൊന്നും പൂവും.
0: ആ പാട്ട് വെച്ച് തരാം. എന്താ ജബ്ബാർ എന്താ ചെയ്യുന്നത്?
1: കച്ചവടം.
0: എന്താ?
1: ലോട്ടറി.
0: ലോട്ടറി കച്ചവടമാണ് അല്ലേ. ഓക്കെ ഓക്കെ. ആ അവിടെ തന്നെയാണ്, നാട്ടിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: മൂന്ന് പേരുടെ അടിക്കേറ്റുണ്ട്, എന്റെ സ്ഥലം ശ്രോതാക്കളാണ്.
0: ആ ഓക്കെ.
1: ഒന്ന് വാസുദേവൻ നമ്പൂതിരി, മുളഞ്ഞു ഒറ്റപ്പാലം.
0: ശരി.
1: പിന്നെ മനോഹരൻ. മനോഹരൻ കപ്രസ്റ്റേറ്റ്.
0: ഇവരൊക്കെ സ്ഥിരമായിട്ട് വിളിക്കുന്നവരല്ലേ?
1: അല്ല, പിന്നെ അബ്ദുൽ
0: കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയും വിളിച്ചല്ലോ വാസുദേവൻ നമ്പൂതിരി. ഇത് ഇവരെ അവരുടെ പേര് പിന്നെയും പിന്നെയും പറയുന്നതിൽ എന്താ അർത്ഥമുള്ളു? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറഞ്ഞിട്ട് വെറുതെ. സ്ഥിരം വിളിച്ചിട്ട് കിട്ടാത്തവരുടെ പേരാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതർവൈസ് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ എ വിളിച്ചിട്ട് ബിയുടെയും സിയുടെയും പറയും, ഇനി ബി വിളിച്ചിട്ട് എയുടെയും സിയുടെയും പേര്. അങ്ങനെ പേര് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ആൾക്കാർ വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. കഴിഞ്ഞ ആഴ്ചയാണ് വസുദേവൻ നമ്പൂതിരി വിളിച്ചിട്ടുള്ളത്, ഞാൻ കേട്ടിട്ടുണ്ട്. ആ കൂട്ടായ്മയൊക്കെ ശരി തന്നെ, പക്ഷെ അത് ലിസ്ണേഴ്സ് ഇത് സ്ഥിരമായിട്ട് കേൾക്കുമ്പോഴേ അവർക്കും ഒരു മടുപ്പ് വരുമില്ല. അപ്പൊ അതുകൊണ്ടാണ്, അല്ലാതെ ആരോടും ദേഷ്യമുള്ളതുകൊണ്ടൊന്നുമല്ല. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം ജബ്ബാർ. ഓക്കെ.

0: ഹലോ, വെള്ളിത്തിര.
1: ഹലോ, ഞാൻ ഷീല ഷിജോയി മുല്ലശ്ശേരി എന്നാണ്.
0: പേരൊന്നുകൂടെ പറയൂ.
1: ഷീല ഷിജോയി.
0: ഷീല.
1: അല്ലല്ല, ഷീല ഷീല.
0: ഷീല, എന്താ ചെയ്യുന്നത് ഷീല?
1: ഒന്നും ചെയ്യുന്നില്ല.
0: ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയാണ്, പാട്ട് കേൾക്കുകയാണ് അല്ലേ? എവിടുന്ന സ്ഥലം എവിടെയാ?
1: മുല്ലശ്ശേരി തൃശ്ശൂർ ജില്ല.
0: അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പഠനമൊക്കെ കഴിഞ്ഞോ?
1: കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്.
0: കല്യാണമൊക്കെ കഴിഞ്ഞോ? പറയൂ. ഒന്നും ഒന്നും വിട്ടു പറയാത്ത പോലെ ഇരിക്കുന്നു.
1: ഒന്നില്ല, ഞാൻ സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടാ. ചില്ലുജാലകം സാറിന്റെ സൂപ്പർ, അതേപോലെ നിയമവേദി
0: അതൊക്കെ കേൾക്കാറുണ്ട് അല്ലേ?
1: ഓക്കെ, ഞാൻ കേൾക്കാറുണ്ട്.
0: ചില്ലുജാലകം ഇഷ്ടമാണ് അല്ലേ?
1: നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. നല്ല രസമല്ല കഥകൾ കൂടി പാട്ടുകൾ പറയുന്ന കേൾക്കാനേ, അത് സൂപ്പർ പരിപാടിയാണ്.
0: പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് ശീല?

0: എന്റെ വീട്ടിലാ?
1: ആ
0: എന്റെ ഭർത്താവ്,
1: ആ
0: രണ്ടു കുട്ടികള്, ആദിത്യൻ, അനന്തകൃഷ്ണൻ.
1: കുട്ടികളൊക്കെ പഠിക്കുകയാണോ?
0: ഇല്ലില്ല, ഒരാള് ഇപ്പൊ ഹോസ്പിറ്റലില്. ഏട്ടൻ കിഡ്നി സമുദായ സുഖായിട്ട് മെഡിക്കൽ കോളേജിലാ.
1: എന്താ മനസ്സിലായില്ല?
0: മെഡിക്കൽ കോളേജ് ആശുപത്രിയില്ല, അപ്പൊ കുഴപ്പമില്ല,
1: അസുഖമൊക്കെ
0: കുറവുണ്ട്.
1: ഓ അതെയോ? ആ എന്തായിരുന്നു?
0: ഞാൻ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു.
1: അതെയോ? ആ
0: ക്രിയാറ്റിൻ ഒക്കെ കൂടിയിട്ട്.
1: ഓ ഹോ ഹോ ഹോ. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
0: ആള് ഓട്ടോറിക്ഷ ഓടിപ്പിക്കലായിരുന്നു.
1: അതെയോ?
0: അപ്പോ ടിക്കറ്റ് ഒക്കെ അങ്ങനെ വിചാരിക്കുന്നത്. ഇപ്പൊ ജോലി ഒന്നും ഞാൻ പോണില്ല.
1: അതെയോ?
0: മക്കള് പറഞ്ഞില്ല.
1: അപ്പം നേത് പാട്ടാ വേണ്ടത്?
0: ഞാൻ കൃഷ്ണന്റെ പാട്ടിന് ചോദിച്ചത്. മേഡം പറഞ്ഞു ബാബ കല്യാണിന്റെ പാട്ട് വെച്ചുതരാന്ന്.
1: നല്ല പാട്ടല്ലേ? നല്ല പാട്ടല്ലേ?
0: നെല്ല്,
1: ഏ
0: നെല്ല് എന്നൊരു പാടുണ്ട്.
1: നെല്ല്, ആ നെല്ല് പഴയ പാടല്ലേ? പി വത്സലയുടെ രചന.
0: ഒരു കൃഷ്ണന്റെ ഒരു പാട്ടില്ലേ?
1: അതിലോ അറിയില്ല, പക്ഷെ ഇവിടെ ഇപ്പം ബാബാ കല്യാണിയിലെ എടുത്തു വെച്ചിട്ടുണ്ട്.
0: അത്
1: എന്നാ പിന്നെ അത് കേൾക്കാം അല്ലെ? വേണുഗോപാലിന്റെ സ്വരത്തിൽ പാട്ട് കേൾക്കാം.
0: ശശികുമാർ സാറിനോട് അന്വേഷണം പറയണം.
1: ഓ തീർച്ചയായിട്ടും പറയാം. അപ്പൊ പാട്ട് കേൾക്കാം.
0: ഓക്കെ
1: ശരി.

എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വെള്ളിത്തിര ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. ഇന്നീ പരിപാടിയുടെ സാങ്കേതിക സഹായം ഷീബ, ജിജി ചെറിയ, സ്റ്റുഡിയോ സഹായം ഹേമ.

0: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ആകാശവാണി FM വാർത്തകൾ.
2: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 3 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും ലഭ്യമാക്കുന്നതിനുള്ള ഓൺലൈൻ ഫയലിംഗ് സംവിധാനം മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിധിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാഹി ക്ലാസിലെ 2-ാമത്തെ ആന്റി സബ് മറീൻ യുദ്ധക്കപ്പലായ INS മാൽവൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2-ാം ദിവസവും തിരച്ചിൽ തുടരുന്നു. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെയാണ് BJPയുടെ മാർച്ച്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും.
1: ആകാശവാണി FM വാർത്തകൾ.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റും 49 സെക്കൻഡും.

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സംരംഭകയായ സൂസൻ പോൾ ആണ്. നമസ്കാരം സൂസൻ.
1: നമസ്കാരം.
0: സൂസൻ ഒരു ബുട്ടീക്ക് നടത്തുകയാണ് അല്ലേ?
1: അതെ.
0: അപ്പോ സ്ഥലം എവിടെയാണ്?
1: നമ്മുടെ സ്ഥലം പിറവാണ്.
0: അപ്പൊ പിറവത്ത് വീടിനടുത്താണോ ഈ ബുട്ടീക്ക്?
1: ഒരു 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ.
0: ഇതിൽ മെയിൻ ആയിട്ടും എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നത്?
1: എംബ്രോയിഡറി ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ കുർത്താസ്, ലേഡീസിനുള്ള കുർത്താസ്, സാരീസ്, ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള കോട്ട് സെറ്റ്സ്, അങ്ങനെയുള്ള ലേഡീസിന്റെ ഐറ്റം മാത്രമായിട്ട്
0: ചെയ്യുന്നത്. ഇപ്പൊ ഒരു ബുട്ടീക്ക് തുടങ്ങാനുണ്ടായ ഒരു കാര്യം, അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച ഒരു കാര്യം എങ്ങനെയാണ്?
1: എനിക്ക് ചെറുപ്പം മുതലേ ഇതിലൊരു ടേസ്റ്റ് ഉണ്ട്, ഒരു പാഷൻ ഉണ്ട്. പക്ഷേ
0: ഡ്രസ് മേക്കിംഗില്
1: സ്റ്റിച്ചിങ്ങിലൊക്കെ ഞാൻ ഒരു 7th സ്റ്റാൻഡേർഡ് വെച്ചൊക്കെ ഞാൻ എന്റെ യൂണിഫോം തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. അപ്പോ മമ്മിയുടെ സാരിയൊക്കെ വെട്ടി, എന്റെ ഒരു ചുരിദാറാണ് ആദ്യം അഴിച്ചിട്ട് ഞാൻ ചെയ്ത് പഠിച്ചു. അത് കഴിഞ്ഞ് മമ്മിയുടെ സാരി ഒരെണ്ണം വെട്ടി, അങ്ങനെയാണ് എന്റെ ബാലപാഠം ഞാൻ പഠിക്കുന്നത്. പിന്നെ അതിട്ടപ്പോ എനിക്ക് എന്നിൽ തന്നെ ഒരു കോൺഫിഡൻസ്. അത് തുന്നിയേക്കുന്നത് നോക്കി ഞാൻ ചെയ്തു.
0: പിന്നെ
1: പഠിപ്പിച്ചിട്ടില്ല. പിന്നെ മമ്മിക്ക് തയ്ക്കുമായിരുന്നു, പക്ഷെ ഒരു മെഷീൻ വീട്ടിലുണ്ടായിരുന്നു. ആ മെഷീൻ ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് മമ്മി ചവിട്ടണ കാണുമ്പോ ആദ്യം ഞാൻ ചവിട്ടി പഠിച്ചു. പിന്നെ സ്റ്റിച്ച് കൂടെ ഒക്കെ ഒന്ന് പോയി. ആദ്യമൊന്നും ശരിയായില്ല. വീട്ടിൽ പക്ഷെ എന്നെ മോട്ടിവേഷൻ തന്നായിരുന്നു. ഞാൻ തയ്ച്ചു. തയ്ച്ചപ്പോ ഞാൻ ആ ഡ്രസ്സും ഇട്ടു. മമ്മിയുടെ സാരി ആയിരുന്നു, ഞാൻ ആ ചുരിദാർ ഇട്ട് യൂണിഫോം ആയിരുന്നു. അപ്പൊ സാറ്റർഡേസിൽ നമുക്ക് യൂണിഫോം ഇല്ല. അപ്പൊ അങ്ങനെ ദിവസം ഞാൻ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോയി. അപ്പൊ എല്ലാവരുടെയും ഒരു നല്ല അഭിപ്രായം കിട്ടി. പിന്നെ ഞാൻ പഠനത്തിന്റെ ഇടയിൽ ഞാൻ സ്റ്റിച്ചിങ് മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ യൂണിഫോമിന്റെ ഷർട്ട്, വേറൊരു ഷർട്ട് തയ്ച്ച് എങ്ങനെയാന്ന് നോക്കി തയ്ച്ചു. പിന്നെ 4 ടൈപ്പും ഷർട്ടും ആയിരുന്നു. അപ്പൊ അതൊക്കെ 10ലൊക്കെ വെച്ച് ഞാൻ എന്റെ യൂണിഫോം തന്നെ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. പിന്നെ 10 കഴിഞ്ഞ് പ്രീ ഡിഗ്രി ആയി പഠിത്തം. പിന്നെ തുന്നലിലായിട്ട് പോകാൻ പറ്റിയില്ല. എന്റെ ഇടയ്ക്ക് പക്ഷേ ഞാൻ എന്റെ ഒരു ഗ്രാൻഡ് മദർ എന്ന് പറയാം, പുള്ളിക്കാരത്തി എംബ്രോയിഡറി ചെയ്യുമായിരുന്നു. അപ്പൊ അത് നോക്കി എംബ്രോയിഡറി ഞാൻ അവിടുന്ന് പഠിച്ചു. അപ്പൊ അത് കച്ചുവർക്ക് എന്നാണ് അതിന് പറയുന്നത്. കച്ചുവർക്ക് അങ്ങനെ സാധാരണമായി നമ്മൾ ഇവിടെ കേരളത്തിൽ കാണാറില്ല. അതൊരു പുറത്തുനിന്നുള്ളൊരു വർക്കാണ്. അപ്പൊ അതിങ്ങനെ കച്ചുവർക്കൊരു എംബ്രോയിഡറി ആണ്. അതിൽ സാരിയിലൊക്കെ ചെയ്ത് കൊടുത്ത് പ്രീ ഡിഗ്രി ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ അന്ന് ടീച്ചർമാരൊക്കെ നല്ലോണം സാരിയൊക്കെ കൊടുക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഞാൻ സാരിയിലൊക്കെ വർക്ക് ചെയ്ത് അന്നും ചെറുതായിട്ട് ഏണിങ്സ് ചെയ്തു തുടങ്ങിയായിരുന്നു. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രിക്ക് സെന്റ് പീറ്റേഴ്സ് കോളേജിലാണ് പഠിച്ചത്. അതിന്റെ ഇടയിലും എന്റെ ഫ്രണ്ട്സിന്റെ ചുരിദാറിന്റെ അകത്ത് എംബ്രോയിഡറി ഒക്കെ ചെയ്ത് കൊടുത്ത് എന്റെ ഈ ഒരു ടാലന്റ് ഞാൻ വിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് BSc കഴിഞ്ഞിട്ട് ഞാൻ ലൈബ്രറി സയൻസിൽ ഗ്രാജുവേറ്റ് എടുത്തു. അതിന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് എടുത്തു. എന്റെ ഇടയ്ക്ക് എന്റെ മാരേജ് കഴിഞ്ഞു. ഇതിന്റെ ഇടയ്ക്കെല്ലാം ഇത് എന്റെ കയ്യിലുണ്ടായിരുന്നു. സ്റ്റിച്ചിങ് എംബ്രോയിഡറിയും സ്റ്റിച്ചിങ്ങും ഇഷ്ടമായിരുന്നു. അപ്പൊ അത് രണ്ടും അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ വന്ന് ലൈബ്രറി സയൻസ് കഴിഞ്ഞു, PG കഴിഞ്ഞു, ഞാൻ ഒരു കോളേജിൽ ജോലിക്ക് കയറി. എന്റെ ഇടയിലും ഈ സമയം കിട്ടുമ്പോൾ ഞാൻ എംബ്രോയിഡറി വീട്ടിൽ വെച്ചാണെങ്കിൽ രാത്രിയിൽ സമയം കണ്ടെത്തി ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം. പിന്നെ ചെറിയൊരു മെഷീൻ ഉണ്ടായിരുന്നു. അത് വീട്ടിൽ വന്നപ്പോൾ മദറിലോട് മെഷീനിലോട്ട് ഞാൻ കയറി. അത് കഴിഞ്ഞ ഒരു മെഷീൻ കിട്ടി. പിന്നെ ഒരു സാധാരണ ടേബിൾ ടോപ്പ് മെഷീൻ ഞാൻ വാങ്ങി. അതിൽ ഒരു ബ്രൈഡ്സ് മെയ്ഡ് 10 പേർക്ക് ഒരു സാരി ഞാൻ ചെയ്ത് കൊടുത്തു. അതാണ് എന്റെ ഇതിലേക്ക് വരാനായിട്ട് എനിക്കിതിലൊരു കഴിവുണ്ടെന്ന് ആ ഒരു വർക്കാണ് എന്നെ തെളിയിച്ചത്. അപ്പൊ നല്ലതായിട്ട് എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് ഏണിങ്സ് കിട്ടി തുടങ്ങി. അപ്പൊ ജോലിയുടെ കൂടെ ഇതും കൊണ്ടുപോയി. അങ്ങനെ പിന്നെ പലരും കസ്റ്റമൈസ് ആയിട്ട് നമ്മൾ ഒരു വർക്ക് ഒരാൾക്കായിരിക്കും ചെയ്ത് കൊടുക്കുന്നത്. റെപ്പറ്റേഷൻ ഞാൻ ചെയ്ത് കൊടുക്കാറില്ല. അപ്പൊ അങ്ങനെ ഒത്തിരി കസ്റ്റമൈസ്ഡ് വർക്കുകൾ എനിക്ക് വന്നു തുടങ്ങി. പല ഫ്രണ്ട്സും കൊളീഗ്സും കോളേജിൽ വർക്ക് ചെയ്തപ്പോൾ സ്റ്റുഡൻസും എല്ലാവരും നല്ല ഒരു ഇത് പറഞ്ഞ് അങ്ങനെ ഇതങ്ങ് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ കോവിഡിന്റെ ഇടയ്ക്ക് കോളേജ് പൂട്ടേണ്ട ഒരു അവസ്ഥ വന്നു. വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി സ്വയമായിട്ട് ഞാനൊരു ബിസിനസ്സിലായിട്ട് ഇറങ്ങി. കാരണം പിന്നെ വീട്ടിലെ പാരന്റ്സ് ഒക്കെ പ്രായമായതായിരുന്നു. അപ്പൊ ഇനിയൊരു ജോലിക്ക് പോകാൻ എനിക്ക് കഴിയില്ലായിരുന്നു. കുടുംബവും കുട്ടികളും എല്ലാം നോക്കി പാരന്റ്സിനെ ഒക്കെ നോക്കി അങ്ങനെ ഇരിക്കാന്ന് കരുതി ഞാനിങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട്. കോവിഡിന്റെ ഇടയിൽ പലരും പറഞ്ഞു കോവിഡിന്റെ ഇടയിൽ തുടങ്ങണ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾക്ക് ദൈവവിശ്വാസം ഉണ്ട്. അപ്പൊ ദൈവത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ച നമ്മളങ്ങനെ തുടങ്ങി. ഇപ്പൊ തുടങ്ങിയിട്ട് 5 വർഷമാവുന്നു. ഈ August 22 ആവുമ്പോ 5 വർഷമാവും. കോവിഡിന്റെ ടൈമിലാണ് തുടങ്ങിയത്. ഒന്നും അറിയില്ലാതെ, എല്ലാം തയ്ക്കാനൊക്കെ അറിയാമെന്നുള്ളതല്ലാതെ
0: ബിസിനസ് എന്താണെന്ന് അറിയത്തില്ല.
1: ബിസിനസ് എന്താണെന്ന് അറിയില്ല. പലരുടെ അടുത്തും പോയി, കുറെ പേരുടെ നിന്നൊക്കെ നല്ല അഭിപ്രായങ്ങൾ കിട്ടി. എന്റെ ഹസ്ബൻഡും ഒക്കെ സപ്പോർട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി. ചെറിയ മുതൽ മുടക്കിൽ കയറി കയറി ഇപ്പോ 5 വർഷം പൂർത്തിയാവുന്നു. 5 വർഷത്തിലേട്ട് കടക്കുന്നു.
0: അപ്പൊ അന്നേ ഈ കട എടുത്ത് തുടങ്ങുകയാണോ ചെയ്തത്?
1: ഷോപ്പ്
0: ആയിട്ട് തുടങ്ങി അല്ലേ? ഏകദേശം ഇപ്പൊ എന്തുമാത്രം കസ്റ്റമേഴ്സ് ഉണ്ട് അവിടെ വന്ന് വാങ്ങിക്കുന്നവര്?
1: നമുക്ക് ഓൺലൈനായിട്ടും കസ്റ്റമേഴ്സ് ഉണ്ട്. ഷോപ്പിൽ വന്നും വാങ്ങിക്കുന്നവരുണ്ട്. നമുക്ക് കൂടുതലും സാരീസ് എംബ്രോയിഡറി ഒക്കെ ചെയ്ത് ഇപ്പൊ നമ്മുടെ തന്നെ വർക്ക് വേണം എന്ന് പറയണവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മുടേതായ വർക്കുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. കട്ടുവർക്കും ചെയ്യുന്നുണ്ട്. കച്ചുവർക്കായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. കച്ചുവർക്ക് പോയിട്ട് പിന്നെ

0: ഹാൻഡ് എംബ്രോയിഡറി എല്ലാം ചെയ്യുന്നുണ്ട്. മിഷൻ എംബ്രോയിഡറി തുടങ്ങി. മിഷൻ എംബ്രോയിഡറി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. അതൊക്കെ ഞാൻ ഓൺലൈനായിട്ട് സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എനിക്കൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കടയിട്ടേച്ച് പോകാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ പഠിക്കുന്നതിന് മുമ്പേ ഞാൻ മിഷീൻ വാങ്ങി, എംബ്രോയിഡറി മിഷീൻ വാങ്ങി. പക്ഷെ പലയിടത്തും ഇപ്പോൾ എംബ്രോയിഡറി മിഷീൻ പഠിപ്പിക്കുന്ന സ്ഥലം വളരെ കുറവാണ്. കാരണം പണ്ടുണ്ടായിരുന്നു ഒത്തിരി, പിന്നീട് ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ വന്നതോടെ എംബ്രോയിഡറി മിഷീൻ, കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ഒക്കെ വന്നതോടെ എംബ്രോയിഡറി മിഷീൻ അങ്ങനെ ഇല്ല. പക്ഷെ എന്നാലും ഞാൻ ബാലപാഠം പോലും അറിയാത്ത ഞാൻ എംബ്രോയിഡറി മെഷീൻ വാങ്ങി. എവിടെയെങ്കിലും എനിക്ക് പഠിക്കാനുള്ള സമയം കിട്ടുമ്പോൾ പഠിക്കാമെന്ന് കരുതി ഞാൻ വാങ്ങി. പക്ഷെ ഓൺലൈനായിട്ട് അതും എനിക്ക് പഠിക്കാൻ പറ്റി. ഇപ്പോൾ ഈ ഓണം വരുവാണല്ലോ, അപ്പോൾ എന്റേതായ കുറച്ച് ഡിസൈൻസ് കുർത്തയിൽ ആയിട്ട് കൊണ്ടുവന്ന് ഞാനിപ്പം ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഞാനിപ്പോൾ വന്നത്. അപ്പം നല്ല നല്ല നമ്മുടെ ആശയങ്ങൾ നമ്മുടെ എവിടെയോ കിടപ്പുണ്ട്, ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പം ആശയങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുവാണ്.
1: ഇപ്പം കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരൊരു ഡിസൈൻ കൊണ്ടുവന്നിട്ട് ഇത് ഇതുപോലെ വേണം എന്ന് പറഞ്ഞ് സാധാരണ വരാറുണ്ടോ, അതോ അവിടെ വന്നെടുക്കുമ്പം ഇഷ്ടമുള്ളത് എടുത്ത് പോവുകയാണോ ചെയ്യുക?
0: കസ്റ്റമേഴ്സ് അവരുടെ ചോയ്സ് പറയും. ഇപ്പൊ നമ്മൾ അവരുടെ പ്രായം നോക്കും, ഏജ് അനുസരിച്ച് നമ്മൾ ഓരോ ഡിസൈനും കൊടുക്കുന്നത്. ഇപ്പൊ നല്ല പ്രായമുള്ള ഒരു വ്യക്തിക്ക് കൊച്ചുപിള്ളേരെ ഡിസൈൻ കൊടുത്താൽ അവർക്ക് ചേരണ്ടാവില്ല. അപ്പൊ നമ്മൾ പറയും ഇച്ചിരൂടെ നല്ല ഇതായിരിക്കും. അപ്പൊ അവരൊന്ന് റീത്തിങ്ക് ചെയ്യും. അവർക്ക് ഇഷ്ടപ്പെടുന്നതും നമ്മുടേതായ ഐഡിയാസും കൂടെ കൂടി കലരുമ്പോൾ അത് നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് അത് മാറും.
1: ഇപ്പൊ ഷോപ്പില് സൂസൻ തുന്നി വെക്കുന്ന,
0: ഞാൻ എംബ്രോയിഡറി ചെയ്ത് വെക്കുന്ന
1: ഓൾറെഡി
0: ഉണ്ട്.
1: ഇപ്പൊ ഒരാള് വന്ന് ആവശ്യപ്പെടുവാണെങ്കിൽ വേറെ തുണി എടുത്ത് തുന്നി കൊടുക്കുവാണോ ചെയ്യുന്നത്?
0: ഏത് രീതി ഇപ്പൊ അത് വേണം, നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന മതിയെങ്കിൽ അത് ചെയ്യും. പിന്നെ അവർക്ക് വേണ്ടതാണെങ്കിൽ അവർ ഏത് രീതിയിലുള്ളവർക്കാണ് അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കും.
1: ശരി, ബാപ്റ്റിസം അങ്ങനെയുള്ള ചടങ്ങുകൾക്കായിട്ടുള്ള
0: അപ്രോച്ച് ചെയ്യാറുണ്ട്,
1: ചെയ്തു കൊടുക്കുന്നുണ്ട്. വെഡ്ഡിംഗ്സ് അങ്ങനെ ഏറ്റെടുക്കാറുണ്ടോ?
0: ഭയങ്കര വലിയ സംഭവമായിട്ട് എന്റെ സംരംഭം ഞാൻ വളർത്തിക്കൊണ്ട് വരുന്നേ ഉള്ളൂ. വെഡ്ഡിങ്ങിലേക്കൊക്കെ വരുമ്പോൾ എനിക്ക് കുറച്ച് സ്റ്റാഫേ ഉള്ളൂ. കുറച്ചുകൂടെയൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ ആവശ്യക്കാരുടെ
1: സമയത്ത്
0: ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് നാളെ ഒരു സാധനം വേണമെങ്കിൽ ഞാൻ ഇന്നേ അത് റെഡിയാക്കി വെക്കും. അങ്ങനെ ഒരു ഡേറ്റേ ഞാൻ കൊടുക്കുള്ളൂ. എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല, ഞാൻ അവരുടെ അടുത്ത് പറയും നമ്മൾ ഇന്ന സമയത്ത് നമ്മൾ തരുള്ളൂ എന്ന് പറയും. നമ്മൾ അവരെ ഇതേവരെ സ്ഥാപനം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഒരു ദിവസം പോലും ഞാൻ ആരെയും ഡിലേ ചെയ്യിച്ചിട്ടില്ല. കറക്റ്റ് ഡേറ്റിൽ നമ്മൾ കൊടുത്തിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയും വേറെ എവിടെയെങ്കിലും കൊടുത്തോളൂ, നമുക്ക് ഈ സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റില്ല. കാരണം നമ്മളൊരു വർക്ക് എടുത്തിട്ട് നമ്മൾ കാശ് മാത്രമല്ല അതിൽ നോക്കുന്നത്, നമ്മളൊരു ബോണ്ടുണ്ട്. എനിക്ക് പല സർക്കിളുണ്ട്, ഫ്രണ്ട് സർക്കിൾ പലതുണ്ട്. അപ്പൊ നമുക്ക് അതിൽ കൂടി തന്നെ നമ്മളിപ്പോ ഒരു കല്യാണം ആയിക്കോട്ടെ, നമ്മൾ ആ സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. നാളെ എനിക്ക് അവരുടെ മുഖത്തോട് നോക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സമയം നോക്കി അങ്ങനെ അങ്ങ് ചെയ്തു കൊടുക്കും.
1: ഏതുതരം ഡ്രസ്സുകളാണ് തയ്ക്കുന്നത്?
0: ഞാൻ എംബ്രോയിഡറി ആണ് കൂടുതലും ഇപ്പോ ടോപ്പുകളിലെ സാരികളില്.
1: ശരി,
0: കട്ട്വർക്ക് ഇപ്പൊ റീസെന്റ് ഞാൻ കട്ട്വർക്കും പഠിച്ചു. കട്ട്വർക്കൊക്കെ കാണുമ്പോൾ ഓരോരുത്തരെ സാരി എടുത്തോണ്ട് വന്നെ കാണുമ്പോൾ ചെറുപ്പത്തിൽ എങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെ ചെയ്യും എന്നുള്ളൊരിതുണ്ടായിരുന്നു. മെഷീൻ കട്ട്വർക്ക് അല്ല, നമ്മൾ കൈകൊണ്ട് തന്നെ ഏടി ഒരു പ്രത്യേക ഒരു വൈഭവം വേണം അതിന്. അതെല്ലാവർക്കും ക്ഷമ നല്ല ക്ഷമ വേണം. പിന്നെ നമുക്ക് ബോഡി പെയിൻ ഒക്കെ എടുക്കും. പിന്നെ നമ്മുടെ ഒട്ടും നമ്മുടെ സമയം വെറുതെ ഞാൻ ഒരു നിമിഷം പോലും ഞാൻ കളയാറില്ല. നമ്മൾ അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുവാണെങ്കിൽ നമുക്ക് മടുക്കും. ഉച്ച കഴിഞ്ഞ ശേഷം ബ്രേക്ക് എടുക്കാന്നൊക്കെ തോന്നും. നമുക്ക് ഒരു വർക്ക് തീർക്കണം, തീർത്തിട്ടേ വീട്ടിൽ പോകണുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ രാത്രി ഒരു 7 മണി 7:30 വരെ ഇരിക്കും. പിന്നെ എനിക്ക് ഫാമിലി ഉള്ളതുകൊണ്ട് എനിക്ക് ആ സമയത്ത് പോയേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പോകും.
1: വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടില് എനിക്ക് ഹസ്ബൻഡ്, 2 മക്കള്, പിന്നെ ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്. അമ്മയ്ക്ക് 90 വയസ്സ് കഴിഞ്ഞു. ഈ മമ്മിയുടെ മെഷീനിലാണ് ഞാൻ ഉപയോഗിച്ച് പഠിച്ചത്. ഇവിടെ കെട്ടിച്ചു വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട്.
1: അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഭർത്താവ്
0: പാലായിൽ ഒരു കോളേജിൽ വർക്ക് ചെയ്യാണ്. മോൻ BCA കഴിഞ്ഞു. മോള് BSc സൈക്കോളജിക്ക് കെ കോളേജ് മാന്നാനത്ത് പഠിക്കുന്നു, ഫസ്റ്റ് ഇയർ.
1: കുട്ടികൾക്കുണ്ടോ ഈ തയ്യലിനോടുള്ള ഒരു താല്പര്യം?
0: കുട്ടികൾക്ക് തയ്യലിനോടുള്ള താല്പര്യം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്റെ ഹസ്ബൻഡ് വരയ്ക്കാനുള്ള കഴിവ് ഹസ്ബൻഡിന് നല്ലോണം ഉണ്ട്. ആനിമേഷൻ ആണ് പുള്ളിയുടെ ഫീൽഡ്. അപ്പം മോള് വരയ്ക്കാനുള്ള ടാലന്റ് അവക്കുണ്ട്. അപ്പം രണ്ടുപേരുടെയും കൂടെ കഴിവ് ഒരുമിച്ച് കിട്ടൂലല്ലോ.
1: അപ്പൊ ഈ ഡ്രസ് സാരികളെല്ലാം സൂസൻ തന്നെയാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുന്നത്? കളറുകള്
0: കൂടുതലും നമ്മൾ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടാവും, ബൾക്കായിട്ട് കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടാവും. പല കളേഴ്സ് ചോയ്സ് വെച്ചിട്ടുണ്ടാവും. ചിലത് കസ്റ്റമേഴ്സ് തന്നെ കൊണ്ടുവരും. അവർ നമ്മളെ വിളിച്ച് ചോദിക്കും എന്നെ സാധനം കൊണ്ടുവന്നാൽ ചെയ്തു തരാൻ പറ്റുമോ. ഞാൻ പറയും എന്റെ കയ്യിലും ഉണ്ട്, നിങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരേ, അതുപോലെ ചെയ്തു തരാം എന്ന് പറയും. അവരുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് ചെയ്തു കൊടുക്കും.
1: അപ്പൊ വീട്ടിലെ കാര്യങ്ങളും ഈ കടയിലെ കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം അല്ലേ? അതിന് സമയം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ?
0: സമയം രാവിലെ 5 മണിയാകുമ്പോ എണീക്കും, 6:30 ആകുമ്പോ ഹസ്ബൻഡിന് പോകണം. രാവിലെ 6:30 ആകുമ്പോഴത്തേനും എന്റെ ഏകദേശം വീട്ടിലെ പണികൾ കഴിയും. പിന്നെ ഞങ്ങളൊരു ഗ്രാമാന്തരീക്ഷത്തിലാണെന്നാണ് ഞങ്ങൾ വരുന്നത്. കൃഷിയുള്ള വീടാണ്. നെൽകൃഷി, ജാതി, കുരുമുളക്, വാഴ എല്ലാം ഉണ്ട്.
1: അതും നോക്കണം.
0: ചെറിയ ചെറിയ വണ്ടക്കൃഷി അങ്ങനെയുള്ള ചെറുതായിട്ടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ രാവിലെ പുള്ളി പോയി കഴിയുമ്പം ഞാൻ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി ബാക്കി കാര്യങ്ങളെല്ലാം നോക്കി 8 മണിയാകുമ്പോ ഞാൻ വീട്ടിലോട്ട് കയറും. അപ്പത്തേന് അടുക്കള പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ പോകാനുള്ളൊരു തിരക്ക്, മമ്മിക്കുള്ളതെല്ലാം റെഡിയാക്കി

0: വെച്ചിട്ട് നമ്മൾ പോരും. പിന്നെ ഒരു 7 മണി വരെ കടയില്.
1: അമ്മയുടെ കാര്യങ്ങൾ അമ്മ തന്നെ ചെയ്യുമോ?
0: വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മാനേജ് ചെയ്തോളും. കാരണം റീസെന്റ്ലി ആണ് ഫാദർ ഇൻ ലോ മരിച്ചു പോയത്.
1: കട ഒരു 10 മണിയാകുമ്പോൾ തുറക്കോ? ഇങ്ങനെ
0: കട 10 മണി, 9:30.
1: വൈകുന്നേരം ഒരു 7 മണിക്ക്.
0: 7 മണി
1: അതുവരെ.
0: 7 മണി 7:30 കസ്റ്റമർ ആ സമയത്തൊക്കെയാണ് വരണേ അവരുള്ളതെങ്കിൽ, അവര് പറയണേ അവരുടെ ആ ഒരു സൗകര്യം പോലെ നമ്മള് ഒരു 10 മിനിറ്റേ ഉള്ളൂ വീട്ടിട്ട് പോകാനായിട്ട്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് പോകും.
1: 5 വർഷം ആവുന്നു എന്ന് പറഞ്ഞു അല്ലെ? എന്തെങ്കിലും ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ പറയാൻ? ആരുടെങ്കിലും അപ്രീസിയേഷൻ?
0: നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു സാധനം നന്നാക്കാൻ നമ്മൾ ശ്രമിക്കും. ചിലപ്പോ ആര് കസ്റ്റമർ അത്രയും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയും ഭംഗിയായിട്ടുണ്ടാവും. അപ്പൊ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തി പലയിടത്തും കൊണ്ടു കൊടുത്തിട്ട് ലാസ്റ്റ് എന്റെ അടുത്ത് കൊണ്ടു തന്നു. ഞാനിങ്ങനെ എംബ്രോയിഡറിയും ചെയ്തു സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് കൊടുത്തപ്പോ പുള്ളിക്കാരത്തി ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ ഈ മെറ്റീരിയൽ ഇതുപോലെ ഭംഗിയായിട്ട് ചെയ്തു തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന്. അതായിരുന്നു, എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്, പക്ഷെ പുള്ളിക്കാരത്തിയുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിൽ കിടപ്പുണ്ട്.
1: അത്രയും ഇഷ്ടപ്പെട്ട് സന്തോഷം,
0: അവര് വിചാരിച്ചാലും ഒരുപടി മുന്നിൽ ചിലപ്പോ നിന്ന് കാണുമായിരിക്കാം. പിന്നെ നമ്മള് ഒരു ഇഷ്ടത്തോടുകൂടി ചെയ്യുമ്പോ, ഒരു ജോലിയായിട്ടല്ല ഞാനിതിനെ കാണുന്നത്, നമ്മളൊരു ഇഷ്ടത്തോടുകൂടെ ചെയ്യുന്നത്, ആ ഒരു ഇഷ്ടം നമ്മുടെ ആ മെറ്റീരിയലിലേട്ടും വരും. അപ്പൊ അത് ഒന്നുകൂടെ ഭംഗിയാക്കാനേ നമ്മൾ നോക്കുള്ളൂ. പിന്നെ എന്തും ഞാൻ റഫായിട്ട് ആദ്യം ഒന്ന് ചെയ്തു നോക്കും. സാരി ആണെങ്കിലും സാരിയുടെ അറ്റത്ത് കളർ ചോയ്സ് എല്ലാം ഒരു ട്രെൻഡാണല്ലോ, അപ്പൊ ഏത് കളറ് ചേരും. അപ്പൊ ഒന്നും അങ്ങ് കൂടുതലായിട്ട് നിൽക്കരുത്, സാരിനെയും ഭംഗിക്കുറവാക്കരുത്, വർക്കും കാണണം. അപ്പൊ അത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് പോകുന്ന ഒരു ഷെയ്ഡ് നമ്മൾ സെലക്ട് ചെയ്യും. അല്ലാണ്ട് ഇപ്പൊ ഗ്രീനിന് യെല്ലോ ചേരും, അതൊരു പഴയ ഒരു കൺസെപ്റ്റാണ്. നമ്മളിപ്പോ പല ഷെയ്ഡുകൾ PSL ഷെയ്ഡുകൾ വരുന്നു, അപ്പൊ നമുക്ക് അതിന് ചേർന്ന് അവരുടെ പ്രായത്തിന് ചേർന്ന് അവരുടെ കളറിന് ചേർന്ന എല്ലാം ആയിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ അങ്ങ് കൊടുക്കും. അപ്പൊ അവരെടുക്കുമ്പോ ആരായാലും ഒന്ന് നോക്കും.
1: തയ്യല് ശരിക്കും പറഞ്ഞാൽ ഒരു പഠനം സൂസൻ ചെയ്തിട്ടില്ല?
0: ഇല്ല, ഫാഷൻ ഡിസൈനിങ് അന്നത്തെ കാലത്തൊന്നും, എന്റെ ഞാൻ 96 ടെൻത്ത് പാസ് ഔട്ട് ആയത്, ആ കാലത്തൊന്നും ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ലാത്തൊരു കാര്യം. അപ്പൊ ഞാൻ അന്ന് എന്നോട് പറഞ്ഞ പപ്പയുടെ അടുത്ത് പറഞ്ഞായിരുന്നു, പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് പോക്കോട്ടെ എന്ന് വെച്ചപ്പോ പപ്പ പറഞ്ഞു വേണ്ട, വേറെ ജോലിക്ക് പോവുക നല്ലത് അതാണല്ലോ, എല്ലാ പേരൻസിനും മക്കൾ അങ്ങനെ നല്ല രീതിയിൽ എത്തണം എന്നുള്ളൊരിതാണല്ലോ. പക്ഷെ അതിന്റെ ഇടയിലും ഞാൻ പഠിച്ചെങ്കിലും ജോലി ചെയ്തെങ്കിലും ഈ ടാലന്റ് എന്റെ കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല. മേ ബി മമ്മിക്ക് ഇതിലൊരു ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ മമ്മിയുടെ ജീവിത സാഹചര്യം കൊണ്ട് മമ്മിക്ക് ഇതിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോ എങ്ങനെയൊക്കെയോ ഞാൻ തിരിച്ച് ഇതിൽ തന്നെ വന്നുപെട്ടു. പിന്നെ വീട്ടിൽ വന്ന ഹസ്ബൻഡ് ആണെങ്കിലും വീട്ടിലെല്ലാവരും സപ്പോർട്ടാ, മദറിലോ ഒക്കെ ആണെങ്കിലും മമ്മിക്കൊക്കെ ആണെങ്കിലും ഇതിലൊരു ടേസ്റ്റ് ഉള്ള ആളാണ്. അപ്പൊ എന്ത് ചെയ്യാതെ ചിലപ്പോൾ തീർന്നില്ലെങ്കിൽ, നേരത്തെ കടയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വർക്ക് കിട്ടുവാണെങ്കിൽ തീർന്നില്ലെങ്കിൽ ഒരറ്റത്ത് നിന്ന് എന്റെ മദറിലോയും ചെയ്യാറുണ്ട്. മമ്മിയും ഈ വർക്കൊക്കെ ഷാഡോ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മമ്മിയും ചെയ്യണം. അപ്പൊ മമ്മിക്കും ഇതിൽ താല്പര്യം, മമ്മിയും കൂടെ ചെയ്യും.
1: അതാണ് ഇതില് ഈ ഒരു അഭിമുഖത്തിൽ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയത് കാര്യം. കാരണം തയ്യല് നമ്മൾ സാധാരണ പറയുന്ന പോലെ പ്രാഥമികമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല, തനിയെ പഠിച്ചെടുത്ത ഒരു വിദ്യയാണ്.
0: അതെ അതെ അല്ലേ? അതെ.
1: എന്നിട്ട് അതില് സ്വന്തം ഇഷ്ടം കൊണ്ട് ഒരുപാട് മുന്നേറി സൂസൻ അല്ലേ? സൂസൻ, ഈ എംബ്രോയിഡറി ഒക്കെ ചെയ്യുമ്പോ ഈ ഐഡിയാസ് അതിങ്ങനെ വരച്ചു നോക്കിയാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നത്?
0: ഞാൻ കൂടുതലും ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നതെന്ന്. അപ്പൊ ഗ്രാമത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പലതരം കാഴ്ചകളുണ്ട്. ഇപ്പൊ ഒരു പൂമ്പാറ്റയെ കാണുവാണെങ്കിൽ ആ പൂമ്പാറ്റയുടെ കളറുകൾ നമ്മൾ നോക്കും. നമ്മൾ ആ നേച്ചറിൽ നിന്നുള്ള കളറുകൾ, സാരിയിലാണെങ്കിൽ ബേസ് കളർ സാരി ആണെങ്കിൽ ആ ഒരു പൂമ്പാറ്റേനെ ആ സാരി ആയിട്ട് എടുത്തിട്ട് ആ പൂമ്പാറ്റയുടെ മുകളിൽ എന്തൊക്കെ കളറുകളുണ്ട്, ചിലപ്പോൾ ഓറഞ്ച് ഉണ്ടാവാം, ചിലപ്പോൾ ഗ്രീൻ ഉണ്ടാവാം. അപ്പൊ കളർ മിക്സ് ചെയ്ത് ആ കളർ മിക്സിംഗ് നമ്മൾ അങ്ങനെ നോക്കി ചെയ്യും. പിന്നെ ഇപ്പൊ ഒരു റീസെന്റ് ഒരു കുർത്ത ഇന്നലെ ഡിസൈൻ ചെയ്തു, അതിനകത്ത് ഇപ്പൊ ഓണത്തിന്റെ സീസൺ ആണ് വരുന്നത്, ഞാനൊരു നെൽക്കതിരാണ് ചെയ്തത്. മെഷീൻ എംബ്രോയിഡറിയിൽ നെൽക്കതിര്, നെല്ല് ഗോൾഡൻ ജെറി ത്രെഡ് വെച്ച് നെല്ലും പച്ച നൂലുകൾ വെച്ച് അതിന്റെ നെല്ലിന്റെ ഇലയും ഒക്കെ വെച്ച് നമ്മുടെ ആ സങ്കല്പത്തിൽ നിന്ന് നമ്മൾ വരയ്ക്കും. വരച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തു പറഞ്ഞ എല്ലാം ഞാൻ റഫായിട്ട് ചെയ്ത് നോക്കും. ആദ്യം
1: വരച്ചിട്ട് കളർ ചെയ്ത് നോക്കും. എങ്ങനെയാ?
0: കളറല്ല, നൂല് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കും. ചിലപ്പോ നമ്മള് വിചാരിക്കുന്ന ഭംഗി ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളണമെന്നില്ല, അതോടെ വിടും. പിന്നെ നേച്ചറിൽ ശരിക്കും നേച്ചർ ഇപ്പൊ നെൽക്കതിരിന്റെ നിറം എന്താണോ ആ നെൽക്കതിരിന്റെ നിറം തന്നെ നമ്മളിപ്പോയും കോടിക്കളർ ഡ്രസ്സിലായിട്ടൊക്കെ വരുമ്പോ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ അതുപോലെ നമ്മുടെ പടയിഞ്ച, അതിന്റെ അകത്തൊരു ആ പൂവിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്, ഒരു പിങ്ക് കളറ്. അപ്പൊ അതും അതിന്റെ ഇലയൊക്കെ വന്ന് അതൊക്കെ ഒരു കണ്ട് പഴകിയ ഒരു സംഭവമല്ല. ഇപ്പൊ എല്ലാരും അതിലോട്ടാ ഇഷ്ടം. കാരണം ട്രെൻഡിനനുസരിച്ച് ഞാൻ പുറകെ ഓടാറില്ല, ട്രെൻഡ് എപ്പോഴും നിന്നു പോകും. ഈ വർഷത്തെ ട്രെൻഡ് ആയിരിക്കില്ല അടുത്ത വർഷം. അപ്പൊ ഈ നമ്മൾ ഈ വർഷം ഉപയോഗിക്കുന്ന സാധനം അടുത്ത വർഷം നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് വേസ്റ്റ് ആണ്. അപ്പൊ ഇതുപോലത്തെ സാധനങ്ങൾ എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളത് ഉടുത്തുകൊണ്ട് പോയാൽ നമ്മളെ നാളെ ഒരാളെ നോട്ടീസ് ചെയ്യും, നമ്മളെ ഒരാളെ എപ്പോഴാണെങ്കിലും നോട്ടീസ് ചെയ്യും. ഇത്ര ഭംഗിയുള്ള ഇപ്പൊ മുക്കുറ്റി പൂക്കള് അങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ എന്റെ സെറ്റ് സാരിയിലോ ചുരിദാറിലൊക്കെ ഞാൻ കോസ്മോസ് പിന്നെ അതിന്റെയൊക്കെ കളറുകള് ആ പൂക്കൾ അങ്ങനെ തന്നെ നമ്മള് ചിലപ്പോ ഞാൻ എവിടെയെങ്കിലും ഒരു പൂ കാണുവാണെങ്കിൽ ആ പൂ പറിച്ചുകൊണ്ട് വന്ന് ട്രേസിംഗ് പേപ്പറിൽ നേരെ അത് ട്രേസ് ചെയ്യും. ആ പൂവിന്റെ ആ ആകൃതി ഒട്ടും പോവാതെ ഒരു ചെറിയ കാണുവാണെങ്കിൽ ചെറിയ അതിന്റെ ലീഫും പറിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലും. അപ്പൊ നേച്ചറിലേട്ട് നോക്കിയിട്ട് ട്രേസിംഗ് പേപ്പർ എപ്പോഴും ഉണ്ടാവും. എപ്പോഴും

0: നമ്മൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ഏതൊക്കെ കാഴ്ചകൾ കാണുന്നു, കളറുകൾ കാണുന്നു, അതെല്ലാം ഞാൻ എന്റെ മനസ്സിൽ കയറ്റി വയ്ക്കും. എന്നിട്ട് അതിങ്ങനെ ചെയ്യും. പിന്നെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞല്ലോ വരയ്ക്കൂ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ എന്റെ ഐഡിയ പറഞ്ഞു കൊടുക്കുമ്പോൾ ആള് വരച്ചു തരും, ആളല്ലെങ്കിൽ മോള് വരച്ചു തരും. പള്ളികളിലേക്ക്, പള്ളികളിലെ മദ്ബഹായിൽ ഞങ്ങൾക്ക് ഒരു വിരിപ്പുണ്ട്, വെള്ളവിരിപ്പ്. അപ്പൊ ഞാൻ പള്ളികളിലേക്കും അങ്ങനത്തെ എംബ്രോയിഡറികൾ, അത് ഞാൻ ആ വെള്ളവിരിപ്പിന്റെ അകത്ത് മുന്തിരിത്തണ്ടിന്റെ ഒരു ഡിസൈനാണ് വേണ്ടത്. അപ്പൊ മുന്തിരിത്തണ്ട് മുന്തിരിയില, മുന്തിരി ലീഫാണ് വേണ്ടത്. അപ്പൊ ഞാൻ അവിടെ അടുത്തൊരു വീട്ടിൽ മുന്തിരി ഇല ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ഇല പോയി പറിച്ചിട്ട് ആ ഇല ട്രേസ് ചെയ്ത്, ശരിക്കും നമ്മൾ മുന്തിരി എന്ന് പറയുമ്പോൾ ആ മുന്തിരി കറുത്ത മുന്തിരി നോക്കിയപ്പോ അതിനകത്ത് കുഞ്ഞു മുന്തിരി ഉണ്ടാണ്, കുഞ്ഞു കൊല കണ്ടു. ആ കൊല വരെ നമ്മൾ അതിനകത്തിട്ട് കയറ്റി. അപ്പൊ അതിനൊരു ഒരു പ്രത്യേക ഭംഗി നമുക്ക് അതിലായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതിൽ നമ്മൾ ചെറിയ ശരിക്കും നമ്മൾ കീൻ ആയിട്ടെല്ലാം നോട്ടീസ് ചെയ്യും, ഒബ്സർവ് ചെയ്യും. അപ്പൊ അങ്ങനെ വന്നിട്ട് അപ്പൊ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും. അപ്പോ ഈ മുന്തിരിക്കൊലയും ചെറുതായിട്ട് വിരിഞ്ഞു തന്നെ പൂക്കള്,
1: അങ്ങനെ വേറൊരു കളറാണല്ലോ അല്ലെ,
0: അത് പച്ചപ്പ് വരും. അപ്പൊ ആ പച്ചപ്പയില് കയറ്റും. അപ്പൊ മൊത്തത്തിൽ അങ്ങ് വന്നു ചേരുമ്പോ പള്ളിയെ സങ്കല്പിച്ച് വരുമ്പോ നമുക്ക് ശരിക്കൊരു കുരിശുണ്ടാവും, പ്രാവിന്റെ സങ്കല്പങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ അതിലേട്ട് കയറ്റും. ഇതുവരെ കാണാത്ത ഒരു ഡിസൈൻ നമ്മളങ്ങനെ, ഞാനിങ്ങനെ രണ്ട് പള്ളിക്ക് ചെയ്തു കൊടുത്തു. ഒരു വെള്ളത്തുണിയിൽ ജെറി ത്രെഡും കളർ ത്രെഡും ഒക്കെ വെച്ച് അങ്ങനെ ചെയ്തു കൊടുത്തു. മനസ്സിൽ നിന്ന് എന്തോ ഐഡിയ വരുന്നു, അത് നമ്മളങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ജോലിയാണെങ്കിലും ഈ ഒരു സംഭവം ചെറുപ്പം മുതലേ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നോണ്ട് ഞാനത് ഇപ്പോഴും, നമുക്കിപ്പോ ഒരു കാലത്ത് ജോലി നഷ്ടപ്പെട്ടാലും ഞാൻ ഏത് പ്രായത്തിലാണെങ്കിലും മെഷീൻ ചവിട്ടാൻ മേലാത്തൊരു സാഹചര്യം നമുക്ക് വരും പ്രായം ചെല്ലുമ്പോൾ. കൈകൊണ്ടാണെങ്കിലും നമുക്ക് തുന്നാം. ആ കഴിവുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇന്നും എന്തെങ്കിലും ഒരു സാമ്പത്തിക സ്രോതസ്സാണല്ലോ. നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ കഴിവുണ്ട്. നമ്മളിപ്പോ ഇവിടുന്ന് മക്കളൊക്കെ വെളി പോണ സമയം നമുക്ക് ഏതെങ്കിലും കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ കഴിവുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും, നമുക്ക് പൈസ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാവില്ല. കാരണം നമുക്ക് എവിടെയെങ്കിലും വർക്ക് കിട്ടും, നമ്മളത് ചെയ്യും. നമ്മുടെ കയ്യിൽ എപ്പോഴെങ്കിലും ഒരു ഏണിംഗ് ഉണ്ടാവും. നമുക്ക് മറ്റുള്ള ജോലിയാണെങ്കിൽ ഇന്ന സമയത്ത് നമ്മൾ പെൻഷൻ പറ്റും. പിന്നെ നമ്മള് നമുക്ക് ആ ഒരു സ്രോതസ് കുറയുമല്ലോ. ഇത് ആരോഗ്യമുള്ളിടത്തോളം കാലം ഇഷ്ടപ്പെട്ട തൊഴിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
1: പെയിന്റിംഗ് ചെയ്തു കൊടുത്തിട്ടുണ്ടോ?
0: പെയിന്റിംഗ് ഞാനല്ല, എന്റെ ഹസ്ബൻഡ് ചെയ്യും. എന്നെ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് സമയം കിട്ടാറില്ല. അപ്പൊ ഹസ്ബൻഡിന് സമയം കിട്ടുമ്പോ പെയിന്റിംഗ് ചെയ്തു തരും.
1: ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒരു സാരിയിൽ ചെയ്യാറുണ്ടോ അതോ?
0: ഇല്ല ഇല്ല, അപ്പൊ ഹസ്ബൻഡിനും ജോലി സംബന്ധമായ തിരക്കുകൾ കൊണ്ട് പുള്ളിക്ക് ഒട്ടും സമയമില്ല. പക്ഷെ പുള്ളിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഒത്തിരി കസ്റ്റമേഴ്സ് ഈ ഫാബ്രിക് പെയിന്റിംഗ് ചോദിച്ചു വരുന്നുണ്ട്. നമുക്കത് ചെയ്ത് കൊടുക്കാനുള്ള സമയം, കാരണം ഹസ്ബൻഡ് രാവിലെ 6:30 പോയാൽ വൈകിട്ട് വീട്ടിലെത്തുന്ന സമയം രാത്രി 7:30. പിന്നെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യണമാണ് ഞങ്ങൾ, അങ്ങനെയാണ് വീട്ടിലെല്ലാവരും. അപ്പൊ ഒട്ടും തന്നെ സമയമില്ല. ഞായറാഴ്ച ഞങ്ങൾക്ക് പള്ളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെയും സമയമില്ല. സമയം കണ്ടെത്തി പുള്ളി ചെയ്തു, ഒത്തിരി പേര് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിന് കസ്റ്റമറിനായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ പെയിന്റിംഗിലായിട്ട് കൈവച്ചിട്ടില്ല. അത് പുള്ളി കൂടെ ഉണ്ടല്ലോ, ദൈവം അങ്ങനെയുള്ള ഒരാളുള്ള കൂട്ടിച്ചേർക്കുന്നത്. പുള്ളിക്ക് ഇങ്ങനെ ഒരു കഴിവും എനിക്ക് ഇങ്ങനെ ഒരു കഴിവും ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി കൂട്ടിച്ചേർത്തപ്പോ ഒരു ടോട്ടൽ ഫാമിലിയായി.
1: ഈ കട നടത്തുന്ന വാടകയ്ക്കുള്ള കട
0: റെന്റാണ്.
1: അതെ. അപ്പൊ ഈ റെന്റും എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം ഒരു നല്ല വരുമാനം സൂസിന് കിട്ടുന്നുണ്ടോ ഈ ഒരു സംരംഭത്തിൽ നിന്ന്?
0: ഭയങ്കര വലിയ വരുമാനത്തിലായിട്ടൊന്നും ആയിട്ടില്ല. കാരണം നമ്മള് വലിയ ഒരു ഇപ്പം എല്ലാത്തിലും ഭയങ്കര ഒരു ഇത് നടക്കുന്ന ഒരു സമയമാണല്ലോ, കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോ നമ്മളൊത്തിരി ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഭയങ്കര വലിയ ഒരു വരുമാനം എന്ന് പറയാൻ അത്രത്തിലിട്ട് ഞാൻ, പക്ഷെ 5 വർഷം കൊണ്ട് ഞാൻ വളരെ താഴേന്ന് തുടങ്ങിയതാ. ചെറിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി. ഇതേവരെ എനിക്കൊരു നഷ്ടത്തിലേട്ട് എത്തിയിട്ടില്ല. പക്ഷെ മനസ്സിന് സന്തോഷമുള്ള ഒരു ജോലി എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നുവെച്ചാൽ വരുമാനം ഇല്ലാന്നല്ല, ചില കയറി ഇറങ്ങി നിൽക്കും. ചില മാസങ്ങളിൽ നല്ലൊരു ടേൺ ഓവർ ഉണ്ടാവും, ചില മാസങ്ങളിൽ അത് ഡള്ളായിരിക്കും. അതിപ്പോ ഏത് ബിസിനസ് എടുത്താലും ഇപ്പോ ബിസിനസ് പൊതുവെ ഡള്ളായ ഒരു സമയമാണ്. എന്നാലും ഡ്രസ്സ് ഒരിക്കലും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കയ്യിലൊരു കഴിവുണ്ടെങ്കിൽ ഈ കഴിവിനെ തേടി ആൾക്കാർ വരും എന്നൊരു ചിന്ത എനിക്ക് എന്നും ഉണ്ട്. ഞാനിത് പറഞ്ഞപ്പോ ഞാൻ ഓർക്കുക, ഞാൻ ചെറുപ്പത്തിലേക്ക് വേണം 5-ാം ക്ലാസ്സിലോ മറ്റോ ആയിരിക്കാം സ്കൂളിൽ മത്സരം നടക്കുക. അപ്പം ആർക്കെങ്കിലുമൊക്കെ സ്റ്റിച്ചിങ്ങിൽ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോ എന്താ തയ്ക്കാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഫ്രോക്ക് തയ്ക്കാന്ന് പറഞ്ഞു. അന്ന് നമുക്ക് ഒന്നും നോക്കി പഠിക്കാനോ കാര്യങ്ങളോ ഒന്നും, ഇന്നത്തെ പോലെ യൂട്യൂബോ കാര്യങ്ങളോ അതുപോലെ സംശയം ചോദിക്കാനോ ആരുമില്ല. അപ്പൊ ഞാൻ എന്റെ ഒരു ആന്റിയുടെ മോളുടെ ഉടുപ്പെടുത്ത് നോക്കി, ഞാൻ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോ അപ്പൊ എനിക്ക് തുണി വാങ്ങിക്കണം, പൈസ തരാവെന്ന് വെച്ചപ്പോ പപ്പ പറഞ്ഞു പിന്നെ നീയല്ലേ തയ്ക്കാൻ പോണെന്ന്, ഇത്രയും ചെറുപ്പത്തില് നീ ഇങ്ങനെ തയ്ക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പപ്പ പറഞ്ഞു അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു വിഷമമായി. എന്നിട്ട് ഞാൻ മമ്മിയുടെ ചോദിച്ചപ്പോ മമ്മി പപ്പയുടെ ഒരു വെള്ളമുണ്ട് എനിക്ക് എടുത്തു തന്നു. ഇപ്പൊ അത് പോയാലും കുഴപ്പമില്ല, നഷ്ടങ്ങളൊന്നും ഇല്ലല്ലോ, നീ ഇതും കൊണ്ടുപോയി തയ്ച്ചോളാൻ പറഞ്ഞു. കത്രിക പോലും നല്ലതില്ല വീട്ടില്, കുഞ്ഞു കത്രികയായിരുന്നു ഉണ്ടായിരുന്നുള്ളു. എന്റെ കുഞ്ഞു മനസ്സിലെ ആശയങ്ങൾ വെച്ച് അന്ന് എക്സിബിഷനാണ്, സ്കൂളിലെ വർക്ക് എക്സിബിഷനില് സ്റ്റിച്ചിങ് കയറ്റി. അപ്പൊ പപ്പയുടെ ഒറ്റമുണ്ട് കൊണ്ട് കൈകൊണ്ട് തുന്നി, അതിനകത്തൊരു ബട്ടൺ എങ്ങനെയൊക്കെയോ ഞാൻ തുന്നി പിടിപ്പിച്ചു വെച്ചു. അതിലെനിക്ക് എ ഗ്രേഡ് കിട്ടിയായിരുന്നു അന്ന്. അതെ.

0: ഇരിക്കുന്ന
1: അഞ്ചിലോ ആറിലോ ഒക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് കഴിവുണ്ടെന്നൊന്നും അന്നൊന്നും അറിയില്ല, ഇതാണ് നമ്മുടെ കഴിവെന്ന് അന്നൊന്നും അറിയില്ല. പക്ഷെ എന്തോ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, പോകെ പോകെ പോകെയാണ് ഇതിൽ എന്തോ ഒരു കഴിവ് നമുക്ക് കിടപ്പുണ്ടെന്ന് മനസ്സിലായതും. ജീവിതത്തിൽ ഇപ്പൊ ഇത്രയും പ്രായത്തിനോടിടയ്ക്ക് ഞാൻ തയ്ക്കാത്തൊരു ദിവസം ഉണ്ടായിട്ടില്ല. രാത്രി ചിലപ്പോൾ 12:30 വരെ ഇരുന്ന് തയ്ച്ച, അഞ്ച് ജോലിയുള്ള സമയത്ത് വീട്ടിൽ കട തുടങ്ങാതിരുന്ന സമയത്ത് നമുക്ക് വർക്ക് തീർത്തു കൊടുക്കേണ്ട സമയങ്ങളുണ്ടാവും. ചിലപ്പോൾ 1:30 വരെ ഇരുന്ന് തയ്ച്ച സമയങ്ങളും, പിറ്റേഴ്സിന്റെ ആ വെളുപ്പിനെ നമ്മൾ എണീക്കണം, ഫാമിലി നോക്കണമല്ലോ, അങ്ങനെ തന്നെ തയ്ച്ച് നമ്മൾ. അന്ന് ഈ ബ്രൈഡ്സ് മെയ്ഡൊക്കെ സാരിയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഷോപ്പൊന്നും ഇല്ല. എന്നോട് ഒരാൾ ചോദിച്ചു, ചേച്ചിക്ക് ഇത് ചെയ്യാൻ പറ്റും, ചേച്ചി ചെയ്ത് തരാവോന്ന് ചോദിച്ചു. അന്നാണ് ഞാൻ ഈ മറ്റേ ടേബിൾ ടോപ്പ് ഒരു മെഷീൻ മേടിക്കുന്നതും. അത് മറ്റേ ചവിട്ടി തയ്ക്കുക എന്ന് പറയുമ്പോൾ പോസിബിൾ അല്ല, പെട്ടെന്നൊന്നും തീരില്ല. 10 സാരി വേണമായിരുന്നു, ഒരാഴ്ച എങ്ങാണ്ട് സമയം ഉണ്ടായിരുന്നുള്ളൂ. 10,000 രൂപ കൊടുത്ത് ഞാൻ ഒരു മെഷീൻ മേടിച്ചപ്പോ ഞാനിങ്ങനെ ഓർത്തു, 10,000 രൂപ കൊടുത്ത് ഞാൻ മെഷീൻ മേടിച്ചതിന് പ്രയോജനം ഉണ്ടാവാതിരിക്കുവോ എന്നൊക്കെ എന്റെ മനസ്സിലൊരു തോന്നൽ വന്നു. പക്ഷെ എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നടക്കണേന്ന് നമുക്ക് പിന്നീട് ഇതെനിക്ക് ഒരു മാസം കൊണ്ട് തന്നെ ആ 10,000 രൂപയ്ക്ക് മുകളിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പൊ എനിക്ക് തോന്നി എന്റെ കയ്യിൽ ഒരു കഴിവുണ്ട്, ഞാനത് എങ്ങനെയും ചെയ്ത് കൊടുക്കും. അപ്പൊ ചെറുതായിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നോക്കി. പിന്നെ പല ഞാനും യൂട്യൂബുകളൊക്കെ നോക്കാറുണ്ട്, പലതും റെഫർ ചെയ്യാറുണ്ട്. അങ്ങനെ പലതും റെഫർ ചെയ്ത് ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്റെ ഡ്രസ്സുകളെല്ലാം ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നു മറ്റുള്ളവർക്ക്. അപ്പൊ നമ്മുടെ ഡ്രസ്സ് കാണുമ്പോൾ ഒരു മെലിമൽ ലുക്ക് എന്ന് വെച്ചാൽ ഒന്നും ഓവറായിട്ട്. അപ്പൊ ഒരു കസ്റ്റമർ അവിടെ വരുവാണെങ്കിൽ നമ്മുടെ ഡ്രസ്സ് കൊടുക്കുമ്പോൾ അവരോട് ഞാൻ പറയും, ഇന്ന ആക്സസറീസ് അതിന്റെ കൂടെ ഇടാൻ പറയും. നമ്മുടെ ഡ്രസ്സും ഡിമ്മാവരുത്, അവരും ഡിമ്മാവരുത്, എല്ലാം സോബറായിരിക്കും, ഒരു മീഡിയം, എല്ലാം ഒരു ഭംഗിക്ക് അങ്ങ് പോകണം, ഒന്നും ഓവറാവും. അപ്പൊ അത് അവർക്ക് ഒരു ചിലപ്പോ അറിയണ ആളായിരിക്കണം എന്നില്ല, ഈ ഒരു ഏത് രീതിയിൽ നടക്കണം, ഇപ്പൊ ഇന്ന രീതിയിൽ നടന്ന ഓവറായിരിക്കോ, അതൊന്നും ചിലപ്പോൾ അറിയണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇഷ്ടപ്പെടുന്ന കസ്റ്റമറും ഉണ്ട്, അങ്ങനെയുള്ളവരാണ് നമ്മുടെ അടുത്ത് വരുന്നത്.
0: അപ്പൊ അങ്ങനെ സൂസന്റേതായ ടിപ്സ് ഒക്കെ വരുന്ന കസ്റ്റമർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൺവിൻസ് ചെയ്യിക്കും അല്ലെ.
1: അപ്പൊ നമുക്ക് ഒരു അതിൽ കൂടി ഒരു കസ്റ്റമർ ഒരു അങ്ങനെ ഒരു ഇതല്ല. എനിക്ക് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്ഷിപ്പും എനിക്കുണ്ട്. ഇപ്പോ 80 വയസ്സായവരും എന്റെ ഫ്രണ്ടാന്ന് തന്നെ പറയും. കാരണം അവർക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ നമ്മൾ കുറെ നമ്മള് എല്ലാം തികഞ്ഞവരല്ല. അവരിൽ നിന്നും നമുക്ക് പഠിക്കാം, നമ്മളിൽ നിന്നും അവർക്കും പഠിക്കാം. അത് ഏത് കുഞ്ഞുകുട്ടിയാണെങ്കിൽ പോലും. ഇപ്പൊ കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗിക്കുന്ന പോലെ നമുക്കത് അറിയണ്ടാവില്ല. അപ്പൊ അവരുടെ നിന്ന് പല കാര്യങ്ങളും നമ്മൾ ചോദിച്ചു പിടിക്കും. പിന്നെ എനിക്ക് അറിയാൻ മേലാത്തത് പലരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു തരാത്ത വ്യക്തികളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അവരെക്കാളും നമ്മൾ ഉയർന്നു പോയാലോ എന്നുള്ള ഒരു സംഭവങ്ങളുള്ള വ്യക്തികളും ഉണ്ട്. പക്ഷെ എന്റെ അടുത്ത് ആരെന്ത് ചോദിച്ചാലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കും.
0: അറിവ് എന്ന് പറയുന്നത്
1: പകർന്നു കൊടുക്കാനുള്ളതാണല്ലോ. അപ്പൊ നമ്മള് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. ഇപ്പൊ എനിക്ക് വീട്ടിലാണെങ്കിലും ചെടികൾ ഇഷ്ടംപോലെ ചെടികളുണ്ട്. അപ്പൊ ഈ ചെടികളിൽ നിന്ന് അതിന്റെ ഇല, ഞാൻ പറഞ്ഞില്ല, അതിന്റെ ഓരോ ഇലകളും പൂക്കളും അത് വിരിഞ്ഞു വന്നതും എല്ലാം നമ്മൾ നോക്കി ആ ഒരു കളറും അതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യും. ഇപ്പൊ ഒരു ബോഗൻവില്ല പൂക്കൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അതും ഈ പറഞ്ഞോണ്ട് കൊണ്ടുവന്ന് ട്രേസ് ചെയ്ത് വെക്കും. അതായത് വേറൊരാൾ വരച്ചതെന്ന് ട്രേസ് ചെയ്യാതെ, അത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയുന്നില്ല. ട്രേസിങ് നല്ല ഡിസൈൻ എവിടെ കണ്ടാലും നോക്കും. അപ്പൊ ഇതാകുമ്പോ നമുക്ക് റിയൽ സാധനത്തിൽ നിന്നാണ് നമ്മളിത് ഉണ്ടാക്കണേ എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കും ഉണ്ടാകും. ഇത് ചെയ്ത് കഴിയുമ്പോൾ വാവു എന്നുള്ളൊരു കസ്റ്റമറിനും അതുണ്ടാവും. കളറാണെങ്കിലും ലിമിറ്റഡ് കളേഴ്സിലങ്ങ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഒരു ലാവൻഡർ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ലാവൻഡറിന്റെ കളർ തന്നെ കൊടുക്കും, വേറെ കളറിൽ കയറ്റില്ല. ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡ്, ഡാർക്ക് വയലറ്റ്, അങ്ങനെ ഒരു ഷെയ്ഡ് അത് തന്നെ ആ ലാവൻഡർ ഫ്ലവറിൽ കയറ്റും. ഇപ്പൊ റോസാപ്പൂക്കളാണെങ്കിൽ ഞാൻ ഒരിക്കലും നീലയോ അങ്ങനെ ചെയ്യില്ല. മഞ്ഞ ചെയ്യും, പക്ഷെ പച്ചയോ നീലയോ ആയിട്ടുള്ള പൂക്കൾ ചെയ്യില്ല. അത് കൂടുതൽ ആ പൂക്കൾ ഏതാണോ നേച്ചറിലുള്ളത് ആ കളറ് ഇലയിട്ട് നമ്മൾ കൊണ്ടുവരും. അപ്പൊ അതാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്.
0: സൂസന്റെ ഈ സംരംഭം നന്നായി തുടർന്നു പോകട്ടെ.
1: എനിക്കിത് എന്റെ ജീവിതാവസാനം വരെ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നടുവിനും കഴുത്തിനും എല്ലാം പ്രശ്നങ്ങൾ വരും നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ. ഏത് കാലം വരെ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? കൂടെ കുക്കിങ്ങും ബേക്കിങ്ങും എല്ലാം ഉണ്ട്. ബേക്കിംഗ് ഒക്കെ ചെയ്തു കൊടുത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതിനൊന്നും നമുക്ക് സമയമില്ല. ഷോപ്പ് തുടങ്ങിയതോടുകൂടി ഫുൾ ടൈം ഷോപ്പിലാണല്ലോ, പകൽ മുഴുവൻ ഷോപ്പിലാണ്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി, ക്രിസ്മസിന് കേക്ക് ഉണ്ടാക്കി, അതൊക്കെ സെയിൽ ചെയ്യാറുണ്ടായിരുന്നു. അത് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാത്തിലും നമുക്കൊരു ഇഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമാണ്, താല്പര്യമാണ്, ഫാമിലി സപ്പോർട്ടും ഉണ്ട്, അപ്പോ ഫ്രണ്ട് സർക്കിളും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഫ്രണ്ട് സർക്കിൾ വഴിയാണ് എനിക്ക് കേക്കൊക്കെ അന്ന് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ചോദിക്കുമെങ്കിലും ക്രിസ്മസിന് ഞാൻ ഇപ്പോഴും വിടാറില്ല, രാത്രിക്ക് ഞാൻ ചെയ്തു കൊടുക്കും. രാത്രിക്ക് വീട്ടിൽ പോയിട്ട് രാത്രിക്ക് ഞാൻ ഇതൊക്കെ ജൂൺ ജൂലൈ മാസത്തിലും ഒക്കെ സോക്ക് ചെയ്ത് വെക്കും. അതെല്ലാം ചെയ്ത് ഡിസംബർ ആകുമ്പോഴത്തേനും നമ്മള് ഒരു എങ്ങനെ വന്നാലും ഒരു 10-15-20 കേക്കിനുള്ളിൽ നമ്മൾ ചെയ്യണം. എനിക്ക് OTG ഒക്കെ ഉണ്ട്. അപ്പൊ അതില് 2-3 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും. കേക്ക്, ചോക്ലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്ത് കൊടുക്കും. എല്ലാത്തിലും ഒരു ഇഷ്ടം, ഇത് ഒന്നോടെ ഇഷ്ടം. അപ്പൊ പകൽ മുഴുവൻ ഇങ്ങനെ ഇരിക്കുന്നു.
0: സൂസൻ ഇഷ്ടങ്ങളൊന്നും വിട്ട് കളയുന്നില്ല.
1: എന്റെ ഇഷ്ടങ്ങൾ ഒന്നും വിട്ട് കളയുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ ഹസ്ബൻഡ് എനിക്ക് സപ്പോർട്ടാണ്.
0: അതെ, കുടുംബത്തിന്റെ ഒരു

0: സപ്പോർട്ടും അതാണ് സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും വലുതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ. നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു താങ് അല്ലെങ്കിൽ ആ ഒരു പ്രോത്സാഹനം അത് നമുക്ക് വേറെ എവിടെ നിന്നും
1: കിട്ടില്ല.
0: അപ്പൊ എന്തായാലും സൂസൻ നല്ലൊരു ബുട്ടീക്ക് കൊണ്ട് നടക്കുന്നുണ്ട്. എന്തായാലും എല്ലാം നന്നായി നടക്കട്ടെ. താങ്ക് യു സൂസൻ.
1: താങ്ക് യു.
0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സംരംഭകയായ സൂസൻ പോളാണ്. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം കെ.വി. ലീല.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോ അനിൽ ബാലചന്ദ്രൻ മറുപടി നൽകുന്നു. ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484242639 അല്ലെങ്കിൽ 0484242638 അല്ലെങ്കിൽ 9444545888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം തേസാബ് എന്ന ചിത്രത്തിനുവേണ്ടി അമിത് കുമാർ, അനുരാധ ബോധ്വാൾ എന്നിവർ പാടിയ ഗാനം. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ.

ഹം ഹേ രഹി പ്യാർ കേ എന്ന ചിത്രത്തിലെ ഗാനമിനി സമീർ രചിച്ച് നദീം ശ്രാവൺ ഈണം പകർന്ന് കുമാർ സാനു, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ നിയന്ത്രണം ആഗോള വ്യാപാരത്തിനും ഗതാഗത സ്വാതന്ത്ര്യത്തിനും വൻ ഭീഷണിയാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്തെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയുന്നതിനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. പ്രതിസന്ധിയിലായ പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാനതലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് മേഖലയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ 21,000 അപേക്ഷകളിൽ 24.15 കോടി രൂപ വിതരണം ചെയ്തതായി മന്ത്രിസഭായോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചു. ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും ലഭ്യമാക്കുന്നതിനുള്ള ഓൺലൈൻ ഫയലിംഗ് സംവിധാനം മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 2:20. നാലുമണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അറിയിക്കാം, അതുപോലെ തന്നെ ഇഷ്ടഗാനങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അതിനുവേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. നമ്പർ ഇനി പറയാം: 9446455888. മെസ്സേജ് അയക്കുമ്പോൾ പേരും സ്ഥലവും ഒന്നും വയ്ക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജാണ് അയക്കേണ്ടത്, ടൈപ്പ് ചെയ്ത് അയക്കുക, വോയിസ് മെസ്സേജ് അല്ല അയക്കേണ്ടത്. നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം: 9446455888.

പാട്ട് വെച്ച് തരാമോ? ഇന്നലെ മെസ്സേജ് അയച്ചു, പക്ഷെ വായിച്ചില്ല. ഇന്നെങ്കിലും വായിക്കണം, പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ പ്രതീക്ഷയൊന്നും തെറ്റിക്കുന്നില്ല, പാട്ട് വെച്ച് തരാം. മറ്റൊരു മെസ്സേജ് ഉണ്ട്. ആമി ആമി എന്ന് വിളിപ്പേരുള്ള അമൃതയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വൈക്കത്ത് നിന്നുമാണ്. ചേച്ചി, എനിക്കൊരു പാട്ട് വെച്ച് തന്നെ, ഒരു തമിഴ് സോങ് ആണ്, മാസ് മൂവിയിലെ തമിഴ് സോങ് ആണ്, സൂര്യയുടെ മൂവിയാണ്. എനിക്ക് ആ പാട്ടൊന്ന് വെച്ചു തരുമോ എന്നാണ് ആൾ ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും. അപ്പൊ ദാ വരുന്നു പാട്ടൻ.

അപ്പൊ നമുക്ക് മെസ്സേജുകളൊക്കെ നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് കളമശ്ശേരി ചങ്ങമ്പുഴ നഗരിൽ നിന്നും അർത്ഥനയാണ്. എന്റെ സുമാമാമിക്ക് വേണ്ടിയിട്ട് ഒരു

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണി പൂവേ, എന്റെ പേര് ധന്യ, സ്ഥലം കളവംകോടം. എന്റെ ഹസ്ബൻഡിന്റെ പേര് സൌജിത്ത് എന്നാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമാകുന്നു. ഞങ്ങൾക്കൊരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹസ്ബൻഡിന്റെ അമ്മയുടെ പേര് ഓമന, അച്ഛൻ സോമൻ. അപ്പോൾ അവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചുതരാം കേട്ടോ, സ്പെഷ്യൽ ഡെഡിക്കേഷൻ സൌജിത്തിനാണ്, തീർച്ചയായിട്ടും വെച്ചുതരാം. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, എനിക്കൊരു പാട്ട് വെച്ച് തരാവോ എന്ന് ചോദിച്ചിട്ട് ആലുവയിൽ നിന്നും സാബു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവർക്കെല്ലാവർക്കുമായിട്ട് പാട്ട് കേൾക്കാം.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, സുഖാണോ? സുഖായിരിക്കുന്നു. അവിടെയും സുഖാണോ? ഞാൻ അൻഫാലാണ്, സോറി, ക്ഷമിക്കണം കേട്ടോ, ചെറുതായിട്ടൊരു തെറ്റുപറ്റിപ്പോയി. അൻഫാലാണ്. ഞാൻ നാലുമണിപ്പൂവിന്റെ സ്ഥിരം ശ്രോതാവാണ്. എനിക്ക് ഒരു പാട്ട് വെച്ച് തരുമോ? എന്റെ ഈ പാട്ട് എല്ലാ ശ്രോതാക്കൾക്കും ആയിട്ട് സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്തോഷം. അപ്പൊ എല്ലാ ശ്രോതാക്കൾക്കും കേട്ടോ ഇനി

എന്ന പാട്ട്. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. പ്രിയ നാലുമണിപ്പൂവേ, ഇമ്പമുള്ള ഗാനങ്ങൾ കേട്ട് ചായ കുടിച്ചോ എന്ന പലരുടെയും ചോദ്യവും കേട്ടുകൊണ്ട് ഒരു ചായ കുടിക്കുന്ന നേരം ചന്ദ്രോത്സവം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീകുമാർ വെണ്ണലയിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആ, അവിടേക്ക് എല്ലാവരും ചോദിച്ചില്ലേ, ഒരുപാട് പേര് ചോദിച്ചല്ലേ ചായ കുടിച്ചോന്ന്. എന്നോട് ഇത്രയും നേരമായിട്ടും ആരും ചോദിച്ചില്ല ചായ കുടിച്ചോന്ന്. എന്തായാലും ചോദിച്ചില്ലെങ്കിലും ഞാൻ പാട്ട് വെച്ചു തരാട്ടോ. അപ്പോൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും ആണെന്ന് ശ്രീകുമാർ അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെണ്ണലയിലുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കുമായിട്ടാണ് അബദ്ധ വരുന്നു പാട്ട്.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.

എനിക്ക് അങ്ങ് സ്വീഡനിൽ നിന്ന് ഒരു ഇൻബോക്സ് നിറയെ സ്നേഹവുമായിട്ട് അച്ചുവിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അച്ഛന്റെ അമ്മ ലക്ഷ്മി, അമ്മമ്മ ഇന്ദിര, അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും രണ്ടുപേർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ചു തരാട്ടോ. ഒരുപാട് ഒരുപാട് സന്തോഷം, സ്നേഹം പ്രോഗ്രാം കേൾക്കുന്നതിൽ. അപ്പൊ ബാക്കിയുള്ള പ്രോഗ്രാംസും ഒക്കെ കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ അച്ചു. അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഇതൊക്കെ ബാധകമാണ്. പരിപാടിയൊക്കെ കേട്ട് അഭിപ്രായമൊക്കെ പറയാട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട് നോക്കാം. ഹായ് നാലുമണിപ്പൂക്കൾ, നന്മയുള്ള പൂക്കൾ തന്നെയാണ്, സന്തോഷം, താങ്ക് യു. ഇഷ്ടമുള്ള സംഗീത പരിപാടിയുമാണ്. എനിക്ക് സൂസു സുതി വാത്മീകം എന്ന സിനിമയിലെ എന്റെ ജനലരികിൽ ഇന്ന് എന്ന് തുടങ്ങുന്ന പാട്ട് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് ചന്ദരൂർ താഹ മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെന്താ കേൾപ്പിക്കാലോ.

0: അതെ, മിഴികൾ കൊണ്ട് സന്ദേശകാവ്യം എഴുതിയാൽ മനസ്സിലാകണമെന്നില്ല.
1: നിങ്ങളുടെ മനോഗതം, സന്ദേശങ്ങൾ, ആശംസകൾ സുഹൃത്തുക്കളെ അറിയിക്കണമെങ്കിൽ കൊച്ചി FM ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് എഴുതുക. ഫോൺ ഔട്ട് ഗാനോത്സവം നിങ്ങളുടെ ആ സുഹൃത്തിന് സന്ദേശം, ആശംസകൾ എന്നിവ നേരിട്ട് വിളിച്ച് കൈമാറും. ഒപ്പം ഇഷ്ടഗാനങ്ങളും. നിങ്ങളുടെ സന്ദേശങ്ങൾ അയക്കേണ്ട വ്യക്തിയുടെ പേര്, ഫോൺ നമ്പർ, മറ്റു വിവരങ്ങൾ ഇവ POG എന്ന് ടൈപ്പ് ചെയ്ത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് വാട്സ്ആപ്പ് സന്ദേശമായി അയക്കുക. ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 9447562212. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

നാലുമണിപ്പൂക്കൾ തുടരുകയാണ്. നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. പ്രിയ നാലുമണിപ്പൂവേ, ഞാനൊരു ടൈലറാണ്. രാവിലെ 9 മണിക്ക് കട തുറന്നാൽ 8 മണിക്ക് കട അടയ്ക്കുന്നത് വരെ കൂടെ ഉണ്ടാകും. പിന്നെ ഞങ്ങളൊക്കെ മെസ്സേജ് അയച്ചാൽ വായിക്കത്തേയില്ല എന്ന് ആര് പറഞ്ഞു? അങ്ങനെയൊന്നും ഇല്ലാട്ടോ, നമ്മൾ ആര് മെസ്സേജ് അയച്ചാലും വായിക്കും. പിന്നെ ഒരുപാട് മെസ്സേജ് ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ ചിലതൊന്നും നമ്മൾക്ക് വായിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ടാണ് കേട്ടോ, മനഃപൂർവ്വം നമ്മളങ്ങനെ ആരെയും ഒഴിവാക്കാറില്ല. പിന്നെ ഡെയിലി വായിക്കുന്നവരുടെ പേരുകൾ ഒഴിവാക്കി മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൂടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും ഷീബ രമേശാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ളവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി തന്നെയാണ്. നമ്മൾ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. പിന്നെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇന്ന് എന്തായാലും പരാതിയൊക്കെ പരിഹരിച്ച് പാട്ട് വെച്ചു തരാം. മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹലോ നാലുമണിപ്പൂവേ, സുഖാണോ? ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നും ശ്രീഷയാണ്. സ്കൂളിൽ നിന്നും ഇപ്പൊ എത്തിയതേയുള്ളൂ. എനിക്കൊരു പാട്ട് വെച്ചു തരുമോ എന്നാണ് ആള് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, വെച്ചു തരാലോ. അടുത്ത മെസ്സേജ് നോക്കാം. ഞാൻ ഗായത്രിയാണ്, ചാലക്കുടിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഇവിടെ എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു. നാലുമണിപ്പൂവ് കേൾക്കുന്ന എല്ലാവർക്കും. പിന്നെ എന്റെ അച്ഛന്റെ പിറന്നാളായിരുന്നു, അപ്പോൾ അച്ഛനും എല്ലാവർക്കും വേണ്ടിയിട്ടൊരു പാട്ട് വെച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, വെച്ചു തരാം. എന്തായാലും കഴിഞ്ഞുപോയി അച്ഛന് പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ഇനി കുറച്ചുപേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അനൈ, ആഗു, ഉണ്ണി, മാളു, യച്ചു, ഭവനി, ഇവരെല്ലാവരുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞങ്ങൾക്കൊരു പാട്ട് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാട്ട് പറയുന്നില്ല, നമുക്കൊന്ന് കേൾക്കാം.

ഒരു അറിയിപ്പ്. ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം 3:05 വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനിക ക്ഷേമ പദ്ധതികൾ, ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ ബിജു സിഒ മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ ഈ മാസം 24 വെള്ളിയാഴ്ച വൈകുന്നേരം 3:05 ഇടയ്ക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം: 9446455888. മറ്റൊരു നമ്പർ 0484242637. ഒരു നമ്പർ കൂടിയുണ്ട്: 0484242637. ഓർമ്മിക്കുക, ജൂലൈ 24 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:05

പ്രിയ ശ്രോതാക്കളെ, നാല് മണിപ്പൂക്കൾ തുടരുകയാണ്. നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ്, എന്റെ പേര് രാജേഷ്. എന്റെ സ്ഥലം ചങ്ങനാശ്ശേരിയാണ്. ഞാൻ കോട്ടയം DMO ഓഫീസിലെ സ്റ്റാഫാണ്. ഞങ്ങളുടെ ഓഫീസിലെ ഷെൽമ എന്ന സ്റ്റാഫിന്റെ ജന്മദിനമാണിന്ന്. അവർക്ക് ജന്മദിനാശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് ഒരു പാട്ട് വെക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും. അപ്പോ ഷെൽമയ്ക്ക് ഓഫീസിലുള്ള എല്ലാവരുടെ പേരിലും പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. മറ്റൊരു മെസ്സേജുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ വൈറ്റിലയിൽ നിന്നും മാധുരിയാണ്. എനിക്ക് കാക്ക കാക്ക എന്ന തമിഴ് മൂവിയിലെ ഉയിരിനുയിരെ എന്ന പാട്ട് വെച്ചു തരാമോ? എല്ലാ ശ്രോതാക്കൾക്കും ആയിട്ടാണ് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂക്കൾ, എന്റെ പേര് സിന്ധു ശ്രീകാന്ത്. ഞാൻ കാക്കനാട് ഒരു വാച്ചിന്റെ ഷോപ്പ് നടത്തുകയാണ്. കാക്കനാട് തന്നെയാണ് എന്റെ താമസവും. എന്റെ ഹസ്ബൻഡ് ശ്രീകാന്തിനും ഷോപ്പിലുള്ള സ്റ്റാഫിനും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും എടുതാ വരുന്നു അടുത്ത സോങ്.

അടുത്ത മെസ്സേജ് നോക്കാം. പ്രിയ നാലിമണിപ്പൂവേ, എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? എന്റെ പേര് മേരി ജോയി എന്നാണ്. ഞാൻ കുറേ ദിവസമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പരിഗണിച്ചില്ല. ഇന്നെങ്കിലും പരിഗണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിഗണിച്ചിരിക്കുന്നു, പാട്ട് വെച്ചു തരാം. ഓക്കെ, മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. നമസ്കാരം നാലുമണിപ്പൂവേ, ചായ കുടിച്ചോ? ഞാൻ ചായ കുടിച്ചിട്ടില്ല, എന്നോട് ആരും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരുപാട് പേര് ചായ കുടിച്ചോ എന്ന് മാത്രമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നാലും എന്നോടുള്ള ഒരു സ്നേഹം കാണുമ്പോൾ സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് തിരിച്ചും. ഞാൻ ഇതുവരെ ചായ കുടിച്ചിട്ടില്ല, പ്രോഗ്രാം കഴിഞ്ഞിട്ട് ചായ കുടിച്ചോളാം. അപ്പോ മഴയൊക്കെ മാറിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ. എന്റെ പേര് രാമചന്ദ്രൻ പിള്ള. ഞാൻ കാക്കനാട് രാജഗിരി കോളേജിന് സമീപത്ത് ഒരു ഷോപ്പ് നടത്തുകയാണ്. ഞങ്ങൾ നാലുമണിപ്പൂവിന്റെ സ്ഥിരം ശ്രോതാക്കളാണ്. ഞങ്ങളുടെ കടയിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ, വെച്ചു തരാലോ? ഇതാ വരുന്നു.

നാലു മണിപ്പൂക്കളിൽ ചെറിയൊരു ഇടവേളയെടുക്കുകയാണ്. ഒരു അറിയിപ്പാണ്, ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ മറുപടി നൽകുന്നു. ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484243497 അല്ലെങ്കിൽ 0484243687 അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ കട്ടച്ചിറയിൽ നിന്നും അഞ്ജുവാണ്. എന്റെ സ്വന്തം വീട് തുറവൂറാണ്. അവിടെയുള്ള എന്റെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും നാത്തൂനും ചേട്ടന്റെ മകൻ ആരക്കുട്ടനും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ചേരാലോ, മറ്റൊരു മെസ്സേജ് ഉണ്ട്. എന്റെ നാലുമണിപ്പൂവേ, എന്റെ വീട് കൂട്ടുകാടാണ്, പേര് എഫ്രോൺ. എനിക്ക് ഒരു പാട്ട് വേണം. എനിക്കും എന്റെ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ്. ഇന്നെങ്കിലും വെച്ച് തന്നെ, എന്നും ഞങ്ങൾ കാത്തിരിക്കും, വെക്കാറില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രഞ്ജിമ നിഖിൽ കാഞ്ഞിരമറ്റത്ത് നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി എനിക്കൊരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ച് തരാലോ. അതുപോലെ തന്നെ സുരേഷ്, രൂപേഷ്, ലാലു, കുട്ടൻ എന്നിവർ കൊടുങ്ങല്ലൂരിൽ നിന്നും ഏതെങ്കിലും ഒരു നല്ല പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ പേര് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്കത് കേട്ട് നോക്കാനോ അല്ലെങ്കിൽ അത് കേട്ടിട്ട് പാട്ട് പ്ലേ ചെയ്യാനോ ഉള്ള സമയമില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നാലുമണിപ്പൂക്കൾ എന്ന പരിപാടിയിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് തന്നെ അയക്കാൻ ശ്രമിക്കുക.

മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ആർദ്രയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, തൃപ്പൂണിത്തുറയിൽ നിന്നും. ചേച്ചി, എന്റെ അനിയൻ ആരവിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു തരുമോ? ആള് മോഹൻലാൽ ഫാനാണ്, അപ്പോ മോഹൻലാലിന്റെ പടത്തിലുള്ള ഏതെങ്കിലും ഒരു പാട്ട് വെച്ചു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവർക്കെല്ലാവർക്കുമായിട്ട് ഇതാ വരുന്നു ഗാനം.

ഈ ഗാനത്തോടെ ഇന്നത്തെ നാല് മണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടഗാനങ്ങൾ തെരഞ്ഞെടുത്ത് മെസ്സേജുകൾ അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി.

0: ആകാശവാണി കൊച്ചി എഫ് 102.3 സേവന വാർത്തകൾ. എം സി റോഡിലെ കാലടി ശ്രീശങ്കര പാലത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുള്ളതിനാൽ ഈ മാസം 23, 24, 25 തീയതികളിൽ രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. വലിയ വാഹനങ്ങൾ അങ്കമാലിയിൽ നിന്നും എം സി റോഡ് വഴി പോകേണ്ട KSRTC ബസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ആലുവ വഴി പെരുമ്പാവൂരെത്തി എം സി റോഡിലൂടെ യാത്ര തുടരേണ്ടതാണ്. പെരുമ്പാവൂരിൽ നിന്നും അങ്കമാലി ഭാഗത്തേക്ക് പോകേണ്ട വലിയ വാഹനങ്ങളും ഇതേ റൂട്ട് തിരിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ചെറുവാഹനങ്ങൾ അങ്കമാലി ഭാഗത്തുനിന്നും പെരുമ്പാവൂർ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോകുന്നവ എം സി റോഡിലെ മറ്റൂർ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് മലയാറ്റൂർ കോടനാട് പാലം വഴി എം സി റോഡിലെ വല്ലം ജംഗ്ഷനിലെത്തി പോകേണ്ടതാണ്. പെരുമ്പാവൂർ ഭാഗത്തു നിന്നും അങ്കമാലിയിലേക്കുള്ള ചെറുവാഹനങ്ങളും ഈ മാർഗം ഉപയോഗിക്കേണ്ടതാണ്. മൂവാറ്റുപുഴ പെരുമ്പാവൂർ ഭാഗത്തുനിന്നും എയർപോർട്ടിലേക്ക് പോകുന്ന ചെറുവാഹനങ്ങൾ, ഈ ഭാഗങ്ങളിൽ നിന്നും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോകുന്ന വാഹനങ്ങളും എം സി റോഡിലെ വല്ലം ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് വല്ലം പാറപ്പുറം പാലം പുതിയേടം ജംഗ്ഷൻ കാഞ്ഞൂർ വഴി എയർപോർട്ടിലേക്ക് പോകേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു.
1: കിഡ്നി സ്റ്റോൺ പിത്താശയക്കല്ല് ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി
2: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ 9447007786.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
4: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: September 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
0: 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ പണിയെടുക്കുന്നവരുടെ മക്കൾക്കുള്ള സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് എന്നീ പദ്ധതികളിലേക്കായി ഇപ്പോൾ അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 15 അടുത്ത മാസം. വിശദവിവരങ്ങൾക്ക് 0484242256 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0484242256.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
4: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: September 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.

0: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: കേരള ഈറ്റ കാട്ടുവള്ളി താഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ മക്കളിൽ 2025 മാർച്ചിലെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങി പാസായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, 1st ഗഡു 1,000 രൂപ കൈപ്പറ്റിയവർ 2st ഗഡു ലഭിക്കുന്നതിനായി വിദ്യാർത്ഥി പ്ലസ് ടുവിന് പഠിക്കുന്നു എന്നുള്ള കോഴ്സ് സർട്ടിഫിക്കറ്റ്, വെള്ളപ്പേപ്പറിലുള്ള അപേക്ഷ, തൊഴിലാളിയുടെ ക്ഷേമനിധി കാർഡിന്റെ പകർപ്പ്, അംശാദായ കുടിശ്ശികയില്ലാതെ അടച്ചതിന് തെളിവായി ക്ഷേമനിധി പാസ്ബുക്കിന്റെ ബന്ധപ്പെട്ട പേജിന്റെ പകർപ്പ് എന്നിവയുമായി സെപ്തംബർ

ക്ഷേമനിധി പാസ്ബുക്കിന്റെ ബന്ധപ്പെട്ട പേജിന്റെ പകർപ്പ് എന്നിവയുമായി സെപ്റ്റംബർ 30 മുൻപായി അങ്കമാലയിലുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ അപേക്ഷ സമർപ്പിക്കണം. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്തെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയുന്നതിനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാനതലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് മേഖലയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്ത് വൈദ്യുതി മേഖലയിലെ വെല്ലുവിളി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചു. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും ലഭ്യമാക്കുന്നതിനുള്ള ഓൺലൈൻ ഫയലിംഗ് സംവിധാനം മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റാർട്ടപ്പുകൾക്കുള്ള ആദ്യഘട്ട ധനസഹായ വിതരണവും ഒരു മാസത്തെ സൌജന്യ കാർഷിക സംരംഭകത്വ വികസന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിർവഹിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്.
0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 5 മണി കഴിഞ്ഞ് 2 മിനിറ്റ് 43 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം റൺവേ എന്ന ചിത്രത്തിലെ ഗാനം. അഫ്സൽ, സുനിത സാരഥി എന്നിവർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

ചിത്രം ആനന്ദനും അപ്പുക്കുട്ടനും ആനയുണ്ട്. യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ സംഗീതം.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം പ്രവാചകൻ, ഗിരീഷ് പുത്തഞ്ചേരി, SP വെങ്കടേഷ് കൂട്ടുകെട്ടിലെ ഗാനം.

0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ മറുപടി നൽകുന്നു. ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842423 97 അല്ലെങ്കിൽ 04842423 87 അല്ലെങ്കിൽ 944645588 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചിത്രം ലോലിപോപ്പ്. പ്രദീപ് ബാബു, വിപിൻ സേവ്യർ, ലിജി ഫ്രാൻസിസ് എന്നിവർ പാടിയ ഗാനം. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം അലക്സ് പോൾ.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
1: ചക്കിക്കൊത്ത ചങ്കരൻ എന്ന ചിത്രത്തിൽ കൃഷ്ണചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ശങ്കർ ഗണേഷ്.

ഒരറിയിപ്പ്. ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ 24-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 3:00 വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനിക ക്ഷേമ പദ്ധതികൾ, ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ ബിജു സിഒ മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ 24-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 3:00 4:00 വിളിക്കുക. ഫോൺ നമ്പർ 9446455888. മറ്റൊരു നമ്പർ 0484-242-6397 അല്ലെങ്കിൽ 0484-242-6387. ഓർമ്മിക്കുക, 24-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:00 ഹലോ കൊച്ചി എഫ് എം പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനിക ക്ഷേമ പദ്ധതികൾ. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് ബോംബെ രവി ഈണം നൽകി ചിത്രപാടിയത് ചിത്രം വൈശാലി.

ീ

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്

0: സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ പ്രാധാന്യം, ഈ വിഷയത്തെ അധികരിച്ചുള്ള ഒരു പ്രഭാഷണമാണ് ഇന്ന് ഞാറ്റുവേലയിൽ. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്ര ജി.
3: മാറിവരുന്ന കാലാവസ്ഥാ വ്യതിയാനം കർഷകരെ ആശങ്കപ്പെടുത്തുന്നതോടൊപ്പം കൃത്യമായ കൃഷിപ്പണികൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിൽ ബുദ്ധിമുട്ടും ഉളവാക്കാറുണ്ട്. കാർഷിക മേഖലയിൽ നിരമൊരുക്കൽ പൂർണമായും പ്രത്യേകിച്ച് നെൽകൃഷിയിൽ യന്ത്രവൽകൃത പാതയിലാണ്. ട്രാക്ടറും ടില്ലറും ഉപയോഗിച്ച് പാടങ്ങൾ ചെളിപൂട്ടുന്നു. നടീൽ യന്ത്രങ്ങളും മിക്ക വയലുകളിലും സജീവമാണ്. കമ്പൈൻ ഹാർവെസ്റ്ററുകൾ ഉപയോഗിച്ച് കൊയ്ത്ത് മെതി പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കപ്പെടുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് 2020 മുതൽ കേരളത്തിലെ നെൽപ്പാടങ്ങളിൽ ഡ്രോണുകൾ അഥവാ അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകൾ പറന്നു തുടങ്ങുന്നത്. കരഭൂമിയിൽ ഒരു പൈലറ്റ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഡ്രോണുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകളുടെയും GPSന്റെയും സഹായത്താൽ കണ്ണത്താ ദൂരത്തോളം ഓട്ടോമാറ്റിക്കായി പാടങ്ങളിൽ മരുന്നുകൾ സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് ഡ്രോണുകളുടെ പ്രധാനമായിട്ട് കൃഷി മേഖലയിലുള്ള പ്രവർത്തനം. നമുക്കറിയാം, പരമ്പരാഗത സ്പ്രേ രീതിയിൽ കർഷകർ നാപ്സാക് സ്പ്രേയറുകൾ, പവർ സ്പ്രേയർ, മിസ്റ്റ് ബ്ലോവർ എന്നിവയിലേതെങ്കിലും സ്പ്രേയറുകളാണ് സാധാരണഗതിയിൽ മരുന്ന് തളിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചു വരുന്നത്. അപ്പൊ ഇത്തരം രീതികളിൽ മിസ്റ്റ് ബ്ലോവറുകൾ അഥവാ അൾട്രാ ലോ വോളിയം പ്രധാനം ചെയ്യുന്നു. അതായത് വളരെ കുറഞ്ഞ രീതിയിലുള്ള മരുന്നുകൾ മാത്രമായിരിക്കും സ്പ്രേ ചെയ്യപ്പെടുന്നത്. എന്നാൽ നാപ്സാക് സ്പ്രേയറുകളിൽ ഹൈ വോളിയം, അതായത് അധികമായിട്ടുള്ള ലായനിയായിരിക്കും വിളകളിൽ പ്രദാനം ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവയുടെ പ്രവർത്തനശേഷിയും കാര്യക്ഷമതയും ഡ്രോണുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഗ്രികൾച്ചറൽ ഡ്രോണിന്റെ ഫീൽഡ് കപ്പാസിറ്റി, ക്ഷമത എന്ന് പറയുന്നത് നാപ്സാക് സ്പ്രേയറുകൾ, പവർ സ്പ്രേയറുകൾ എന്നിവയെ അപേക്ഷിച്ച് 10 മടങ്ങ് കൂടുതലാണ്. മാത്രമല്ല നമുക്കിവിടെ തൊഴിലാളികളുടെ എണ്ണം ഗണ്യേന കുറയ്ക്കാൻ സാധിക്കും. ഇത് പ്രവർത്തിക്കുന്നതിന് ഒരു പൈലറ്റിന്റെ സഹായം മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഇത്തരം സാധാരണ രീതികളിലെ സ്പ്രേ ചെയ്യുമ്പോൾ അതിന്റെ ക്ഷമത എന്ന് പറയുന്നത് വെറും 0.12 ഹെക്ടർ മാത്രമാണ്. അതായത് ഒരു ദിവസം നമുക്ക് വളരെ കുറഞ്ഞ കൃഷിസ്ഥലത്തിൽ മാത്രമേ സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതായത് പ്രവർത്തന ശേഷി കുറവാണെന്ന് മാത്രമല്ല അധ്വാനമേറിയുമാണ്. ചെളിയിൽ നടന്നുകൊണ്ട് പോകുന്ന ബുദ്ധിമുട്ടും കർഷകനുണ്ടാകുന്നു. ആയതിനാൽ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് ഡ്രോണുകളുടെ സഹായത്താൽ തരണം ചെയ്യാൻ സാധിക്കുന്ന മാത്രമല്ല, ഡ്രോണിന്റെ പ്രസക്തി ഇപ്പൊ ഏറി വരുന്നു. ഡ്രോണുകൾ നമുക്ക് 2 വിധത്തിലുണ്ട്: ഹെക്സാകോപ്റ്റർ ഡ്രോണുകൾ, ക്വാഡ് കോപ്റ്റർ ഡ്രോണുകൾ. ഇപ്പൊ ഹെക്സാകോപ്റ്റർ എന്ന് പറഞ്ഞാൽ പേരുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവയ്ക്ക് 6 പ്രൊപ്പല്ലറുകളാണ് ഉള്ളത്. ക്വാഡ് കോപ്റ്ററിന് നമുക്ക് 4 പ്രൊപ്പല്ലറുകളാണ് ഉള്ളത്. പിന്നെ നമുക്ക് സ്മോൾ ഡ്രോൺ എന്ന വിഭാഗത്തിൽപ്പെടുത്താനായിട്ട് സാധിക്കും. ഇത്തരം ഡ്രോണുകളാണ് കാർഷിക മേഖലയിൽ ഏറിയ പങ്കും പ്രചാരത്തിലുള്ളത്. ഇനി നമുക്ക് ഇത്തരം ഡ്രോണുകളുടെ നെൽവയലുകളിലെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 25 കിലോഗ്രാം ഭാരമുള്ള സ്മോൾ കാറ്റഗറി ഡ്രോണുകൾ ആണ് ഉപയോഗിക്കപ്പെടുന്നത് കാർഷിക മേഖലയിൽ. അതായത് നെൽച്ചെടികളുടെ മുകളിൽ കൂടി കാറ്റിന്റെ പ്രവേഗത്തിനനുസരിച്ച് 1 മീറ്റർ മുതൽ 2 മീറ്റർ ഉയരത്തിലാണ് ഡ്രോണുകൾ പറക്കുന്നത്. പേലോഡ് അഥവാ മരുന്നു ടാങ്കിന്റെ സംഭരണ ശേഷി വെറും 10 ലിറ്റർ മാത്രമാണ്. അപ്പൊ ഒരിക്കൽ ഡ്രോണുകൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് 10 ലിറ്റർ ദ്രാവകമാണ് കൃഷിസ്ഥലത്ത് നമ്മൾ മരുന്ന് തളിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. സെക്കൻഡിൽ 3 മുതൽ 9 മീറ്റർ വരെ വേഗതയിൽ ഡ്രോണുകൾ സഞ്ചരിക്കപ്പെടുന്നു.

അതായത് ഇത്തരം വേഗതയിലൂടെ സഞ്ചരിക്കുന്ന ഡ്രോണുകൾ ഒരേക്കർ പാടം 10 ലിറ്റർ ലായനി 4 മുതൽ 7 മിനിറ്റ് കൊണ്ട് തളിച്ചു തീർക്കാനായിട്ട് സാധിക്കുന്നു. നോക്കൂ, നമുക്ക് സാധാരണ രീതിയിൽ പവർ സ്പ്രേയറുകൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ക്ഷമത വളരെ കൂടുതലാണ് ഡ്രോൺ സ്പ്രേയിങ്ങിനെന്ന് മാത്രവുമല്ല ലോ വോളിയം സ്പ്രേ ഇതിലൂടെ സാധ്യമാകുന്നു. അതായത് നമുക്ക് 1 ഹെക്ടറിലേക്ക് വെറും 25 ലിറ്റർ ലായനി മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. 150 മുതൽ 220 മൈക്രോൺ സൈസുള്ള ചെറിയ ജലകണികകളായിട്ടാണ് ഇലകളിൽ ഇത്തരം ഡ്രോണുകൾ വഴി മരുന്നുകൾ തളിക്കപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ സ്പ്രേ വിസ്തൃതി, അതായത് ഡ്രോണുകളിൽ നിന്നും ഇലകളിൽ വന്ന് പതിക്കുന്ന ജലകണികകൾ എത്രമാത്രം വീതിയിലാണ് ചെടികൾക്ക് ലഭ്യമാകുന്നതെന്നുള്ളതിന്റെ കണക്ക് നമുക്ക് 3 മുതൽ 6 മീറ്റർ എന്നുള്ളതായിട്ട് പരീക്ഷണത്തിൽ നിന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നിർഗമനശേഷി മിനിറ്റിൽ 3 മുതൽ 4 ലിറ്റർ ആണ്. അതായത് അതിസൂക്ഷ്മ കണങ്ങളായി മൂലകങ്ങൾ ഇലകളിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. ഫോളിയാർ അപ്ലിക്കേഷൻ ഇലകളിൽ മരുന്ന് തളിക്കുന്ന രീതികളായതിനാൽ തന്നെ വളരെ പെട്ടെന്ന് ഇലകൾ നമ്മൾ തളിക്കുന്ന മൂലകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയും ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ ഉൽപാദനക്ഷമത ലഭ്യമാകുന്നതിനും ഡ്രോൺ സ്പ്രേയിങ് സാധ്യമാകുന്നുണ്ട്. ഇനി ഡ്രോണിന്റെ മറ്റൊരു പ്രവർത്തനത്തെ നമുക്ക് പരിചയപ്പെടാം. അതായത് സർവേലൻസ് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള മാപ്പിംഗ് സംവിധാനം. സർവേലൻസ് ഡ്രോണുകളിലൂടെ പാടശേഖരങ്ങളിൽ നമുക്ക് നിരീക്ഷണം നടപ്പിലാക്കാനായിട്ട് കഴിയും. നെല്ലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാൻ ത്രിമാന ചിത്രങ്ങളുടെ അവലോകനം സഹായകമാകുന്നു. ഡ്രോണുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള മൾട്ടി സ്പെക്ട്രൽ ക്യാമറകൾ വഴി നെൽച്ചെടിയുടെ അതിസൂക്ഷ്മ ചിത്രങ്ങൾ പകർത്തി മൂലകങ്ങളുടെ നിലവിലെ അവസ്ഥ വിശകലനം ചെയ്ത ശേഷം ആവശ്യമുള്ള വളക്കൂട്ടുകൾ സ്പ്രേ ചെയ്ത് നെല്ലിന്റെ വിളവ് മെച്ചപ്പെടുത്താനാകും. ഡ്രോൺ മാപ്പിംഗിലൂടെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നെൽവിളകളുടെ മൂലകങ്ങളുടെ കുറവുകൾ കണ്ടുപിടിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഡ്രോണുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ മൾട്ടി സ്പെക്ട്രൽ ക്യാമറ ഉപയോഗിച്ചാണ് അതിസൂക്ഷ്മ ചിത്രങ്ങൾ അത്യന്തം വ്യക്തതയോടുകൂടി എടുക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, സാധാരണ രീതിയിൽ കർഷകൻ നെൽവയലുകളിൽ നടന്ന് അവയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് മൂലകങ്ങൾ കുറവുള്ളത്, അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള മണ്ണുകൾ എടുത്ത് മണ്ണ് പരിശോധന നടത്തി അതിൽ നിന്നും മണ്ണിന്റെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മൂലകങ്ങളുടെ സ്പ്രേ ആണ് നമ്മൾ ചെയ്തു വരുന്നത്. അതിൽ നിന്നും വിഭിന്നമായിട്ട് നമുക്ക് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങളിലൂടെ പ്രശ്നങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സർവേലൻസ് ഡ്രോൺ ഉപയോഗിച്ചുള്ള മാപ്പിംഗ് സംവിധാനത്തിന്റെ ഗുണം. ഇനി ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മോൾ കാറ്റഗറി ഡ്രോണുകളുടെ വിഭാഗത്തിലുള്ള സർവേലൻസ് ഡ്രോണുകളുടെ ഭാരം വെറും 2 കിലോഗ്രാം മാത്രമാണ്. ഇവ 30 മീറ്റർ ഉയരത്തിൽ പറന്നിട്ടാണ് സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നത്. 1 ഹെക്ടർ കൃഷിഭൂമി മാപ്പിംഗിനായിട്ട് വെറും 5 മിനിറ്റ് മാത്രം മതി. ഇനി അഗ്രികൾച്ചറൽ ഡ്രോണുകളുടെ അനന്ത സാധ്യതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ലൈനുകൾ സ്പ്രേ ചെയ്യാം, വിത്തുകൾ വിതറാം, പൊടിവളങ്ങൾ വിതറാം, ജലസേചനം സാധ്യമാക്കാം, പരാഗണം നടത്താം. വരുംകാലങ്ങളിൽ കൃഷിക്കാർക്ക് സഹായിക്കുന്നതിനായി കർഷകരുടെ മിത്രമായി അഗ്രികൾച്ചറൽ ഡ്രോണുകൾ നിലകൊള്ളുന്നതാണ്. കാർഷിക മേഖലയിൽ എന്ന പോലെ തന്നെ ഡ്രോണുകളെ നമുക്ക് മറ്റ് പ്രവർത്തനങ്ങളിലേക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. 1, മനുഷ്യർക്ക് നമുക്ക് അപ്രാപ്യമായ വിദൂര പ്രദേശങ്ങളിലേക്ക് ഡ്രോണുകൾ പറത്തി ഭൂപ്രദേശങ്ങളുടെ സവിശേഷതയും മറ്റ് അന്വേഷണങ്ങൾക്കായിരിക്കും പ്രയോജനപ്പെടുത്താം. നമുക്കൊരു പ്രദേശം സർവേ ചെയ്യുന്നതിന് നമുക്ക് മനുഷ്യർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലത്തിലോട്ട് ഡ്രോണുകളെ പറത്തിവിട്ട് അതിന്റെ ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിനും അതിന്റെ ഏരിയ സർവേ ചെയ്യുന്നതിനും ഡ്രോണുകൾ സഹായിക്കുന്നു. ഈ മത്സ്യബന്ധന മേഖലകളിൽ കടൽക്ഷോഭത്തിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തുന്നതിന് അത്തരം പ്രദേശങ്ങളിലേക്ക് നമുക്ക് മനുഷ്യർക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികളുടെ തിരച്ചിലിനായിട്ടും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അഗ്നിസുരക്ഷാ മേഖലകളിൽ ഫയർ ഫൈറ്റിംഗിലേക്ക് ഡ്രോണുകൾ ഇപ്പോൾ സാധ്യതകളിലൂടെ പ്രയോജനപ്പെടുത്തി വരുന്നൊരു മേഖലയാണ്. അവശ്യ വസ്തുക്കൾ ഡ്രോണുകളിൽ കയറ്റി കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കും. പ്രളയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മരുന്നുകളും മറ്റും അവശ്യ സാധനങ്ങളും ഫുഡ് മെറ്റീരിയൽസും ഒക്കെ എത്തിക്കുന്നതിനും ഡ്രോണുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഇവ ഉപയോഗിക്കുന്നുണ്ട്. രാജ്യസുരക്ഷാ മേഖലകളിൽ വളരെ സജീവമാണ്. ആദ്യകാലങ്ങളിൽ രാജ്യസുരക്ഷാ മേഖലകളിൽ മാത്രമായിരുന്നു ഡ്രോണുകൾ കൂടുതലായിട്ടും പ്രവർത്തിച്ചു വന്നിരുന്നത്. ആഘോഷവേളകളിലും ഉത്സവങ്ങളിലും ചിത്രങ്ങളും വീഡിയോഗ്രാഫി എടുക്കുന്നതിനും ഡ്രോണുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഡ്രോണുകൾ എല്ലാ മേഖലകളിലും സുപ്രധാന പങ്ക് വഹിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളിലൂടെ കർഷകർക്ക് ഡ്രോൺ കൊണ്ട് ലഭ്യമായ നേട്ടങ്ങൾ, അതായത് കേരളത്തിലെ നെൽകർഷകർ അഭിമുഖീകരിക്കുന്ന തൊഴിലാളി

0: പ്രശ്നത്തിന് പരിഹാരമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഡ്രോണുകൾ. ഡ്രോണുകളുടെ പ്രവർത്തനം സ്പ്രേയറുകളെ അപേക്ഷിച്ച് 10 മടങ്ങാണ്. ഉയർന്ന പ്രവർത്തന ശേഷിയുണ്ട്. അതായത് മണിക്കൂറിൽ നമുക്ക് 3 ഹെക്ടർ കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉയർന്ന കാര്യക്ഷമതയുണ്ട്. ഏകദേശം 99%ത്തിലധികം ക്ഷമതയാണ് ഡ്രോണുകൾക്ക് ഉള്ളത്. ലോ വോളിയം സ്പ്രേ സംവിധാനമാണ് ഇവയിൽ ഉപയോഗിക്കപ്പെടുന്നത്. 1 ഹെക്ടറിലേക്ക് നമുക്ക് 25 ലിറ്റർ മാത്രം മരുന്ന് ലായനി ഉപയോഗിച്ചാൽ മതി. അതേപോലെ ഉയർന്ന ജലനിർഗമന ശേഷിയുണ്ട്. 3 മുതൽ 4 ലിറ്റർ വെള്ളം അഥവാ ലായനി നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് 1 മിനിറ്റിൽ. ഇനി ഡ്രോൺ സ്പ്രേയിലൂടെ ഉണ്ടാകുന്ന നനവിന്റെ വിസ്തൃതി 3 മുതൽ 4 മീറ്ററാണ്. ഇത്തരം ഉപകരണം പ്രവർത്തിക്കുന്നതിനുള്ള ഊർജം ബാറ്ററിയാണ്. ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്നതിനാൽ നമുക്ക് ഇന്ധന ചെലവ് ഒഴിവാക്കാനായിട്ടും സാധിക്കുന്നു. അഗ്രികൾച്ചറൽ ഡ്രോണുകളുടെ പ്രവർത്തനം കൃഷിവിജ്ഞാന കേന്ദ്രം മനസ്സിലാക്കിയ പഠനത്തിൽ നിന്നും കർഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തെന്നാൽ മനുഷ്യ സഹായമില്ലാതെ വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ തന്നെ ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നു. അതോടൊപ്പം കാർഷിക മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച് കൃഷി ചെലവ് കുറച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ കിസാൻ ഡ്രോണുകൾ കർഷകന്റെ സഹായിയായി ഇനിയെന്നും നിലകൊള്ളുമെന്ന് പ്രതീക്ഷിക്കാം.
1: കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ പ്രാധാന്യം. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രജി. ഇനി ഒരറിയിപ്പ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, പോഷക ഘടക വിശകലനം, ന്യൂട്രീഷൻ ലേബൽ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. നിലവിൽ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ഉള്ളവർക്കും പുതുതായി ആരംഭിക്കാൻ താൽപര്യമുള്ളവർക്കും പങ്കെടുക്കാം. ഫീസ് 1000 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 വരെ 8089076698 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8089076698.
2: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തുന്നു.
3: കേരള കർഷകൻ,
2: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
3: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
2: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
3: കേരള കർഷകൻ,
2: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷിമാസിക.
4: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
1: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷിക അവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
0: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ഇന്ന് 6:50 കാർഷിക ജീവനം. പൊക്കാളി നെല്ല് കൃഷിയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കടമക്കുടി സ്വദേശി ഇ.ഡി. ജോസഫ്. ഇന്ന് 6:50 കാർഷിക ജീവനത്തിൽ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. പൊക്കാളി നെല്ല് കൃഷിയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കടമക്കുടി സ്വദേശി ഇ.ഡി. ജോസഫ്. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. പനിയേറും കാലം, ജാഗ്രതയോടെയിരിക്കാം. 7:55 ഒരിടത്തൊരിടത്ത്. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 AHMS ഹോമിയോപ്പതി, FM ഹെൽത്ത് ലൈൻ, മുടികൊഴിച്ചിൽ. ഡോക്ടർ വസീം ഷെനാബുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, യു.കെ. കുമാരൻ എഴുതിയ തക്ഷൻ കുന്നുസ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യോത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം, ഡൽഹി റിലേ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ.
1: ചേച്ചി, ഇത് കണ്ടോ?
2: ഹരിമന്ദക്കുട്ട
1: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
1: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
1: ഓ ഐ നോ.
5: RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. 6:00 ആകാശവാണി FM വാർത്തകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം, രാമായണ പാരായണം. പാരായണം ചെയ്യുന്നത് ഡോക്ടർ ബി അരുന്ധതി. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ, ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തി എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയിൽ ചിന്താശകലം, ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, തിരുവനന്തപുരം റിലേ. തുടർന്ന് മഹിതം മലയാളം, സേവന വാർത്തകൾ, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം. ഫുട്ബോൾ ആരവം അണഞ്ഞു, ഫ്ലെക്സുകൾ മാത്രം ബാക്കിയായി. നോവൽ പാരായണം, തക്ഷൻ കുന്നസ്വരൂപം, യു.കെ. കുമാരൻ എഴുതിയ നോവൽ. സേവന വാർത്തകൾ, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ചിത്രപതംഗം, അക്കാപ്പെല്ല, മനുഷ്യ ശബ്ദത്തിന്റെ മാന്ത്രിക സൃഷ്ടി. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യം, ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്രഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10:00 റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി, ഇന്നത്തെ സ്വർണവില. 10:35 കേന്ദ്ര നീതിന്യായ വകുപ്പ് അവതരിപ്പിക്കുന്ന പ്രത്യേക സ്പോൺസേഡ് പരിപാടി. തുടർന്ന് ലളിതഗാനം. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് സോപാന

0: സംഗീതം തുറവൂർ സഹോദരങ്ങൾ അവതരിപ്പിക്കുന്നു. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര.
1: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
4: 3 മണിക്ക് ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ. വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: 6:50 കിസാൻ വാണി. ഓണസമൃദ്ധിക്കായി പൂക്കളും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന ചെമ്മനാടുള്ള ഷെറിൻ സീപ്പോൾ, ശ്രീജ രഞ്ജൻ, പനമ്പിള്ളി നഗറിലുള്ള ജയൻ MK എന്നിവരെ പരിചയപ്പെടാം. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ് സമകാലികം, ഒരിടത്തൊരിടത്ത്. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ഗായിക KJ ദേവനന്ദ പങ്കെടുക്കുന്നു. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. 8:50 മഹിതം മലയാളം, സേവന വാർത്തകൾ, ചോദ്യോത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥകളി പദങ്ങൾ തിരുവനന്തപുരം റിലേ. 10 മണിക്ക് പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹി റിലേ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: പ്രിയ ശ്രോതാക്കളിപ്പോൾ മധുരം ഗീതം.

ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നുള്ള ഗാനം. പാടിയത് ജി വേണുഗോപാൽ. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ജെയ്സൺ ജെ നായർ.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം. പാടിയത് ജി വേണുഗോപാൽ. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ജെയ്സൺ ജെ നായർ. സേവന വാർത്തകൾ. കളമശ്ശേരി നഗരസഭാ പരിധിയിലെ എല്ലാ സാമൂഹ്യ പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. സെപ്റ്റംബർ 30 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: കഥാകൃത് മാടമ്പ് കുഞ്ഞുക്കുട്ടന്റെ ഓർമ്മയ്ക്കായി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി കഥാരചനാ മത്സരം നടത്തുന്നു. രചനകൾ മുൻപ് പ്രസിദ്ധീകരിച്ചതോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നവയോ ആകരുത്. രചനകൾ APSBooks1997@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കുക. രചനകൾ അയയ്ക്കേണ്ട അവസാന തീയതി August 10. വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9447057649. നമ്പർ ആവർത്തിക്കാം: 9447057649. കല, സാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യശാസ്ത്രം, സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പൊതുകാര്യങ്ങൾ, സിവിൽ സർവീസ്, വ്യാപാരം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചവർക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പത്മ അവാർഡ് 2027 നാമനിർദ്ദേശം ക്ഷണിച്ചു. ഓൺലൈനായി നാമനിർദ്ദേശം ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. കൂടുതൽ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ www.awards.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി: www.awards.gov.in.
4: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയയ്ക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ July 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി: https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
0: സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടി, പട്ടികജാതി ദുർബല വിഭാഗ പുനരധിവാസം ഉപ പദ്ധതി, സ്വയം തൊഴിൽ സഹായം, വ്യക്തിഗത സംരംഭം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർക്ക് ബന്ധപ്പെട്ട തൊഴിൽ മേഖലയിൽ വൈദഗ്ധ്യവും പ്രായോഗിക പരിചയവും ഉണ്ടായിരിക്കണം. പ്രായം 18-നും 50-നും മധ്യയായിരിക്കണം. വാർഷിക കുടുംബ വരുമാനം 1,00,000 രൂപയിൽ താഴെയായിരിക്കണം. അപേക്ഷ ബന്ധപ്പെട്ട ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിൽ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04772258. നമ്പർ ആവർത്തിക്കാം: 04772258. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:29:33. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ഡെന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞുജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലന്റിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയെ അറിയിച്ചു. പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകാതെ തടസ്സങ്ങൾ ഉന്നയിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതിനിടെ സഭയിലെ മോശം പെരുമാറ്റത്തിന് തൃണമൂൽ MP കല്യാൺ ബാനർജിയെ സസ്പെൻഡ് ചെയ്യുന്ന പ്രമേയം ലോക്സഭ പാസാക്കി. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. യുവജനങ്ങളുടെ ആശങ്കകളോട് അനുഭാവപൂർണമായ സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും തയ്യാറാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. രാഷ്ട്രീയ താൽപര്യത്തിനായി ചിലർ യുവാക്കളെ ഉപയോഗിക്കുകയാണെന്നും യുവജനക്ഷേമത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു.
3: സർക്കാർ വിദ്യാർത്ഥിയും ഓർ നൌജവാനോ കി ആകാംക്ഷാവും കോ പൂരാ കർനെ ഓർ ഉൻകെ കല്യാണ് കെ പ്രതി പൂരി തരഹ് സേ പ്രതിബദ്ധ ഹൈ. ഹമാരെ ഛാത്രോ കി ഹർ ചിന്ത കോ സുന്ന ഉസ്കാ സമാധാൻ കർന യേ ഹം സബ് കി ജിമ്മേദാരി ഹൈ.
0: പാർലമെന്റിലേക്ക് തിങ്കളാഴ്ച മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിനോടും പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. CCTV ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 11 കോടതി വീണ്ടും വാദം കേൾക്കുക. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ പേരിലാണ് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. റാഗിംഗ് സംബന്ധിച്ച പരാതികൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ അധികൃതരെ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാനതലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് വ്യവസായ അടിസ്ഥാന സൌകര്യ വികസന മേഖലകളിൽ 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും ദീർഘകാല പരിഹാരത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും VD സതീശൻ വ്യക്തമാക്കി.
0: മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഇതുപ്രകാരം 7,200 വിദ്യാർത്ഥികൾക്ക് അധികമായി പ്രവേശനം ലഭിക്കും. പാലക്കാട് 30, മലപ്പുറത്ത് 60, കോഴിക്കോട് 20, കാസർകോട് 10 താൽക്കാലിക അധിക ബാച്ചുകളാണ് അനുവദിച്ചത്. ഒരു ബാച്ചിൽ 60 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം ലഭിക്കുക. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ലോൺ ആപ്പ് അധികൃതരുടെ ഇടപെടൽ പരിശോധിക്കുമെന്നും SP മോഹനചന്ദ്രൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. DYSP ജീവൻ ജോർജിനാണ് അന്വേഷണ ചുമതല. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും. റീ അറസ്റ്റിനുള്ള അപേക്ഷ കോടതിയിൽ കൊടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും.

0: അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെ എസ് ഇ ബി. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. വഖഫ് ബോർഡിലെ അമുസ്ലീം നിയമനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ തെറ്റിദ്ധാരണ പരത്തുന്നതായി മുൻ നിയമമന്ത്രി പി രാജീവ്. ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. വഖഫ് വിഷയത്തിൽ സംസ്ഥാനം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. സംസ്ഥാന വഖഫ് ബോർഡിലെ ബാക്കിയുള്ള രണ്ട് അംഗങ്ങളെ ഉടൻ തീരുമാനിക്കുമെന്നാണ് എൽ ഡി എഫ് സർക്കാർ കോടതിയെ അറിയിച്ചതെന്നും അമുസ്ലീങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ശ്രീ പി രാജീവ് പറഞ്ഞു. തിരുവനന്തപുരത്തെ കെ പി സി സി ആസ്ഥാനത്തേക്ക് ബി ജെ പി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെയായിരുന്നു ബി ജെ പി മാർച്ച്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലക്കാട് മലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഇമേജ് ആശുപത്രി മാലിന്യ പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ സംസ്കരണം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ജലസ്രോതസ്സുകളിലേക്കും അന്തരീക്ഷത്തിലേക്കും മാലിന്യം വ്യാപിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ഇമേജ് പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന ആശുപത്രി മാലിന്യം 180 ദിവസത്തിനകം സംസ്കരിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്ലാന്റിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ കെ സുധീർ സ്ഥലം സന്ദർശിച്ചിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം ഇവിടെ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്ലാന്റിന്റെ നിയന്ത്രിത ശേഷിയിൽ കൂടുതൽ മാലിന്യം എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്കരണം വേഗത്തിലാക്കാൻ ഒരു ഇൻസിനേറ്റർ കൂടി സ്ഥാപിക്കണമെന്നും മാലിന്യം പ്ലാന്റിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
1: എറണാകുളം കാലടി പാലത്തിൽ നാളെ മുതൽ രാത്രികാല ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാലത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഈ മാസം 25 വരെ രാത്രി 10 മുതൽ രാവിലെ 6 മണിവരെയാണ് ഗതാഗത നിരോധനം. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കോർപ്പറേഷൻ കൌൺസിലർ കുരീപ്പുഴ സ്വദേശി ബി അജിത് കുമാറിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120-ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി നാലാം സ്ഥാനത്ത് എത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 715 പോയിന്റ് നഷ്ടത്തിൽ 76,755, നിഫ്റ്റി 191 പോയിന്റ് നഷ്ടത്തിൽ 23,996 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 1,680 രൂപ കൂടി 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും

പ്രിയ ശ്രോതാക്കളിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗായത്രി എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. കാലാവസ്ഥാ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായി മഴയുണ്ടായി. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില

0: 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥ അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 21 സെക്കൻഡ്. ഇപ്പോൾ കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: കേരളത്തിന്റെ തീരദേശ ഗ്രാമങ്ങളുടെ ഹൃദയത്തുടിപ്പാണ് പൊക്കാളി നെൽകൃഷി. കൃഷി ചെയ്യാനായി ജൈവരാസവള പ്രയോഗം വേണ്ട എന്നതാണ് പൊക്കാളിയുടെ സവിശേഷത. ആറുമാസം നെൽകൃഷിയും ആറുമാസം മത്സ്യകൃഷിയുമാണ് പൊക്കാളിപ്പാടങ്ങളിൽ നടക്കുന്നത്. തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ 100% കാലാവസ്ഥയെ മാത്രം ആശ്രയിച്ചു വളരുന്ന കൃഷി സമ്പ്രദായമാണ് പൊക്കാളിയുടേത്. ഇന്ന് കാർഷിക ജീവനത്തിൽ പൊക്കാളി നെൽകൃഷിയും പരിപാലന രീതികളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കടമക്കുടി സ്വദേശി ED ജോസഫ്. ചേട്ടനിപ്പോ എത്ര നാളായിട്ടാണ് പൊക്കാളി നെൽകൃഷിയിലേക്ക് ഇറങ്ങിയിട്ട്?
1: ഞാൻ പൊക്കാളി കൃഷിയിലേക്ക് വന്നിട്ട് ഇപ്പോ ഏതാണ്ട് 40 ആയിട്ടുണ്ട്. ആദ്യ കാലങ്ങളിലെല്ലാം പൊക്കാളി കൃഷി നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയായിരുന്നു. ഏതാണ്ട് 30 നെല്ല് വരെ ഞാൻ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പൊക്കാളി പാടം എന്ന് പറഞ്ഞാൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന പാടങ്ങളെയാണ് പൊക്കാളി പാടങ്ങൾ എന്ന് പറയുന്നത്. ഈ പാടങ്ങളിൽ വേലിയേറ്റം വേലിയിറക്കമുണ്ട്. ഒരു വർഷം 730 വേലിയേറ്റവും 730 വേലിയിറക്കവുമുണ്ട്. അതായത് ഒരു ദിവസം 2 വേലിയേറ്റവും 2 വേലിയിറക്കവുമുണ്ട്. വേലിയിറക്കത്തിൽ ഈ പാടത്തിന്റെ അടിത്തട്ട് മുഴുവനും കാണാം. വേലിയേറ്റത്ത് 1 തുടങ്ങി 2 വരെയും പാടത്തിൽ വെള്ളമായിരിക്കും.
0: അപ്പോൾ ഈ പൊക്കാളി കൃഷി എന്ന് പറയുന്നത് 6 നെൽകൃഷിയും 6 മത്സ്യകൃഷിയുമാണ്. ഇപ്പൊ ചേട്ടൻ കാലാവസ്ഥയൊക്കെ നോക്കിയിട്ടാണോ നെൽകൃഷിയൊക്കെ ചെയ്യുന്നതൊക്കെ?
1: ഇവിടെ കൃഷി ചെയ്യുന്നത് 2 കൃഷികളാണ്. ഒന്ന് നെല്ലും ഒന്ന് ചെമ്മീനും, കൂടെ മത്സ്യങ്ങളും ഞണ്ടും ഒക്കെ പുതുതായിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പൊ 2 നെൽകൃഷി ചെയ്യുന്നത് ജൂൺ ടു ഒക്ടോബർ ആണ്. അതായത് കേരളത്തിലെ റെയിനി സീസണിലാണ് കൃഷി ഇവിടെ ചെയ്യുന്നത്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ മലമ്പ്രദേശത്ത് വരുന്ന, പ്രത്യേകിച്ച് പെരിയാർ റിവറിൽ നിന്ന് വരുന്ന നല്ല വെള്ളം വന്നിട്ട് കായലിൽ വന്ന് ഈ വെള്ളം ചെന്നിട്ട് കടലിലെ ഉപ്പുവെള്ളത്തിന് ഇങ്ങനെ കയറാതെ തടഞ്ഞു നിർത്തണം. അതാണ് ഇവിടെ നടക്കുക. അപ്പൊ ഇവിടെ ശുദ്ധജലമായി അത് ഏതാണ്ടും മഴക്കാലം തീരുന്നത് വരെയും അങ്ങനെ തന്നെ നിൽക്കും. അപ്പൊ ജൂൺ ഏതാണ്ടും 10 ഇവിടെ നെൽകൃഷി ഇറക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ആ സമയത്ത് മഴക്കാലം ആരംഭിക്കും. അതുപോലെ തന്നെ ഒക്ടോബർ വരുമ്പോൾ മഴക്കാലം അവസാനിക്കുകയും ചെയ്യും. നാം നേരത്തെ പറഞ്ഞ പോലെ കിഴക്കൻ പ്രദേശത്തു നിന്നുള്ള വെള്ളത്തിന്റെ വരവ് കുറയുകയും ചെയ്യും. അപ്പൊ കടലിൽ നിന്നുള്ള വെള്ളം തടഞ്ഞു നിർത്തിയത് കയറി വരികയും ചെയ്യുന്നതുകൊണ്ട് ഉപ്പ് ആവുന്നു.
0: നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഈ വെള്ളം വേലിയേറ്റവും വേലിയിറക്കമൊക്കെ ഉണ്ടാവുന്നില്ല. അപ്പൊ വെള്ളത്തില് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്? ഇപ്പൊ നെൽകൃഷി നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ, ഉപ്പുവെള്ളത്തിന്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ നമ്മൾ നെൽകൃഷി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്?
1: നമ്മൾ ഈ പൊക്കാളി കൃഷി ചെയ്യുമ്പോൾ വെള്ളം ശുദ്ധജലം ആയിട്ടുണ്ടെങ്കിലും തന്നെ അതിന്റെ മണ്ണിൽ ഏതാണ്ട് 2% വരെയും ഉപ്പ് രസം അല്ലെ ഉപ്പിന്റെ കണ്ടന്റ് ഉണ്ടാവും. ഞാനത് ടെസ്റ്റ് നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ അതിന് യോജിച്ച ഒരു വിത്താണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അവിടെ വിതക്കുന്നതിനാണ് പൊക്കാളി വിത്ത് എന്ന് പറയുന്നത്.
0: ഇപ്പൊ പൊക്കാളി ചെയ്യുന്നോണ്ട് ചോദിക്കുകയാണ്, പൊക്കാളി കൃഷിയുടെ ഒരു ചരിത്രം എന്താണെന്നൊന്ന് പറയാമോ?
1: അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മലമ്പ്രദേശത്ത് നിന്ന് ഒരു കാട്ട് നെല്ലി നദികളിൽ കൂടി വന്നിട്ട് നമ്മുടെ ഇവിടെ വൈപ്പിൻ കായലിൽ വന്ന് അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഒഴുക്ക് കുറഞ്ഞ് തിട്ടകളിൽ വന്ന് അത് സ്റ്റോർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അടുത്ത മഴക്കാലം വന്നു കഴിഞ്ഞപ്പോൾ ഈ പൊക്കത്ത് വന്ന വിത്തുകളെല്ലാം മുളച്ച് വന്ന് അപ്പോൾ 6 അത് ഉപ്പുവെള്ളത്തിൽ കിടന്നുകൊണ്ട് അതിന് നല്ലൊരു സാൾട്ട് റെസിസ്റ്റിംഗ് പവർ കിട്ടി. ഇതാണ് ഹിസ്റ്ററി ആയിട്ട് പൊക്കാളിനെ പറ്റി പറയാനുള്ളത്.
0: ഇപ്പൊ ചേട്ടൻ പൊക്കാളി ചെയ്യുന്നതിനോടൊപ്പം വേറെ നെല്ലിനെ ഇതിന്റെ കൂടെ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ടോ?
1: മറ്റു നെല്ലുകളെ നമുക്ക് ഈ പാടത്ത് അത്ര വിജയിക്കുന്നില്ല എന്നുള്ളതിന്റെ കാരണം എന്ന് വെച്ചാൽ അതിൽ നമ്മൾ ജൂണിൽ കൃഷി ഇറക്കുമ്പോൾ തന്നെ സോയിലിൽ ഏതാണ്ട് 2% സാൾട്ട് ഉണ്ടാവും. അത് ഉള്ളതുകൊണ്ട് മറ്റ് ചെടികൾക്ക് പൊക്കാളി വളരുന്ന അത്ര അനുകൂലമായ സാഹചര്യത്തിൽ അതിന് വളരാൻ സാധിക്കുന്നില്ല. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം 2 വേലി കയറ്റവും വേലി ഇറക്കവും വന്നു കഴിയുമ്പോൾ സോയിലിങ്ങനെ നല്ല വെള്ളത്തിൽ വാഷ് ചെയ്ത് വരുന്നത് മുറക്ക് സോയിലിന്റെ ഉപ്പിന്റെ

0: രസം കുറഞ്ഞു കുറഞ്ഞു, അത് സമയത്ത് വിത്ത് മുളച്ച് അതിന്റെ വേര് താഴത്തോട്ട് പോകുന്ന ആ ഒരു രീതി, ഉപ്പിന്റെ അംശം കുറഞ്ഞു കുറഞ്ഞു വരുന്നതനുസരിച്ച് ചെടിയുടെ വേര് താഴത്തേക്ക് ഇറങ്ങുന്നു. അതാണ് പൊക്കാളി വിത്ത് മാത്രം ഇവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അതാണ്
1: ഈ പൊക്കാളി കൃഷിക്ക് വരുന്ന കുറച്ച് പോരായ്മകളും കൂടെ കാണുമല്ലോ.
0: ഇന്നത്തെ കാലഘട്ടത്തിൽ കൃഷി ഇറക്കാനുള്ള വലിയ ബുദ്ധിമുട്ടാണ്. പണ്ട് കാലത്ത് ചെയ്യുന്നത് പോലെ ചുറ്റുപണ്ടുകളെല്ലാം പൊക്കാളി പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കായൽ നിലങ്ങളാണ്. അതിന് ചുറ്റും പണ്ടുകൾ ഇട്ട് നടക്കൊരു സ്ലോയിസ്, അതായത് വെള്ളം കയറാനും ഇറങ്ങാനുള്ള ഒരു ഗേറ്റ് വേ, അതാണ് ഫിസിക്കൽ സ്ട്രക്ചർ ഓഫ് ദ പൊക്കാളി. അപ്പൊ ഈ ഒരു രീതിയിൽ എല്ലാ വർഷവും ചെളി പണ്ടുകളായതുകൊണ്ട് എല്ലാ വർഷവും അതിന് റിപ്പയർ വരും. ആദ്യകാലങ്ങളിലെല്ലാം കൂലി കുറവായതുകൊണ്ട് നല്ല രീതിയിൽ പണ്ടുകളെല്ലാം ഉറപ്പിച്ച് അതുപോലെ തന്നെ മെയ് മാസത്തിൽ പാടം ഒന്ന് ഉണക്കി അത് കഴിഞ്ഞിട്ട് ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് ഒന്ന് കിളക്കും, അത് കഴിഞ്ഞ് കൊത്തും, അത് കഴിഞ്ഞ് ആ കണ്ണിമേൽ വിതച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാറ് പറിച്ചു കിടന്ന ഒരു സമ്പ്രദായമാണ് പണ്ട് കാലത്ത് തുടർന്ന് പോകുന്നത്. പക്ഷെ ഇന്നിപ്പോ കൂലി കൂടുതലുകൊണ്ടും എന്ത് ചെയ്താലും കൃഷി ലാഭകരമല്ല എന്നുള്ള ഒരു സ്ഥിതിയിൽ എത്തിയിരിക്കുന്നതുകൊണ്ട് പഴയ രീതിയിലുള്ള പണികൾ കുറച്ച് ഇപ്പൊ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പൊ നിലവിലുള്ളത്. പണ്ടുകൾക്ക് ബലക്ഷയമുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ കൊല്ലം തോറും അതിനെ മെയിൻറ്റെയിൻസ് ചെയ്യാനോ റിപ്പയർ ചെയ്യാനുള്ള സാമ്പത്തിക ഭദ്രത കർഷകന് ഇന്നില്ല.
1: ഇപ്പോ ചേട്ടൻ മത്സ്യകൃഷി ചെയ്യുന്നു പറഞ്ഞു, ചെമ്മീനാണല്ലേ, അപ്പൊ ഈ ചെമ്മീൻ കൃഷി ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം അതിന് ഈ ചെമ്മീൻ കൃഷിനെ എത്രത്തോളം ശ്രദ്ധിക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇതിന്റെ കൂടത്തെ?
0: ചെമ്മീൻ കൃഷിയാണെങ്കിൽ അത് വാട്ടർ പൊല്യൂഷൻ രോഗം വന്ന് ചെമ്മീൻ ചത്തുപോകുന്നു. അപ്പൊ നമുക്ക് ചെമ്മീൻ കൃഷിയിൽ നിന്നും പഴയതുപോലെയുള്ള വരുമാനം കിട്ടാത്തതുകൊണ്ട് മൊത്തത്തില് പൊക്കാളിപ്പാടം ഇന്ന് ഒരു നഷ്ടത്തിന്റെ വക്കീലെത്തിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഇപ്പൊ ചെയ്യണമെന്ന് വെച്ചാൽ പണ്ടത്തെ ആ വർദ്ധിച്ച ചെലവുകളൊക്കെ കുറച്ച് എങ്ങനെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും, വെറുതെ നമുക്ക് പാടിവിടാൻ പറ്റൂല. അപ്പൊ ആ രീതിയിൽ ഞാനിപ്പോ പുതിയതായിട്ട് കണ്ടുപിടിച്ചാണെന്ന് വെച്ചാൽ പകുതി വിത്ത് മാത്രം പാടത്ത് വിതക്കും, പകുതി നമ്മൾ കരയിലും വിതക്കും. പാടത്ത് ഇനി ഏതെങ്കിലും കാരണത്താലേ പിടിച്ചില്ല, വെള്ളം കിട്ടില്ല, എന്തെങ്കിലും നശിച്ചു പോയാൽ കരയിൽ ആ ഭീഷണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പറിച്ച് ഒരു 15 ദിവസം കൂടുമ്പോൾ നമ്മൾ പറിച്ച് പാടത്ത് നടന്ന ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത്. ഇതാവുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും പാടത്ത് നെൽച്ചെടി ഉണ്ടാവും. മറ്റേ മുഴുവൻ വിത്ത് നമ്മൾ പണ്ടത്തെ പോലെ നമ്മൾ വിതക്കുകയാണെങ്കിൽ നമുക്ക് കൃഷിനാശം വന്നാൽ നമുക്കിവിടെ പാടത്ത് ഒരു നെൽച്ചെടി ഇല്ലാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഇതായിട്ട് ഞാനിങ്ങനെ തുടങ്ങി, അത് വളരെ വിജയമാണ്, പലരും അതുപോലെ അനുകരിക്കുന്നുണ്ട്.
1: കൊയ്ത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചേട്ടാ?
0: പിന്നെ ഇന്നും കൊയ്യുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. മനുഷ്യപ്രയത്നം കൊണ്ട് മാത്രമാണ് കൊയ്യാൻ സാധിക്കുന്നത്. കൊയ്യണമെന്നുണ്ടെങ്കിൽ ഈ പഴയ രീതിയിൽ മനുഷ്യപ്രയത്നം കൊണ്ട് കൊയ്യണം എന്നത് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഈ ഇത് വർഷക്കാലത്താണ് ഈ കൊയ്ത്തും കൃഷിയും എല്ലാം ആരംഭിക്കുന്നത്. കൊയ്യാൻ വരുന്ന ഒരു തൊഴിലാളിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നിലെ വെയിൽ അല്ലെങ്കിൽ മഴയോ വെള്ളത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വരും. അപ്പൊ ആ കഷ്ടപ്പാടൊക്കെ പണ്ട് കാലത്ത് സഹിച്ചിരുന്നു. ഇന്നിപ്പോ നമ്മുടെ കൊച്ചി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഗ്രോയിങ് സിറ്റിയാണ് ഇൻ ഇന്ത്യ. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ കഷ്ടപ്പെട്ട ജോലിയിൽ നിന്ന് സ്വയമായിട്ടും എല്ലാവരും പയ്യനെ മാറി മാറി പോകുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ തൊഴിലാളി ക്ഷാമം രൂക്ഷമാണ്. കൂടുതൽ കൂലിയും അതുപോലെ തൊഴിലാളി കിട്ടാത്ത ഒരു അവസ്ഥയുമാണ് ഇന്ന് പൊക്കാളി ഏറ്റവും ഭീഷണിയായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ഈ പുതിയതായിട്ടുള്ള ഞാൻ ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യുമ്പോൾ കുറെയൊക്കെ ചെലവുകൾ കുറക്കാൻ സാധിക്കുന്നു. വലിയ നഷ്ടമില്ലാതെ ഇപ്പൊ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വിചാരിച്ച ചെറിയ ലാഭം, വലിയ അതായത് പക്ഷികളും എലി ഇവരുടെയൊക്കെ ശല്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇപ്പൊ ഒരുവിധം വരുമാനമൊക്കെ, വലിയ വരുമാനം ഇല്ലെങ്കിലും നമുക്കൊരു ചെറിയ വരുമാനം ഇപ്പോഴും അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കിട്ടുന്നുണ്ട്. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആ രീതിയിലേക്ക് മാറണം. പിന്നെ കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ പണ്ടത്തെ പോലെ പൊക്കാളിപ്പാടം നെൽകൃഷിയും ചെമ്മീൻ കൃഷിയും മാറി മാറി ചെയ്യുന്ന ആ ഒരു പാടത്തിന്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഇനി മാറ്റേണ്ടി വരും. അതായത് ആകെയുള്ള വിസ്തീർണത്തിൽ ഇപ്പൊ നമ്മൾ ശരിക്കും ഒന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60% അല്ലെ 70% ഏറ്റവും കൂടിയ പാടത്ത് മാത്രമേ ചെയ്യുള്ളൂ. ബാക്കിയുള്ള നമുക്ക് തോടും അതുപോലെ കുഴികളും ആയിട്ട് കിടക്കുന്ന സ്ഥലമായിരിക്കും. അപ്പൊ തന്നെ നമുക്കറിയാം 30% അവിടെ വേസ്റ്റായിട്ട് കിടക്കണേന്ന് ഇപ്പോഴത്തെ നമ്മുടെ കൃഷി രീതി. അപ്പൊ അതുകൊണ്ട് ഒരു 25% സ്ഥലം നമുക്ക് 12 മാസവും മത്സ്യകൃഷി ചെയ്യാനായിട്ട് ഈ കർഷകനെ അനുവദിക്കുക. അത് അനുവദിച്ചു കഴിഞ്ഞാൽ 12 മാസവും കൃഷി ചെയ്യുമ്പോൾ അയാൾക്ക് വരുമാനം ഉണ്ടാകും. കൃഷി ഉപേക്ഷിച്ച് ഇനി പോകേണ്ട അവസ്ഥ വരികയില്ല. അപ്പൊ അതുപോലെയുള്ള ഒരു മാറ്റത്തിന് ഉള്ള ഒരു സമയം ഇപ്പൊ പൊക്കാളിപ്പാടത്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ്.
1: ഇപ്പൊ ചെമ്മീൻ കൃഷിയൊക്കെ ചെയ്തിട്ടില്ല, ഇപ്പൊ നമ്മളിപ്പോ 6 മാസം നെല്ലും 6 മാസം മത്സ്യമാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ മത്സ്യകൃഷി ചെയ്തിട്ട് എങ്ങനെയുണ്ട്?
0: ഞാൻ ചെറിയ രീതിയിലൊരു മത്സ്യകൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് വൻ വിജയമാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ മത്സ്യകൃഷിയിൽ നിന്ന് ചെറിയൊരു വരുമാനം കിട്ടുന്നതാണ് ഇപ്പൊ എനിക്ക് കൃഷി പിടിച്ചു നിൽക്കാനുള്ള ഒരു അവസരം കൂടി. ഞങ്ങള് കർഷകരിൽ നിന്ന് കടബാധ്യം കൃഷി കഴിഞ്ഞാൽ കഷ്ടത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്ക് പറയാനായിട്ട് വരികയില്ല. ഞങ്ങൾക്ക് മറ്റ് സബ്സിഡികളൊന്നും വേണ്ട. ഞങ്ങൾ തന്നെ സ്വയം സാമ്പത്തികമായിട്ട് ഞങ്ങൾ സ്റ്റെബിലിറ്റി ഞങ്ങൾ തന്നെ ഉണ്ടാക്കും. അത് അനുകരിച്ച് എല്ലാ കർഷകരും ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ വേസ്റ്റായി കിടക്കുന്ന പൊക്കാളിപ്പാടങ്ങളെല്ലാം ഒന്നാം തരം ഉൽപാദന കേന്ദ്രങ്ങളാക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഒന്നാം തരം വരുമാനം ഉള്ള കേന്ദ്രങ്ങളാക്കി മാറ്റാം. അവിടെ വേണ്ടി വന്നാൽ ഇപ്പൊ കടമക്കുടി പോലെയുള്ള സ്ഥലത്താണെങ്കിൽ ടൂറിസത്തിന് ഏറ്റവും വലിയ

അനുകൂലമായിട്ടുള്ള സ്ഥലമാണ്. ആര് വന്ന് ഇവിടെ വിസിറ്റ് ചെയ്താലും ഇറ്റ്സ് നൈസ് പ്ലേസ് എന്ന് പറയും. അതുപോലെ പാടം നിറയെ നെല്ലായിട്ട് നിൽക്കുന്ന സമയത്ത് എന്റെ പാടത്ത് റോഡെല്ലാം ആണ്, അതിലെ പോകുമ്പോൾ എന്തൊരു ഭംഗിയുള്ള നെല്ലുകളാണ് ഇവിടെ നിൽക്കുന്നത്, ഇതൊക്കെ എത്ര ചെലവ് ചെയ്തായിരിക്കും ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നെ അറിയില്ല, എങ്കിലും പറഞ്ഞു പോകുന്നത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ നൈസ് പ്ലേസ്, ഗ്രീൻ പ്ലേസ്, എക്കോ പ്ലേസ് ഇതൊക്കെ പറയണ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ആവശ്യമാണെങ്കിൽ ചെറിയൊരു ടൂറിസം കൂടി കണക്ട് ചെയ്യാം. അതായത് പണ്ടത്തെ ഇന്ന് മാറ്റി പുതിയതായിട്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, അത് എങ്ങനെ ആകർഷണമാക്കാം സാമ്പത്തികമായിട്ട്, ഈ രീതിയിൽ ഇനി ചിന്തിക്കേണ്ട സമയം ആയിരിക്കണമെന്നുള്ളതിന്റെ ഒരു നിർദ്ദേശം കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ്. ഞാൻ എല്ലായിടത്തും സ്പീച്ചിനൊക്കെ പോകേണ്ടപ്പോൾ ടെക്നിക്കലായിട്ടുള്ള പുതിയ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ പറയുന്നത്. അതിനാണ് മറ്റുള്ളവരോടും കേട്ടിട്ട് അത് ഞങ്ങൾ ചെയ്യാന്നല്ല, ഞങ്ങളിപ്പോൾ അനുഭവത്തിൽ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ലാഭമില്ല, നഷ്ടം മാത്രമാണെങ്കിൽ നമുക്ക് എങ്ങനെ കരകയറാൻ പറ്റുന്ന

0: വന്നിട്ട് നമുക്ക് ലാഭമില്ല, നഷ്ടം മാത്രമാണെങ്കിൽ നമുക്ക് എങ്ങനെ കരകയറാൻ പറ്റും എന്നുള്ള ആ പുതിയ പരീക്ഷണം ചെയ്ത് ഞങ്ങൾ ഇപ്പൊ ഏതാണ്ടും നഷ്ടമില്ലാത്ത രീതിയിൽ പോവുകയാണ്. നമുക്ക് പൊക്കാളിപ്പടുത്ത ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ ബണ്ടുകളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാകാനുള്ള സാമ്പത്തിക സഹായങ്ങൾ ഉണ്ടാകണം. സ്വന്തം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ വായ്പകൾ, ഇന്ന് അഗ്രികൾച്ചർ വായ്പകളൊക്കെ കിട്ടും, അതൊക്കെ ലഭ്യമാക്കണം. കൂടാതെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൃഷി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ വിത്ത് പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കാണ്. അപ്പോൾ നല്ല കർഷകരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ പാടത്ത് മുഴുവൻ കൃഷി ചെയ്യുന്നത് വിത്താക്കി കർഷകർക്ക് പഞ്ചായത്ത് വഴി കൃഷിഭവൻ വഴിയൊക്കെ കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവണം. അപ്പൊ ആരെങ്കിലും താല്പര്യമായിട്ട് മുന്നോട്ട് വന്നാൽ, അല്ലെ കൃഷി ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് മുന്നോട്ട് വന്നാൽ, അവർക്ക് വിത്ത് കൊടുക്കാനുള്ള ഒരു അവസ്ഥ ഇന്നില്ല. പഞ്ചായത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ കൃഷിക്ക് വേണ്ടിയുള്ള 40% ഫണ്ട് ആകെയുള്ള കൃഷിക്കാണ് വന്നത്. നല്ല വിത്ത് ശേഖരിച്ചു വെക്കുക, അത് ആവശ്യമായിട്ടുള്ള കർഷകന് കൊടുക്കുക. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ തൊഴിലുറപ്പ് കാര്യം പറഞ്ഞിട്ട് കുറച്ചൊരു സംവിധാനം ഇവിടെ ഉണ്ട്. കൊയ്യാനും കൃഷി ഇറക്കി കഴിഞ്ഞാൽ എല്ലാ കർഷകർക്കും പറയാനുള്ള ഒറ്റ ഒരു ഇത് എന്ന് പറഞ്ഞാൽ കൊയ്യാൻ ആളില്ലെന്നാണ്. അപ്പൊ ഈ തൊഴിലുറപ്പിന്റെ തൊഴിലാളികളെയും കൂടി നമ്മുടെ കാർഷിക മേഖലയിൽ എത്തിച്ച് അവരുടെ സഹായത്താൽ വിളവ് ആയ നെല്ല് കൊയ്തെടുക്കാനുള്ള ഒരു അവസ്ഥയും കൂടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: ഇപ്പൊ ഈ ആദ്യകാലത്തൊക്കെ ഈ പൊക്കാളി പാടം ഒരുക്കുന്നതും അതുപോലെ പൊക്കാളി കൃഷി എങ്ങനെയായിരുന്നു ചെയ്തിരുന്നതൊക്കെ?
0: പഴയ പൊക്കാളി കൃഷി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭൂമി നല്ലോണം ഇളക്കി നല്ല ഉണക്കി നല്ല രീതിയിൽ ചെയ്യുന്നതായിരുന്നു. അത് അതിന് ഒരുപാട് ചെലവുകളൊക്കെ ഉള്ള സ്ഥിതിയാണ്. ഇന്ന് അങ്ങനെ അത്രയും ഭൂമി ഒരുക്കുന്നില്ല. ഒരുക്കാത്ത കാരണം സാമ്പത്തിക നഷ്ടം വരും. അപ്പൊ അതുമായിട്ട് വിളവില് പഴയതിലും കുറവാണ് ഇപ്പോഴത്തെ കൃഷിയിൽ വന്നത്. അത് അങ്ങനെ കഴിഞ്ഞപ്പോ ചെയ്യാൻ പറ്റുള്ളൂ. പഴയ രീതി ചെയ്യാന്ന് പറഞ്ഞാല് സാമ്പത്തികമായിട്ട് ഒരുപാട് ചെലവ് വരുന്ന കാര്യങ്ങളാണ്.
1: പിന്നെ ഈ പൊക്കാളിക്ക് വരുന്ന കീടങ്ങളുടെ ആക്രമണം വല്ലതും ഉണ്ടോ?
0: പൊക്കാളി കൃഷിക്ക് ഭീഷണിയായിട്ടുള്ളത് ഒരു തണ്ടുതുരപ്പം പുഴു എന്ന് പറയുന്നത് ഒരു ആക്രമണം മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മുടെ കരയപ്പാടത്തുള്ള നെൽകൃഷിക്ക് പല മൂഞ്ഞ അതുപോലെയുള്ള പല ഇതുണ്ടെങ്കിലും അത് ഇതിനെ ബാധിക്കുന്നില്ല. ബാധിക്കാത്ത കാരണം വെച്ചാൽ ഇത് ഹൈ റെസിസ്റ്റിംഗ് പവറുള്ള ഒരു നെൽച്ചെടിയാണ്. അതുകൊണ്ട് അതിനെ മറ്റ് കരയപ്പാടത്തുള്ള നെൽച്ചെടികളെ ആക്രമിക്കുന്ന കീടങ്ങളൊന്നും ഇവിടെ സാധാരണ ഉണ്ടാകാറില്ല. എന്റെ 40 വർഷത്തെ പരിചയത്തിൽ തണ്ടുതുരപ്പം പുഴു എന്ന് പറഞ്ഞ ഒരു പുഴുവിന്റെ ആക്രമണം മാത്രമേ ഉണ്ടാകാറുള്ളൂ, കാണാറുള്ളൂ. ഇപ്പൊ പുതുതായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ നെല്ലിക്കോഴി എന്നും പറയണ്ട, അല്ലെങ്കിൽ നീലക്കോഴി എന്നൊക്കെ പല രീതിയിൽ പറയണേ, പൊട്ടൻകോഴി എന്നും ഞങ്ങൾ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ പടക്കം പൊട്ടിച്ചാലും ഈ കോഴി പേടിച്ച് പോകില്ല. പക്ഷിവർഗത്തിൽപ്പെട്ട ഏത് പക്ഷികളും പടക്കം പൊട്ടിയാവുന്ന ഞെട്ടിയാപ്പാത്ത ആൾക്കാർ അവിടെ നിന്ന് പോകും. പക്ഷെ ഇതിന് ഒരനക്കം ഉണ്ടാവില്ല. നമ്മൾ അടുത്ത് ചെന്നുമ്പോൾ മാത്രം അത് ഒന്ന് പറന്നു പോയിട്ട് വേറെ സ്ഥലത്ത് പോയിരിക്കും കുറഞ്ഞ. അപ്പൊ അങ്ങനെത്തുള്ള ഒരു ശീലവും കൂടിയുള്ള അത്, അതായത് കൃഷി മുഴുവൻ നശിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ വന്നേക്കണ പക്ഷികളാണ്. അത് എവിടെ നിന്ന് വന്ന്, പാകിസ്ഥാനിൽ നിന്ന് വന്നൊക്കെ പറയുന്നുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ വന്നെന്നൊക്കെ പറയുന്നുണ്ട്. ഈ പക്ഷി ചെയ്യണമെന്ന് വെച്ചാൽ നെൽച്ചെടി ഒരു മാസമായി കഴിയുമ്പോൾ ആ നെൽച്ചെടിയുടെ കട കുത്തി അതിന്റെ ഉള്ളിലാ കിളുന്ത് തിന്ന് നെൽച്ചെടി മുഴുവനായിട്ട് അത് നശിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ഭീഷണിയുണ്ട്. പിന്നെ കൂടാതെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഴയതുപോലെ എല്ലാ സ്ഥലത്തും കൃഷി ഇല്ലാത്തതുകൊണ്ട് എലിയുടെ ശല്യം വ്യാപകമാണ്. കൃഷി ഇറക്കിക്കഴിഞ്ഞാൽ ഈ കോഴി എലി ശല്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതിരോധങ്ങൾ കർഷകർ രാത്രിയും പകലും ചെയ്യണം. ഞാനൊക്കെ രാത്രി 12 മണി വരെയും കോഴിനെ ഓടിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. അതിന് ശാസ്ത്രീയമായിട്ടുള്ള എന്തെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടാക്കിയായി കൊള്ളാം. ഞങ്ങളുടെ പരിധിയിൽ ഇപ്പൊ അങ്ങനെയുള്ളതൊന്നും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല.
1: ചേട്ടന് ഈ പൊക്കാളി കൃഷിയിൽ മാനസികമായിട്ടുള്ള സന്തോഷമുണ്ടോ? ഇപ്പോൾ ഇത്രയും പറയുമ്പോൾ മുഖത്ത് കാണുന്നൊരു എക്സ്പ്രഷനും നമുക്ക് മനസ്സിലാക്കാം, എങ്കിലും ചേട്ടന്റെ വാക്കുകളിലൂടെ കേൾക്കുമ്പോൾ നമുക്കും അതൊരു സന്തോഷമാണ്. അപ്പോൾ ചേട്ടന് അതിൽ മാനസികമായിട്ടുള്ള സന്തോഷം കിട്ടുന്നുണ്ടോ?
0: കൃഷി കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾ സ്ഥലത്ത് തന്നെ ഒരു വഴി ഒക്കെ ഉണ്ട്. അതിൽ ശരിക്കും നെൽകൃഷി നടക്കുന്ന സമയത്ത് അതിൽ നെൽച്ചെടി ഗ്രീനായിട്ട് സൂര്യനെ തൊഴുതുകൊണ്ടിരിക്കുന്ന നെൽച്ചെടികൾ കാണുമ്പോൾ നമുക്ക് എപ്പോഴായാലും ആരായാലും മനസ്സിന് വലിയ സന്തോഷം കാണും. അതിലെ പോണ യാത്രക്കാരൻ തന്നെ പറയും, എന്തൊരു ഭംഗിയുള്ള സ്ഥലമാണ്, എന്തൊരു ഭംഗിയുള്ള കൃഷിയാണ്, ഇപ്പൊ എങ്ങും കാണാനില്ല, ഇവിടെ മാത്രം കാണുന്നതുകൊണ്ട് ഇതെങ്ങനെ ചെയ്യണം. ഇവിടെ തന്നെ ഞങ്ങള് ഹാർവസ്റ്റിംഗ് സെറമണി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് മാത്രം കോളേജ് അവർക്കെല്ലാം വന്ന് പങ്കെടുത്ത് കൊയ്യാനും നെൽകൃഷി കാണാനും ഉള്ള ഒരു അവസരം. അപ്പൊ അവര് വന്നവരെല്ലാം കഴിഞ്ഞ വർഷം ഇവിടെ ഒത്തിരി കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞ ഒരു വാക്കെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ നെൽകൃഷി കാണുന്നത്, അരിഭക്ഷണം കഴിക്കുന്ന ആളാണ്, പക്ഷെ എവിടെ ഉത്പാദിപ്പിക്കുന്നു എവിടെ ഉണ്ടാവുന്നു എന്നുള്ളതിനെ പറ്റി അവർക്ക് അറിയില്ല, ഇപ്പോഴാണ് അവർ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല സമൂഹത്തിനും തന്നെ നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതിന്റെ പിന്നിൽ നഷ്ടം വന്നാല് കർഷകന്റെ മനസ്സ് എത്രത്തോളം ദുഃഖകരമായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ.
1: കാർഷിക ജീവിതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പൊക്കാളി നെൽകൃഷിയും പരിപാലന രീതികളും. അനുഭവങ്ങൾ പങ്കുവച്ചത് കടമക്കുടി സ്വദേശി ഇ.ഡി. ജോസഫ്.
2: അറിയാം ഔഷധ സസ്യങ്ങളെ എന്ന പരമ്പര.

0: ഇന്ന് ഈ പരമ്പരയിൽ ദന്തപാലയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് കാർഷിക സർവകലാശാലയുടെ വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ എൻഡമോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ജ്യോതി നാരായണൻ സംസാരിക്കുന്നു.
1: പത്ത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ഔഷധ വൃക്ഷമാണ് ദന്തപാല. അപ്പോസൈനേസിയ എന്ന സസ്യകുടുംബത്തിലാണ് ദന്തപാല ഉൾപ്പെട്ടിരിക്കുന്നത്. ഇലയും തോലും കായും ഔഷധയോഗ്യമാണ്. സോറിയാസിസ്, താരൻ, അകാലനര, ത്വക്ക് രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്ക് ഇല ഉപയോഗിക്കുന്നു. ദന്തപാല എണ്ണ സോറിയാസിസിന് ഫലപ്രദമാണ്. സോർസെറ്റ് ഓയിൻമെന്റ്, സോർസെറ്റ് എണ്ണ എന്നിവയിലെ ഒരു ചേരുവയാണ് ദന്തപാല. നീർവാർച്ചയും ജൈവാംശവുമുള്ള മണ്ണും ചെങ്കൽ മണ്ണും ദന്തപാലയുടെ കൃഷിക്ക് അനുയോജ്യമാണ്. വിത്ത് ഉപയോഗിച്ചാണ് തൈകൾ ഉണ്ടാക്കുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മരങ്ങളിൽ നിന്നും വിത്ത് ശേഖരിക്കാം. വിത്തിന് പുറമെയുള്ള നാര് നീക്കം ചെയ്തതിന് ശേഷം വേണം ഉണക്കാൻ. കേടുപാടുകളില്ലാത്ത നല്ല വിത്തുകൾ രാത്രി വെള്ളത്തിൽ കുതിരാൻ വയ്ക്കുക. ഏകദേശം 1 സെന്റിമീറ്റർ ആഴത്തിൽ പോട്ടിൻ മിശ്രിതം നിറച്ച പോളി ബാഗുകളിൽ വിത്തുകൾ പാകുക. 1 ഏക്കറിലേക്ക് 25 ഗ്രാം വിത്ത് വേണ്ടിവരും. വിത്ത് പാകി 2-3 ആഴ്ചയ്ക്കുള്ളിൽ തൈകൾ 5 മീറ്റർ അകലത്തിൽ പറിച്ചു നടാവുന്നതാണ്. ഇതിനായി 60 സെന്റിമീറ്റർ നീളവും വീതിയും 45 സെന്റിമീറ്ററോളം ആഴവുമുള്ള കുഴികളിൽ കുഴിയൊന്നിന് 2 കിലോ കാലിവെള്ളവും മേൽമണ്ണും ചേർത്ത് മൂടി തൈകൾ നടാവുന്നതാണ്. തൈകൾ പിടിച്ചു വരുന്നതുവരെ നനച്ചു കൊടുക്കുക. തുടക്കത്തിൽ പൊതയിട്ട് കൊടുക്കുകയും ചെയ്യാം. ദന്തപാല ഇടവിള കൃഷിക്ക് അനുയോജ്യമായ ഒരു വിളയാണ്. ഇതിൽ സാധാരണയായി ഇലപ്പുള്ളി രോഗം കണ്ടുവരുന്നു. ഇലപ്പുള്ളി രോഗത്തിനെതിരെ ജൈവ കുമിൾനാശിനികൾ പ്രയോഗിക്കാം. മൂത്ത ഇലകളാണ് ഉപയോഗത്തിനായി ശേഖരിക്കേണ്ടത്. ഒരു മരത്തിൽ നിന്നും 10 മുതൽ 15 വർഷം വരെ ഇലകൾ ശേഖരിക്കാം. ദന്തപാല എണ്ണ ഉണ്ടാക്കുന്നതിന് ഇലകൾ ശേഖരിച്ച ഉടൻ തന്നെ ചതച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയിലിട്ട് 3 ദിവസം വെയിലത്ത് വയ്ക്കുക. അതിനുശേഷം അരിച്ചു സൂക്ഷിക്കാം. സോറിയാസിസിന് 1 കിലോ ഇല 1 കിലോ വെളിച്ചെണ്ണയിലും താരൻ, അകാലനര എന്നിവയ്ക്ക് 500 ഗ്രാം ഇല 1 കിലോ വെളിച്ചെണ്ണയിലും ഇട്ട് വേണം തയ്യാറാക്കാൻ.
0: ദന്തപാലയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കാർഷിക സർവകലാശാലയുടെ വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ എൻഡമോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ജ്യോതി നാരായണൻ. കാർഷിക വാർത്തകൾ. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും പരിഹാര മാർഗങ്ങളും. നെല്ല്. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാവുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. ഈ സാഹചര്യത്തെ തടയാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികൾ എടുക്കുക. തെങ്ങ്. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും കൊണ്ട് തെങ്ങിലെ പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായപിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാകുന്നു. ഇത് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്താം. കുരുമുളക്. മഴക്കുറവ് അനുഭവപ്പെടുമ്പോൾ കുരുമുളക് ചെടികൾ കുറഞ്ഞ രീതിയിൽ മാത്രം പൂവിടുകയും തിരികൊഴിച്ചിൽ, കുറഞ്ഞ കായ്പിടുത്തം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. കുരുമുളക് വള്ളികളുടെ ചുവട്ടിൽ പുതയിടുക, തോട്ടങ്ങളിൽ തണൽ ക്രമീകരിക്കുക, തുള്ളിനന സംവിധാനം എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധിയെ മറികടക്കാം. ഇനി കരിന്തലക്കൂട്ടത്തിന്റെ ഒരു നാടൻ പാട്ട് കേൾക്കാം.
2: ആടുപാമ്പേ, ആടാടുപാമ്പേ.

0: ഇന്നത്തെ കാർഷിക ജീവനം സമാപിക്കുന്നു. നിർവഹണം റിയ, സഹകരണം ശ്രീജ ഷിബു.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.
3: കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായി മഴയുണ്ടായി. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്.

0: അതെ, മിഴികൾ കൊണ്ട് സന്ദേശകാവ്യം എഴുതിയാൽ മനസ്സിലാകണമെന്നില്ല.
1: നിങ്ങളുടെ മനോഗതം, സന്ദേശങ്ങൾ, ആശംസകൾ സുഹൃത്തുക്കളെ അറിയിക്കണമെങ്കിൽ കൊച്ചി FM ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് എഴുതുക. ഫോൺ ഔട്ട് ഗാനോത്സവം നിങ്ങളുടെ ആ സുഹൃത്തിന് സന്ദേശം, ആശംസകൾ എന്നിവ നേരിട്ട് വിളിച്ച് കൈമാറും. ഒപ്പം ഇഷ്ടഗാനങ്ങളും. നിങ്ങളുടെ സന്ദേശങ്ങൾ അയക്കേണ്ട വ്യക്തിയുടെ പേര്, ഫോൺ നമ്പർ, മറ്റു വിവരങ്ങൾ ഇവ POG എന്ന് ടൈപ്പ് ചെയ്ത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കുക. ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 9447562212. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ മറുപടി നൽകുന്നു. ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-3-9-7 അല്ലെങ്കിൽ 0484-2426-3-8-7 അല്ലെങ്കിൽ 9444-5588 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ആവർത്തിക്കാം: 0484-2426-3-9-7 അല്ലെങ്കിൽ 0484-2426-3-8-7 അല്ലെങ്കിൽ 9444-5588 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

സമയം 7 മണി കഴിഞ്ഞ് 20:37. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോളമൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,000.

800 രൂപ ആലപ്പുഴ, 23,500 രൂപ കോട്ടയം, 26,000 എറണാകുളം, 24,600 കൊച്ചി റെഡി, 23,800 ആലുവ, 24,900 വടക്കൻ പറവൂർ, 24,700 കൊപ്ര കിൻഡലിന് ആലപ്പുഴ തെളിവ്, 21,900 ആലപ്പുഴ പുകരാശി, 21,850 എറണാകുളം, 16,000 വടക്കൻ പറവൂർ, 14,600 തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് എറണാകുളം, 3,800 വടക്കൻ പറവൂർ, 3,800 കാപ്പിക്കുരു കിൻഡലിന് കട്ടപ്പന, 37,000 നാളികേരം തൊണ്ടില്ലാത്തത് 1,000 എറണാകുളം, 29,000 ആലുവ കിൻഡലിന്, 5,700 തൊടുപുഴ 1,000 26,000 കയർ കിൻഡലിന് ആലപ്പുഴ 5 തെങ്ങ്, 9,600 ആലപ്പുഴ 6 ആട്ടുപുഴ, 7,400 കൊച്ചി പറവൂർ, 5,400 കുരുമുളക് അൺഗാർബിൾ കിൻഡലിന് കൊച്ചി ഗാർബിൾ, 71,900 കൊച്ചി അൺഗാർബിൾ, 69,900 ആലുവ, 68,000 തൊടുപുഴ, 70,000 കട്ടപ്പന, 69,500 ഏലം കിലോഗ്രാമിന് കൊച്ചി 3,800 തൊടുപുഴ, 3,300 കട്ടപ്പന, 2,900 ചുക്ക് കിൻഡലിന് കൊച്ചി 30,000 തൊടുപുഴ, 25,000 റബ്ബർ ലോഡ് കിൻഡലിന് കോട്ടയം, 25,000 മൂവാറ്റുപുഴ, 22,500 കോതമംഗലം, 27,000 തൊടുപുഴ, 26,700 മഞ്ഞൾ കിൻഡലിന് കൊച്ചി, 16,500 തൊടുപുഴ, 23,000 പുൽത്തൈലം കിൻഡലിന് കൊച്ചി, 1,71,000 ആലുവ, 1,65,000 കശുവണ്ടിപ്പരിപ്പ് കിൻഡലിന് കൊല്ലം, 81,400 പൈനാപ്പിൾ കിൻഡലിന് എറണാകുളം, 4,000 അടയ്ക്ക 1,000 എറണാകുളം, 6,000 നേന്ത്രക്കായ് പച്ച കിൻഡലിന് എറണാകുളം, 4,200 ആലുവ, 4,000 തൊടുപുഴ, 18,000 നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോളമൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ വിപണി സമാപിച്ചു.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 34 സെക്കൻഡ്. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിന്റെ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര

0: ോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. നോർത്ത് മെസിഡോണിയ സന്ദർശനത്തിനിടയിൽ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും സന്ദേശം മാനവരാശിക്കാകെ ഉള്ളതാണെന്ന് ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സംഘർഷങ്ങളും അസഹിഷ്ണുതയും നിറഞ്ഞ ഇന്നത്തെ ലോകത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിലെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ളവ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ ഉന്നയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: രാവിലെ ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് സഭ വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷ മുദ്രാവാക്യം വിളികളുമായി വീണ്ടും രംഗത്തെത്തി. രാജ്യസഭയിലും സമാന സംഭവങ്ങൾ അരങ്ങേറി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും രാജിയില്ലെങ്കിൽ ചർച്ച നടക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. അതിനിടെ വനിതാ എംപിമാർക്കെതിരെ ക്ഷേപകരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് തൃണമൂൽ എംപി കല്യാൺ ബാനർജിയെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രമേയവും ഇന്ന് പാസാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിതമായി ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. സിസിടിവി ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശം നൽകി. പൊതുതാൽപര്യ ഹർജിയിൽ മറുപടി നൽകാൻ അധികൃതർക്ക് കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കേസ് വീണ്ടും സെപ്റ്റംബർ 11 പരിഗണിക്കും. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തുടരുന്ന പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. യുവജനങ്ങളുടെ വികാരങ്ങളും ആശങ്കകളും കേന്ദ്ര സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: അത്യന്ത ദുർഭാഗ്യപൂർണ ഹെ കി ഹമാരെ ദേശ് കി ഛാത്രോ ഓർ നൌജവാനോ കോ കുഛ് ലോഗ് അപ്നേ രാജനീതിക് സ്വാർത്ഥോ കി പൂർത്തി കെ ലിയേ ഏക് രാജനീതിക് ഔജാർ കെ രൂപ് മേ ഇസ്തമാൽ കർനെ കാ പ്രയാസ് കർ രഹേ ഹേ. പ്രധാനമന്ത്രി മോദി ജി കെ നേതൃത്വ മേ ഹമാരി സർക്കാർ വിദ്യാർത്ഥിയോ ഓർ നൌജവാനോ കി ആകാംക്ഷാഓ കോ പൂരാ കർനെ ഓർ ഉൻകെ കല്യാണ കെ പ്രതി പൂരി തരഹ സേ പ്രതിബദ്ധ ഹേ. ഹമാരെ ഛാത്രോ കി ഹർ ചിന്താ കോ സുൻനാ ഉസ്കാ സമാധാൻ കർനാ യേ ഹം സബ് കി ജിമ്മേദാരി ഹേ.
0: ആധുനിക സാങ്കേതികവിദ്യ, അടിസ്ഥാന സൌകര്യ വികസനം, കൃത്യമായ അറ്റകുറ്റപ്പണികൾ എന്നിവയിലൂടെ രാജ്യത്തെ റെയിൽവേ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോക്സഭയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കവച് 4.0 സംവിധാനം ഉൾപ്പെടെയുള്ള റെയിൽ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചതിലൂടെ ട്രെയിൻ അപകടങ്ങളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായതായും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിക്കും ആസിയാൻ റീജിയണൽ ഫോറം യോഗങ്ങൾക്കും അനുബന്ധമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനീറ്റ ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫിലിപ്പീൻസ്, റഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ പുതിയ ആന്റി റാഗിംഗ് നിയമവും പരാതികൾ സമർപ്പിക്കാൻ മൊബൈൽ ആപ്പും കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കയർ മേഖലയെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ 24.15 കോടി രൂപ വിതരണം ചെയ്തതായും വഖഫ് വിഷയത്തിൽ കോടതി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തക്കതായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിസഭായോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കമാകും. 13 ഇനങ്ങളിലായി 120ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുകളുമായി

0: നാലാം സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് രണ്ടിനാണ് ഗെയിംസിന്റെ സമാപനം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. സിംബാബ്വെയിലെ ഹരാരയിൽ വൈകിട്ട് 4:30 മത്സരം. മൂന്ന് മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. രണ്ടാം മത്സരം ശനിയാഴ്ചയും അവസാന മത്സരം ഞായറാഴ്ചയും നടക്കും. ഗ്ലാസ്ഗോയിൽ ലെസോത്തോ കായികമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കായിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ലെസോത്തോയ്ക്ക് സ്പോർട്സ് സയൻസിലും പരിശീലനത്തിലും കായിക വിദ്യാഭ്യാസത്തിലും ഇന്ത്യ പിന്തുണ നൽകുമെന്നും ഇന്ത്യൻ താരങ്ങളുടെ ട്രെയിനിംഗിനായി ലെസോത്തോയിലെ ഉയർന്ന പ്രദേശങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മൂന്ന് സേനാ വിഭാഗങ്ങളിലെയും വനിതാ സേനാംഗങ്ങൾ ചേർന്ന് നടത്തിയ സമുദ്ര പ്രദക്ഷിണം രാജ്യത്തിന് വലിയ അഭിമാനമാണെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. INSV ത്രിവേണിയിലെ പര്യവേക്ഷണത്തിന്റെ സമാപന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേവലമൊരു കടൽ യാത്രയ്ക്കപ്പുറം പ്രതിരോധ സേനകളുടെ കരുത്തിന്റെയും ഏകോപനത്തിന്റെയും തെളിവാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും സുരക്ഷിതവും സുതാര്യവും വിശ്വാസയോഗ്യവുമായ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. കുട്ടികളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാക്കുന്ന വ്യക്തിഗത വിവര സംരക്ഷണ നിയമവും ഗെയിമിംഗ് ആസക്തി തടയാൻ 2025 ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമവും സഹായകരമാണ്. കുട്ടികൾക്ക് ദോഷകരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ ഐടി ചട്ടങ്ങൾ പ്രകാരം സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അശ്ലീല ഉള്ളടക്കങ്ങൾ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷത്തിനിടെ രാജ്യത്ത് 50 OTT പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾക്കും OTT പ്ലാറ്റ്ഫോമുകൾക്കുമെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുന്നതെന്ന് ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. അസമിൽ പ്രളയ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. 21 പേർ കൂടി മരിച്ചതോടെ പ്രളയത്തിൽ ആകെ മരണസംഖ്യ 31 ഉയർന്നു. സംസ്ഥാനത്തെ 16 ജില്ലകളിലായി 872 ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഏകദേശം 564,000 ആളുകളെയാണ് പ്രളയം ബാധിച്ചിട്ടുള്ളത്. 24,000 ഹെക്ടറിലധികം കൃഷിഭൂമിയും വെള്ളത്തിനടിയിലായി. പ്രളയത്തെ തുടർന്ന് സർക്കാർ തുറന്ന 71 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അഗ്നിശമന സേനകളുടെ നേതൃത്വത്തിൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സിക്കിമിലെ നാംചി ജില്ലയിൽ അപകടമുണ്ടായ തുരങ്കത്തിൽ നിന്നും 8 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. കാഴ്ചയ്ക്ക് നേരിടുന്ന ബുദ്ധിമുട്ടും മീഥെയ്ൻ വാതകം ചോരുന്നതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതുവരെ 13 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. തുരങ്കത്തിനുള്ളിൽ 25 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന് നൽകുന്നത് ആഗോള വ്യാപാരത്തിനും ഗതാഗത സ്വാതന്ത്ര്യത്തിനും വൻ ഭീഷണിയാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. മനിലയിൽ ആസിയാൻ യോഗത്തിൽ സംസാരിക്കവേ കഴിഞ്ഞ മാസത്തെ ചർച്ചാ വാഗ്ദാനങ്ങൾ ലംഘിച്ചതിന് ഇറാനെ അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടെ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: FM Evening. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ FM ഈവനിംഗിലേക്ക് സ്വാഗതം. FM ഈവനിംഗിൽ ആദ്യം
1: സമകാലികം.
2: പനിയേറും കാലം, ജാഗ്രതയോടെ ഇരിക്കാം.
3: മഴ അനുഗ്രഹമാണ്, എന്നാൽ അതേസമയം ഇതേ മഴ പലതരം രോഗങ്ങളുടെ വ്യാപനത്തിന് കാരണമാകുന്നു. ഏലൂർ പ്രദേശത്ത് പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന വാർത്ത ആശങ്കയോടെയാണ് നാം കേൾക്കുന്നത്. വൈറൽ പനി, ഡെങ്കിപ്പനി, എലിപ്പനി, ഓരോ വീടിനെയും ജാഗ്രതയിലേക്ക് വിളിച്ചുണർത്തുന്ന മുന്നറിയിപ്പുകളാണിവ. ഇവയെ പ്രതിരോധിക്കുക എന്നത് കേവലം ആരോഗ്യവകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, ഓരോ പൌരന്റെയും സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണ്. ഏലൂരിലെ പനി സാഹചര്യവും പ്രതിരോധ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നു ഇന്നത്തെ സമകാലികത്തിൽ.
4: എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏലൂർ നഗരസഭയിലെ 11-ാം വാർഡിലാണ്.
3: ഏലൂർ മുനിസിപ്പാലിറ്റിയിൽ കൂടുതലായി ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത 11-ാം വാർഡിലെ മെമ്പർ ജോസഫ് ഷെറി.
4: കഴിഞ്ഞ രണ്ട് വർഷവും ഏലൂർ നഗരസഭയിൽ, അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡെങ്കി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏലൂർ നഗരസഭയിലെ 11-ാം വാർഡിലാണ്. 10-11 വാർഡുകളിലാണ്. ഏകദേശം 23 രോഗികളാണ് ഈ പ്രാവശ്യം 11-ാം വാർഡിലുള്ളത്. ഈ രോഗികളിൽ ഉണ്ടായിട്ടുള്ള ശാരീരിക പ്രയാസങ്ങൾ എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് ഹോമിയോ ഡിസ്പെൻസറിയിൽ നിന്നുള്ള ഡോക്ടറും വേറെ രണ്ട് ഡോക്ടർമാരുടെ സംഘം ഇതിനെക്കുറിച്ച് ഗവേഷണം പഠിച്ച് രോഗികളെല്ലാവരെയും 10 രോഗികൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത 10 രോഗികളെയും നേരിട്ട് കണ്ട് അവരുടെ രോഗവിവരം കണ്ട് ഇത് ഒരു ബോർഡ് ഓഫ് മീറ്റിംഗ് ഹോമിയോപ്പതിയുടെ നടത്തിയിട്ട് രോഗപ്രതിരോധത്തിനുള്ള മരുന്ന് ഏലൂർ നഗരസഭയിലെ 11-ാം വാർഡിൽ ആകമാനമുള്ള ഏകദേശം 360 വീടാണ് ഉള്ളത്. 360 വീടുകളിലും ആശാവർക്കർമാരുടെ സേവനം ഉപയോഗിച്ച് നൽകുകയുണ്ടായി. കൂടാതെ ആയുർവേദത്തിന്റെ അപരാജിത ചൂർണം എന്നുള്ള ചൂർണം 360 വീടുകളിലും ഞാൻ എന്റെ കയ്യിലെ കാശ് കൊടുത്ത് വാങ്ങിച്ച് കൊതുകിനെ പ്രതിരോധിക്കാൻ, ഇല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഇതിന് ചൂർണം കത്തിച്ച് കൊതുകുകളെ ഓടിക്കാനുള്ള പരിപാടി നടത്തിയിരുന്നു. കൂടാതെ നഗരസഭ ഫോഗ് ചെയ്യുകയും കൊതുകിനെതിരെയുള്ള പ്രേയിങ്ങും എല്ലാം ശക്തമായിട്ടുള്ള രീതിയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശമായതിനാൽ ഇത് കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അടുത്ത വർഷം ഈ വിഷയത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അടുത്ത വർഷം ഒരു മാർച്ചോടുകൂടി തന്നെ വീടുകളിലുള്ളവർക്ക് ബോധവൽക്കരണവും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു സാഹചര്യം ഒരുക്കുകയും കാനയും തോടുകളെല്ലാം നേരത്തെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഈ ചീത്ത പേര് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ, തലവേദനയും ശക്തമായിട്ടുള്ള ബോഡി പെയിനും സഹനീയമായിട്ടുള്ള ബാക്ക് പെയിനുമാണ് രോഗികൾക്ക് ഉണ്ടായിട്ടുള്ളത്. കൊതുകിൽ നിന്ന് തന്നെയാണോ ഈ രോഗം വരുന്നത് എന്ന് തോന്നിപ്പിക്കുന്നത്ര ഭീകരമായിട്ടുള്ള ഒരു അംഗസംഖ്യയിലേക്കാണ് 11-ാം വാർഡ് പോയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഈ 10-11 വാർഡുകളിലെ ജനങ്ങളുടെ ബ്ലഡ് സാമ്പിൾ എടുത്ത് ഒരു വിശദമായിട്ടുള്ള ഒരു പഠനം നടത്തി അടുത്ത വർഷത്തേക്കെങ്കിലും ഡെങ്കി ആയാലും H1N1 ആയാലും ഷിഗില ആയാലും ഇങ്ങനെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട്, അതല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാനായിട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഒരു സേവനം ഞങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്.
3: ഏലൂർ മുനിസിപ്പാലിറ്റി ക്ലീൻ സിറ്റി മാനേജർ SP ജെയിംസ്.
5: നമ്മള് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഡെങ്കി ഔട്ട്ബ്രേക്ക് ഏലൂർ നഗരസഭയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സമീപത്തെ നഗരസഭകളായിട്ടുള്ള കളമശ്ശേരി, കൊച്ചി അതിനോട് വളരെ ചേർന്ന് നടക്കുന്നുണ്ട്. തന്നെ ഏലൂർ നഗരസഭയിലും കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഡെങ്കി ഔട്ട്ബ്രേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷവും ഡെങ്കി ഔട്ട്ബ്രേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡെങ്കി ഒരു നമുക്കറിയാവുന്ന പോലെ തന്നെ കൊതുകുജന്യ രോഗമാണ്. കൊതുകിന്റെ ബ്രീഡിംഗ് പ്ലേസ് സോഴ്സ് റിഡക്ഷൻ ചെയ്യാന്നുള്ളതാണ്. അതിന്റെ ബ്രീഡിംഗ് പ്ലേസുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് എലിമിനേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഒരു കൊതുക് ഡെങ്കി പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. രണ്ടാമത് അഡൽറ്റ് മോസ്കിറ്റോനെ എലിമിനേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിന് നമ്മൾ സ്പ്രേയിങ്, ആന്റി മോസ്കിറ്റോ സ്പ്രേയിങ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫോഗിങ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ ബ്രീഡിംഗ് പ്ലേസുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിന്റെ ഇതിൽ നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്, നമ്മുടെ പരിസര ശുചിത്വം. നമ്മൾ വീടുകളായാലും സ്ഥാപനങ്ങളായാലും സ്കൂളുകളായാലും ഗവൺമെന്റ് ഓഫ് കേരളം

0: മൂന്ന് ദിവസങ്ങളായിട്ട് ഡ്രൈഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ് പറയുന്നത്. എല്ലാ ഫ്രൈഡേയിലും സ്കൂളുകളിൽ നമ്മൾ ഡ്രൈഡേ സെലിബ്രേറ്റ് ചെയ്യുക, ആൻഡ് സാറ്റർഡേ ഓഫീസുകളിൽ, സൺഡേ നമ്മൾ വീടുകളിൽ. അഡൾട്ട് മൊസ്കിറ്റോ ചെയ്യാനായിട്ട് നമ്മൾ റുട്ടീനായിട്ട് ഫോഗിങ് നടത്തുന്നുണ്ട്, സ്പ്രേയിങ് നടത്തുന്നുണ്ട്. അതിലെ ഹെൽത്ത് സർവീസസ് ആയിട്ട്, സ്റ്റേറ്റ് ഹെൽത്ത് സർവീസസ് ആയിട്ട് നമ്മൾ ടൈ അപ്പ് ചെയ്തിട്ട് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ആശ വർക്കേഴ്സ് ഒന്നിച്ച് നഗരസഭ പ്രദേശത്ത് വീടുകളും സ്ഥാപനങ്ങളൊക്കെ കൃത്യമായിട്ട് ഇടവേളകളിൽ പരിശോധന നടത്തി വേസ്റ്റ് മാനേജ്മെന്റ് വയലേഷൻ കണ്ടെത്തിയെങ്കിൽ കൃത്യമായ ഡയറക്ഷൻ കൊടുക്കുകയും തുടർന്നും അവരത് കംപ്ലൈ ചെയ്തില്ലെങ്കിൽ നോട്ടീസ് കൊടുത്ത് ഫൈൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്ഥാപനങ്ങൾക്കെതിരെയും വ്യക്തികൾക്കെതിരെയും നമ്മൾ സ്വീകരിച്ചു വരുന്നതാണ്. ഇപ്പോ ഈ ഒരു ഔട്ട് ബ്രേക്കിന്റെ ഇടയിൽ നമുക്ക് കുറെയൊക്കെ ഡെങ്കിയുടെ ഔട്ട് ബ്രേക്ക് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കുറെയൊക്കെ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് എന്റെ സെക്കൻഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഏലൂരിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ സ്ഥാപനങ്ങളുണ്ട്, അതല്ല ഇതര സമയത്തുള്ള ഗസ്റ്റ് ലേബേഴ്സ് ഉണ്ട്, അവിടെയൊക്കെ സാനിറ്റേഷന്റെ ഒരു പ്രശ്നം കിടപ്പുണ്ട്. വലിയ വലിയ ഗോഡൌൺസ് അവര് പലപ്പോഴും അവര് കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടാതെ ഇതൊക്കെ അവിടെ കിടക്കുകയാണ്. അത് ആദ്യം അവര് ഗോഡൌൺ സ്റ്റോർ ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഡംപ് ചെയ്യും. അത് ഓപ്പൺ പ്ലേസിലേക്കാണ് ഡംപ് ചെയ്യുന്നത്. അവർക്ക് പറയുന്ന അവർക്ക് കുറെ നിയമപരമായ പ്രശ്നങ്ങളുണ്ട്, സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് വലിയൊരു, കാരണം അവിടെയൊക്കെ ബ്രീഡിംഗ് പ്ലേസ് ആണ്. ഞങ്ങൾ അവിടെ പരിശോധന നടത്തുമ്പോഴൊക്കെ അവിടെ നിറയെ കൂത്താടികളുണ്ട്. അപ്പൊ അത് അവർക്ക് ടെക്നിക്കലി ഓക്കെ ഇരിക്കാം, പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് ഇത് ഭയങ്കര ഹാംഫുൾ ആണ്. വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടായി, വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്തു, ആ സ്റ്റോറേജിൽ അടച്ചു വെച്ചില്ല, അത് മതി ഇതിലേക്ക് കൊതുക് ഇത് വരാനായിട്ട്. ഏലൂരെ സംബന്ധിച്ച് ഫാക്ടറിന് കുറെ ക്വാർട്ടേഴ്സുകളുണ്ട്, ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ ആ കോമ്പൗണ്ടിലേക്ക് ആരും പോകുന്നില്ല, ഒക്കെ വെള്ളം കെട്ടിക്കിടക്കാൻ. അപ്പൊ ഇത് ഒരുപാടുണ്ട്, ഈ ഒരുപാട് ബിൽഡിങ്സ്, ഗോഡൌൺസ് ഇവിടെയൊക്കെ ഡംപ് ചെയ്തേക്കാണ്. ഫാക്ടറിന്റെ ESI ക്വാർട്ടേഴ്സ്, സൈഡ് ക്വാർട്ടേഴ്സ് ഒക്കെ വെറുതെ വേക്കന്റ് ആണ്. അപ്പൊ അതൊക്കെ ആ ബിൽഡിങ്ങിന്റെ ഒക്കെ ടെറസൊക്കെ എങ്ങനെയാണ് അവസ്ഥയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ ലക്കിലാണ് ഇങ്ങനെയൊക്കെ പോണത്, കാരണം എല്ലാവിധ ചാൻസും ഏലൂരുണ്ട്.
1: ഏലൂർ 11-ാം വാർഡിലെ ഡെങ്കിപ്പനി ബാധിച്ച റോൺ തോമസ്.
2: കഴിഞ്ഞ മിനിറ്റ് ആഴ്ച എനിക്ക് ഡെങ്കു വന്നു, 10 ദിവസത്തോളം നീണ്ടു നിന്ന്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒരു 50,000 അടിയിൽ പോയി. അപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. ഇത്രയും പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അപ്പോ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരുന്നു. ഞങ്ങൾ ഹോമിയോ മെഡിസിൻസ് ഞങ്ങളുടെ വാർഡ് കൗൺസിലർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അതും പിന്നെ അപരിചിത പൂർണ്ണം എന്ന് പറഞ്ഞ ഒരു അതും ആയുർവേദ കറിയുന്ന ഞങ്ങൾക്ക് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങൾ വീട്ടിൽ പോക്കായിരുന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് ഡെങ്കു വന്നു. ഒന്നും കഴിക്കാൻ പറ്റണ്ടായില്ല, കഴിക്കുന്നതെല്ലാം വൊമിറ്റ് ചെയ്ത് പോണായിരുന്നു. ചാട്ടിയ സമയത്ത് എനിക്ക് ഭയങ്കര ബോഡി പെയിനും മേല് മൊത്തം ലൈക് കുളിരാനും നടുവിനൊക്കെ ഇരുന്ന് എന്റെ ഭയങ്കര വേദന ആയിരുന്നു നടുവിനും. പിന്നെ ഭയങ്കര തലവേദന, ഒരു തല എനിക്ക് പൊക്കാൻ പറ്റണ്ടായിരുന്നില്ല. ഞാൻ ഒരു 3-4 ഡേയ്സ് ഞാൻ കട്ട്ലി തന്നെയായിരുന്നു ഫുഡും എല്ലാം. പക്ഷെ ഇപ്പോ ഞാൻ കംപ്ലീറ്റ്ലി ഹെൽത്തി ആണ്, ഞാൻ കോളേജിൽ പോയി തുടങ്ങി. അപ്പോ നഗരസഭ മുൻകൈ എടുത്ത് നാട്ടില് നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ ഇപ്പോ ഈ റെയിൻ സീസണിലായതുകൊണ്ട് ഡെങ്കുവും അതേപോലത്തെ സിമിലർ ആയിട്ടുള്ള പനികളും വരാണ്ടിരിക്കാൻ മുൻകൈ എടുത്ത് നോക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന.
1: ഏലൂർ മുനിസിപ്പാലിറ്റി കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജുകുമാർ TS.
3: ഏലൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പാതാളം വള്ളോപ്പള്ളി താഴം ഏരിയയില് 10-11 വാർഡുകളിലായിട്ട് 20 ഡെങ്കു ഫീവർ കേസുകൾ 5-ാം മാസം അവസാനത്തോടുകൂടിയും 6-ാം മാസമായിട്ട് ഉണ്ടായിരുന്നു. അത് ഈഡിസ് വർഗത്തിൽപ്പെട്ട പെൺകൊതുകാണ് ഈ രോഗം പരത്തുന്നത്. ശുദ്ധജല ശേഖരങ്ങളിൽ, അതായത് മണ്ണിന്റെ അംശം വളരെ കുറവുള്ള പ്രതലങ്ങളിൽ, ചെറിയ ചെറിയ കണ്ടെയ്നറുകൾ, പ്ലാസ്റ്റിക് ബോട്ടില്, പ്ലാസ്റ്റിക് ഷീറ്റ്, ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്ന ടയറുകള്, ഉരല്, ചെടിച്ചട്ടികള്, വീടിനകത്ത് കാണുന്ന മണി പ്ലാന്റില് ഒഴിക്കുന്ന വെള്ളം, പുറത്തു പോകാതിരിക്കാനായിട്ട് കളക്ട് ചെയ്യാനായിട്ട് അടിയിൽ വെക്കുന്ന ട്രേ, പിന്നെ ഫ്രിഡ്ജിന്റെ ചില്ല ട്രേ, ഇവയിലാണ് ഇത് പ്രധാനമായിട്ടും ഈഡിസ് വർഗത്തിൽപ്പെട്ട പെൺകൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത്. ഓടയിലും നമ്മുടെ സിവേജ് വേസ്റ്റിലും ഒക്കെ മുട്ടയിട്ട് ക്യൂലെക്സ് വർഗത്തിൽപ്പെട്ട കൊതുകുകളാണ്. പെൺകൊതുകളാണ് ഈ രോഗം പരത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ പെൺകൊതുക് മാത്രമേ രക്തപാനം നടത്തുന്നുള്ളൂ, അതുകൊണ്ടാണ് പെൺകൊതുകൾ എന്ന് സ്പെസിഫൈ ചെയ്തത്. കൊതുകിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഇലയുടെ നീരും പൂവിന്റെ ചാറും ഊറ്റിക്കുടിച്ചാണ് ജീവിക്കുന്നത്. അതിന്റെ ഫെർട്ടിലൈസേഷൻ, അതായത് അടുത്ത തലമുറ ഉത്പാദിപ്പിക്കാനായി, മുട്ട ഉത്പാദിപ്പിക്കാനായി മനുഷ്യന്റെ ആയാലും മൃഗത്തിന്റെ ആയാലും ബ്ലഡിലെ പ്രോട്ടീൻ കണ്ടന്റ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് അത് രക്തപാനം നടത്തുന്നത്. അപ്പൊ ഇത്തരം കൊതുകളുടെ, ഈഡിസ് വർഗത്തിൽപ്പെട്ട കൊതുകളുടെ പ്രത്യേകത തന്നെ മനുഷ്യ രക്തത്തോടാണ് താല്പര്യം കൂടുതൽ. അതുകൊണ്ട് മനുഷ്യൻ വസിക്കുന്ന പ്രദേശത്ത് 100 മുതൽ 200 മീറ്റർ ചുറ്റളവിൽ തന്നെയായിരിക്കും ഇതിന്റെ പ്രജനന സ്ഥലങ്ങൾ. കൊതുകിന്റെ വംശവർദ്ധന തടയുകയാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം ഡെങ്കി പ്രതിരോധത്തിന്. അപ്പൊ നമ്മുടെ 5-ാം മാസം ലാസ്റ്റിലോടുകൂടി ഈ കേസ്, ഫസ്റ്റ് കേസ് നമുക്ക് വന്നതെന്ന് പറഞ്ഞാല് 5-ാം മാസം അവസാനത്തോടുകൂടെ വന്നതാണ്. അതിൽ നിന്നാണ് മറ്റുള്ള കേസുകൾ സ്പ്രെഡ് ആയിട്ട് വന്നത്. എന്തായാലും നമുക്ക് വളരെ ഫലപ്രദമായി തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു. മുനിസിപ്പാലിറ്റി ഹെൽത്ത് വിങ്ങും ആരോഗ്യവകുപ്പിന്റെ സ്റ്റാഫിന്റെയും അതുപോലെ

0: അതുതന്നെ വോളണ്ടിയേഴ്സ് ആയ ആശ വർക്കർ, അതുതന്നെ അതർ വോളണ്ടിയേഴ്സ്, കൗൺസിലറ് ഇവരുടെ നേതൃത്വത്തിൽ ഈ ഡെങ്കിപ്പനി പ്രതിരോധിക്കാനായിട്ട് സാധിച്ചു. ഈ മാസം ആദ്യത്തോടുകൂടി ഒരു കേസാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം എന്ന നിലയിലാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ എത്തിയിട്ടുള്ളത്. നമ്മൾ ഡെങ്കി കേസുകൾ കുറച്ചു കൊണ്ടുവരാനും പ്രതിരോധിക്കാനും സാധിച്ചിട്ടുണ്ട്. പുതിയ കേസുകൾ ഈ മാസം 1 ആയതുകൊണ്ട് കൺട്രോൾ ആയി എന്ന് നമുക്ക് വിശ്വസിക്കാം.
1: ഏലൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ലൈജു സജീവൻ.
2: പകർച്ചവ്യാധി പെരുകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ഏലൂർ നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിഥി തൊഴിലാളികൾ കൂടുതലായി താമസിക്കുന്ന വാർഡുകൾ കേന്ദ്രീകരിച്ച് സോഴ്സ് റിഡക്ഷൻ ക്യാമ്പയിനുകളും അതോടൊപ്പം തന്നെ അവബോധ ക്ലാസ്സുകൾ, ഫോഗിങ് സ്പ്രേയിങ് മുതലായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പകർച്ചവ്യാധികൾക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുകയാണ് നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആശാവർക്കർമാരുടെ നേതൃത്വത്തിലും ജെ എച്ച് എമാരുടെ നേതൃത്വത്തിലും വീടുകൾ കയറിയിറങ്ങി ഇതിനെതിരെ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാമോ അതെല്ലാം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാർഡുതല സാനിറ്റേഷൻ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് വാർഡുതല സാനിറ്റേഷൻ കമ്മിറ്റികളുടെ നിർദ്ദേശപ്രകാരം വാർഡ് തലത്തിൽ ഇതിനു വേണ്ട പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ ചെയ്തു വരികയാണ്. അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് മാലിന്യ സംസ്കരണം കൂടുതൽ മെച്ചപ്പെട്ടതായാൽ തന്നെ കൊതുകിന്റെ ബ്രീഡിംഗ് കുറയ്ക്കാൻ സാധിക്കും. മാലിന്യ സംസ്കരണം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനയ്ക്ക് കൃത്യമായി യൂസർ ഫീ നൽകിക്കൊണ്ട് മിക്കവാറും വാർഡുകളിൽ ഒരു നല്ല രീതിയിൽ തന്നെ ആളുകൾ ഇതിനോട് സഹകരിച്ചു പോരുന്നു. അതോടൊപ്പം തന്നെ ജൈവ മാലിന്യ സംസ്കരണം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടി സഭയിലെ എല്ലാ വീടുകളിലും ബയോ കമ്പോസ്റ്റർ ബിന്നുകൾ നൽകിയിട്ടുണ്ട്. അതിലൊരു 50% ആളുകൾ കമ്പോസ്റ്റർ ബിൻ വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ച് ജൈവമാലിന്യ വീടുകളിൽ തന്നെ സംസ്കരിക്കുന്ന രീതി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ബാക്കി ഉള്ള ആളുകളെ അവർക്ക് കൃത്യമായ അവബോധം നൽകിക്കൊണ്ട് അത് ഉപയോഗിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ 60 കുട്ടികളടങ്ങുന്ന രാജഗിരി കോളേജിലെ NSS വിദ്യാർത്ഥികൾ നമ്മുടെ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ വിവിധ വീടുകൾ എല്ലാ വീടുകളും കയറിയിറങ്ങി സർവേകള് കൃത്യമായ അവബോധം എല്ലാം നൽകിക്കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ വീടുകൾ കയറിയിറങ്ങി സോഴ്സ് റിഡക്ഷന് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു പൊതുജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് കൃത്യമായി കൈമാറുന്നതിന് നമ്മൾ ഒരു ഏജൻസിയെ എംപാനൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ രീതിയിൽ മാലിന്യ സംസ്കരണം നടത്തിക്കൊണ്ട് നഗരസഭ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണ ഉപാധികൾ കൃത്യമായി ഉപയോഗിക്കാതെ ഇരിക്കുന്ന സ്ഥാപനങ്ങളെ നമ്മൾ കണ്ടെത്തി അവർക്ക് നോട്ടീസ് നൽകിയും പിഴ ചുമത്തിക്കൊണ്ടും അവരെയും ബോധവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയാണ്. അതുപോലെ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കുറച്ച് വൈകിപ്പോയതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മളിപ്പോ കൗൺസിലർമാർക്ക് പ്രത്യേകം സാനിറ്റേഷൻ ഫണ്ട് നൽകിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഒരു 10 ലക്ഷം രൂപയുടെ ഫാന ക്ലീനിങ് വർക്ക് നമ്മൾ ഏറ്റെടുത്തുകൊണ്ടും അതുപോലെ തോട് ക്ലീനിങ് നടത്തിക്കൊണ്ടും എല്ലാം നമ്മൾ രോഗപ്രതിരോധ മാർഗങ്ങൾ നടപടികൾ സ്വീകരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏലൂർ നഗരസഭയിൽ ഹോമിയോപ്പതി അതോടൊപ്പം ആയുർവേദ സംയുക്ത പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. നഗരസഭയിലെ മുഴുവൻ പൊതുജനങ്ങൾക്കും പ്രതിരോധ മരുന്നുകൾ നൽകുന്നതിന് വേണ്ട നടപടി കഴിഞ്ഞ ആഴ്ച മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ വെള്ളിയാഴ്ച ദിവസവും സ്ഥാപനങ്ങളിൽ ശനിയാഴ്ച ദിവസവും വീടുകളിൽ ഞായറാഴ്ച ദിവസവും ഡ്രൈ ഡേ ആചരിച്ചുകൊണ്ട് കൊതുകിന്റെ ഉറവിട നശീകരണത്തിന് വേണ്ട പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്.
1: ഒരു സമൂഹത്തിന്റെ കരുത്ത് അതിന്റെ കൂട്ടായ പ്രവർത്തനങ്ങളിലാണ്. ഏലൂർ മുനിസിപ്പാലിറ്റിയിൽ സാമൂഹ്യ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ശുചീകരണ തൊഴിലാളികളും കൈകോർത്തപ്പോൾ അതിന്റെ ഫലം വ്യക്തമായി കണ്ടു തുടങ്ങി. ഇത് ഏലൂരിന്റെ മാത്രം വിജയമല്ല, ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാമെന്ന സന്ദേശം കൂടിയാണ്. ഈ ജാഗ്രതയും ഐക്യവും തുടർന്നാൽ ആരോഗ്യകരമായ ഒരു നാളെ നമുക്ക് ഉറപ്പാക്കാം. ഓരോ വ്യക്തിയും സമൂഹത്തിനായി കൈകോർക്കുമ്പോൾ ആരോഗ്യവും പ്രതീക്ഷയും ഒരുമിച്ച് വളരും. ആ നല്ല മാതൃക ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കട്ടെ.
3: പനിയേറും കാലം ജാഗ്രതയോടെ ഇരിക്കാം. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ, സഹകരണം ജിതാ സുധീർ.
4: സമകാലികം.

അറിയിപ്പ്. ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ 24-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 3:00 വിമുക്ത ഭടന്മാർക്കായുള്ള വിവിധ സൈനിക ക്ഷേമ പദ്ധതികൾ, ഇതേക്കുറിച്ചുള്ള ശ്രോതാ

ഉപഭോക്താക്കളുടെ സംശയങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ ബിജു സിഒ മറുപടി നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ 24-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 3:05-ും 4:00-ും ഇടയ്ക്ക് വിളിക്കുക. ഫോൺ നമ്പർ 9444-55888. മറ്റൊരു നമ്പർ 0484-242-6397 അല്ലെങ്കിൽ 0484-242-6387. നമ്പർ ആവർത്തിക്കാം: 9444-55888. മറ്റൊരു നമ്പർ 0484-242-6397 അല്ലെങ്കിൽ 0484-242-6387.

കെസിബി അറിയിപ്പ്. കെസിബി 220 കെവി ഭൂഗർഭ കേബിളിൽ ഉണ്ടായ തകരാർ പരിഹരിക്കുന്നതിനായി കൊച്ചി നഗരസഭ 37 ഡിവിഷനിലെ വെണ്ണല ഹൈസ്കൂൾ റോഡിൽ നിന്നും ജനതാ റോഡ് തുടങ്ങുന്ന ഭാഗത്ത് നാളെ മുതൽ 20 ദിവസത്തേക്ക് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണ്. വാഹനങ്ങൾ മഹിളാ സമാജം ചർച്ച് റോഡ് വഴി പോകണം എന്ന് അധികൃതർ അറിയിച്ചു.

സേവന വാർത്തകൾ. എക്സൈസ് വകുപ്പിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ പാലാ കെ എം മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്ന വിമുക്തി ലഹരി വിമോചന കേന്ദ്രത്തിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ഒഴിവിൽ കരാർ നിയമനത്തിനുള്ള അഭിമുഖം ഈ മാസം 27-ാം തീയതി 11 മണിക്ക് ആശുപത്രി ഓഫീസിൽ നടക്കും. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04-822-51-51-54. നമ്പർ ആവർത്തിക്കാം, 04-822-51-51-54.

കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളും സെപ്റ്റംബർ 30 ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0491 25 47 43 7. നമ്പർ ആവർത്തിക്കാം, 0491 25 47 43 7.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

നഷാമുക് ഭാരത് പരിപാടിയുടെ ഭാഗമായി ആലപ്പുഴ മേര യുവഭാരത് കേന്ദ്ര 15 മുതൽ 29 വരെ പ്രായപരിധിയിലുള്ള യുവാക്കൾക്കായി വിവിധ കലാമത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ഗ്രൂപ്പ് ഡാൻസ്, ഗ്രൂപ്പ് സോങ്, മൈം, പെയിന്റിംഗ്, പ്രസംഗം, റീൽ മേക്കിംഗ്, സ്ലോഗൻ റൈറ്റിംഗ്, കവിതാ രചന തുടങ്ങി 8 ഇനങ്ങളിലാണ് മത്സരം. ആലപ്പുഴ ജില്ലക്കാരായ യുവതി യുവാക്കൾക്ക് പങ്കെടുക്കാം. ഈ മാസം 24-നാണ് മത്സരം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 81 29 21 37 46. നമ്പർ ആവർത്തിക്കാം, 81 29 21 37 46. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്. FM ഈവനിംഗിൽ ഇനി

കൊഴുക്കട്ട നഷ്ടപ്പെട്ട അമ്മൂമ്മ. ചിരിക്കാൻ നിങ്ങൾക്കിഷ്ടമാണോ? പക്ഷേ ഒരുപാട് ചിരിച്ചാലും ചിലപ്പോഴത് അപകടമായേക്കാം. ഈ കഥ കേൾക്കൂ. ചിരിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരമ്മൂമ്മയുടെ കഥ. എപ്പോഴും സന്തോഷവതിയായ ഒരമ്മൂമ്മ, ചിരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരമ്മൂമ്മ. ഒരു ദിവസം അമ്മൂമ്മ കൊഴുക്കട്ടയുണ്ടാക്കാൻ പുറപ്പെട്ടു. അരിപ്പൊടി കുഴയ്ക്കുമ്പോഴും അമ്മൂമ്മയ്ക്ക് ചിരിയായിരുന്നു. തേങ്ങയും ശർക്കരയും ചേർത്ത് മാവിനുള്ളിൽ വെച്ച് നല്ല ഭംഗിയായി കൊഴുക്കട്ട ഉരുട്ടിയെടുക്കുമ്പോൾ അമ്മൂമ്മ കുടുകുടാ ചിരിക്കുകയായിരുന്നു. തന്റെ കൊച്ചു മൺകലത്തിൽ കൊഴുക്കട്ട വേവിക്കാൻ വെച്ചപ്പോഴും അമ്മൂമ്മയ്ക്ക് സന്തോഷമായിരുന്നു. കൊഴുക്കട്ട വെന്ത മണം വന്നപ്പോൾ കലം തുറന്ന് അമ്മൂമ്മ ഒരു കൊഴുക്കട്ട കയ്യിലെടുത്തു. താനുണ്ടാക്കിയ നല്ല കൊഴുക്കട്ട കണ്ട സന്തോഷത്തിൽ പൊട്ടിപ്പൊട്ടിച്ചിരിച്ച അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും അത് തെറിച്ചു നിലത്ത് വീണു. വീണപാടെ കൊഴുക്കട്ട ഉരുണ്ടൊരു പോക്ക്. ആ ഉരുണ്ട തടിയൻ കൊഴുക്കട്ട വേഗം വാതിലിലൂടെ പുറത്തു കടന്ന് മുറ്റത്തെ ഒരു കുഴിയിൽ വീണ് അപ്രത്യക്ഷമായി. എടാ കൊഴുക്കട്ടെ, അങ്ങനെ ഓടിപ്പോവാതെ. അമ്മൂമ്മ അതിന് പിന്നാലെ ഓടി, തിരിച്ചു വാ. അമ്മൂമ്മ കൊഴുക്കട്ടയെ പിടിക്കാൻ കുഴിക്കുള്ളിലേക്ക് കൈയിട്ടു. പക്ഷേ ആ കുഴിക്ക് അമ്മൂമ്മ വിചാരിച്ചതിനേക്കാളും ആഴമുണ്ടായിരുന്നു. അമ്മൂമ്മ ആ കുഴിക്കുള്ളിൽ തലയിട്ട് നോക്കി. പക്ഷേ ആ കുഴിക്ക് അറ്റം കാണാനാവാത്തത്ര ആഴമുണ്ടായിരുന്നു. ഈ കുഴി എങ്ങോട്ടാണാവോ പോകുന്നത്? രണ്ടും കൽപ്പിച്ച് അമ്മൂമ്മ ഒരു ചെറു ചിരിയോടെ ആ കുഴിയിലേക്കങ്ങ് ഇറങ്ങി. താഴോട്ട് താഴോട്ട് താഴോട്ട് അമ്മൂമ്മ മെല്ലെ മെല്ലെ നിരങ്ങി നീങ്ങി. ഒടുവിൽ അവർ കുഴിയുടെ മറുവശത്തെത്തി. അമ്മൂമ്മ കുഴിയുടെ പുറത്തേക്ക് തലയിട്ടു. എന്നിട്ട് മെല്ലെ കുഴിയിൽ നിന്നും പുറത്തേക്ക് വലിഞ്ഞു കയറി ചുറ്റും നോക്കി. അപ്പോൾ അവരവിടെ ഒരു വഴി കണ്ടു. പക്ഷേ അത് അമ്മൂമ്മയുടെ വീട്ടിലേക്കുള്ള വഴിയായിരുന്നില്ല. ചുറ്റും വിസ്തൃതമായ നെൽപ്പാടങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവയൊന്നും അമ്മൂമ്മയ്ക്ക് പരിചയമുള്ളതായിരുന്നില്ല. ഇഴഞ്ഞിഴഞ്ഞ് ഞാൻ പുതിയൊരു രാജ്യത്തെത്തിയെന്ന് തോന്നുന്നു. അമ്മൂമ്മയ്ക്ക് ബഹുസന്തോഷമായി, നല്ല രസം. അപ്പോഴാണ് ഒരു കൊഴുക്കട്ട എങ്ങനെ ഉരുണ്ടു പോകുന്നത് അമ്മൂമ്മയുടെ കണ്ണിൽപ്പെട്ടത്. അമ്പടമിടുക്ക, വാ ഇവിടെ, അമ്മൂമ്മ ഉച്ചത്തിൽ വിളിച്ചു. ചിരിച്ചുകൊണ്ട് അമ്മൂമ്മ കുത്തനെയുള്ള ഒരു ചെരുവിലൂടെ ഉരുണ്ടു പോകുന്ന കൊഴുക്കട്ടയുടെ പിന്നാലെ ഓടാൻ തുടങ്ങി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം കേൾക്കാം. കാത്തിരിക്കണേ. കൊഴുക്കട്ട നഷ്ടപ്പെട്ട അമ്മൂമ്മയുടെ കഥ ഇഷ്ടപ്പെട്ടോ? ഈ നാടോടിക്കഥ നിങ്ങൾക്കായി വായിച്ചത് പ്രീതി. ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ഹൈ

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടെ സ്കോപ്യോ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ.

സംസ്ഥാന ഭൂജല വകുപ്പ് പുതുതായി വാങ്ങിയ അത്യാധുനിക കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റിന്റെയും 16 വാഹനങ്ങളുടെയും ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം അമ്പലമുക്ക് ജലവിജ്ഞാന ഭവനിൽ മന്ത്രി മോൻസ് ജോസഫ് നിർവഹിച്ചു. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ലഭിച്ച പരാതികൾ തീർപ്പാക്കുന്നതിനായി ഈ മാസം 29-30 തീയതികളിൽ തിരുവനന്തപുരത്ത് അദാലത്ത് നടത്തും. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി

0: ആകാശവാണി FM വാർത്തകൾ.
1: ശാസ്ത്രദീപ്തി.
2: ഒറ്റയ്ക്കൊരു ചെങ്ങാടത്തിൽ 1942 നവംബർ 10 ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൌണിൽ നിന്ന് യാത്ര തുടങ്ങിയതാണ് SS ബെർലോമോണ്ട് എന്ന ബ്രിട്ടീഷ് ചരക്ക് കപ്പൽ. അതിലെ സെക്കൻഡ് സ്റ്റുവാർഡായിരുന്നു പുൻ ലിം. ചൈനയിലെ ഹൈനാൻ ദ്വീപാണ് സ്വദേശം. സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷമാണ് ലിം ബ്രിട്ടീഷ് മെർച്ചന്റ് നേവിയിൽ ചേർന്നത്. ബ്രിട്ടീഷ് കപ്പലിലെ ചൈനക്കാരുടെ അവസ്ഥ ആദ്യമൊക്കെ കഷ്ടമായിരുന്നു. ഉയർന്ന പദവികളിലൊന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. എന്നാൽ രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചതോടെ ബ്രിട്ടീഷുകാർ കൂടുതലും സൈനിക സേവനത്തിലേക്ക് മാറി. അതോടെ ചൈനക്കാർക്ക് ഉദ്യോഗ കയറ്റം കിട്ടിത്തുടങ്ങി. അങ്ങനെയാണ് പൂൺ ലിം സെക്കൻഡ് സ്റ്റുവാർട്ട് ആകുന്നത്. പക്ഷേ ആ ജോലിക്കയറ്റം അധികകാലം ആസ്വദിക്കാൻ ലിമ്മിന് ഭാഗ്യമുണ്ടായില്ല. 1942 നവംബർ 23 ജർമ്മനിയുടെ ഒരു അന്തർവാഹിനി SS ബെർലോമോണ്ടിനെ തകർത്തു കളഞ്ഞു. കപ്പലിലുണ്ടായിരുന്ന 54 പേരും കപ്പലും മുങ്ങി. എന്നാൽ ഒരാൾ മാത്രം പൊങ്ങി വന്നു. ജർമ്മൻ അന്തർവാഹിനിയിലുള്ള പട്ടാളക്കാർ അത് കണ്ടു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് ഒരിക്കലും അയാൾ രക്ഷപ്പെടില്ല. അയാളെ അവഗണിച്ച് അവർ സ്വന്തം വഴിക്ക് പോയി. പ്യൂൺ ലിം ആയിരുന്നു അത്. കപ്പൽ തകർന്ന ശേഷം ചങ്ങാടത്തിൽ കയറിപ്പറ്റിയ ലിം അതിലുള്ള സാധനങ്ങൾ തിരഞ്ഞു. ബിസ്ക്കറ്റ് പാക്കറ്റുകൾ, 40 ലിറ്റർ വെള്ളം, ചോക്ലേറ്റുകൾ, പഞ്ചസാര ക്യൂബുകൾ, ടോർച്ച് എന്നിവ കെട്ടി. ലൈഫ് ജാക്കറ്റ് വലിച്ചു കീറി ലിം ചങ്ങാടത്തിന് മേൽക്കൂര കെട്ടി. നടുക്കടലിൽ അയാൾ ദിവസങ്ങൾ തള്ളി നീക്കി. ലിമിന്റെ കഷ്ടകാലത്തിന് ഒറ്റ കപ്പലോ ബോട്ടോ ഒന്നും അതുവഴി വന്നില്ല. വൈകാതെ കയ്യിലുള്ള സാധനങ്ങളും വെള്ളവും തീർന്നു. മേൽക്കൂര പോലെ കെട്ടിയ ലൈഫ് ജാക്കറ്റിൽ മഴവെള്ളം ശേഖരിച്ച് ലിം കുടിച്ചു. കയ്യിൽ കിട്ടിയ കമ്പിക്കഷ്ണങ്ങളും കമ്പും ഉപയോഗിച്ച് ചൂണ്ടക്കൊളുത്തുണ്ടാക്കി മീനുകളെ പിടിച്ചു തിന്നു. കപ്പൽ കാണാതാകുമ്പോൾ അതിന്റെ അധികൃതർ അന്വേഷിക്കും എന്ന് കരുതി താം രക്ഷപ്പെടുമെന്നും ലിം കണക്കുകൂട്ടി. പക്ഷേ ലോക മഹായുദ്ധം നടക്കുന്നതിനാൽ ആരും കപ്പൽ തിരഞ്ഞെത്തിയില്ല. ഒരേ ഒരിക്കൽ ഒരു ചരക്ക് കപ്പൽ ലിമ്മിന്റെ അടുത്തുകൂടി കടന്നുപോയി. ലിം ഉറക്കെ വിളിച്ചുകൂവിയെങ്കിലും അവർ ശ്രദ്ധിച്ചതേയില്ല. പിന്നീട് വന്ന ജർമ്മൻ അന്തർവാഹിനിയും ലിമ്മിനെ അവഗണിച്ചു. ഇതിനിടെ അമേരിക്കൻ എയർഫോഴ്സ് ലിമ്മിനെ രക്ഷിക്കാനായി അടുത്തുവന്നു. പക്ഷേ ആ സമയത്തുണ്ടായ കൂറ്റൻ കൊടുങ്കാറ്റും തിരമാലയും ലിമ്മിനെ കിലോമീറ്ററുകൾ അകലേക്ക് വലിച്ചുകൊണ്ടുപോയി. രക്ഷപ്പെടാമെന്ന പ്രതീക്ഷ ലിം ഉപേക്ഷിച്ച മട്ടായി. എങ്കിലും ജീവൻ നിലനിർത്താൻ അയാൾ മീനുകളെയും പക്ഷികളെയും പിടിച്ചു നിന്നു. 1943 ഏപ്രിൽ 5 മീൻ പിടിക്കാനിറങ്ങിയ 3 കുടുംബം അകലെ ഒരു ചങ്ങാടം കണ്ടു. ലിം ഉറക്കെ വിളിച്ചുകൂവി. അവരുടെ ബോട്ട് അടുത്തു തുടങ്ങി. ലിം ഒരു തുണിക്കഷ്ണം എടുത്ത് വീശി. ചങ്ങാടത്തിലുള്ള ആൾ അപകടത്തിലാണെന്ന് ബോട്ടിലുറക്ക് പിടികിട്ടി. ബ്രസീലുകാരായിരുന്ന അവർ ചങ്ങാടത്തിനടുത്തെത്തി ലിമ്മിനെ ബോട്ടിലേക്ക് വലിച്ചു കയറ്റി. പോർച്ചുഗീസ് ഭാഷയിൽ അവർ ചോദിച്ചതൊന്നും ലിമ്മിന് മനസ്സിലായില്ല. അവർ കൊടുത്ത ഭക്ഷണം അയാൾ ആർത്തിയോടെ വാരിക്കഴിച്ചു. 3 ശേഷം ആമസോൺ നദീമുഖത്തുള്ള ബെലേമിൽ അവർ എത്തിച്ചേർന്നു. നിർജ്ജലീകരണവും മൂലം ലിമ്മിന്റെ ആരോഗ്യം മോശമായിരുന്നു. 1 ആശുപത്രിവാസത്തോടെ ലിം ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. ബ്രിട്ടീഷ് രാജാവായ ജോർജ് 6 ധീരതയ്ക്കുള്ള ബ്രിട്ടീഷ് എംപറൽ മെഡൽ നൽകി ലിമ്മിനെ ആദരിച്ചു. ബ്രിട്ടനിൽ ജീവിക്കാനുള്ള പ്രത്യേക അനുമതിയും കൊടുത്തു. ഏറ്റവും കൂടുതൽ ദിവസം 133 ഒറ്റയ്ക്ക് ചെങ്ങാടത്തിൽ കടലിൽ കഴിഞ്ഞതിന്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലിമ്മിന്റെ പേരിലാണ്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
3: AIHMS ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.

0: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
2: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാരീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപ്പതി, 3rd Cross Road, സ്ട്രീറ്റ് ബി, പനമ്പിളി നഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349374747.
3: ഇന്ന് ഈ പരിപാടിയിൽ മുടികൊഴിച്ചിലും ഹോമിയോപ്പതി ചികിത്സയും. ഇതേക്കുറിച്ച് AIHMS ഹോമിയോപ്പതിയിലെ കൺസൾട്ടന്റ് ട്രൈക്കോളജിസ്റ്റ് ഡോക്ടർ വസീം ഷെനാബുമായി അഭിമുഖം.
4: സൗന്ദര്യത്തെക്കുറിച്ച് വളരെയേറെ മാറിയ സങ്കല്പമാണ് ഇപ്പോഴുള്ളത്. അതായത് അത് സ്ത്രീയായാലും പുരുഷനായാലും ഇന്ന് നല്ലൊരു സൗന്ദര്യം അല്ലെങ്കിൽ ഒരു കാണാൻ

0: ഒരു ഭംഗി ഉണ്ടായിരിക്കണം എന്നുള്ള ഇതാണ് എല്ലാവരും മനസ്സിലുള്ളത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമുക്കറിയാം, ഇന്ന് ചെറുപ്പക്കാരിലും അതെ പ്രായമേറിയ ആൾക്കാരിലും എല്ലാവരിലും നമ്മൾ മറ്റൊരാൾ കാണുമ്പോൾ എങ്ങനെ എത്ര നന്നായിരിക്കും നമ്മളെ കാണാൻ എന്നുള്ള ചിന്ത മനസ്സിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖം, പിന്നെ തലമുടി. ഈ തലമുടിയുടെ കാര്യം പറയുമ്പോൾ ഇന്ന് നമുക്ക് പറയാം, ഇപ്പൊ മുതിർന്ന പ്രായക്കാരിൽ തന്നെ തല നരച്ച ആൾക്കാരെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് വേണേ പറയാം. അതായത് മിക്കവാറും എന്തെങ്കിലും നമ്മൾ ഡൈ ഉപയോഗിച്ച് നിറം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി ചെറുപ്പക്കാരാണെങ്കിൽ പലവിധ നിറത്തിലുള്ള മുടിയാക്കാനാണ് അവരും ശ്രമിക്കുന്നത്. അതായത് എല്ലാം ഒരു ഉദ്ദേശമേ ഉള്ളൂ, അവരെ കാണാൻ ഒരു മറ്റുള്ളവർക്ക് ഒരു ആകർഷണീയത തോന്നണം, അല്ലെങ്കിൽ ഒരു അവരെ കാണുമ്പോൾ തന്നെ അതിലൊരു പ്രത്യേകത തോന്നണം എന്നൊക്കെ ഉള്ള വിചാരങ്ങളാണ് പലപ്പോഴും ഉള്ളത്. പക്ഷേ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്ന മുടി കൊഴിച്ചിൽ എന്ന് പറയുന്ന അത് ഇന്നൊരു രോഗാവസ്ഥയായിട്ട് വളരെ കൂടുതലായി കാണുന്നു. അതായത് ഒരുപാട് രാസപദാർത്ഥങ്ങൾ അടങ്ങിയ, കൃത്രിമ രാസപദാർത്ഥങ്ങൾ അടങ്ങിയ വസ്തുക്കളൊക്കെയാണ് നമ്മൾ ഈ ആകർഷണീയത വരുത്താൻ വേണ്ടി മുടിയിലൊക്കെ പ്രയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങളും അതുകൊണ്ട് തന്നെ ഉണ്ടാകും. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ കൂടുതൽ മുടി കൊഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കഷണ്ടിയായി പോകുന്ന അവസ്ഥ ചിലവരിൽ കാണാം, ചിലർക്ക് പ്രത്യേക രീതിയിലുള്ള മുടി കൊഴിച്ചിലുണ്ടാകാം. അപ്പൊ ഇതൊരു ആരോഗ്യ പ്രശ്നമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ പരിപാടിയിൽ നമുക്ക് ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാടിൽ ഈ മുടി കൊഴിച്ചൽ എന്നുള്ള രോഗാവസ്ഥയെ എങ്ങനെ നമുക്ക് പരിഗണിക്കാം, ഹോമിയോപ്പതി എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, നമുക്ക് ഈ ഹോമിയോപ്പതി രീതിയിൽ ഇതിനെ ഫലപ്രദമായി ചികിത്സിക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത്, അതിന് സാധാരണ നമ്മൾ പറയാം ഒരു 50 മുതൽ 100 മുടി വരെയൊക്കെ സാധാരണ മുടി കൊഴിയും. അതായത് അതൊരു ചാക്രികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്, അതായത് സൈക്ലിക്കൽ ഇതാണ് നമ്മുടെ മുടി കൊഴിയുകയും പുതിയത് വരികയും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ മുടി കൊഴിച്ചിൽ, അതിനുള്ള കാരണങ്ങൾ എന്താണ്?
1: സാധാരണമായി ഒരു ദിവസേന സ്ത്രീകളിൽ ഒരു 70-80 മുടി വരെയൊക്കെ പോകാവുന്നതാണ്, അതുപോലെ പുരുഷന്മാരിലാണെങ്കിൽ ഒരു 30-40 മുടി വരെയൊക്കെ പോകാവുന്നതാണ്. പക്ഷേ ഇതിനനുസരിച്ച് മുടി തിരിച്ച് വളരാതെ വരുമ്പോഴാണ്, തിരിച്ച് മുടിയുടെ ഗ്രോത്ത് ഉണ്ടാവാതിരിക്കുമ്പോൾ മുടിയുടെ ഉള്ളിൽ ക്രമേണ കുറഞ്ഞു പോവുകയും മുടിയുടെ ആരോഗ്യം കുറഞ്ഞു പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ തീർച്ചയായും ചികിത്സ എടുക്കേണ്ടതാണ്.
0: അതാണ് നമ്മൾ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. പോകുന്നതിനനുസരിച്ച് നമുക്ക് പുതിയ മുടി രോമകൂപങ്ങളിൽ നിന്ന് വരുന്നില്ല.
1: ഫാളിനനുസരിച്ച് അതുപോലെ ഹെയർ റീഗ്രോത്ത് വരാതിരിക്കുമ്പോഴാണ് ആ ബാലൻസ് ഇല്ലാതാവുമ്പോൾ മുടിയുടെ ഉള്ളിൽ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. അപ്പൊ അതിനനുസരിച്ച് മുടിയുടെ ഉള്ളിൽ കുറയുമ്പോൾ തീർച്ചയായും തലയോട്ടി കാണുകയും മുടി നേർത്തു പോവുകയും അതോടെ മുടി കട്ടി കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നു. അത് തീർച്ചയായും ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ്. അപ്പൊ അതിന് ചികിത്സ തേടേണ്ടത് തന്നെയാണ്.
0: അപ്പൊ ഇതിന്റെ പ്രധാനമായിട്ട് എങ്ങനെയാണ് കാരണങ്ങൾ? ഇപ്പൊ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ പലവിധ പ്രയോഗങ്ങൾ കൊണ്ടാണോ, പിന്നെ പരമ്പരാഗതമായിട്ട് തന്നെ ചിലർക്ക് കഷണ്ടി വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു കാരണങ്ങൾ എന്ന് പറയുന്നത്?
1: ഇതിപ്പോ കാരണങ്ങൾ സ്ത്രീകളിലാണെങ്കിൽ പ്രധാനമായിട്ടും രക്തക്കുറവ്, പോഷകാഹാരങ്ങളുടെ കുറവ്, അതുപോലെ ചില വിറ്റാമിനുകൾ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 എന്നിവയുടെ കുറവ്, ചില ഹോർമോണുകളുടെ വ്യതിയാനം, അതായത് തൈറോയിഡ് ഹോർമോൺസിന്റെ വ്യതിയാനങ്ങൾ, പിന്നെ PCOD എന്നൊരു കണ്ടീഷൻ ഉണ്ട്, അതിലും സ്ത്രീകളുടെ ഹോർമോൺ ഈസ്ട്രോജൻ എന്ന ഹോർമോണിന്റെ അളവ് കുറയുന്നു, അങ്ങനെയൊക്കെ മുടി കൊഴിച്ചിലുണ്ടാകുന്നുണ്ട്. അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ പ്രസവത്തിന് ശേഷമുള്ള മുടി കൊഴിച്ചിൽ, ഇപ്പോൾ സാധാരണ ഗർഭധാരണ സമയത്ത് നന്നായിട്ട് മുടി വരുന്നതായിരിക്കും, അത് കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞൊരു 3 മാസമൊക്കെ കഴിയുമ്പോൾ കഠിനമായ മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാറുണ്ട്, അതും ഹോർമോൺസിന്റെ ഒരു വ്യതിയാനം കൊണ്ട് വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ പ്രധാനമായും സ്ത്രീകളിൽ കാണുന്ന മുടി കൊഴിച്ചിലിന്റെ കാരണങ്ങളാണ്. പുരുഷന്മാരിലാണെങ്കിൽ അതൊരു ഒരു ഹോർമോൺ, പുരുഷ ഹോർമോൺ DHT എന്നൊരു ഹോർമോൺ ഉണ്ട്. അപ്പൊ ആ ഹോർമോണിന്റെ അളവ് കൂടുമ്പോൾ ഇത് മുടിയുടെ റൂട്ടിൽ ചെന്ന് നിന്ന് റൂട്ടിനെ ചുരുക്കുകയാണ് ചെയ്യുന്നത്. രോമകൂപം ചുരുങ്ങി പോവുകയും ചെയ്യുന്നു. അതിനനുസരിച്ച് അപ്പോൾ അവിടെ നിന്ന് മുടി കൊഴിഞ്ഞു പോകുമ്പോൾ പിന്നെ അവിടെ നിന്ന് മുടി വരാതിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് അടഞ്ഞു പോകുന്നു. ഇതാണ് പ്രധാനമായും പുരുഷന്മാരിലുള്ള മുടി ഒഴിച്ചൽ അല്ലെങ്കിൽ കഷണ്ടിയുടെ കാരണമായിട്ട് കാണുന്നത്.
0: പാരമ്പര്യ സാധ്യതകൾ
1: പാരമ്പര്യ സാധ്യത വളരെ അധികമാണ്. പാരമ്പര്യമായിട്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹോർമോൺസിന്റെ എഫക്ട് കൂടുതൽ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ മെയിൽസിൽ, അതായത് പുരുഷന്മാരിൽ പാരമ്പര്യമായിട്ടും ഇങ്ങനെ വരാം, അല്ലാതെയും അവരുടെ ബോഡി നേച്ചർ, അവരുടെ ഒരു ശരീര ഇതായിട്ട് ശരീരപ്രകൃതി അനുസരിച്ച് വരാൻ സാധ്യതയുള്ളതാണ്.
0: ഇനി ഈ മുടി കൊഴിച്ചില് ഇപ്പോ നമുക്ക് ഇന്ന സമയത്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇത്ര പ്രായമാകുമ്പോൾ സംഭവിക്കും എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് പുരുഷന്മാരിൽ നമ്മൾ ഈ കഷണ്ടി എന്ന് പറയുന്നത് പണ്ടൊക്കെ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കാണുന്നത് ഇപ്പോ 20 വയസ്സിലും കാണുന്നുണ്ട്.
1: അതെ അതെ.
0: അപ്പൊ അതിനെന്തെങ്കിലും പ്രത്യേകത?
1: ഇപ്പോ ഈ പ്രായത്തിന് യാതൊരു പ്രസക്തി ഇല്ലാതായിരിക്കാണ്. അതായത് ഈ പറഞ്ഞ പോലെ, നിങ്ങൾ പറഞ്ഞ പോലെ, പണ്ടാണെങ്കിൽ 35-40 വയസ്സ് കഴിയുമ്പോൾ മുടി കൊഴിയുകയും ഒരു 45-50 വയസ്സ് കഴിയുമ്പോൾ കഷണ്ടിയാവുകയൊക്കെ ചെയ്യുന്നത്, ഇപ്പൊ നേരെ വളരെ ഏർലി സ്റ്റേജസിൽ തന്നെ ഇപ്പൊ 16 വയസ്സോട്ട് 20 വയസ്സിനുള്ളിലൊക്കെ ഒരുപാട് പേർക്ക് മുടി ഒഴിച്ചലും ഉള്ളു കുറയുകയും ചെയ്യുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. പെൺകുട്ടികളിലാണെങ്കിലും അതേപോലെ തന്നെ 12-13 വയസ്സ് തൊട്ടൊക്കെ തന്നെ മുടി ഒഴിച്ചൽ കാണുകയും അവർ 18-20 വയസ്സാകുമ്പോഴത്തേക്കും തന്നെ മുടിയുടെ ഉള്ളൊക്കെ വല്ലാണ്ട് കുറഞ്ഞു പോവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഏജിന് അല്ലെങ്കിൽ പ്രായത്തിന് ഇപ്പോൾ വലിയൊരു ഒരു ഘടകമല്ലാതെ മാറിയിരിക്കുകയാണ്. അത് അവരുടെ ലൈഫ് സ്റ്റൈലിന്റെ കാരണങ്ങൾ കൊണ്ടും അവരുടെ ഭക്ഷണത്തിന്റെ രീതിയിലനുസരിച്ചും എല്ലാം അവർ സാധ്യതകളായിട്ട് കാണാറുണ്ട്.
0: ഇപ്പോൾ ഈ താരൻ പോലെയുള്ള ചില

0: രോഗാവസ്ഥകൾ അങ്ങനെയുള്ള കാരണം കൊണ്ട് മുടികൊഴിച്ചൽ ഉണ്ടാകാറുണ്ട്.
1: താരൻ സാധാരണഗതിയിൽ താരൻ ഒരു ചെറിയ രീതിയിൽ എല്ലാവർക്കും ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം തല കഴുകാതിരുന്നാലൊക്കെ ഒരു പൊടി പൊടിയായിട്ട് താരൻ വരാറുള്ളതാണ്. പക്ഷെ അത് ചില കണ്ടീഷനിൽ അത് കുറച്ച് അധികമാവാറുണ്ട്. അമിതമായ താരൻ വരുമ്പോൾ അത് മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുകയാണ്. അപ്പൊ അതിങ്ങനെ തലയിൽ പൊറ്റൻ പോലെ നിന്നിട്ട് ഒരു ഇൻഫെക്ഷൻ പോലെ ആവുകയാണ്. അത് മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നു, മുടികൊഴിച്ചിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്.
0: പിന്നെ ഈ മറ്റെന്തെങ്കിലും രോഗാവസ്ഥകൾ കൊണ്ടും പലപ്പോഴും മുടികൊഴിച്ചിൽ?
1: തീർച്ചയായും. ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയധികം കോമൺ ആയിട്ട് കാണുന്നതാണ് പോസ്റ്റ് കോവിഡ് ഹെയർ ഫോൾ. അതായത് കോവിഡ് വന്ന് മാറിയ ശേഷം ഏകദേശം ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ കഠിനമായിട്ടുള്ള മുടിയൊഴിച്ചിൽ കാണാറുണ്ട്. അതേപോലെ തന്നെയാണ് ഡെങ്കി ഫീവറിന് ശേഷം മുടിയൊഴിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. കഠിനമായ മുടിയൊഴിച്ചിൽ തന്നെയാണ് കാണാറുള്ളത്. ഇതേപോലെ തന്നെ ടൈഫോയിഡ്, ജോണ്ടിസ് അങ്ങനത്തെ ചില അസുഖങ്ങൾക്ക് ശേഷവും നന്നായിട്ട് മുടിയൊഴിച്ചിൽ കാണുന്ന കണ്ടീഷൻസ് ആണ്.
0: നമ്മൾ പ്രായം ഒരു കാര്യമല്ല എന്നുള്ള ഡോക്ടർ ഇപ്പൊ പറഞ്ഞു. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് ഒരു രോഗാവസ്ഥയാണോ, എന്ത് കാരണം കൊണ്ടാണ് മുടി കൊഴിയുന്നത്, അതെങ്ങനെയാണ് നമ്മൾ നിർണ്ണയിക്കുന്നത്?
1: നമ്മൾ ആദ്യം പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ വിശദമായൊരു കേസ് പഠനം നടത്തിയ ശേഷം പിന്നെ പേഷ്യന്റിന്റെ ഒരു സ്കാൽപ്പ് അനാലിസിസ് സ്റ്റഡി ചെയ്തു കാണും.
0: തലയോട്ടിയുടെ
1: ഒരു ബേസിക്കലി അതൊരു ഹെയറിന്റെയും അല്ലെങ്കിൽ സ്കാൽപ്പിന്റെയും ഒരു സ്കാനിങ് ആണ് നടത്തുന്നത്. അപ്പോൾ ആ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് മുടിയുടെ കട്ടി കുറഞ്ഞിട്ടുണ്ടോ, എത്രത്തോളം മുടിയുടെ കട്ടി കുറവുണ്ട്, എത്രത്തോളം മുടിയുടെ ഉള്ളു കുറവുണ്ട്, ഏത് ഭാഗത്താണ് കൂടുതലായിട്ട് മുടിയുടെ ഉള്ളു കുറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം മുടിയുടെ മുടിയൊഴിച്ചിലുള്ള കാരണങ്ങളും അത് ഏത് ടൈപ്പ് ഓഫ് ഹെയർ ലോസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതേപോലെ തന്നെ ആ ടെസ്റ്റിലൂടെ നമുക്ക് മുടി വരാൻ സാധ്യത ഉണ്ടോ, ഏത് ഭാഗത്താണ് മുടി വീണ്ടും വരാൻ സാധ്യത, ഓരോ മുടികളും തമ്മിലുള്ള വിടവ് അധികമാണോ, എത്രത്തോളം ഗ്യാപ്പ് കൂടിയിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് ആ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ താരന്റെ കേസാണെങ്കിൽ തന്നെ, താരൻ അധികമായ താരനാണെങ്കിൽ തന്നെ ഈ സ്കാനിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഏത് തരം താരനാണ്, സ്കാൽപ്പിന്റെ വല്ല ഇൻഫെക്ഷൻ ആണോ അതോ സാധാരണ ടൈപ്പുള്ള താരനാണോ, ഏത് ഭാഗത്താണ് താരൻ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് ആ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.
0: ഇതേപോലെ തന്നെയാണ് നമ്മൾ മുടി നരയ്ക്കുന്നതും, അതും നമ്മൾ മെലാനിൻ എന്ന് പറഞ്ഞൊരു വസ്തുവാണ് ശരിക്കും മുടിക്ക് നിറം കൊടുക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ അകാല നര എന്നുള്ളത് പലപ്പോഴും ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിലും ഒക്കെ കാണാറുണ്ട്. പണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നു എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്?
1: അകാല നര എന്ന് പറയുന്നത് തന്നെ ചെറിയ പ്രായക്കാരിൽ കാണുന്ന മുടിയൊഴിച്ചിൽ തന്നെയാണ്. അതായത് സ്കൂളിലെ കുട്ടികളിൽ അല്ലെങ്കിൽ ഒരു 20-25 ചെറു പ്രായക്കാരിൽ കാണുന്ന മുടി നരക്കുന്ന കണ്ടീഷൻ തന്നെയാണ് അകാല നര എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രധാനമായും ഇപ്പോൾ ചെറിയ കുട്ടികളിലാണെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി, വിറ്റാമിൻ ഡെഫിഷ്യൻസി, പിന്നെ പ്രധാനമായിട്ടും പാരമ്പര്യമായിട്ട് അവരുടെ അച്ഛനോ അമ്മയ്ക്കോ പാരന്റ്സിന് ആർക്കെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒക്കെ നരയുണ്ടെങ്കിൽ അത് കുട്ടീനെയും ബാധിക്കാവുന്ന കാര്യമാണ്.
0: നേരത്തെ തന്നെ അവർ മുടി നരച്ചു
1: തുടങ്ങി അവർക്കും ഇതേപോലെ നേരത്തെ അതായത് ഏകദേശം ഒരു 25-30-35 വയസ്സിലൊക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്കും അതൊരു കാരണമായിട്ട് വരാവുന്നതാണ്.
0: ഇനി ഇതിന്റെ ചികിത്സയിലേക്ക് വരുമ്പോൾ ചികിത്സയുടെ പ്രത്യേകത എന്തൊക്കെയാണ് ഈ ഹോമിയോപ്പതിയിൽ ഈ മുടി കൊഴിച്ചിലിനുള്ളത്?
1: നമ്മൾ പേഷ്യന്റിന് ഉത്തമമായ ഹോമിയോ മരുന്നുകളും അതോടുകൂടി തന്നെ തലയിൽ പുരട്ടാനുള്ള ലേപനങ്ങളുമാണ് നൽകുന്നത്. അതോടുകൂടി പേഷ്യന്റിന് ഒരു ലോ ലെവൽ ലേസർ തെറാപ്പി എന്ന് പറയുന്ന ഒരു ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് എല്ലാ മാസവും പേഷ്യന്റ് വരുമ്പോൾ ആ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ്. എല്ലാ ഫോളോഅപ്സിന് പേഷ്യന്റ് വരുമ്പോഴും അത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് മുടിയുടെ റൂട്ടിന് അല്ലെങ്കിൽ ഫോളിക്കിൾസിന് ബലപ്പെടുത്തുകയും ഫോളിക്കിൾസിന്റെ ശക്തി കൂട്ടുകയും ചെയ്യുന്നു. അതിനനുസരിച്ച് രോമകൂപത്തിന്റെ ബലം വർദ്ധിപ്പിക്കുന്നു. അതോടെ അത് മുടിയുടെ കൊഴിച്ചിലിന് അത് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതോടുകൂടി അത് മുടിയുടെ ഉള്ളിനെ വർദ്ധിപ്പിക്കാനും ആ ചികിത്സ സഹായിക്കും. അപ്പോൾ മെഡിസിൻസും അതോടുകൂടി ഇങ്ങനത്തെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഈ ലേസർ ട്രീറ്റ്മെന്റും എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് നൽകുന്നത്.
0: ഇപ്പൊ എന്തെങ്കിലും രോഗാവസ്ഥ കൊണ്ടാണ് മുടി കൊഴിയുന്നതെങ്കിൽ അപ്പൊ നമ്മള് ചികിത്സയുടെ സമീപനം കുറച്ചുകൂടെ മാറ്റം വരില്ലേ?
1: അപ്പോൾ അത് എന്ത് അസുഖത്തിന് ശേഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ ശേഷം അതിനോടുകൂടി ഉള്ള മെഡിസിൻസ് ആയിരിക്കും നൽകുന്നത്. പിന്നെ ഈ ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി, ഇരുമ്പിന്റെ കുറവ്, ഹീമോഗ്ലോബിൻ രക്തക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് സംശയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റിന് അയക്കുന്നു. ബ്ലഡ് ടെസ്റ്റിൽ മനസ്സിലാക്കി അതിന്റെ റിപ്പോർട്ടിനനുസരിച്ച് അതിനുള്ള സപ്ലിമെന്റും അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള അഡീഷണൽ മെഡിസിൻസ് ഒക്കെ നൽകുന്നതാണ്.
0: പിന്നെ ഈ സോറിയാസിസ് പോലെയുള്ള ദീർഘകാലം ചികിത്സ വേണ്ട ചില ത്വക്ക് രോഗങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള രോഗാവസ്ഥകളിലും എക്സീമ പോലെയുള്ള അവസ്ഥകൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ഇതൊക്കെ ഈ മുടികൊഴിച്ചിലിനെ ബാധിക്കാറുണ്ടോ?
1: അതെ, സ്കാൽപ് സോറിയാസിസ് എന്ന് പറയുന്നത് തലയോട്ടിയിൽ ഉണ്ടാകുന്ന സോറിയാസിസ് ആണ്. അത് മുടികൊഴിച്ചിലിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ്. അപ്പൊ അതിന് സോറിയാസിസിനെ ചികിത്സിക്കാനേ വേണം. എന്നാൽ അതിനനുസരിച്ച് മുടികൊഴിച്ചിലും കുറയുന്നതാണ്. അതോടുകൂടി മുടികൊഴിച്ചിലും കൂടിയുള്ള ചികിത്സ കൊടുക്കേണ്ടതാണ്.
0: അപ്പൊ ഈ ഹോമിയോപ്പതിയുടെ ചികിത്സയിൽ ഡോക്ടർ പറഞ്ഞൊരു ലേസർ ട്രീറ്റ്മെന്റും ഉണ്ട്, അതോടൊപ്പം തന്നെ മരുന്ന് കഴിക്കുന്ന ഒരു പ്രക്രിയയും കൂടെയുണ്ട്. അപ്പൊ ഇത് എത്ര കാലം നമ്മൾ കഴിക്കണം, എങ്ങനെയാണ് അതിന്റെ ഒരു ചികിത്സാ ക്രമമൊക്കെ വരുന്നത്, അത് ഓരോ വ്യക്തിക്കനുസരിച്ച് വ്യത്യാസപ്പെടുമോ?
1: ഓരോ വ്യക്തിക്കനുസരിച്ച് വ്യത്യാസപ്പെടും. ഓരോരോ എത്ര കാലങ്ങളായിട്ടുള്ള മുടിയൊഴിച്ചിലാണ്, അത് എത്ര വളരെ നീണ്ടു നിൽക്കുന്ന ഒരു ഹെയർ ഫോൾ ആണോ, എത്ര സിവിയർ ആണ് ആ കണ്ടീഷൻ, അതിനനുസരിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ് ഡ്യൂറേഷൻ മാറ്റം വരുന്നതായിരിക്കും. എങ്കിലും തുടർച്ചയായ ഒരു ചികിത്സ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ കൊഴിഞ്ഞു പോകുന്ന മുടി വീണ്ടും തിരിച്ചു വളരാൻ

0: ും അത് സഹായിക്കുള്ളൂ. മുടി ഒഴിച്ചിലിന്റെ അളവ് കുറയുകയും അതിനനുസരിച്ച് മുടിയുടെ ഉള്ളു വർദ്ധിപ്പിക്കാനും തുടർച്ചയായ ഒരു ചികിത്സയുടെ അത്യാവശ്യം തന്നെയാണ്.
1: ഈ പലപ്പോഴും പെൺകുട്ടികളിലൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ മുടിക്ക് മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥകൾ, അതായത് ബ്രിട്ടിലായിരിക്കുക, പിന്നെ അതേപോലെ തന്നെ ഈ മറ്റ് പല പ്രത്യേകതകളുണ്ട്, ചിലപ്പോൾ മുടി ഊരിപ്പോകുക എന്ന് പറയും, മൊത്തം രോഗം അങ്ങനെയൊക്കെയുള്ള ചില അവസ്ഥകൾ, മുടി നീളം വയ്ക്കാതിരിക്കുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതും ഈ മുടിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് മുടി കൊഴിച്ചിലിന് ഇടയാക്കാറുണ്ട്.
0: ഈ മുടി സാധാരണ പൊട്ടിപ്പോകുന്നത് മുടി വളരെ ഡ്രൈ ആവുന്നുണ്ട്, അല്ലെങ്കിൽ മുടി വരണ്ട ഉണങ്ങുന്ന ഒരു കണ്ടീഷനിലാണ് മുടി ഇങ്ങനെ പൊട്ടിപ്പോവുകയും ചെയ്യുന്നത്. അപ്പൊ അത് സാധാരണഗതിയിൽ അത് മുടിയുടെ ശരീരത്തിലെ രക്തക്കുറവുണ്ടെങ്കിലും അല്ലെങ്കിൽ തൈറോയിഡ് പോലത്തെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലൊക്കെ മുടി പെട്ടെന്ന് വരണ്ട ഉണങ്ങുകയും മുടി പൊട്ടിപ്പോകുകയും സാധ്യതയുണ്ട്. അതേപോലെ മുടി ഇങ്ങനെ കെട്ടുകെട്ടായി പോകുന്നത് മുടിയുടെ ബലം തീരെ കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. അതിനും തക്കതായ കാരണങ്ങളുണ്ടാവാം, പോഷകാഹാരങ്ങൾ കുറവുണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻസിന്റെ കുറവുണ്ടാവാം. അപ്പൊ ഇതെല്ലാം ഓരോരോ കാരണങ്ങളാണ് അങ്ങനെ പോകുന്നതിന്. അപ്പൊ നമ്മൾ അതിന്റെ കൃത്യമായ കാരണം മനസ്സിലാക്കിയ ശേഷം അതിനുള്ള ചികിത്സ കൊടുക്കണം, അതാണ് അതിന്റെ ശരിയായ ചികിത്സാ രീതി.
1: ഇനി കാലാവസ്ഥ വ്യത്യാസങ്ങൾ, അതായത് ഇപ്പോ പ്രത്യേകിച്ചും നമ്മൾ ഉഷ്ണമേഖലാ പ്രദേശത്ത് താമസിക്കുന്ന ഒരാള് ശൈത്യ മേഖലാ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴോ അല്ലെ തിരിച്ചോ അങ്ങനെയൊക്കെ വരുമ്പോ ഈ അടിക്കടി ഉണ്ടാകുന്ന ഈ കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ ഇത് മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ട്?
0: സാധാരണ തണുത്ത കാലാവസ്ഥ വരുന്ന സമയത്ത് മുടിയൊഴിച്ചൽ സർവ്വസാധാരണമായി കാണുന്നതാണ്. അതായത് കാലാവസ്ഥ മാറ്റം വന്ന് ഒരു ചൂട് കാലാവസ്ഥയിൽ നിന്നും തണുത്ത കാലാവസ്ഥയായി മാറുമ്പോൾ മുടിയുടെ ഈർപ്പം അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് മുടി നേർത്തുപോകാം, അല്ലെങ്കിൽ മുടി ഡ്രൈ ആവാം, പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ കോൾഡ് സീസൺ അല്ലെങ്കിൽ ഒരു തണുത്ത കാലാവസ്ഥയിൽ മുടിയൊഴിച്ചൽ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ സ്ഥലം മാറി, അല്ലെങ്കിൽ വെള്ളം മാറിയിട്ടിപ്പോ ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു വെള്ളം, അതായത് ക്ലോറിൻ കണ്ടന്റ് കൂടുതലുള്ള വെള്ളം ഒക്കെ ഉപയോഗിക്കുന്ന, അതെ അതെ, അങ്ങനത്തെ വെള്ളം ഉപയോഗിക്കുന്നവരിൽ മുടിയൊഴിച്ചിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്.
1: പിന്നെ നമ്മള് ഈ മറ്റ് പല വസ്തുക്കളും ഉപയോഗിച്ച് മുടിക്ക് നിറം കൊടുക്കുക, മുടിയെ ഇപ്പൊ നമ്മള് ഇപ്പൊ നീളൻ മുടിയെ ചുരുട്ടുക, അല്ലെങ്കിൽ ചുരുണ്ട മുടിയെ നീളം വെപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല സൗന്ദര്യവർദ്ധക പ്രക്രിയകൾ ഇപ്പോൾ ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ധാരാളം ക്രീമുകളും മറ്റുമൊക്കെ മുടി സെറ്റ് ചെയ്ത് വെക്കുന്നതിനൊക്കെ, അതായത് മുടി അപ്പോൾ കാറ്റടിച്ചാലും മനങ്ങാത്ത രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത്, പണ്ടൊക്കെ ഇതൊക്കെ ചില സിനിമകളിലോ നാടകങ്ങളിലോ അങ്ങനെയൊക്കെ അവർക്ക് വേണ്ടി മാത്രം ചെയ്തിരുന്നത് ഇന്നിപ്പോ ഇത് സർവ്വസാധാരണമായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അത്തരം രാസപദാർത്ഥങ്ങളും മറ്റും ഉപയോഗിക്കുന്നു, പിന്നെ മുടിക്ക് നമ്മൾ നിറം കറുത്ത നിറം കൊടുക്കാൻ ഉപയോഗിക്കുന്ന ചില ഡൈകൾ, അതൊക്കെ ഈ മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ടോ?
0: ഹെയർ സ്ട്രെയിറ്റനിങ്, അതായത് മുടി ചുരുണ്ട മുടി നിങ്ങൾ പറഞ്ഞ പോലെ നേർത്തതാക്കുന്ന സ്ട്രെയിറ്റ് ആക്കുന്ന ഒരു ഇത് വളരെ സർവ്വസാധാരണമാണ്. ഇപ്പൊ ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്ത് കഴിഞ്ഞ മിക്കവാറും ഒരു ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോഴത്തേനും മുടി ഒഴിച്ചാൽ നന്നായി അനുഭവപ്പെടുന്നതായിട്ട് ഒരുപാട് പേര് കംപ്ലയിന്റ് ചെയ്യാറുണ്ട്, ഒരുപാട് പേഷ്യൻസ് ആ രീതിയിൽ വരാറുണ്ട്. ഇപ്പൊ ഹെയർ സ്ട്രെയിറ്റനിങ് മുടിയുടെ നമ്മൾ മുടിയുടെ നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഏത് സ്റ്റേറ്റിൽ നിന്നും അതിന് മാറ്റങ്ങൾ വരുത്തുമ്പോൾ മുടി കൊഴിച്ചൽ തീർച്ചയായും കാണാൻ സാധ്യതകൾ തന്നെയാണ്. ഹെയർ സ്ട്രെയിറ്റനിങ്, അതുപോലെ ഹെയർ കളറിങ് മുടിയുടെ കളറ് മാറ്റുന്നത്, മുടിയിൽ കളറ് കൊടുക്കുന്നത് എല്ലാം മുടി ഒഴിച്ചലിന് ഓരോ കാരണങ്ങൾ തന്നെയാണ്. മുടിനെ അത് മുടിയുടെ ഹെൽത്തിനെ ബാധിക്കുന്നത് തന്നെയാണ്, മുടിയുടെ സ്ട്രക്ചറിനെ അത് ബാധിക്കുകയും ചെയ്യും, മുടി കൊഴിച്ചൽ ഉണ്ടാക്കുകയും ചെയ്യാൻ സാധ്യതകൾ തന്നെയാണ്.
1: ഇനി ഡോക്ടർ ഇപ്പോ ഇടയ്ക്ക് സൂചിപ്പിച്ചു ഇപ്പോ വിറ്റാമിനുകളുടെ കുറവുകൾ അല്ലെങ്കിൽ ചില ധാതു ലവണങ്ങളുടെ കുറവുകളൊക്കെ കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചൽ ഉണ്ടാകാം. അപ്പോ മുടി കൊഴിച്ചൽ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് നമ്മുടെ ആഹാര കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
0: ഭക്ഷണരീതി വളരെ പ്രധാനം തന്നെയാണ്. ഹെയറിന്റെ ഡയറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു നോർമൽ ഡയറ്റിനോട് കൂടി തന്നെ ഇപ്പോ ഹെയറിന്റെ ഘടകം എന്ന് പറയുന്നത് ഒരു കെരാട്ടിൻ എന്നൊരു പ്രോട്ടീൻ ആണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീന്റെ അളവ് കുറയുമ്പോൾ അതിനനുസരിച്ച് മുടിയിൽ നിന്നുള്ള പ്രോട്ടീന്റെ അളവും കുറയുന്നു, അതിനനുസരിച്ച് മുടി നേർത്തതായി പോകുന്നു. അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒരുപാട് ഉൾപ്പെടുത്തേണ്ടതാണ്. അത് നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ചിക്കൻ, ഇറച്ചി, മത്സ്യം, മുട്ട, കോഴിമുട്ട, മുട്ടയുടെ വെള്ളയിലൊക്കെ ഒത്തിരി പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ വെജിറ്റേറിയൻ ആണെങ്കിൽ ഇലക്കറികൾ, ചീര, മുരിങ്ങയിടല, കാരറ്റ്, ബീട്രൂട്ട്, പയറുവർഗ്ഗങ്ങൾ, സോയാബീൻസ്, ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ രക്തക്കുറവുള്ളവരിലാണെങ്കിൽ അയൺ അല്ലെങ്കിൽ അതായത് ഇരുമ്പിന്റെ സത്ത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കേണ്ടതാണ്. ഇതേ പറഞ്ഞ പോലെ ഈത്തപ്പഴം, ഉണക്കമുന്തിരി, ബദാം, കാരറ്റ്, ബീട്രൂട്ട്, ചീര, ഇതെല്ലാം അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ഭക്ഷണത്തിൽ എന്തായാലും ഉൾപ്പെടുത്തേണ്ടതാണ്. ഇതൊക്കെ ഹെയറിന് വേണ്ട ഒരു ഡയറ്റാണ്. ഇപ്പൊ ഡയറ്റിന്റെ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കുറവ് മുടിയൊഴിച്ചതിന് എന്തായാലും പ്രധാനമായ ഒരു ഘടകം തന്നെയാണ്.
1: താൽക്കാലികമായിട്ട് മുടി കൊഴിയുന്ന അവസ്ഥകളുണ്ട്, ചിലപ്പോൾ ഒരു പനിയൊക്കെ കഴിഞ്ഞാൽ കൂടുതൽ മുടി കൊഴിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മുടി കൊഴിച്ചലിന് എന്തെങ്കിലും ചികിത്സ ആവശ്യമായിട്ടുണ്ടോ?
0: ഇപ്പോ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒരു പനി വന്നു, അതിനുശേഷം ഒരു മുടിയൊഴിച്ചിൽ വരികയാണ്, ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടൊക്കെ ആ മുടിയൊഴിച്ചിൽ കുറയാം. അങ്ങനെ കുറയണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് നോക്കിയ ശേഷം ചികിത്സ മതി. അല്ല എന്നുണ്ട് ആ മുടിയൊഴിച്ചിൽ കുറയുന്നില്ല, അതങ്ങനെ തുടർന്ന് പോവുകയാണ്, ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസമൊക്കെ നീണ്ടു നിൽക്കാം, അങ്ങനെ വരികയാണെങ്കിൽ എന്തായാലും ചികിത്സ എടുക്കേണ്ടത് തന്നെയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെങ്കി ഫീവർ അല്ലെങ്കിൽ കോവിഡിനൊക്കെ ശേഷം ഇതേപോലെ മുടി ഒഴിച്ചിൽ നീണ്ടു നിൽക്കാറുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ എന്തായാലും ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വേണം, അല്ലെങ്കിൽ മുടിയുടെ ഉള്ളിൽ വല്ലാതെ കുറഞ്ഞ്

0: പോകാൻ സാധ്യതയുണ്ട്.
1: ഇപ്പൊ മുടി നമ്മൾ പല രീതിയിൽ കോതി ഒതുക്കി വെക്കുന്ന ഒരു സമ്പ്രദായമാണ് പണ്ട് മുതലേ ഉള്ളത്. ഇതിന് ഉപയോഗിക്കുന്ന ഇപ്പൊ നമ്മൾ ചീപ്പ് എന്നൊക്കെ പറയുന്ന അതിന്റെ പ്രയോഗം, അതുപോലെ തന്നെ മുടിക്ക് നമ്മളിപ്പോ മുടി ഉണക്കാൻ വേണ്ടി ഡ്രയറുകളൊക്കെ ഉപയോഗിക്കുക, ഇപ്പോ ഇത് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ വളരെ കൂടി വരികയാണ്. അപ്പൊ അതേപോലെ തന്നെ മുടി കെട്ടി വെക്കുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ, ഇതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഈ മുടി കൊഴിച്ചിൽ ഉള്ളവരോ അല്ലെങ്കിൽ മുടി കൊഴിയാതിരിക്കാനോ ഒരു മുൻകരുതലായിട്ട്?
0: മുടി ചിലര് കൂടെ കൂടെ അല്ലെങ്കിൽ ഇടക്കിടക്ക് മുടി ചീകുന്ന ഒരു സ്വഭാവമുള്ളതാണ്. അത് അത്ര മുടിക്ക് ആരോഗ്യകരമായൊരു സ്വഭാവമല്ല. ദിവസേന ഒരു രണ്ടോ മൂന്നോ തവണ മുടി ചീകി വെക്കുന്നതാണ് നല്ലത്. മുടി ചീകുമ്പോൾ ആ ചീർപ്പ് തന്നെ ഈ പല്ലുകൾ തമ്മിൽ നല്ല വിടവുള്ള പോലത്തെ ചീർപ്പ് ഉപയോഗിക്കുന്നതാണ് മുടിക്ക് ഉത്തമം. അതുപോലെ മുടി കെട്ടിവെക്കുകയാണെങ്കിൽ തന്നെ നനവോടുകൂടി മുടി കെട്ടിവെക്കാതിരിക്കുകയാണ് നല്ലത്. ഇപ്പം സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ രാവിലെ കുളി കഴിഞ്ഞ ശേഷം അങ്ങനെ മുടി കെട്ടിവെച്ച് പോകുന്ന ഒരു ശീലമുണ്ടാവും. അതും മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്, ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനനുസരിച്ച് മുടി അങ്ങനെ നനവോടുകൂടി കെട്ടിവെക്കാതിരിക്കുന്നതാണ് നല്ലത്.
1: അപ്പോൾ മുടിയെ ശരിയായിട്ട് പരിചരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇപ്പൊ പരമ്പരാഗതമായി മുടി കൊഴിച്ചിൽ ഇല്ലെങ്കിലും നമുക്ക് ആ നല്ല രീതി അതിന്റെ സ്വാഭാവികത നിലനിർത്തിക്കൊണ്ട് തന്നെ മുടിയെ സംരക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
0: അതെ അതെ. ഇപ്പോൾ പലരും പാരമ്പര്യമായി കഷണ്ടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചികിത്സ എടുക്കാനെല്ലാം മടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ മുടി കൊഴിച്ചിൽ നേരത്തെ ചികിത്സ നേടേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ നഷ്ടപ്പെടുന്ന മുടിയെ സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ, മുടിയുടെ ആരോഗ്യം വീണ്ടെടുക്കാനും സാധിക്കുകയുള്ളൂ. ഇപ്പൊ പാരമ്പര്യമായി കഷണ്ടി ഉണ്ട് എന്നുള്ളതിനെ കൊണ്ട് മുടി കൊഴിച്ചിൽ ഉണ്ടെങ്കിൽ തന്നെ അത് അവഗണിക്കുകയാണെങ്കിൽ ഇള്ള മുടി അങ്ങനെ കൊഴിഞ്ഞു പോവുകയുള്ളൂ. പക്ഷെ നേരെ മറിച്ച് നമ്മൾ തുടക്കത്തിലെ ചികിത്സ തേടിയാൽ ഇള്ള മുടി നമുക്ക് തീർച്ചയായും സംരക്ഷിക്കാൻ സാധിക്കും. മുടി കൊഴിച്ചിൽ എന്തായാലും നമുക്ക് ചികിത്സ ഭേദമാക്കാനും സാധിക്കുന്നതാണ്.
1: അപ്പൊ മുടി കൊഴിച്ചിലിനെ കുറിച്ചും അതിന്റെ സംരക്ഷണത്തെ കുറിച്ചും ഉള്ള വളരെ നല്ല വിവരങ്ങളാണ് ഡോക്ടർ പങ്കുവച്ചത്. അപ്പൊ ഹോമിയോപ്പതിയിൽ ഇതിൽ വളരെ ഫലപ്രദമായിട്ട് ഇതിനെ ചികിത്സിക്കാനുള്ള ഒരു സമീപനമുണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയ ഡോക്ടറിന് വളരെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: മുടി കൊഴിച്ചിലും ഹോമിയോപ്പതി ചികിത്സയും ഇതേക്കുറിച്ച് AIHMS ഹോമിയോപ്പതിയിലെ കൺസൾട്ടന്റ് ട്രൈക്കോളജിസ്റ്റ് ഡോക്ടർ വസീം ഷെനാബുമായി ഇതുവരെ സംസാരിച്ചത് TP രാജേഷ്.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാ രീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15-ലേറെ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപ്പതി, 3rd Cross Road, Street B, പനമ്പിളി നഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349-374747.
4: AIHMS ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.
5: ഹോമിയോപ്പതി ശീഘ്രമായി തന്നിരുന്നു ആരോഗ്യ ജീവിതം, സൗമ്യ സാന്ത്വന സ്പർശമായി നൽകിയിരുന്നു സുഖാമൃതം.
4: AIHMS ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.
6: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS.

സേവന വാർത്തകൾ. മറവൻതുരുത്ത് ഒരുമ വയോജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 24-ാം തീയതി സൌജന്യ അലോപ്പതി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും ഫോൺ നമ്പർ 99-95-08-03-69. നമ്പർ ആവർത്തിക്കാം, 99-95-08-03-69.

0: ഇന്ത്യൻ വ്യോമസേനയിലേക്ക് അഗ്നിവീർ തസ്തികകളിലേക്ക് അവിവാഹിതരായ യുവതി യുവാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 26-ാം തീയതി രാത്രി 11 മണിവരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദമായ വിജ്ഞാപനം ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഫോൺ നമ്പർ 95-13-32-33 ഇമെയിൽ വിലാസം iafrecruitment@adcil.co.in.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
2: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
1: കൂടാതെ എല്ലാ LG TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്ന് പാറ്റേൺ CBC പദ്ധതികൾ പ്രകാരം വായ്പയെടുത്ത് ദീർഘകാലമായി കുടിശ്ശിക വരുത്തിയിട്ടുള്ള കോട്ടയം ജില്ലയിലെ സ്ഥാപനങ്ങൾക്കും സംഘങ്ങൾക്കും നിബന്ധനകൾക്ക് വിധേയമായി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഓഗസ്റ്റ് 31 വരെ നടത്തും. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0481 25 60 58 6.

0: അതെ, മിഴികൾ കൊണ്ട് സന്ദേശകാവ്യം എഴുതിയാൽ മനസ്സിലാകണമെന്നില്ല.
1: നിങ്ങളുടെ മനോഗതം, സന്ദേശങ്ങൾ, ആശംസകൾ സുഹൃത്തുക്കളെ അറിയിക്കണമെങ്കിൽ കൊച്ചി FM ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് എഴുതുക. ഫോൺ ഔട്ട് ഗാനോത്സവം നിങ്ങളുടെ ആ സുഹൃത്തിന് സന്ദേശം, ആശംസകൾ എന്നിവ നേരിട്ട് വിളിച്ച് കൈമാറും. ഒപ്പം ഇഷ്ടഗാനങ്ങളും. നിങ്ങളുടെ സന്ദേശങ്ങൾ അയക്കേണ്ട വ്യക്തിയുടെ പേര്, ഫോൺ നമ്പർ, മറ്റു വിവരങ്ങൾ ഇവ POG എന്ന് ടൈപ്പ് ചെയ്ത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കുക. ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 9447562212. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

FM ഈവനിംഗിൽ ഇനി കേൾക്കാം ഇന്നത്തെ ഈവനിംഗ് മെലഡി. ചിത്രം കസം തേരി കസം. അനുരാധ പൊദ്വാൾ, പങ്കജ് ഉദാസ് എന്നിവർ പാടിയത്. ഗാനരചന ദേവ് ഖോലെ, സംഗീതം ശ്യാം സുരേന്ദ്രൻ.

0: പരിപാലനം, സുസ്ഥിര ഉപയോഗം, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കർഷകർ, ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവരെ ആദരിക്കുന്നതിനായാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. അവാർഡുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ, അപേക്ഷാ ഫോം, മറ്റ് വിശദവിവരങ്ങൾ എന്നിവ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ഈ മാസം 24-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുൻപായി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ എത്തിക്കണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9 4 9 7 6 2 6 9 1 7. നമ്പർ ആവർത്തിക്കാം: 94 97 62 69 17.
1: കൊച്ചിനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, ഇടപ്പള്ളി.
4: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
4: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, ഇടപ്പള്ളി.

കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ജൈവ വൈവിധ്യ സംരക്ഷണം

0: അസാപ് കേരള കോട്ടയം പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സർട്ടിഫൈഡ് ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിൽ പ്രവേശനം ആരംഭിച്ചു. യോഗ്യത പ്ലസ് ടു. കുറഞ്ഞ പ്രായം 18 വയസ്സ്. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 94 95 99 97 31. നമ്പർ ആവർത്തിക്കാം, 94 95 99 97 31.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, ഇടപ്പള്ളി.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, ഇടപ്പള്ളി.
0: ചങ്ങനാശ്ശേരി ഗവൺമെന്റ് വനിതാ ITIയിൽ ഡ്രാഫ്റ്റ്മാൻ സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡുകളിൽ ഒഴിവുള്ള സീറ്റുകളിലെ പ്രവേശനത്തിന് ഈ മാസം 25 വരെ നേരിട്ടെത്തി അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 944-6-3-2-1-0-1-8. നമ്പർ ആവർത്തിക്കാം, 944-6-3-2-1-0-1-8.

പട്ടികജാതി വകുപ്പിന് കീഴിൽ ആലുവയിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്കുള്ള പട്ടികജാതി പട്ടികവർഗ മറ്റർഹ ജനറൽ വിഭാഗം ഒഴിവുകളിലേക്ക് പ്രവേശനത്തിനായി ഇ ഗ്രാന്റ്സ് ആനുകൂല്യം ലഭിക്കുന്ന പോസ്റ്റ് മെട്രിക് വകുപ്പിന്റെ പരിശീലന കോഴ്സുകൾക്ക് പഠിക്കുന്നവരോ ആയ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ഈ മാസം 25 വൈകിട്ട് 5 മുൻപായി ബന്ധപ്പെട്ട ഹോസ്റ്റലുകളിലെ റെസിഡന്റ് ട്യൂട്ടർമാർക്കോ കാക്കനാട് സിവിൽ സ്റ്റേഷൻ 3 നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലോ സമർപ്പിക്കണം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0484

02-424-2256 നമ്പർ ആവർത്തിക്കാം 04-84-242-2256 ഇനിയൊരു ഗാനം കേൾക്കാം. സിദ്ധു ശ്രീറാം, ശ്രേയാ ഘോഷാൽ എന്നിവർ പാടിയത് ചിത്രം അണ്ണാത്തെ. ഗാനരചന പളനിഭാരതി, സംഗീതം ഡി ഇമ്മത്ത്.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ഞാൻ നടുക്കണ്ടി കണാരനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഓനെ കുറിച്ച് എന്താണ് ആലോചിച്ചത്? കുഞ്ഞിക്കേളു ആരാഞ്ഞു. മനുച്ചന്മാര് എങ്ങനെയാ ഇങ്ങനെ മാറിപ്പോകുന്നതെന്ന്. തീവണ്ടിയുടെ ശബ്ദം അകന്നകന്നു പോയതോടെ കുഞ്ഞിക്കേളുവിന്റെ മുഖത്ത് ശാന്തത വന്നിരുന്നു. മനുച്ചന്മാർക്ക് അങ്ങനെയും ചില കഴിവുണ്ടെന്നാ പറയുന്നത് രാമറേ. ഒരാള് എന്താകണോന്ന് വിചാരിച്ചോ എങ്ങനെയെങ്കിലും അയാളതായി തീരുത്രേ. കുറച്ച് പണിയെടുക്കണോന്ന് മാത്രം. കുഞ്ഞിക്കേളുവിന്റെ ഈ അഭിപ്രായമാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ രാമറിന്റെ ചിന്തയെ മാറ്റിമറിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെ കലുഷിതമായ

0: അവസ്ഥകളിൽ നിന്ന് മാറി ഉള്ളിലെല്ലാം ഇപ്പോൾ തെളിമ നിറഞ്ഞുകിടക്കുന്നു. ഭാവിയെക്കുറിച്ച് ചില തീരുമാനങ്ങൾ എടുക്കണമെന്ന് തോന്നിയത് അന്നു രാത്രിയാണ്. അച്ഛൻ ബോധമറ്റ നിലയിൽ കോലായിൽ ചുരുണ്ടുകിടക്കുന്നു. അച്ഛൻ എത്രത്തോളം ഇങ്ങനെ പോകുമെന്നറിയില്ല. ഒന്നും പറയാനും തോന്നുന്നില്ല. കണ്ണച്ഛന്റെ അടുത്തുനിന്ന് പോരണമെന്നും സ്വന്തമായ ഒരു വഴി കണ്ടെത്തണമെന്നും രാമർ ആലോചിച്ചു തുടങ്ങി. ഏതു വഴിയിലൂടെയാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് മാത്രം ഒരു രൂപവുമില്ല. കല്യാണിയെ ചന്തയിൽ വെച്ച് കണ്ടപ്പോഴും പിന്നീട് തോണിയിൽ കയറ്റിവിട്ടപ്പോഴും മനസ്സിൽ ചില തീരുമാനങ്ങൾ രൂപപ്പെട്ടിരുന്നു. എന്നാൽ അതിന് ഒരടിത്തറ ഉണ്ടാക്കുവാൻ ഇനിയും സാധിച്ചിട്ടില്ല. അടിത്തറയിട്ടതിനു ശേഷം വേണം കടവും കടന്ന് മണിയൂരിലേക്ക് പോകാൻ, മന്ത്രവാദി ചെക്കോട്ടിയുടെ വീടിന്റെ ഉമ്മറത്ത് കയറിയിരിക്കുവാൻ. തെളിഞ്ഞ മനസ്സോടെ തന്നെ രാത്രിയിൽ മുഴുവൻ രാമർ ആലോചിച്ചത് ഇതിനെക്കുറിച്ചൊക്കെയായിരുന്നു. പിറ്റേന്ന് കാലത്ത് കണ്ണച്ഛന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം ആദ്യം അന്വേഷിച്ചത് അച്ഛനെക്കുറിച്ചായിരുന്നു. അച്ഛന്റെ നിർത്താത്ത കുടിയെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞിരിക്കുന്നു. എന്നാൽ ഒരാശ്വാസം എന്നോണം കണ്ണച്ഛൻ പറഞ്ഞു, എന്തായാലും ഓരൊരു കൊലക്കേസിൽ പ്രതിയായില്ലോ, അത് തന്നെ വലിയ കാര്യം. കണ്ണച്ഛനോടൊത്ത് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള തന്റെ തീരുമാനങ്ങൾക്ക് വഴി തുറക്കുന്നതായും രാമറിന് തോന്നി. കണ്ണച്ഛന്റെ നിർദ്ദേശം അയാൾ അംഗീകരിക്കുകയും ചെയ്തു. വയലുകളിലും പറമ്പുകളിലും പണിയെടുക്കുന്നവർക്കുള്ള കഞ്ഞി കണ്ണച്ഛന്റെ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കിക്കൊണ്ടുപോകാറുള്ളത്. കാലത്ത് 10 മണിയോടെ അവർക്കുള്ള കഞ്ഞി കൊണ്ടുപോയി കഴിഞ്ഞാലേ കണ്ണച്ഛൻ കഞ്ഞി കുടിക്കൂ. നെല്ലുകുത്തിയ അരിയുടെ കഞ്ഞിയിൽ തേങ്ങാപ്പാലൊഴിക്കും, കൂടെ പുഴുക്കുമുണ്ടാകും. വീടിന്റെ ഉമ്മറത്ത് വെറും നിലത്തിരുന്നാണ് കണ്ണച്ഛൻ കഞ്ഞി കുടിക്കുക. നിലത്ത് വീണ പ്ലാവില പെറുക്കിയെടുത്ത് ഈർക്കിൽ കുത്തി കോരി ഉണ്ടാക്കും. കഞ്ഞി കുടിക്കാൻ പ്ലാവില വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമാണ്. പ്ലാവിൽ നിന്നും ഇലയൊടിക്കാൻ ഒരിക്കലും അനുവദിക്കാറില്ല. നിലത്ത് വീണുകിടക്കുന്ന പഴുത്ത പ്ലാവില തന്നെ എടുക്കണം. കണ്ണച്ഛനും രാമറും മുഖാമുഖം ഇരുന്നാണ് കഞ്ഞി കുടിക്കുന്നത്. പ്ലാവില കൊണ്ടുള്ള കോരി കഞ്ഞിക്കിണ്ണത്തിൽ 4-5 വട്ടം ചുഴറ്റിയതിനു ശേഷമാണ് കണ്ണച്ഛൻ കഞ്ഞി കുടിക്കാറുള്ളത്. ആസ്വദിച്ചാണ് അദ്ദേഹം കഞ്ഞി ഇറക്കിക്കൊണ്ടിരിക്കുക. കഞ്ഞി ഒരിറക്ക് അകത്താക്കിയതിനു ശേഷം പുഴുക്ക് വിരൽ കൊണ്ട് തോണ്ടിയെടുത്ത് വായിൽ വയ്ക്കും. അതും ഒരു പ്രത്യേക രീതിയിലായിരുന്നു. കഞ്ഞിക്കിണ്ണം പകുതിയായപ്പോൾ കണ്ണച്ഛൻ പറഞ്ഞു, രാമറെ, ഞാൻ ആലോചിക്കുകയാണ്, എന്തിനാ ഞാൻ ഇത്രയും ഉണ്ടാക്കുന്നത്? എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? എന്താണ് അദ്ദേഹം പറഞ്ഞു വരുന്നതെന്നറിയാതെ കഞ്ഞികുടി നിർത്തി രാമർ കണ്ണച്ഛന്റെ മുഖത്തേക്ക് നോക്കി. പ്രാന്തന്മാരായ 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമല്ലേ എനിക്കുള്ളൂ. ആ ആൺകുട്ടിയെക്ക് എന്തായാലും ഒന്നും വേണ്ട. പെൺകുട്ടിക്ക് ആവശ്യമുള്ളത്ര ഉണ്ട് താനും. ഇനിയും ഞാൻ എന്തിനാ ഉണ്ടാക്കുന്നത്? കണ്ണച്ഛൻ എന്താ പറഞ്ഞോണ്ട് വരുന്നത്? ഒന്നുമില്ല, എന്തിനാ ഇതൊക്കെയെന്ന് ആലോചിക്കുകയാണ്. കുറെ നാളായി ഇത് വിചാരിക്കുന്നു. ഇനി മക്കളോടൊത്ത് പൊരയിൽ തന്നെ കഴിയണോ? തേങ്ങാ കച്ചവടോ ഞാൻ മാണ്ടാന്ന് വെക്കുകയാണ്. എന്നിട്ടോ കണ്ണച്ച? രാമറിന് സംശയം വീണ്ടും കൂടി. അയിന്നല്ലേ ഇനിയൊക്കെ ഉള്ളത്? ഇനി തേങ്ങാ കച്ചവടം രാമർ നടത്തി കൊണ്ടുപോകണം. അത് കേട്ട് വായിലേക്ക് കോരി ഒഴിക്കാൻ പോകുന്ന കഞ്ഞി രാമർ കിണ്ണത്തിലേക്ക് തന്നെ ഒഴിച്ചു. ഞാനോ? രാമർ സംശയം പ്രകടിപ്പിച്ചു. എന്തേ, നിന്നെക്കൊണ്ട് അതിന് കഴിയൂ? നിനക്കിപ്പോ അതിനുള്ള പിടിപാടായി. അങ്ങാടിയിലെല്ലാരെയും അറിയുകയും ചെയ്യാം. ബാക്കിയുള്ള ഒത്താശയൊക്കെ ഞാൻ ചെയ്യാ. അത് മാണ്ട കണ്ണച്ച, നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്നാ മതി, ബാക്കിയൊക്കെ ഞാള് ചെയ്തോളൂ. ഇപ്പോഴും ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല. പക്കെങ്കില് അതങ്ങനെ പോരാ എന്നൊരു തോന്നല്. നിനക്കൊരു മംഗലൊക്കെ കഴിക്കേണ്ട പ്രായമായി. പൊരയിലാണെങ്കിൽ ആരുമില്ല. അപ്പോ എന്നെയും താങ്ങി നടന്നാലും മതിയോ? ഇനി എന്തെങ്കിലും ചെയ്യണോ? ഇവിടെ ഈ കാണുന്ന തേങ്ങാ കച്ചവടമൊക്കെ ഇനി ഏറ്റെടുക്കുന്നു, നടത്തുന്നു. ഞാനിവിടെ കാറ്റും കൊണ്ടിരിക്കൂ. നിനക്ക് മനസ്സിലായോ? രാമർ പെട്ടെന്ന് പറഞ്ഞു. അത് മാണ്ട കണ്ണച്ച, കണ്ണച്ഛന്റെ അടുത്ത് ഞാനിവിടെ ഉണ്ടാവൂ, എനിക്കത് മതി. എന്നാൽ കണ്ണച്ഛൻ സമ്മതിച്ചില്ല. എനിക്കത് പോരെങ്കിലോ, ഇനി സ്വന്തം കാലിൽ നിൽക്കണോ? നിനക്കതിന് കയ്യും അയിനും മാണ്ട എല്ലാ കാര്യങ്ങളും ഇനി ചെയ്യണം. എന്നിട്ട് മാണോ ഒരു മംഗലം കൈക്കയെ. അച്ഛൻ ഇതൊന്നും ഓർമ്മണ്ടാവില്ല. അമ്മ ഉണ്ടായിരുന്നെങ്കിലേ പറഞ്ഞു തരുമായിരുന്നു. ഒടുവിൽ രാമറിന് സമ്മതം മുളേണ്ടി വന്നു. ഇറങ്ങുമ്പോൾ കണ്ണച്ഛൻ പ്രത്യേകം പറഞ്ഞു, അങ്ങാടിയിലേ ഒരു സ്ഥലം കണ്ടുവെക്ക്. തേങ്ങ കൊണ്ടിടാനും വണ്ടി കയറ്റാനും ഒരു സ്ഥലം മാണ്ടേ. പൈസ ആവശ്യമുണ്ടെങ്കിൽ തരാ. കാൽ തൊട്ട് ഒന്ന് വന്ദിക്കണമെന്ന് തോന്നിയിരുന്നു. കഴിഞ്ഞില്ല. അദ്ദേഹം പലപ്പോഴും തന്നെ അത്ഭുതപ്പെടുത്തുന്നു. താൻ പറയണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനു മുമ്പേ അദ്ദേഹം ഇങ്ങോട്ട് പറയുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി. ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
2: ഓണപ്പാട്ടുകാർ വൈലുപ്പിള്ളി ശ്രീധരമേനോൻ. അരിമയിൽ ഓണപ്പാട്ടുകൾ പാടി പെരുവഴി താണ്ടുന്ന കേവലരായ ഒരു ജനസമൂഹത്തിന്റെ ചിത്രം പ്രസിദ്ധമായ ഓണപ്പാട്ടുകാർ എന്ന കവിതയിൽ വൈലോപ്പിള്ളി അവതരിപ്പിക്കുന്നുണ്ട്. അവരുടെ മുമ്പിലുള്ള ഇന്നത്തെ ഓണമല്ല, ശതാബ്ദങ്ങൾക്ക് മുമ്പ് ഈ ലോകം മുഴുവൻ സമത്വത്തിന്റെയും നന്മയുടെയും കാന്തി വിതറിയ മഹത്തായ ഓണമാണത്. അത് ഒരു നാട്ടിൽ മാത്രമല്ല, ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. കേരളനാട്ടിലും ഗംഗാസമതലങ്ങളിലും മഹാമരുഭൂമികളിലും നൈൽനദീതീരങ്ങളിലും ഗ്രീസിലും ചൈനയിലും റഷ്യൻ മൈതാനങ്ങളിലും പെറൂവിയൻ സംസ്കാരത്തിലും എല്ലാം ഈ നന്മയുടെ ഓണം നിലനിന്നിരുന്നു. അതുകൊണ്ട് ഗായകസംഘം ഇങ്ങനെ പാടുന്നു.

തമ്പുരുവോടക്കുഴലും ഞങ്ങളുടെ പാട്ടിൽ തേനും പാലും തെങ്ങിളനീരും നറുമുന്തിരിയും. ചരിത്രവും മതവും എല്ലാം പിറക്കുന്നതിനു മുൻപ് ഒരു ചക്രവർത്തി ഈ ഭൂമണ്ഡലം വാണിരുന്നു. നന്മയുടെ പ്രതീകങ്ങളായ മന്ത്രിമാരും മറ്റുള്ളവരും. അവിടെ പ്രകൃതി അവർക്ക് പച്ചവിരിച്ച് ഫലസമൃദ്ധി പ്രദാനം ചെയ്തു. ധർമ്മനിഷ്ഠമായിരുന്ന ആ ദേശത്ത് മനുഷ്യരെല്ലാം മഹാമനസ്കതയോടെ ഒരുമിച്ചു പുലർന്നു. ആ നാട് സുകൃതമൊടുങ്ങാത്ത തിരുവോണപ്പൂക്കളമായി മാറി. സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ ആ നാട്ടിലേക്ക് സ്വാർത്ഥത പ്രവേശിച്ചു. ചക്രവർത്തിയെ അധോമുഖ വാമനർ വന്ന് ചവിട്ടിത്താഴ്ത്തുകയും നീതിയെ അപഹരിക്കുകയും ചെയ്തു. ഇന്നും പോയകാലത്തിന്റെ ആ പൊൻകിരണങ്ങൾ ഇപ്പോഴും ശിരസിൽ പേറുന്നു എന്നവർ ആർത്തുപാടുന്നു. ഈ കഥകളൊക്കെ കിനാവുകളാണെന്ന് ശാസ്ത്രം പറയുന്നു. ലോകചരിത്രം ഇവ കളവുകളാണെന്ന് പറയുന്നു. എന്നാൽ ആ ഓർമ്മകളിൽ അഭിരമിക്കുമ്പോൾ തങ്ങൾക്ക് മധുരതരമായ ഒരു അനുഭവം പകർന്നുകിട്ടുന്നു എന്നും ഭാവിയിലും ഇത്തരത്തിലുള്ള നന്മയുടെ ഓണം ഉല്ലസിക്കുന്നത് സ്വപ്നം കാണാൻ കഴിയട്ടെ എന്നും ഗായകർ പറയുന്നു.

0: തടങ്ങളിലേക്കിളവറ്റുപറക്കും പക്ഷികൾ പോൽ ഇരുസന്ധ്യ തൊടുക്കും താരകൾ പോലെ. അവർ മുമ്പോട്ട് പോവുകയാണ്. അവർക്ക് ഭാസുരമായ ചിന്തകളുണ്ട്. ഭൂമിയെ പുണരുന്ന വില്ലടിനാദം അവർ മുഴക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ സാനുതലങ്ങളിലൂടെ ശിരസുയർത്തി നടന്നു വരുന്ന ഒരു തേജോരൂപത്തെ ഗായകസംഘം കാണുന്നു. അതിനു സാക്ഷികളായ പൂവുകൾ ഉണർന്നുചിരിക്കുമ്പോൾ, നാളെയുടെ ഓണത്തെ വരവേൽക്കാൻ മാനവലോകം സജ്ജരാകുമ്പോൾ ഓണപ്പാട്ടുകാർ എന്ന കവിത അവസാനിക്കുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
3: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
5: FM ഈവനിംഗിൽ ഇനി FM ഡയറിയിലെ ചോദ്യവും അതിന്റെ ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു, ആരാണ് കല്ലേൻ പൊക്കുടൻ? തീരദേശത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുകയും അവ നശിപ്പിച്ചാലുള്ള ഭവിഷ്യത്തുകളെപ്പറ്റി നിരന്തരം ബോധവൽക്കരണം നടത്തുകയും ചെയ്തിരുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു.

0: കല്ലൈൻ പൊക്കുടൽ. കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചവരിൽ പ്രധാനിയാണ് പൊക്കുടൽ. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 2006 കേരള വനംവകുപ്പിന്റെ പ്രഥമ വനമിത്ര അവാർഡ്, സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ഹരിത വ്യക്തി പുരസ്കാരം ഉൾപ്പെടെ 60 ചെറുതും വലുതുമായ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചു. പൊക്കുടന്റെ ആത്മകഥയാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൂർ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. 6:10 പ്രഭാതഗീതം, രാമായണ പാരായണം, പാരായണം ചെയ്യുന്നത് ഡോക്ടർ ബി അരുന്ധതി. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തി എന്ന കവിത.

8:00 ചിത്രപതംഗം, അക്കാപ്പെല്ല, മനുഷ്യ ശബ്ദത്തിന്റെ മാന്ത്രിക സൃഷ്ടി. ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് സമാപിക്കുന്നു. FM ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ ഇതേ സമയത്ത്.

0: FM ഈവനിംഗ്
1: ആകാശവാണി കൊച്ചി FM 102.3 സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 43 സെക്കൻഡ്. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ

പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം കാവടി സിന്ത്, എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി എന്നിവർ പാടിയത്. ഗാനരചന വാലി, സംഗീതം കെ ഭാഗ്യരാജ്.

0: ഡിസംബർ പൂക്കൾ എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് പി ജയചന്ദ്രൻ, എസ് ജാനകി. ഗാനരചന വാലി, സംഗീതം ഇളയരാജ.
1: അഴകാക ചിരിത്തത് അന്ത് നിലവ്,
2: അതുതാം എതുവോ
1: അനലാക കൊതിത്തത് ഇന്ത് മനത്.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 9:30 34 സെക്കൻഡ്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ആത്മ എന്ന ചിത്രത്തിൽ ആശാ ഭോസ്ലെ പാടിയ ഗാനം

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ മറുപടി നൽകുന്നു. ഹൃദയാഘാതം, കൊളസ്ട്രോളും രക്താതിമർദ്ദവും ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842426397 അല്ലെങ്കിൽ 04842426387 അല്ലെങ്കിൽ 944645588 എന്ന നമ്പറിൽ വിളിക്കുക.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ഹീറോ ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിൽ കുമാർ സാനു, സാധന സർഗം എന്നിവർ പാടിയത്. ഗാനരചന സമീർ ഖസ്മി, സംഗീതം അനു മാലിക്.

0: അതെ, മിഴികൾ കൊണ്ട് സന്ദേശകാവ്യം എഴുതിയാൽ മനസ്സിലാകണമെന്നില്ല.
1: നിങ്ങളുടെ മനോഗതം, സന്ദേശങ്ങൾ, ആശംസകൾ സുഹൃത്തുക്കളെ അറിയിക്കണമെങ്കിൽ കൊച്ചി FM ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് എഴുതുക. ഫോൺ ഔട്ട് ഗാനോത്സവം നിങ്ങളുടെ ആ സുഹൃത്തിന് സന്ദേശം, ആശംസകൾ എന്നിവ നേരിട്ട് വിളിച്ച് കൈമാറും. ഒപ്പം ഇഷ്ടഗാനങ്ങളും. നിങ്ങളുടെ സന്ദേശങ്ങൾ അയക്കേണ്ട വ്യക്തിയുടെ പേര്, ഫോൺ നമ്പർ, മറ്റു വിവരങ്ങൾ ഇവ POG എന്ന് ടൈപ്പ് ചെയ്ത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കുക. ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 9447562212. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഏഞ്ചൽ എന്ന ചിത്രത്തിൽ സോനു നിഗം പാടിയത്. ഗാനരചന ഷാബിർ അഹമ്മദ്, സംഗീതം അംജാദ് നദീം.

ചിത്രം ദിൽ ഹെ തുംഹാര. ഉദിത് നാരായൺ, കുമാർ സാനു, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്. ഗാനരചന സമീർ, സംഗീതം നദീം ശ്രാവൺ.

ചിത്രം ബേഡിയ. സച്ചിൻ ജിഗർ സംഗീതം നൽകി. അർജിത് സിംഗ്, സച്ചിൻ ജിഗർ എന്നിവർ പാടിയത്. ഗാനരചന അമിതാഭ് ഭട്ടാചാര്യ.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10 മണി കഴിഞ്ഞ് 30:33. അറിയിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ചില്ലു ജാലകം.

0: ചില്ലു ജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: അസ്തമയ സൂര്യൻ കൂടുതൽ ചുവന്നു. ഒരു വിടവാങ്ങലിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അതിനു താഴെ കടൽപ്പാലത്തിൽ അകലെ ശൂന്യതയിലേക്ക് കണ്ണുനട്ട് അയാളിരുന്നു. നഗരസായാഹ്നത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ആകാശ ചെരുവിൽ പരക്കുന്ന സിന്ദൂരവർണം അദ്ദേഹത്തിന് ഏറെ ആശ്വാസം പകർന്നിരുന്നു. കുറച്ചുകാലം മുൻപ് വരെ ഏകാന്തത തന്നെ അലോസരപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് തന്നെ ഏറെ കൊതിപ്പിക്കുന്നതും ഈ ഏകാന്തത തന്നെ. ജീവിതപാതയിൽ എവിടെയോ വച്ച് തനിക്ക് താങ്ങായ ഒന്നുവടി മാത്രമാണ് ഈ ഏകാന്തതയിൽ തനിക്ക് കൂട്ടെന്ന് അയാൾ തിരിച്ചറിയുന്നു. കയ്യിലിരിക്കുന്ന മൊബൈലിൽ മുഴങ്ങുന്ന സ്നേഹ സന്ദേശങ്ങൾ ഇടയ്ക്കിടെ ആശ്വാസമായി തോന്നി. ചെറുപ്പത്തിൽ ഇവിടെയിരുന്ന് കാറ്റുകൊള്ളുമ്പോൾ തോന്നിയിരുന്നതിൽ നിന്ന് താൻ ഏറെ അകന്നുപോയതായും അദ്ദേഹം മനസ്സിലാക്കുന്നു. ഈർപ്പം പറ്റി ചുളിവ് വീണ കൈകളിൽ തലോടി അയാളിരുന്നു, ആരോടും പരിഭവമില്ലാതെ. കളിക്കിടയിൽ തന്റെ മുന്നിലെത്തുന്ന കുട്ടികളിൽ വർഷങ്ങൾക്ക് മുൻപ് കണ്ട തന്റെ പേരക്കുട്ടിയുടെ മുഖമുണ്ടോ എന്ന് പാളി നോക്കി. മനസ്സിൽ വറ്റാത്ത പുഞ്ചിരിയുമായി അയാൾ അവിടെയിരുന്നു.

ഏകാന്തത തന്നെ രസിപ്പിച്ചു കടന്നുപോയ ഇന്നലകൾ ഓർമ്മയിൽ വന്നു നിറയുന്നു. ജീവിതത്തിന് പുതിയ താളവും ദിശാബോധവും നൽകിയ ഏകാന്തത അന്ന് തനിക്കേറെ ഇഷ്ടമായിരുന്നല്ലോ. അന്നിവിടെ ഇരിക്കുമ്പോൾ തിരവന്ന തീരത്തെ പുണരുമ്പോൾ അറിയാതെ തന്റെ ഹൃദയം തുടിച്ചിരുന്നില്ലേ? ചുണ്ടിന്റെ കോണിൽ ഉദയം ചെയ്ത ചെറുമന്ദഹാസത്തോടെ അയാൾ ഓർത്തു ജീവിതം ഒരു ചെറു പൂവാടിയായി തോന്നിയ നിമിഷങ്ങളെക്കുറിച്ച്.

കാത്തിരിക്കാൻ ഒന്നുമില്ലെങ്കിലും ഒരു നീണ്ട കാത്തിരിപ്പിന്റെ മടുപ്പിലാണ് അയാൾ. കാത്തിരിപ്പുകൾ ജീവനേകിയ ആ പഴയ കാലം ഓർമ്മയിൽ വിടരുകയാണ്. കാത്തിരിപ്പിന്റെ വിഹ്വലതയും വിരഹത്തിന്റെ വേദനയും തുടിച്ചുനിന്ന ആ കാലത്തെ കണ്ണുകളിൽ നിറയുന്ന നിസ്സംഗതയോടെ അയാൾ നോക്കിക്കാണുകയാണ്.

ഏകാന്തതയുടെ ഒടുവിൽ അവർ വന്നു, തനിക്ക് കൂട്ടായി. എന്നും നന്മകളുടെ പൂക്കണിയുമായി. സന്തോഷത്തിന്റെ നിറവിന്റെ ദിനങ്ങളായിരുന്നു അത്. ജീവിതത്തിന് എന്തെല്ലാമോ അർത്ഥങ്ങൾ കൈവന്നതുപോലെ തോന്നിയ നിമിഷങ്ങൾ.

ജീവിതയാത്രയിൽ തന്നെ സ്നേഹിച്ചവർ ഒന്നൊന്നായി കടന്നുപോയപ്പോൾ ഏകാന്തത വീണ്ടും തന്നെ ആവരണം ചെയ്യുന്നതായി തോന്നി. സ്നേഹമെല്ലാം നൽകി വളർത്തിയ കിളിക്കുഞ്ഞുങ്ങൾ പറന്നകന്നപ്പോൾ മനസ്സിൽ അത് വേദനയായി. പിന്നീട് എവിടെയോ വച്ച് ജീവിതമെന്ന മായാമൃഗത്തെ തേടി അലയുന്ന ഏകാന്ത പഥകനാണ് താനെന്ന് തിരിച്ചറിവുണ്ടായി.

ഇന്ന് താനിവിടെ ഈ കടൽപ്പാലത്തിൽ കാലത്തിന്റെ കാലൊച്ചയും കാത്തിരിക്കുന്നു. അകലെയാണെങ്കിലും ഇന്നും അരികിൽ സ്നേഹം വിളമ്പിത്തരുമെന്ന് താൻ കരുതുന്ന പ്രണയിനി കാത്തിരിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് സ്നേഹത്തിന്റെ മർമ്മരങ്ങൾ ശ്രവിച്ചുകൊണ്ട് കാത്തിരിപ്പ് തുടരുകയാണിവിടെ.

ഓടി നടന്ന് കളിക്കുന്ന കുട്ടികൾക്കിടയിലൂടെ അയാൾ നടന്നു നീങ്ങുകയാണ്. കയ്യിലുള്ള വടിയിൽ ശ്രദ്ധയൂന്നി, മറുകയിൽ സ്നേഹ സന്ദേശങ്ങൾ നിറഞ്ഞ മൊബൈൽ ഫോണുമായി നടന്നു നീങ്ങുകയാണയാൾ. കാത്തിരിപ്പിന്റെ ഒരു ദിനം കൂടി താണ്ടി ആരോടും പരിഭവമില്ലാതെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ദിനത്തിന്റെ ദൌത്യം പൂർത്തിയാക്കിയ നിറവിൽ അസ്തമയ സൂര്യൻ കടലിൽ അലിഞ്ഞില്ലാതെയായി. ചില്ലുജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ചില്ലുജാലകം സമാപിച്ചു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. അവതരണം മഞ്ജു പ്രസന്ന. സഹായം അർപ്പണ കൃഷ്ണരാജ്.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 കഴിഞ്ഞ് 59:40. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.